ആഷാഢം 15 കൊല്ലവർഷം 1201 മിഥുനമാസം 22 തീയതി 2026 ജൂലൈ 6 തിങ്കളാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 40 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കൂട്ടിയാനിക്കൽ.
2: ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം ജീവിതമാണ്. അതിനെ നേരാംവിധം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കഠിനമായി അധ്വാനിക്കണം. കാരണം എപ്പോഴും അനുകൂലമായ സാഹചര്യമായിരിക്കില്ല നേരിടേണ്ടി വരിക. ഏത് പ്രതിസന്ധികളെയും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി തരണം ചെയ്യുക. അപ്രതീക്ഷിതമായത് സംഭവിക്കുമ്പോൾ മനോധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള മനോബലം നേടിയെടുക്കണം. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ വിരലിൽ കിടക്കുന്ന ഒരു മോതിരം നഷ്ടപ്പെട്ടാൽ നാം ആരും ആ വിരൽ മുറിച്ചു കളയാറില്ലല്ലോ. ചെരുപ്പ് നഷ്ടപ്പെട്ട ദുഃഖത്തിന് കാൽ മുറിച്ചു കളയുമോ? മോതിരവും ചെരുപ്പുമല്ല പ്രധാനപ്പെട്ടത്, നമ്മുടെ ജീവിതമാണ്. സഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ സ്വയം ജീവൻ നഷ്ടപ്പെടുത്താമോ? ഒരിക്കലും പാടില്ല. കാരണം നഷ്ടപ്പെടുത്തിയ ജീവൻ വീണ്ടെടുക്കാൻ നമുക്കാവില്ല. ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകാം, എന്നാലും അതിനെ അതിജീവിക്കാനുള്ള വഴി തേടുക. രാത്രിയുടെ സമയദൈർഘ്യം കൂടിയാലും പ്രഭാതം പൊട്ടിവിടരുമെന്ന് വിശ്വസിക്കുക, പ്രത്യാശിക്കുക. മുന്നോട്ടുള്ള എല്ലാ വഴികളും അടഞ്ഞുവെന്ന് കരുതുമ്പോൾ ദൈവം ഒരു നേരായ വഴി നമുക്ക് മുന്നിൽ തുറന്നിടും. വികാരപരമായിട്ടല്ല വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ഭാവിയെപ്പറ്റി എപ്പോഴും ശുഭകരമായ ചിന്ത വേണം. മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടത്തിലായാൽ ഒരു പക്ഷേ വണ്ടിയുടെ പാർട്സ് എല്ലാം വാങ്ങാൻ കിട്ടും. എന്നാൽ ശരീരത്തിന്റെ നഷ്ടപ്പെടുന്ന അവയവങ്ങളെല്ലാം വാങ്ങാൻ കഴിയില്ല. എപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കണമെന്നില്ല, വിജയം മാത്രം ഉണ്ടാകണമെന്നുമില്ല. പരാജയങ്ങളും തകർച്ചകളും അവഗണനകളും അപമാനങ്ങളുമൊക്കെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകങ്ങളാണ്. തിരിച്ചറിയുക യാഥാർത്ഥ്യങ്ങളെ. ചില നഷ്ടപ്പെടലുകൾ നമുക്ക് വലിയ നേട്ടങ്ങൾക്കുള്ള വഴിയാകാം, അവഗണനകൾ പരിഗണനകൾക്കുള്ള മാർഗവുമാകാം. പറക്കുന്ന പട്ടത്തെ പിറകോട്ട് വലിക്കുന്നത് കൊണ്ടല്ലേ അത് കൂടുതൽ ശക്തിയോടെ ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. പിറകോട്ടുള്ള വലി ഒരുപക്ഷെ പട്ടത്തിന് അസ്വസ്ഥതയുണ്ടാക്കാം. എന്നാൽ ആ വലി ഇല്ലെങ്കിൽ അതിന് കരുത്തോടെ മുകളിലോട്ട് ഉയരാനാകില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ മൃദുവും പരിവരുത്തതുമായ വശങ്ങളെ സമചിത്തതയോടെ നോക്കിക്കാണുക. സുഖലോലുപതകൾ വരുത്തി വയ്ക്കുന്ന തിന്മകളിൽ വീഴാതെ സൂക്ഷിക്കുക. ആർത്തിരമ്പുന്ന

0: കടലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റും ഒരിക്കൽ ശാന്തമാകും. ജീവിത വഴികളിൽ എപ്പോഴും കൂരിരുട്ടായിരിക്കില്ല. ചില നിലാവെളിച്ചം നമുക്കായി സർവേശ്വരൻ തെളിച്ചു നൽകും. അത് വ്യക്തികളോ സാഹചര്യമോ ഒക്കെയായി മുന്നിൽ പ്രത്യക്ഷപ്പെടും. ഇന്നോളം ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുള്ള നൊമ്പരങ്ങളെ ഇമ്പമാക്കി മാറ്റുക. ജീവിതത്തിന്റെ വിജയം അവിടെയാണ്. മുറിവുകൾ നിറവുകളായും സഹനങ്ങൾ സമ്പത്തായും മാറട്ടെ. ലഭിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഇരട്ടി കൊടുത്തു ശീലിക്കുക. കൊടുത്തു ശൂന്യമാകുന്നിടം ദൈവം നിറച്ചുകൊള്ളും. പാകമാകാത്ത ഫലം അരുചി പകരും. അതുകൊണ്ട് പാകമായത് മാത്രമേ പങ്കുവയ്ക്കാവൂ. അറിയുന്ന നല്ല കാര്യങ്ങൾ അനുവർത്തിക്കുക. ആവർത്തനം കൊണ്ട് നന്മയായ പലതിനെയും എത്തിപ്പിടിക്കാനാകും. തിരിച്ചറിവാണ് വൻ ശക്തികളെക്കാൾ ശ്രേഷ്ഠം. ജ്ഞാനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തേജസ് ഉറ്റതാണ് ജ്ഞാനം. അത് മങ്ങിപ്പോവുകയില്ല. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവർ നിഷ്പ്രയാസം അവളെ തിരിച്ചറിയുന്നു. തന്നെ അഭിലഷിക്കുന്നവർക്ക് വെളിപ്പെടാൻ അവൾ തിടുക്കം കൂട്ടുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. എന്റെ വചനങ്ങളാൽ ശിക്ഷണം നേടുക, നിനക്ക് ശുഭം വരും. ജീവിതത്തിൽ വസന്തവൃഷ്ടി ഉണ്ടാകാൻ ജ്ഞാനത്തിന്റെ മുത്തുകളാൽ നമുക്ക് അലംകൃതരാകാം. ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം തേടുന്നു. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവാനുഗ്രഹം കൂടിയേ തീരൂ. ഈ ചെറു ജീവിതത്തിൽ വരൾച്ചകൾ നമ്മെ വലയം ചെയ്യാതെ വസന്തം നമുക്കു ചുറ്റും പൊട്ടിവിടരട്ടെ. ഓർമ്മയുടെ ഓളങ്ങളിൽ ഈറനണിയുന്ന സ്പന്ദനങ്ങൾ ഉണ്ടെങ്കിലും, കഴിഞ്ഞകാല ചെയ്തികളിൽ ബലക്ഷയത്തിന്റെ ധ്വനികളുണ്ടെങ്കിലും, ഇപ്പോൾ മനസ്സിൽ താലോലിക്കാൻ നമുക്ക് നല്ല സ്മരണകൾ ഉണ്ടാകട്ടെ. ശുഭദിനം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കുട്ടിയാനിക്കൽ.
2: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം ഇന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിതരണം ചെയ്യും. കോട്ടയത്ത് തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയയ്ക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 വിക്കറ്റിന് തകർത്താണ് ഓസ്ട്രേലിയയുടെ കിരീട നേട്ടം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നലത്തിൽ 6:10 കാവ്യാഞ്ജലി ജി കുമാരപ്പള്ളിയുടെ ആശംസ എന്ന കവിത, ആലാപനം ജ്യോതി മേനോൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ചെങ്ങളായി പഞ്ചായത്ത് നടപ്പാക്കുന്ന സജ്ജം സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പദ്ധതിയെക്കുറിച്ച്, 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുടർന്ന് വായനയുടെ വാതായനങ്ങൾ. സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്തുകൊണ്ട് എഴുത്തുകാരി MD രാധിക സംസാരിക്കുന്നു. കൂടാതെ ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ ലക്ഷ്മി രംഗരാജൻ ആലപിച്ച കീർത്തന.

0: കേൾക്കാം. രാവിലെ 8:58-നും 9:58-നും 10:58-നും FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 മലയൻ കെട്ട്. പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ KM ബിന്ദുവുമായുള്ള അഭിമുഖം. 1 മണിക്ക് സ്വീറ്റ് 70s, 1970s മധുരഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 ഗൃഹരശ്മി കുടുംബത്തിനൊരു കൂട്ട്. ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5 മണിക്കും രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ലളിത ഗാനങ്ങൾ. 5:30 ചെണ്ടമേളം കെ ചെന്തിയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. പിന്നെ 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani. The news read by Neena Rakel. Prime Minister Narendra Modi will be on a 6-day visit to Indonesia, Australia and New Zealand beginning today. In the first leg of his 3-nation tour, he will reach Indonesia today. On a 3-day visit, Mr. Modi will hold bilateral discussions with Indonesian President Prabowo Subianto and review the progress made in the partnership. His main engagements will be in Jakarta, but the Prime Minister will also visit a cultural and historic city, Yogyakarta. In Jakarta, Mr. Modi will address a large gathering of the Indian diaspora. In the second leg of his tour, Prime Minister will reach Melbourne on 8th of this month on a 3-day visit, where he will participate in the 3rd India-Australia Annual Summit with Australian Prime Minister Anthony Albanese. On the last leg of his visit, Mr. Modi will be in New Zealand from 10th to 11th July. He will hold talks with his New Zealand counterpart Christopher Luxon. Union Minister of Cooperation Amit Shah will attend the 5th Foundation Day ceremony of the Ministry of Cooperation in New Delhi today. The ministry said the ceremony will be held in line with the vision of Sahkar Se Samriddhi. On the occasion, Mr. Shah will lay the foundation stone and inaugurate several key initiatives. These include inauguration of 232 grain storage godowns, Bhumi Pujan of Sahkar One, Bhumi Pujan of tissue culture facilities in Uttar Pradesh and Maharashtra, launch of National Cooperative Database NCD 3.0 and Geotag mobile application, launch of National Dairy Development Board's Milk Supply Review Dashboard Portal. The Shri Ram Janmabhoomi Tirth Kshetra Trust has convened a meeting of its members today to deliberate on several important administrative and financial matters, including the findings of the Special Investigation Team SIT probing the counting of donations received by the trust. The meeting will be held at the premises of Ram Temple at around 3 in the afternoon. According to an official notice issued on 28th of last month. The agenda of the meeting includes consideration of the resignation letters submitted by General Secretary Champat Rai and Trustee Dr. Anil Mishra. The meeting will further deliberate on arrangements related to the future management of the Ram Temple. Assam Cabinet has approved a series of major policy decisions aimed at strengthening emergency services, promoting industrial growth and improving governance ahead of the commencement of budget session of the State Assembly today. Briefing the media after the Cabinet meeting in Guwahati, Chief Minister Hemant Biswa Sarma said the Cabinet approved

ജി കുമാരപിള്ളയുടെ ആശംസ എന്ന കവിത ചൊല്ലിയത് ജ്യോതി മേനോൻ. കാവ്യാഞ്ജലി.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കുറ്റമുല്ല കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മൊഗ്രാൽപുത്തൂരിലെ മീനാക്ഷി രവി. തുടർന്ന് കൃഷിജാലകം. രാത്രി 8 മണിക്ക് കിളിക്കൂട്ടം. വേങ്ങാട് സൗത്ത് UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 ചിത്രീകരണം കേൾക്കാം.

ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 ഗൃഹരശ്മി. കുടുംബത്തിനൊരു കൂട്ട്. ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേശൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ജയചന്ദ്രൻ പാടിയത്. വരുമോരോ എതിരും നീ പതരാതെ മനമേ എന്ന് തുടങ്ങുന്നു.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും നാളെ രാവിലെ 6:15. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മണിക്ക് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എംഎൽഎ നിർവഹിക്കും. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി വിവര പൊതുജന സമ്പർക്ക വകുപ്പ് കാസർഗോഡ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥ പുരസ്കാരദാനവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ നിർവഹിക്കും. ഫോക്ലോർ ഫെല്ലോസ് ഓഫ് മലബാർ ട്രസ്റ്റും പിലാത്തറ ലാസ്യ കോളേജ് ഓഫ് ഫൈൻ ആർട്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഡോക്ടർ ടി പി സുകുമാരൻ അനുസ്മരണം നാളെ രാവിലെ 9:30 ലാസ്യ കോളേജിൽ നടക്കും. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ കൂത്തുപറമ്പ് റാഹി റെസ്റ്റോറന്റിലും 10 രാവിലെ 10 മുതൽ കണ്ണൂർ ശിക്ഷക് സദനിലും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497276930. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലുമായി സഹകരിച്ച് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കായി അച്ചാർ നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 8 കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ നാളെ വൈകുന്നേരത്തിന് മുൻപായി ഇനി പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ ഇതാണ്: 85 47 67 51 24. കാസർഗോഡ് ജില്ലയിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്ക് നൽകിവരുന്ന SSLC ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി August 31 വരെ നീട്ടി. അപേക്ഷകൾ കാഞ്ഞങ്ങാട് ജില്ലാ ഓഫീസിലാണ് സമർപ്പിക്കേണ്ടത്. ഫോൺ നമ്പർ 04672206737. കേന്ദ്ര യുവജന കായിക മന്ത്രാലയത്തിന് കീഴിൽ മേരാ യുവഭാരത് കാസർഗോഡ് യൂത്ത് ക്ലബ്ബുകളിൽ സ്പോർട്സ് കിറ്റ് വിതരണത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 70 25 62 71 95. പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം സമാപനവും ഐവിദാസ് അനുസ്മരണവും നാളെ വൈകിട്ട് 4 ലൈബ്രറി ഹാളിൽ നടക്കും. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ഭക്ഷ്യജന്യ രോഗങ്ങളെക്കുറിച്ച് ഭക്ഷ്യസംരംഭകർക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് കാസർഗോഡ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ മാസം 8 രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കലക്ടറേറ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499942562 57. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ 2025 ഡിസംബർ കേട്ടറ്റ് പരീക്ഷയിൽ വിജയിച്ചവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധന ഈ മാസം 10 രാവിലെ 10 മുതൽ വൈകിട്ട് 4:30 വരെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499942003. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി കണ്ണൂർ റെഡ് സ്റ്റാർ ക്ലബ്ബ് ഈ മാസം 11 രാവിലെ 10 മണിക്ക്

0: സർക്കാർ ജീവനക്കാർക്ക് ഈ മാസം 8 ഉപന്യാസ മത്സരം സംഘടിപ്പിക്കുന്നു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് പി ആർ ചേംബറിലാണ് മത്സരം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0499452551. ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വായനാ പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 2:30 തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടക്കും. എഴുത്തുകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യും. പോത്താങ്കണ്ടം ആനന്ദ് ഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടന്നുവരുന്ന 21-ാമത് തുരിയം സംഗീതോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 ജയതീർത്ഥ മേവുണ്ടിയുടെ ഹിന്ദുസ്ഥാനി സംഗീതം. കാടാച്ചിറ കച്ചേരിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12:30 പ്രസാദ സദ്യ ഉണ്ടാവും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: ആ മാഷേ, സുഖാണോ?
5: ആ സുഖം തന്നെ, സുഖം തന്നെ.
4: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
5: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
4: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
6: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
7: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ +2 പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും +2 വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
8: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
10: ലാപ്ടോപ്പോ?
9: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
11: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
12: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
13: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
12: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
14: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-7769-268.
15: എടാ, +2 കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
16: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
15: അതെങ്ങനെയാ?
16: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ
15: സംഭവം കൊള്ളാലോ.
16: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
8: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
8: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
10: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടനൂർ

0: കോഴിക്കോട് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ബികോം, കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
0: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൌകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
0: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
2: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 7:02 കണ്ണൂരിലെത്തേണ്ട 1:66-49 മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 13 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് ട്രെയിനുകൾ കൃത്യസമയം പാലിക്കുന്നു.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
9: ചൊവ്വാഴ്ചകളിൽ രാവിലെ 7:40 സിനിമ പാരഡൈസോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നളന്ദ കോളേജ്, യേച്ചൂർ. ഫോൺ 7907-308934.
10: IIT ITI, ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെച്ചൊവ്വ, കണ്ണൂർ.
11: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
12: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
13: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേശൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-2956-0007 എന്ന നമ്പറിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ ഗൃഹരശ്മിയിൽ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:20. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും, തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.

0: ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
5: ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്റോയുടെ ക്ഷണപ്രകാരം ബുധനാഴ്ച വരെയാണ് നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യൻ സന്ദർശനം. സമുദ്ര സുരക്ഷാ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്യും. പ്രധാനമന്ത്രി മോദിയുടെ 4-ാമത്തെ ഇന്തോനേഷ്യൻ സന്ദർശനമാണിത്. ജക്കാർത്തയിൽ ഇന്ത്യൻ പ്രവാസികളുടെ സമ്മേളനത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്തോനേഷ്യയിലെ സാംസ്കാരികവും ചരിത്രപ്രധാനവുമായ യോഗ്യകർത്ത നഗരം നരേന്ദ്രമോദി സന്ദർശിക്കും. മലാക്ക കടലിടുക്ക സമുദ്രമേഖലയുടെ സുരക്ഷയിലും സ്ഥിരതയിലും പ്രധാന പങ്കുവഹിക്കുന്ന ഇന്തോനേഷ്യയുമായി സമുദ്രമേഖല സംബന്ധിച്ച് പ്രധാനമന്ത്രി ചർച്ച നടത്തും. തുടർന്ന് ഓസ്ട്രേലിയയിലെ മെൽബണിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഈ മാസം 10-11 തീയതികളിൽ അദ്ദേഹം ന്യൂസിലന്റിലെത്തുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു.
4: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ദോഹയിലെത്തിയ ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, സുരക്ഷ, ഉഭയകക്ഷി തുടങ്ങി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. യോഗത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും കൊച്ചിയിൽ പൂർത്തിയായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരവുമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർ സേ സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യ സംഭരണ ഗോഡൌണുകളും അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമൂസ് കടലടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറി

0: യുമായി 8 കപ്പലുകളും ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്ന് നദ്ദ പറഞ്ഞു. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. പ്ലസ് 1 പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂരിൽ CMMHSSൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ അധ്യക്ഷയാകും. രാവിലെ 10:30 ഉച്ചയ്ക്ക് 1 പ്ലസ് 1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും ഉണ്ടാകും. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. ഫണ്ട് ലഭ്യമാക്കുന്നതിന് സാധ്യതകൾ പരിശോധിച്ച് 2 ദിവസത്തിനകം മറുപടി നൽകുമെന്നും അത് സാധ്യമല്ലെങ്കിൽ ഇത്തവണ കൂടുതൽ കേന്ദ്ര സഹായം അനുവദിക്കാൻ ശ്രമിക്കുമെന്നും സുരേഷ് ഗോപി യോഗത്തെ അറിയിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുമുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട 3 വയസ്സുകാരനെ കാണാതായി. പരിയാരം കോരൻ പീടികയിലെ മുഹമ്മദ് നജ്മാനെയാണ് കാണാതായത്. ഇന്നലെ വൈകിട്ടാണ് സംഭവം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻകുർദ് മേഖലയിൽ 3 കെട്ടിടം തകർന്ന് 6 മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവേ ക്വാർട്ടറിൽ. ഇപ്പോൾ മെക്സിക്കോ ഇംഗ്ലണ്ടിനെ നേരിടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: 6 കിരീട നേട്ടത്തിലൂടെ ചരിത്രം കുറിക്കാനെത്തിയ ബ്രസീലിനെ മടക്കെട്ടി കിരുതലി നോർവേ ലോകകപ്പിന്റെ ക്വാർട്ടറിൽ കടന്നു. തകർപ്പൻ പോരാട്ടത്തിൽ 1-2 ലോക ഫുട്ബോളിലെ ഏറ്റവും കരുത്തരെ നോർവെ മറികടന്നത്. നോർവെക്ക് വേണ്ടി 79-90 മിനിറ്റുകളിൽ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കിടിലൻ ഗോളുകൾ നേടി. എണ്ണം പറഞ്ഞ ഈ ഗോൾ നേട്ടത്തോടെ ലോകകപ്പിൽ 7 ഹാലണ്ട് മെസ്സിക്കും എംബാപ്പയ്ക്കും ഒപ്പമെത്തി. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൾട്ടിയിലൂടെ നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. ഈ ലോകകപ്പിൽ നെയ്മറിന്റെ ആദ്യ ഗോളാണിത്. തോൽവിയോടെ 2002 5 കിരീട വിജയത്തിന് ശേഷം തുടർച്ചയായ 6 ലോകകപ്പിലാണ് ബ്രസീൽ കിരീടമില്ലാതെ മടങ്ങുന്നത്. 1990 ശേഷം ആദ്യമായാണ് ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ തന്നെ തോറ്റു പുറത്താകുന്നത്. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിലൊരാളായ നെയ്മർ ഈ തോൽവിയോടെ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെ സങ്കടത്തിലാഴ്ത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് കിരീടം ഓസ്ട്രേലിയക്ക്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇംഗ്ലണ്ടിനെ 7 തകർത്താണ് ഓസ്ട്രേലിയ കിരീടം നേടിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫിയുല്ലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. വിംബിൾഡണിൽ ജോക്കോവിച്ചിന്റെ 106 സിംഗിൾസ് വിജയമാണിത്. ഭാരതം എല്ലാ മേഖലയിലും കുതിക്കുകയാണെന്ന് C. സദാനന്ദൻ മാസ്റ്റർ MP പറഞ്ഞു. എല്ലാവരെയും ഒന്നായി കാണുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നതെന്നും അദ്ദേഹം കോഴിക്കോട്ട് കുട്ടി ഗോപാലൻ അനുസ്മരണത്തിൽ പറഞ്ഞു. മാങ്കാവ് കുട്ടി ഗോപാലൻ സ്മാരക മന്ദിരത്തിന് സദാനന്ദൻ മാസ്റ്റർ തറക്കല്ലിട്ടു. വായനാ മാസാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് ഉച്ചകഴിഞ്ഞ് ബഷീർ അനുസ്മരണവും ബഷീർ ചെറുകഥാ പുരസ്കാര വിതരണവും സംഘടിപ്പിക്കും. കുട്ടമത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിപാടിയിൽ പ്രമുഖ സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്തും. ചടങ്ങിൽ ബഷീർ ചെറുകഥാ പുരസ്കാരം യുവ എഴുത്തുകാരൻ കെ വി അർജുൻ

ഏറ്റുവാങ്ങും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് മഫ്തിയിൽ പെട്രോളിംഗ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്ന പോലീസുകാരെ ആക്രമിച്ച കേസിൽ കക്കോടി സ്വദേശി മുഹമ്മദ് ഹാഷിം, തമിഴ്നാട് സ്വദേശി വേൽമുരുകൻ എന്നിവരെ കസബ പോലീസ് പിടികൂടി. കസബ സ്റ്റേഷനിലെ രഞ്ജിത്ത്, അനൂപ് ലാൽ എന്നിവരെയാണ് ആക്രമിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ കോഴിക്കോട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: गुजरातराज्यस्य कतिपयभागेषु हरियाणा पंजाब राजस्थानेषु च प्रावृत्तस्थितिः सर्वथा अनुकूला वर्तते। विभागेनाद्य छत्तीसगढ़ मध्यप्रदेश राजस्थान कर्नाटक उत्तराखंड राज्येषु अतिवृष्टेः पूर्वानुमानं कृतम्। अपरतः आगामिषु द्वित्रिदिनेषु राष्ट्रिय राजधान्यां दिल्ल्यां उत्तर प्रदेशे पंजाबे चंडीगढ़ क्षेत्रे विकीर्ण रूपेण वृष्टिः संभाव्यते। विम्बल्डन टेनिस प्रतिस्पर्धायां गतरात्रौ सर्बिया देशस्य लब्ध प्रतिष्ठेन क्रीडकेन नोवाक जोकोविचेन रूस देशस्य रोमन सफ्यूलिनं पराजित्य पुरुषेकल क्रीडायाः प्रागुपान्त्य चक्रे स्थानं सुरक्षितम्। इतः परम् असौ फेलिक्स नगरे उत डेविवोचिस इत्यनेन सह क्रीडां करिष्यति इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ട്രെയിൻ സമയം രാവിലെ 7:02 കണ്ണൂരിലെത്തേണ്ട 1:66:49 മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് ഇപ്പോൾ 17 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. 9:57 2:21:14 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യതിലക് ദ്വൈവാര സൂപ്പർഫാസ്റ്റ് 15 മിനിറ്റ് വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
5: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
7: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
6: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
7: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.

0: സജ്ജം സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പദ്ധതി വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കുന്നതിനൊപ്പം നാടിന്റെയും ജനങ്ങളുടെയും സുരക്ഷ മുൻനിർത്തി പുതിയൊരു ചരിത്രം എഴുതുകയാണ് കണ്ണൂർ ജില്ലയിലെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത്. ദുരന്തമുഖങ്ങളിൽ പകച്ചു നിൽക്കാതെ അറിവിന്റെ കരുത്തോടെ ജീവനുകൾ കാക്കാൻ ജനങ്ങളെ സജ്ജരാക്കുന്ന വേറിട്ടൊരു പദ്ധതി, അതാണ് സജ്ജം സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പദ്ധതി.
1: പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇതിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ചെങ്കൽപ്പണകളും അങ്ങനെയുള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ കാലവർഷം ഉണ്ടാവുന്ന സമയത്ത് ജലാശയങ്ങൾ നിറയുകയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ചെങ്കൽ മേഖല കേന്ദ്രീകരിച്ച് ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് ആളുകൾക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന നില മുൻവർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്.
0: ദുരന്ത നിവാരണ സേനാ രൂപീകരണത്തിലൂടെയും വിപുലമായ പരിശീലന പരിപാടികളിലൂടെയും കേരളത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിന്റെ സുരക്ഷാ ജാലകത്തിലേക്ക് നമുക്കിന്ന് കണ്ണോടിക്കാം.
1: നമ്മൾ ഇത് ആലോചിക്കുന്ന സമയത്ത് 2018 പ്രളയവും അതിനുശേഷമുണ്ടായ പ്രളയത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് 1500 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്ന സാഹചര്യം നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇതൊക്കെ സംഘടിപ്പിക്കാനും ഇതൊക്കെ ക്രോഡീകരിക്കാനും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കാനും പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു സേന എന്നുള്ള പേരിൽ ദുരന്ത നിവാരണ സേന നമ്മൾ ഉണ്ടാക്കുകയും പിന്നീട് അത് കടലാസിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന സാഹചര്യവുമാണ് നിലവിലുണ്ടായിരുന്നത്.
0: ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BP വിബിന:
1: ഓരോ കാലവർഷം വരുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ തദ്ദേശ വകുപ്പിന്റെയൊക്കെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് ERT എന്ന് പറയുന്ന ഒരു ടീമിനെ നമ്മുടെ പഞ്ചായത്തിലും ഉണ്ടാക്കുകയും പിന്നീടൊരു തുടർ പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുപോവാൻ പറ്റാത്ത സാഹചര്യവും നിലനിന്നിരുന്നു. അപ്പൊ അതിൽ നിന്ന് എങ്ങനെ

0: മാറി നടക്കാമെന്നുള്ളൊരു ആലോചന ഭരണസമിതി ഒന്നാകെ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വളരെ ക്രിയാത്മകമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു ടീമിനെ തയ്യാറാക്കി സജ്ജം എന്ന പേരിൽ വളണ്ടിയർമാരെ തയ്യാറാക്കി ഫയർഫോഴ്സ് സംവിധാനങ്ങളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ ഫീൽഡിലേക്ക് ഇറക്കണം എന്ന ആലോചന നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ ഒരു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കണം എന്ന ആലോചന ഉണ്ടാവുകയും അതിന്റെ വിദഗ്ധരെയൊക്കെ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് സജ്ജം ഒരു വളണ്ടിയർ സേനയ്ക്ക് നമ്മളിപ്പോൾ രൂപം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ 100 ചെറുപ്പക്കാർ യുവതി യുവാക്കൾ ഉൾപ്പെടുന്ന ഒരു സേനയാണ്. അതിൽ ഒരു വാർഡിൽ നിന്നും 5 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് 20 വാർഡുകളുടെയും പ്രാതിനിധ്യമുണ്ടാക്കി 100 പേരടങ്ങുന്ന സേനയ്ക്ക് ഫയർഫോഴ്സിന്റെ സഹായത്തോടുകൂടി പരിശീലനം നൽകിയാണ് അവരെ നമ്മളിപ്പോൾ പ്രവർത്തന പദത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് വന്ന മറ്റൊരു ചർച്ചയായിരുന്നു കേവലം കാലവർഷക്കെടുതിയെ മാത്രം അതിജീവിക്കുക എന്നതല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഓരോ മനുഷ്യനും ഉണ്ടാവുന്ന പ്രയാസങ്ങൾ, അത് ഇതുപോലെയുള്ള ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുള്ള അപകടങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാം, അതിന്റെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരത എന്നൊരു പദ്ധതിക്ക് സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിലാണ് ആദ്യമായി നടപ്പിലാക്കുന്നത് എന്നാണ് തോന്നുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ കഴിഞ്ഞ മാസമാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ചപ്പോൾ അവിടെ എത്തിയ എല്ലാ മനുഷ്യരും സ്വയം വളണ്ടിയറായി മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുൾപ്പെടെ നേതൃത്വം കൊടുത്ത 100 പേരെ അണിനിരത്തിക്കൊണ്ട് ഈ ദുരന്ത നിവാരണ സേനയ്ക്ക് നമ്മൾ രൂപം കൊടുക്കുകയും നല്ല പരിശീലനം കൊടുത്ത് അവരുടെ ഒരു പാസിംഗ് ഔട്ട് പരേഡ് ഉൾപ്പെടെ ചങ്ങളായി ടൗണ് കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള ഡെപ്യൂട്ടി കളക്ടറാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന സുരക്ഷാ പദ്ധതിയും ഈ ജൂൺ മാസം തുടങ്ങി ഡിസംബർ 31 സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരത പ്രഖ്യാപിക്കത്തക്ക വിധത്തിലാണ് നമ്മൾ ഇതിന്റെ ഒരു ക്രമീകരണം നടത്തിയിട്ടുള്ളത്.
1: ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പഞ്ചായത്താണ്.
2: ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK രവി.
1: 2019 പ്രളയം ഏറ്റവും രൂക്ഷമായി ബാധിച്ച കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒന്നാണ് ചെങ്ങളായി. ഇതിനെ തുടർന്നാണ് നമ്മൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ദുരന്ത നിവാരണ മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് ദുരന്ത നിവാരണത്തിന്റെ പുതിയ പുതിയ ആശയങ്ങളും ചർച്ചകളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. നമുക്കറിയാം ചെറിയ ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ പോലും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരുപാട് ജീവൻ, അതിനെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ ഇല്ലാതെ കൊണ്ട് ജീവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതിന് എതിരായി ഒരു പ്രതിരോധം എന്ന രൂപത്തിലാണ് നമ്മൾ ഈ സുരക്ഷാ രംഗത്ത് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച സജ്ജം സന്നദ്ധ സേനയ്ക്ക് കൂടാതെ ഞങ്ങൾ സമ്പൂർണ്ണ ദുരന്ത സുരക്ഷാ സാക്ഷര പഞ്ചായത്ത് ആയി മാറ്റാൻ പോവുകയാണ്. ആ സുരക്ഷാ സാക്ഷര പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അടിസ്ഥാന വിവരങ്ങൾ, പ്രാഥമിക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. തീപൊള്ളലേറ്റാൽ, അപകടങ്ങൾ സംഭവിച്ചാൽ, കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകേണ്ടി വന്നാൽ, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എങ്ങനെ ഒരു സാധാരണ ജനത്തിന് ഇടപെടാൻ കഴിയും, അങ്ങനെ ഇടപെടുന്നതിലൂടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷര പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനം. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ 2026 ഡിസംബർ 31 മുമ്പായിട്ട് ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഇതിനുള്ളൊരു പരിശീലനം നൽകുക എന്നുള്ളതാണ്. അത് ഏറെ പ്രയാസകരമായ കാര്യമാണെങ്കിൽ പോലും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിലെ സാന്നിധ്യം, പോലീസ് സേനയുടെ, അതോടൊപ്പം തന്നെ നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് പ്രായോഗിക പരിശീലനം നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇതിനുള്ള ഒരു പരിശീലനം നൽകും. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഈ അപകടങ്ങൾ ഉണ്ടായാൽ, ദുരന്തങ്ങൾ ഉണ്ടായാൽ ഏറ്റവും പെട്ടെന്ന് ഇടപെടുന്നത് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ ജീവനക്കാർ, അതുപോലെ ചെറുകിട വ്യാപാരികൾ തുടങ്ങിയവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു സുരക്ഷ രണ്ടാം ഘട്ടം എന്ന രൂപത്തിൽ ചെങ്ങളായി, വളക്കൈ, ചുഴലി പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ ജീവനക്കാർക്കും ചെറുകിട കച്ചവടക്കാർക്കുമുള്ള ഒരു പരിശീലനം നൽകും. മൂന്നാം ഘട്ടം എന്ന രൂപത്തിൽ നമ്മുടെ പഞ്ചായത്തിലെ വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വാർഡിലെ 50 വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ലാസ് നൽകുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഘട്ടം. ആ പരിശീലനത്തിലൂടെ ഒരു വീട്ടിലെ, ഒരു വാർഡിലെ എല്ലാവർക്കും, അങ്ങനെ പഞ്ചായത്തിലെ എല്ലാവർക്കും പരിശീലനം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു 90% മേലെ ആളുകൾക്ക് ഇതിലെ പ്രാഥമിക പരിശീലനം നൽകുക എന്നതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് പ്രാഥമിക ധാരണയുള്ള, സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ച് ധാരണയുള്ള ജനങ്ങളുള്ള ഒരു പഞ്ചായത്തായി നമ്മൾ മാറുന്നത് അപകടങ്ങൾ ഉണ്ടായാൽ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രാഥമിക പ്രവർത്തനമാണ് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ എല്ലാ ജനങ്ങൾക്കുള്ള പരിശീലനം എന്ന് പറയുന്നത്.
2: അക്ഷര സാക്ഷരതയിൽ വിപ്ലവം സൃഷ്ടിച്ച് കേരള മണ്ണിൽ പുതിയൊരു സുരക്ഷാ സാക്ഷരത

0: ഇടയ്ക്ക് തിരിതെളിയിച്ചിരിക്കുകയാണ് ഈ മലയോര ഗ്രാമം.
1: ഞാൻ ചെങ്ങളായി പഞ്ചായത്തിലെ ദുരന്ത നിവാരണത്തിന്റെ വൈസ് ചെയർമാനാണ്. സുരക്ഷാ സാക്ഷരതയുടെ ഓർഗനൈസറായിട്ട് പ്രവർത്തിക്കുന്നു.
0: ഫയർഫോഴ്സിൽ നിന്നും വിരമിച്ച പ്രേമരാജൻ കക്കോടി.
1: സുരക്ഷാ സംവിധാനങ്ങളുടെ ചരിത്രത്തിലെ ഒരു നിർണായക ഇടപെടലാണ് സജ്ജം പദ്ധതിയും സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പദ്ധതിയും. ചെങ്ങളായി പഞ്ചായത്തിലെ സന്നദ്ധ പ്രവർത്തനത്തിന് തയ്യാറായ 100 വളണ്ടിയർമാരെ തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേക പരിശീലനം നൽകി അവരുടെ കർമ്മ രംഗത്തെ പ്രാവീണ്യം കൂടി ഉൾപ്പെടുത്തി ദുരന്ത നിവാരണത്തിൽ സഹായിക്കുക എന്നതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ അപകട സാഹചര്യങ്ങളെ അതിന്റെ ഉന്നതാധികാരികളെ അറിയിക്കുകയും സേനാംഗങ്ങൾക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പ്രവർത്തനമാണ് സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരത എന്നത്. അറിവില്ലായ്മ മൂലം പല അപകടങ്ങളിൽ നിന്നും നമുക്ക് ആളുകളെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ഫസ്റ്റ് അറിയാമെങ്കിൽ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന പല അപകടങ്ങളും മരണങ്ങളും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. നമ്മുടെ കൺമുന്നിൽ ഒരു അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണം, അത് എങ്ങനെ നേരിടണം എന്ന് നമുക്ക് പലർക്കും അറിയില്ല. അത് കാരണം അപകടത്തിൽപ്പെട്ടയാളുടെ അവസ്ഥ ഗുരുതരമാകുകയും ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കുകയും ചെയ്യുന്നു. എന്നാൽ തക്ക സമയത്ത് പ്രഥമ ശുശ്രൂഷ നൽകിയാൽ നമുക്ക് അയാളെ രക്ഷിക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരാൾ നമ്മുടെ മുന്നിൽ കുഴഞ്ഞു വീണാൽ പ്രഥമ ശുശ്രൂഷ ആവശ്യമെങ്കിൽ, CPR നൽകാൻ അറിയുമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. നമ്മൾ പത്രത്തിൽ വായിക്കുന്നതാണ്, മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി കുട്ടി മരിക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ആളുകൾ മരിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് പ്രഥമ ശുശ്രൂഷ ചെയ്യാൻ അറിയാതെ പല മരണങ്ങളും സംഭവിക്കുന്നു. ഈ പരിശീലനം ലഭിച്ചാൽ നമുക്ക് ആ കുട്ടിയുടെ അല്ലെങ്കിൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അതുപോലെ നമുക്കറിയാം, വാഹനാപകടങ്ങൾ സംഭവിച്ചാൽ പലപ്പോഴും നമ്മൾ പരുക്കേറ്റയാളെ കൃത്യമായ രീതിയിലല്ല ആംബുലൻസിൽ കയറ്റുന്നത്. അതുമൂലം ജീവിതകാലം മുഴുവൻ പാരലൈസ് ബാധിച്ച് കടക്കയിൽ കിടക്കുന്ന അവസ്ഥയായ പല അനുഭവങ്ങളും എനിക്കറിയാം. മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന LPG സിലിണ്ടറിന് തീപിടിച്ചിട്ടും ലീക്കായിട്ടുള്ള അപകടങ്ങൾ. ഗ്യാസ് ലീക്കായാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അതുപോലെ ഒരു സിലിണ്ടറിന് തീപിടിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഒരു ഗ്യാസ് ലീക്കായാല് ചിലപ്പോൾ നമുക്ക് അതിന്റെ റെഗുലേറ്റർ ഒന്ന് ഓഫാക്കിയാൽ മതിയായിരിക്കും, പക്ഷെ നമ്മളത് ചെയ്യില്ല, നമ്മൾ പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. അതുപോലെ ഒരു സിലിണ്ടറിനെ തീപിടിച്ചാൽ നമുക്ക് ഒരു നനഞ്ഞ തുണിയെടുത്ത് അതിന് മൂടിയാൽ ആ തീ കെടുത്താൻ പറ്റും, പക്ഷെ നമ്മൾ അത് ചെയ്യാതെ ഓടുന്നത് മൂലം വലിയ ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. അതുപോലെ ജലാശയ അപകടങ്ങൾ, നമ്മുടെ പഞ്ചായത്തില് പല കുട്ടികളും വെള്ളത്തിൽ വീണ് മരിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിരുന്നു. അതുപോലെ വൈദ്യുതി അപകടങ്ങൾ, ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും നമ്മുടെ ഇന്നത്തെ തലമുറക്ക് അറിയില്ല. പഞ്ചായത്തിലെ സ്കൂൾ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആളുകൾക്കും ഇതിന്റെ പരിശീലനം കൊടുത്ത് മുഴുവൻ ആളുകളെയും സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരരാക്കുക എന്നതാണ് ഈ രണ്ട് പദ്ധതി കൊണ്ടും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെങ്ങളായി പഞ്ചായത്തിന് സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരത കൈവരിച്ച് സുരക്ഷിത ചെങ്ങളായിയാക്കി മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം.
0: കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്.
2: സജ്ജം സുരക്ഷാ സേന ചെങ്ങളായി പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വേറിട്ട ഒരു പരിപാടിയാണ്.
0: ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗോവിന്ദൻ എടാടത്തിൽ,
2: ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കാണ്. വിദ്യാലയത്തിലും വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴികളിലും നമ്മുടെ കുട്ടികൾക്ക് ഒട്ടേറെ അപകടങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കൾക്ക് ഇത് സംബന്ധിച്ച് ഒട്ടേറെ ആകുലതകൾ ഉണ്ട്. അപകടങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് ധാരണ ഉണ്ടാക്കുകയും അവർക്ക് അത്തരം പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനുമുള്ള പ്രവർത്തനമാണ് സജ്ജത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത്. 14 വിദ്യാലയങ്ങളിൽ 3000 കുട്ടികളിലേക്ക് ഇത്തരം സുരക്ഷാ സാക്ഷരതാ സന്ദേശങ്ങൾ എത്തിക്കുന്നതിന് വിപുലമായ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്കൂളിൽ ഒരു കോർഡിനേറ്ററെ ഇതിനായി നിശ്ചയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു ലീഡറെയും ചുമതലപ്പെടുത്തും. ഇതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നെടുവാലൂർ AUP സ്കൂളിൽ നിർവഹിച്ചു കഴിഞ്ഞു. ഇതിന്റെ തുടർച്ചയായി എല്ലാ വിദ്യാലയങ്ങളിലേക്കും കുട്ടികൾക്ക് പരിശീലന പരിപാടി നടത്തുകയാണ്. എല്ലാ കാര്യങ്ങളിലും, അഗ്നിസുരക്ഷയിലും അതുപോലെ ചെറിയ ചെറിയ അപകടങ്ങളെക്കുറിച്ചും പാമ്പുകടി പോലെയുള്ള വിഷയങ്ങളെക്കുറിച്ചും ഒക്കെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം നേരിട്ട് ക്ലാസ് റൂമുകൾ കേന്ദ്രീകരിച്ചാണ് പരിശീലന പരിപാടി ഉദ്ദേശിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് ഏറ്റവും മികച്ച പരിശീലനം ലഭിക്കുക വഴി വിദ്യാലയങ്ങളിൽ മാത്രമല്ല വീടുകളിലും സുരക്ഷാ സന്ദേശം എത്തിക്കാൻ വേണ്ടി സാധിക്കും. സാമൂഹ്യ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനും അന്യരെ സഹായിക്കുന്നതിനുമുള്ള ഒരു ബോധം ഉണ്ടാക്കാൻ ഇതുവഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: ചുഴലി, വളക്കൈ എന്നീ 3 മേഖലകളിലായി ദുരന്ത നിവാരണ സേന സദാ സജ്ജമാണ്.
3: ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഹെഡ് ക്ലർക്കാണ്. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട

0: പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഈ ദുരന്ത നിവാരണ സേന രൂപീകരണവും അതുപോലെ തന്നെ സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പഞ്ചായത്ത് എന്നുള്ളത്.
1: കമാലുദ്ദീൻ MP.
0: ഇതിന്റെ നിർവ്വഹണ ഉദ്യോഗസ്ഥൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. സോഷ്യൽ മീഡിയ വഴി പ്രചരണം നൽകി ആയിരക്കണക്കിന് പേരാണ് നിർദ്ദേശിച്ചത്. അതിൽ നിന്നും സെലക്ട് ചെയ്ത പേരാണ് സജ്ജം എന്നുള്ളത്. ഒരു ദുരന്തം അഭിമുഖീകരിക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ച് വളരെ നല്ല നല്ല പരിശീലനമൊക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ 20 വാർഡുകളാണുള്ളത്. ഈ ദുരന്തം ഉണ്ടായാൽ ഈ സേന എത്തിച്ചേരുന്നതിന് വേണ്ടി ചെങ്ങളായി, ചുഴലി, വളക്കൈ എന്നിങ്ങനെ 3 ക്ലസ്റ്ററുകളായിട്ടാണ് ഈ സേന പ്രവർത്തിക്കുക. അതുപോലെ തന്നെ സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പഞ്ചായത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ, ഒരു വീട്ടിലെ ഗ്യാസ് ലീക്കായ അതെന്നിങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അവർക്കൊരു പരിശീലനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിനുവേണ്ടി പഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നത് 3 ലക്ഷം രൂപയാണ്. അതിൽ 1 ലക്ഷം രൂപ ദുരന്ത സേനയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അത് അവർക്ക് ആവശ്യമായ യൂണിഫോമുകളൊക്കെ നൽകി കഴിഞ്ഞു. ഇനി 2 ലക്ഷം രൂപ സുരക്ഷാ സാക്ഷരതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇനി ഇതിനാവശ്യമായ ഉപകരണങ്ങളൊക്കെ വാങ്ങാനുണ്ട്. തീർച്ചയായിട്ടും ഈ പദ്ധതി മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാവുന്ന രീതിയിൽ ചങ്ങളായി വളരെ നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KC അമ്മുക്കുട്ടി.
2: നമ്മുടെ പഞ്ചായത്തിൽ സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതി രൂപീകരിച്ചതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് PEC വിളിച്ചു ചേർക്കുകയും അധ്യാപകരുടെ യോഗത്തിൽ കൃത്യമായ കാര്യം വിശദീകരിക്കുകയും ചെയ്തു. യോഗം കഴിഞ്ഞ ഉടനെ തന്നെ സ്കൂളുകളിൽ ഈ പ്രവർത്തനം അവർ ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാ സ്കൂളുകളിലും അധ്യാപകരിൽ ഒരാൾ ഇതിന്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നുണ്ട്. 1 മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഈ പരിശീലനം കൊടുക്കുന്നുണ്ട്.
1: ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ ഭംഗി അതിന്റെ ജനകീയ പങ്കാളിത്തമാണ്. വീടുകളിലെ അടുക്കള ഭരിക്കുന്ന അമ്മമാർക്കും സ്ത്രീകൾക്കും ഗ്യാസ് സിലിണ്ടർ ലീക്കായാൽ ഉണ്ടാകുന്ന പേടി മാറ്റാൻ അയൽക്കൂട്ടങ്ങൾ വഴി പ്രത്യേക സർവേയും ക്ലാസുകളും ഒരുങ്ങിക്കഴിഞ്ഞു.
3: ചങ്ങളായി പഞ്ചായത്തിൽ സജ്ജം ദുരന്ത നിവാരണ സേന രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി 268 അയൽക്കൂട്ടങ്ങളിൽ നിന്നും 2 പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി നമ്മൾ സർവേ ആരംഭിച്ചിട്ടുണ്ട്.
1: വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV ബിന്ദു.
3: അതിന്റെ ഭാഗമായി അടുക്കളയിൽ ഗ്യാസ് ലീക്ക് നമ്മൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈ സർവേയുമായി ബന്ധപ്പെട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ വേണ്ടി കഴിയും. ക്ലാസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് സർവേയും കൂടി നമ്മൾ പഞ്ചായത്ത് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കുട്ടികൾക്ക് ഭക്ഷണം തൊണ്ടി കുടുങ്ങിയാൽ നമ്മൾ മുമ്പൊക്കെ തോളത്തിട്ട് തട്ടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നത്, അപ്പോൾ അതല്ല, ശരിയായ രീതിയിലുള്ള പരിചരണം, ശാസ്ത്രീയമായി നമ്മളെങ്ങനെ പരിചരിക്കണം എന്നുള്ള രീതി നമുക്ക് ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ഓരോ സ്ത്രീകൾക്കും മനസ്സിലാവും.
1: അപകടങ്ങൾ പ്രകൃതി നിയമമാകാം, എന്നാൽ അതിജീവനം എന്നത് മനുഷ്യന്റെ നിശ്ചയദാർഢ്യമാണ്. ദുരന്തം വിതയ്ക്കുന്ന നാശനഷ്ടങ്ങളോട് സജ്ജം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ചെങ്ങളായി ഗ്രാമം മറുപടി നൽകുന്നു.
4: സജ്ജം സുരക്ഷാ സേനയുടെ ഭാഗമായി നമ്മൾ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മളെ സംസ്ഥാന പാതയിൽ ഒരു മരം പൊട്ടി വീണതുമായി ബന്ധപ്പെട്ട ഒരാള് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നമ്മുടെ ഈ സജ്ജത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്.
1: ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BP വിപിന്.
4: 105 ആളുകളുള്ള മുഴുവൻ വളണ്ടിയർമാരും ഉൾക്കൊള്ളുന്ന വാട്സപ്പ് ഗ്രൂപ്പിനകത്തേക്ക് ആ മെസ്സേജ് കൈമാറിയ ഉടനെ സജ്ജത്തിൽ ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളണ്ടിയർമാരൊക്കെ എത്തിച്ചേർന്നുകൊണ്ട് അവർ തന്നെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ മരം ദേശീയപാതയിൽ നിന്നും മാറ്റുന്ന നിലയുണ്ടായത് നമ്മൾ ഏറ്റെടുത്ത പദ്ധതി വിജയകരമാണ് എന്നതിന്റെ ആദ്യത്തെ ഒരു അനുഭവമായിട്ട് നമുക്കും അതുപോലെ തന്നെ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന പാതയിൽ അപകടകാരിയായ രീതിയിലേക്ക് കടന്നൽ കൂടുണ്ടായ ഒരു വിഷയം വന്നപ്പോഴും വളരെ പെട്ടെന്ന് ഇടപെടാൻ ആ ഗ്രൂപ്പിനകത്തേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തപ്പോൾ ഒരു സ്വിച്ചിട്ട പോലെ മുഴുവൻ ആളുകളും പ്രവർത്തിക്കുന്ന നിലയിലേക്ക് നമ്മുടെ വളണ്ടിയർ സേനയ്ക്ക് മാറാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഈ പദ്ധതി വിജയമാണ് എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുതന്നെയാണ് സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പദ്ധതി. ഒരു വീട്ടിലെ ഒരാൾക്കെങ്കിലും അതിന്റെ പരിശീലനം കിട്ടണം, അങ്ങനെ മുഴുവൻ ആളുകൾക്കും പരിശീലനം കിട്ടുന്നതിന് വേണ്ടി ഒരു വാർഡിൽ 400+ വീടുകളാണ് ഉള്ളതെങ്കിൽ അതിൽ 50 വീടുകൾ കേന്ദ്രീകരിച്ച് ഒരു ക്ലസ്റ്റർ ആക്കിക്കൊണ്ട് അവർക്ക് പരിശീലനം കൊടുക്കണം എന്നാണ് നിലവിൽ നമ്മളൊരു രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. 10 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സർവേ നടത്തുന്നത്. ആ സർവേയിൽ കിട്ടുന്ന റിസൾട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഫീൽഡ് തല ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സ്കൂളുകളിൽ ഫയർഫോഴ്സ് ക്ലാസ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിന് സമാന്തര മായി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും ക്ലാസ് കൊടുക്കുന്നതിന് വേണ്ടി ഫയർഫോഴ്സിൽ നിന്ന് വിരമിച്ചവർ, മറ്റ് യൂണിഫോം സേനകളുടെ ഭാഗമായിട്ട് വിരമിച്ച ആളുകൾ, അധ്യാപന മേഖലയിൽ നിന്നും വിരമിച്ച സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 20 ആളുകളുടെ ഒരു റിസോഴ്സ് പൂള് തയ്യാറാക്കി.

0: ഇറക്കി. അവരും അതോടൊപ്പം വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 5 വളണ്ടിയർമാരുമാണ് നമ്മുടെ വാർഡ് തലത്തിലുള്ള ഈ സാക്ഷരതാ ക്ലാസുകൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പോകുന്നത്.
1: നമുക്ക് നിർദ്ദേശങ്ങളിലൂടെ ലഭിച്ച ലോഗോവാണ് സേനയുടെ യൂണിഫോമിന്റെ കൂടെ നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ലോഗോ, ഈ സുരക്ഷാ സേനയുടെ ലോഗോ തന്നെ നമ്മൾ പ്രകാശിപ്പിച്ചത്.
2: ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രവി,
1: ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപകട സാധ്യതയുള്ള എല്ലാ മേഖലകളും കണ്ടെത്തി അപകടം വരാനുള്ള സാധ്യത മുൻകൂട്ടി മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. പൊതു റോഡിലെ മരം പൊട്ടിവീഴാൻ ആയപ്പോഴും അതുപോലെ തന്നെ കടന്നൽ കൂടി രൂപപ്പെട്ടപ്പോഴും ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനമാണ് ഈ സജ്ജം സേന നടത്തിയത്.
2: കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഈ സുരക്ഷാ ജാലകം ഇവിടെ ഒതുങ്ങുന്നില്ല. ഇതൊരു തുടക്കം മാത്രം. സുരക്ഷിതമായ ഒരു നല്ല നാളേക്കായി നമുക്കും കൈകോർക്കാം. സജ്ജം, സമ്പൂർണ്ണ സുരക്ഷാ സാക്ഷരതാ പദ്ധതി. ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു, H കൂടെ C സീമ.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോർപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ആകാശവാണി കണ്ണൂർ.
0: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മലയാളം ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖം ഈ മാസം 10, 29, 30, 31 തീയതികളിൽ PSE കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. കണ്ണൂർ ഒണ്ടയൻ റോഡിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡെമോൺസ്ട്രേറ്റർ, ഇംഗ്ലീഷ് ലെക്ചറർ, ലാബ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിൽ നിയമനം നടത്തുന്നു. ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിൽ അഭിമുഖത്തിന് എത്തിച്ചേരണം. ഫോൺ നമ്പർ 0497-2706-94. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ യോഗ ട്രെയിനറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 8-10:30 കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0467-2207-902. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 10 രാവിലെ 10 മണിക്ക് NHM ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467-2209-466. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപ്പുറം പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപര്യമുള്ള യുവതികൾ 16-11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0497-2806-234. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നീ ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 8-11 മണിക്ക് മുൻപായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0467-2250-377. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ KSSCSന് കീഴിൽ പ്രവർത്തിക്കുന്ന ICTCയിലെ കൌൺസിലർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വെച്ച് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഫോൺ നമ്പർ

0: 0794972731234. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിലവിൽ വന്ന വാർഡ് 17 ആശാ വർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷർ വിവാഹിതരും 25-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകളായിരിക്കണം. കൂടുതൽ വിവരങ്ങൾ 0497-2776485 എന്ന ഫോൺ നമ്പർ ലഭ്യമാണ്. ഈ മാസം 8-ന് രാവിലെ 10:30 അഭിമുഖം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:45. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ന് അസമിൽ തുടക്കം. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവെ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരത്തോടെ പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. വിശദാംശങ്ങളിലേക്ക്.
3: ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി യോഗ്യകർത്തയിലെ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും സന്ദർശിക്കും. വിദേശ പര്യടനത്തിന്റെ 2-ാം പാദത്തിൽ മറ്റന്നാൾ ശ്രീ മോദി മെൽബണിലെത്തും. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസിനൊപ്പം 3-ാമത് ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. നിർണായക ധാതുക്കൾ, സൈബർ സുരക്ഷ, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ ചർച്ചകൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ സിഇഒ ഫോറത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 10-11 തീയതികളിൽ ന്യൂസിലാന്റിലും പ്രധാനമന്ത്രി സന്ദർശനം നടത്തും. ന്യൂസിലാന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സനുമായി നടത്തുന്ന ചർച്ചയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടെ വ്യാപാര പ്രതിരോധ മേഖലകളിൽ ഉണ്ടായ പുരോഗതി വിലയിരുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷം ഇന്ന്. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിനായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ ഡാഷ്ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2 ദിവസത്തെ യോഗത്തിന് അസമിലെ ഗുവാഹത്തിയിൽ ഇന്ന് തുടക്കമാകും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും 2 ദിവസത്തെ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശു വികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പ്രതിരോധശേഷി, നൂതന ആശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലാന്റിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനം ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. മറ്റന്നാൾ വരെയാണ് പരിപാടി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ

0: സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് ശ്രീ ജയശങ്കർ സന്ദർശിക്കുക. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ദോഹയിൽ ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 13 ന്യൂയോർക്കിലെത്തുന്ന കേന്ദ്രമന്ത്രി 14-15 തീയതികളിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ബ്രസൽസിലേക്ക് യാത്ര തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് രാമക്ഷേത്ര പരിസരത്ത് ചേരും. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളിലെ ക്രമക്കേട് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള സുപ്രധാന ഭരണ സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം. ജനറൽ സെക്രട്ടറി ചമ്പത്രായ്, ട്രഷറി അനിൽ മിശ്ര എന്നിവരുടെ രാജിക്കത്തുകൾ പരിഗണിക്കുന്നതും അജണ്ടയിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ പ്ലസ് വൺ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പ്രവേശനോത്സവം കോഴിക്കോട് നടക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള മെറിറ്റ് അടിസ്ഥാനത്തിലെ പ്രവേശന നടപടികൾ ഈ മാസം 3 പൂർത്തിയാക്കിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 359,890 വിദ്യാർത്ഥികൾക്കാണ് ഇതുവരെ ഏകജാലക സംവിധാനം വഴി പ്ലസ് വൺ പ്രവേശനം നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 78,741 പേർ പ്രവേശനം നേടിയപ്പോൾ വയനാട് ജില്ലയിൽ 11,353 പേർക്കാണ് ഇതുവരെ പ്രവേശനം നൽകിയിട്ടുള്ളതെന്ന് പ്രവേശന നടപടികൾക്കായുള്ള പോർട്ടൽ വ്യക്തമാക്കുന്നു. ആകെയുള്ള 441,265 സീറ്റുകളിൽ 81,375 എണ്ണത്തിൽ ഇനിയും പ്രവേശനം നടത്താനുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു.
0: രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മഹാരാഷ്ട്ര, കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, ജമ്മുകശ്മീർ, ലഡാക്ക്, ഒഡീഷ, സൌരാഷ്ട്ര, കച്ച്, ഉത്തരാഖണ്ഡ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, തീരദേശ കർണാടക, വടക്കൻ ഉൾനാടൻ കർണാടക, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇത്തവണത്തെ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും വലിയ അട്ടിമറിക്കാണ് ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയം ഇന്ന് വേദിയായത്. ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് കിരീടം സ്വന്തമാക്കിയ കരുത്തരായ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ക്വാർട്ടർ കാണാതെ പുറത്തായതിനു പിന്നാലെ ബ്രസീൽ താരം നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
3: കിട്ടിയ ഒന്നാന്തരം അവസരങ്ങൾ പാഴാക്കിയ ബ്രസീലിനെ മികച്ച പോരാട്ടത്തിലൂടെ മറികടന്ന് നോർവേ ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറിക്കാരായി. 14-ാം മിനിറ്റിൽ പെനാൾട്ടി നഷ്ടമാക്കിയ ബ്രസീലിന് അപ്രതീക്ഷിതമായ വെല്ലുവിളിയാണ് നോർവേക്കാർ നൽകിയത്. ആക്രമണവും പ്രത്യാക്രമണവും തുടരെ തുടരെ ഉണ്ടായ മത്സരത്തിന്റെ 2-ാം പകുതി 79-ാം മിനിറ്റിൽ ബ്രസീലിയൻ ഡിഫൻസിനെ ഞെട്ടിച്ച് തകർപ്പൻ ഹെഡറിലൂടെ സൂപ്പർ താരം എർലിൻ ഹാലണ്ട് കളിയുടെ ഗതി മാറ്റി. തിരിച്ചടിക്കാൻ ബ്രസീൽ 2 കൽപ്പിച്ച് പൊരുതുന്നതിനിടെ ഹാലണ്ട് 90-ാം മിനിറ്റിൽ കാനലുകളുടെ വലയിലേക്ക് നിറയൊഴിച്ച് ലക്ഷ്യം കണ്ടു. ഇതിഹാസ താരം നെയ്മർ മത്സരത്തിന്റെ അധിക സമയത്ത് പെനാൾട്ടിയിലൂടെ ബ്രസീലിന്റെ ഗോൾ നേടി. 6-ാം കിരീട നേട്ടമെന്ന മോഹവുമായി എത്തി പ്രീ ക്വാർട്ടറിൽ തന്നെ ലോക ഫുട്ബോളിലെ വമ്പന്മാരായ ബ്രസീൽ തോറ്റു മടങ്ങുന്നത് ആരാധകരെ നിരാശയിലാക്കി. മത്സരശേഷം നെയ്മർ വിരമിക്കൽ കൂടി പ്രഖ്യാപിച്ചതോടെ ആ നിരാശ കോടാനുകോടി ആരാധകരുടെ കണ്ണുകൾ ഈർന്നണിയിച്ചു.
0: ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ മെക്സിക്കോ ഇംഗ്ലണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. ഐസിസി വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെ 7 പരാജയപ്പെടുത്തി ഓസ്ട്രേലിയ കിരീടം സ്വന്തമാക്കി. ലണ്ടനിലെ ലോർഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 151 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ 17.1 ഓവറിൽ 3 നഷ്ടത്തിൽ 153 റൺസ് നേടി. 64 റൺസ് നേടിയ ബെത്ത് മൂണിയാണ് ഓസ്ട്രേലിയയുടെ ടോപ് സ്കോറർ. ഫിബി ലിച്ച്ഫീൽഡ് 48 റൺസ് നേടി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം ഇന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ

ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് ഒപെക് പ്ലസ് രാജ്യങ്ങൾ. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്

0: ും നയവും സംബന്ധിച്ച് ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ താരം നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 7:35.
2: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
3: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
2: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
3: ഫോൺ 9446071998.
4: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
6: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
5: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
6: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
5: 49 സേവന പാരമ്പര്യവുമായി മോഡേൺ ITI, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
6: ഫോൺ 6282520614.
7: പാട്ടിൽ ഈ പാട്ടിൽ

കർണാടക സംഗീതജ്ഞൻ ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയുടെ ജന്മവാർഷിക ദിനമാണിന്ന്. കേൾക്കാം അദ്ദേഹം സംഗീതം പകർന്ന് ആലപിച്ച ഒരു ഗാനം. ആയിരത്തി തൊള്ളായിരത്തി 1975 റിലീസ് ചെയ്ത ഹംസഗീതേ എന്ന കന്നഡ ചിത്രത്തിലെ ഈ ഗാനത്തിലൂടെയാണ് ഡോക്ടർ എം ബാലമുരളീകൃഷ്ണയ്ക്ക് മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി ലഭിച്ചത്.

0: നിങ്ങൾക്കറിയാമോ, സ്കൂൾ ഓഫ് ഏഥൻസ് എന്ന ചിത്രം ആരുടെ പ്രശസ്ത രചനയാണെന്ന് നിങ്ങൾക്കറിയാമോ? പ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരൻ റാഫേൽ വരച്ച ചിത്രമാണ് സ്കൂൾ ഓഫ് ഏഥൻസ്. AD 1500-നും 1511-നും ഇടയിൽ വരച്ചു എന്ന് കരുതപ്പെടുന്ന ഈ ചിത്രത്തിൽ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പൈതഗോറസ്, ആർക്കിമിഡീസ്, ഹെറാക്ലിറ്റസ്, ടോളമി എന്നിങ്ങനെ ലോകം കണ്ട പ്രതിഭാധനർക്കൊപ്പം തന്റെ ചിത്രം കൂടി വരച്ചു ചേർത്തിട്ടുണ്ട് റാഫേൽ. വത്തിക്കാൻ മ്യൂസിയത്തിലാണ് ഈ ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത്.
1: മോഡേൺ ITIയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
0: വായനയുടെ വാതായനങ്ങൾ. ഇന്ന് സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു എഴുത്തുകാരിയായ MD രാധിക.
2: അമേരിക്കൻ കവയിത്രിയായ എമിലി ഡിക്കിൻസൺ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു കവിതയിൽ പുസ്തകത്തെ ഒരു രഥത്തിനോടാണ് ഉപമിക്കുന്നത്. മനുഷ്യാത്മാവിനെ അകലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു രഥം. അത്തരം പുസ്തകയാത്രകൾ ഇല്ലായിരുന്നെങ്കിൽ ജീവിതം എത്രമേൽ പരിമിതവും വിരസവും ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു കർമ്മമാണ് വായന. നന്നേ ചെറുപ്പം മുതലുള്ള വായനയാണ് 13-ാമത്തെ വയസ്സിൽ എന്നെ ഒരു എഴുത്തുകാരിയാക്കിയത് എന്നെനിക്ക് ഉറപ്പുണ്ട്. വായനയിൽ ആത്മവഞ്ചന ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരക്ഷരം പോലും വിടാതെയാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാറ്. അതുമാത്രമല്ല, ഇഷ്ടമുള്ളത് മാത്രമേ വായിക്കൂ എന്നൊരു നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട്. എത്രയൊക്കെ കൊട്ടിഘോഷിക്കപ്പെട്ട പുസ്തകമായാലും ആരൊക്കെ റെക്കമെൻഡ് ചെയ്ത ഒരു കൃതിയായാലും എനിക്ക് ഇണങ്ങുന്ന പുസ്തകമല്ലെങ്കിൽ ഞാനത് തുടർന്ന് വായിക്കാറില്ല. അത്തരത്തിൽ വായിക്കാത്ത വളരെ കൊണ്ടാടപ്പെട്ട പല പുസ്തകങ്ങളും എന്റെ ശേഖരത്തിൽ ഉണ്ട്. നമുക്കൊക്കെ ചെറിയ ഒരു ജീവിതമേ ഉള്ളൂ. വായിക്കാൻ കിട്ടുന്ന സമയം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സമയം കൊല്ലി വായനയ്ക്ക് ഒരിക്കലും മുതിരാറില്ല. പോപ്പുലർ ഫിക്ഷൻ എന്റെ വായനയുടെ പരിധിയിൽ തീരെ വരാത്ത ഒന്നാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നിൽ പലതരം വായനക്കാരികൾ ഉണ്ട് എന്ന്. 10-30 വർഷം ഒരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിപ്പിച്ച ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അധ്യാപിക എന്ന നിലയിൽ ഒരുപാട് വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഒരു എഴുത്തുകാരി, ഒരു അന്വേഷി, ഒരു ഗവേഷക, ഒരു സ്ത്രീവാദി, ഇവരൊക്കെ എന്റെ ഉള്ളിലെ പലതരം വായനക്കാരാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കവിത നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ആ കവിയുടെ മറ്റു രചനകൾ, അദ്ദേഹത്തിന്റെ ജീവിതം,

0: ആ അദ്ദേഹം ജീവിച്ച കാലഘട്ടം, ആ കവിതയെയും അദ്ദേഹത്തിന്റെ കൃതികളെപ്പറ്റി പൊതുവായും ഉള്ള നിരൂപക മതം എന്നിങ്ങനെ വിശദാംശങ്ങൾ തേടി നമ്മുടെ വായന പരന്നു പരന്നു പോകും. എന്നാൽ ഒരു എഴുത്തുകാരി എന്ന നിലയിൽ വായിക്കുമ്പോൾ ഭാഷയുടെ സാധ്യതകളാണ് ഞാൻ അന്വേഷിക്കാറ്. എഴുത്തിലൂടെ ആ കൃതിയുടെ രചയിതാവ് തൊടുന്ന ഉയരങ്ങളും ആഴങ്ങളും എത്ര എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് എന്നിലെ എഴുത്തുകാരിയുടെ വായന. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈയിടെ വായിച്ചൊരു പുസ്തകമാണ് 2024 ബുക്കർ സമ്മാനം നേടിയ സമാന്ത ഹാർവി എന്ന എഴുത്തുകാരി എഴുതിയ ഓബിറ്റൽ എന്ന നോവൽ. ഭൂമിയിലെ കാര്യങ്ങൾ വർണ്ണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പൊതുവെ ഭാഷ ഉപയോഗിക്കാറ്. ഇത് ബഹിരാകാശ കാഴ്ചകളെ വർണ്ണിക്കുന്ന ഒരു നോവലാണ്. അതുകൊണ്ട് തന്നെ ഭാഷയിൽ വലുതായ മാറ്റം അവർക്ക് വരുത്തേണ്ടി വന്നിട്ടുണ്ട്. അത് വളരെ മാന്ത്രികമായ ഒരു മാറ്റമായിട്ട് വായിക്കുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടു. വായനയിൽ എനിക്കുള്ള ഒരു വിചിത്രമായ ശീലം ഒരേ സമയം 6-7 പുസ്തകങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എന്നതാണ്. അതായത് നമ്മുടെ മൂഡനുസരിച്ച് വായിക്കുന്ന പുസ്തകങ്ങൾ വ്യത്യസ്തമാവും. ചിലപ്പോൾ കവിതയാണ് വായിക്കാൻ തോന്നുന്നെങ്കിൽ അത്, ചിലപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ഫിക്ഷനിലേക്ക് പോകണമെന്നായിരിക്കും ആഗ്രഹം, അത് കഴിഞ്ഞ് നോൺ ഫിക്ഷനായിരിക്കും. ഇങ്ങനെ ഒരേ സമയം, അത് വളരെ അപൂർവമായിട്ട് ഇത്തരം ശീലങ്ങൾ ആൾക്കാരിൽ കാണാറുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ ആ കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണ്. മറ്റൊന്ന്, പുസ്തകത്തോട് നേരത്തെ മുതലേ പ്രണയം തുടങ്ങിയത് കാരണം പുസ്തകത്തെ പറ്റിയുള്ള പുസ്തകങ്ങളും വായിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അത്തരത്തിൽ ഞാൻ രസിച്ച് വായിച്ച ചില പുസ്തകങ്ങളാണ് അൽബർട്ടോ മാങ്ക്വിൽ എഴുതിയ എ ഹിസ്റ്ററി ഓഫ് റീഡിംഗ്, പ്രദീപ് സെബാസ്റ്റ്യന്റെ ദ ഗ്രോണിംഗ് ഷെൽഫ് ആൻഡ് അതർ ഇൻസ്റ്റൻസസ് ഓഫ് ബുക്ക് ലവ്, ജെൻ ക്യാമ്പൽ എഴുതിയ ദ ബുക്ക് ഷോപ്പ് ബുക്ക് എന്നിവ. പുസ്തകങ്ങളുടെ തെറപ്യൂട്ടിക് വാല്യൂ അല്ലെങ്കിൽ സാന്ത്വന മൂല്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ എനിക്കത് അനുഭവമായിട്ടുണ്ട്. വലിയൊരു മനോവേദന മറികടക്കാൻ എന്നെ സഹായിച്ചത് ജെ കൃഷ്ണമൂർത്തിയുടെ ചിന്തകളടങ്ങിയ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ സംഗീത ചികിത്സ പോലെ പുസ്തക ചികിത്സയും സാധ്യമാണ് എന്നെനിക്കറിയാം. നാരറ്റീവ് തെറപ്പി, പോയട്രി ഫാർമസി തുടങ്ങിയ ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് അങ്ങനെയാണല്ലോ. മറ്റൊന്ന്, പുസ്തകങ്ങളുടെ പരിവർത്തന മൂല്യത്തിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പുസ്തകങ്ങൾ വ്യക്തിയുമായാണ് സംവദിക്കുന്നതെങ്കിലും സാവധാനം വ്യക്തികളിലൂടെ അത് സമൂഹത്തിലും മാറ്റം കൊണ്ടുവരുന്നുണ്ട്. പോയട്രി മേക്സ് നത്തിങ് ഹാപ്പൻ എന്നൊക്കെ WH ഓഡനെ പോലെയുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്നൊന്നും ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല, എങ്കിലും സാവകാശത്തിൽ സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ തീർച്ചയായും പുസ്തകങ്ങൾക്ക് കഴിയും. അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് മനുഷ്യ ചരിത്രത്തിൽ കാണാനും പറ്റും. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിത്തുപാകിയത് പുസ്തകങ്ങളാണ് എന്ന് നമ്മൾക്കറിയാം. നമ്മുടെ മഹാത്മാഗാന്ധിയെ തന്നെ സ്വാധീനിച്ചത് അമേരിക്കൻ എഴുത്തുകാരനായ തോറോ, ബ്രിട്ടീഷ് എഴുത്തുകാരനായ റസ്കിൻ, റഷ്യക്കാരനായ ടോൾസ്റ്റോയ് എന്നിവരാണല്ലോ. ആ തരത്തിൽ എനിക്ക് ലോകത്തെ നോക്കാൻ പുതിയ കണ്ണുകളും ഒരു പുതിയ നൈതികതയും സമ്മാനിച്ച പുസ്തകങ്ങളാണ് ഫെമിനിസ്റ്റ് സിദ്ധാന്തത്തെക്കുറിച്ചുള്ളവ. അവ എന്നെ പഠിപ്പിച്ചു പലതും, പലതും അൺലേൺ ചെയ്യാനും അവ എന്നെ സഹായിച്ചിട്ടുണ്ട്. കഥ എഴുതുന്ന ആളാണെങ്കിലും എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടം എന്നും കവിതയായിരുന്നു. അതിനൊരു കാരണം എനിക്ക് തോന്നുന്നത് പരത്തി പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. ഒതുക്കവും മുറുക്കവും ഉള്ള ഭാഷാ പ്രയോഗമാണ് എഴുത്തിലും വായനയിലും ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതാവാം പിന്നീട് കഥ എഴുതുന്ന ആളാണെങ്കിലും കുറച്ചൊക്കെ കവിത എഴുത്തിലേക്കും കടക്കാൻ എനിക്ക് ഒരു പ്രേരണയായത്. ഇഷ്ടപ്പെട്ട പാട്ടിലേക്കെന്ന പോലെ ഞാൻ വീണ്ടും വീണ്ടും തിരിച്ചു ചെല്ലാൻ ഇഷ്ടപ്പെടുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിൽ 3 എണ്ണത്തെപ്പറ്റി ഞാൻ പറയാം. 1, രബീന്ദ്രനാഥ് ടെഗോറിന്റെ ആദ്യകാല കവിതാ സമാഹാരമായ ദ ഗാർഡനർ. വേറൊന്ന്, ഖലീൽ ജിബ്രാന്റെ ദ പ്രോഫറ്റ്. 3-ാമത്തേത് ജർമ്മൻ മഹാകവിയായ റെയ്ന മെറിയ റിൽക്കെ എഴുതിയ ലെറ്റേഴ്സ് ടു എ യങ് പോയറ്റ്. 3 ചെറിയ പുസ്തകങ്ങളാണ്, പക്ഷേ മഹത്തായ കൃതികളാണ്. ഈയിടെ ഞാൻ വായിച്ച ചില നല്ല പുസ്തകങ്ങൾ, 1, എസ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു. മലയാള നോവലിനെ ഒരു പുതിയ മാനത്തിലേക്ക് ഉയർത്തുന്ന ഒരു കൃതിയായിട്ട് അതിനെ ഞാൻ കാണുന്നു. സന്ധ്യാ മേരിയുടെ മെറിയ വെറും മെറിയ. പിന്നെ നോൺ ഫിക്ഷനിൽ ബോബി തോമസ് എഴുതിയ ശ്രമണ ബുദ്ധൻ എന്ന ശ്രദ്ധേയമായ പുസ്തകം. ഇംഗ്ലീഷ് വായന എടുക്കുകയാണെങ്കിൽ ജാപ്പനീസ് എഴുത്തുകാരിയായ ബനാന യോഷിമോട്ടോ എഴുതിയ ഡെഡ് എൻഡ് മെമ്മറീസ് എന്ന് പറഞ്ഞ ഒരു ചെറുകഥാ സമാഹാരം. ആസയോനീഡ എന്ന ഒരു വ്യക്തിയാണ് അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മനോഹരമായ ഒരു പുസ്തകമാണ്. വേറൊന്ന് കൗതുകം തോന്നിയ ഒന്ന്, ജെയ്ൻ ഓസ്റ്റിന്റെ അത്രമേൽ പ്രശസ്തമല്ലാത്ത ഒരു നോവേല ലേഡി സൂസൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഈയിടെ എനിക്ക് വായിക്കാൻ കിട്ടുകയുണ്ടായി. അതൊരു എപ്പിസ്റ്റോളറി നോവലാണ്, കത്തുകളുടെ രൂപത്തിൽ എഴുതപ്പെട്ട ഒരു കൃതിയാണ്. ഓസ്റ്റിന്റെ കൊണ്ടാടപ്പെട്ട നോവലുകൾ നമ്മൾക്കറിയാം, പ്രൈഡ് ആൻഡ് പ്രെജുഡിസ്, സെൻസ് ആൻഡ് സെൻസിബിലിറ്റി, പെർസ്വേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു പുസ്തകത്തെപ്പറ്റി ഞാൻ അധികം കേട്ടിട്ടില്ല. അത് കൗതുകം നിറഞ്ഞ ഒരു വായനാനുഭവമായിരുന്നു. പ്രശസ്ത ആന്ത്രപ്പോളജിസ്റ്റായ ഇരാവതി കാർവേയുടെ ഒരു ജീവചരിത്രമാണ്. ഇരു എന്ന പേരിൽ ആണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അത് എഴുതിയത് അവരുടെ പേരക്കുട്ടിയായ ഊർമിള ദേശ്പാണ്ഡെയും ഒരു ബ്രസീലിയൻ ആന്ത്രപ്പോളജിസ്റ്റും ചേർന്നാണ്. വേറൊന്ന് മേരി ഓളിവർ എന്ന അമേരിക്കൻ കവയിത്രി എഴുതിയ എ പോയട്രി ഹാൻഡ് ബുക്ക് എന്ന പുസ്തകം. അത് കവിത എഴുത്തിനെയും വായനയെയും പറ്റിയുള്ള ഒന്നാണ്. വേറെ ഞാൻ പുനർവായിക്കുന്ന രണ്ട് മലയാള കൃതികളാണ് സക്കറിയയുടെ കഥകളും സുഗതകുമാരിയുടെ കവിതകളും. സക്കറിയയുടെ കഥകളിൽ ക്രാഫ്റ്റ് അദ്ദേഹം ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്ന ഒരു ആസ്പെക്റ്റാണ് അത് എന്ന് തോന്നുന്നു. ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹം അതിൽ നടത്തുന്നുമുണ്ട്. സുഗതകുമാരിയുടെ കവിതകൾ വീണ്ടും വായിക്കാൻ കാരണം അതിലെ പെൺനോട്ടം ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മോഹനമായ ഭാഷയിൽ എഴുതപ്പെട്ട കവിതകളും ആണ് അവ. വേറെ മലയാളത്തിൽ ഞാൻ കൂടെ കൂടെ തിരിച്ചു ചെല്ലാറുള്ള കൃതികളിലൊന്ന് ആശാന്റെ ഖണ്ഡകാവ്യങ്ങളുണ്ട്, വൈലോപ്പിള്ളിയുടെ കവിതകളുമുണ്ട്. വായന മനുഷ്യനെ സ്വയം നവീകരിക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ്. ടെന്നീസിന്റെ യൂളിസീസിനെ പോലെ പ്രായമാകുമ്പോഴും ഒരു പുതു യാനം കൊതിക്കുന്ന ഒരാൾ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാവും. ജീവിതത്തെ, മനുഷ്യനെ, പ്രപഞ്ചത്തെ ഒക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസു. ആ ആൾ സജീവമായിരിക്കുക എന്നത് ജീവിതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മരണം വരെ ഉള്ളിലെ ആ ഒരു അറിയാൻ കൊതിക്കുന്ന മനുഷ്യൻ സജീവമായിരിക്കുക എന്നത്, അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. അത് ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. മനസ്സുകൊണ്ട് ചെറുപ്പമായിരിക്കാൻ എന്നെ സഹായിക്കുന്ന പുനർനവയാണ് പുസ്തകം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു.
1: സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് ഇതുവരെ സംസാരിച്ചത് എഴുത്തുകാരിയായ എം ഡി രാധിക.
2: വായനയുടെ വാതായനങ്ങൾ

0: Hello friends, welcome to Good English.
1: എത്ര നേരായി ഞാൻ നിന്നെ വിളിക്കുന്നു, ചെവി കേട്ടുകൂടെ? അമ്മ ഇത്ര നേരം വിളിച്ചിട്ടും എന്താണ് പ്രതികരിക്കാഞ്ഞത്? ബിക്കോസ് യു ഹേർഡ് ബട്ട് യു ഡിഡ് നോട്ട് ലിസൺ. അതായത് താങ്കൾ കേട്ടു പക്ഷെ ശ്രദ്ധിച്ചില്ല. ഹിയർ ആൻഡ് ലിസൺ രണ്ടും കേൾവിയാണ്. പിന്നെ എന്താണ് വ്യത്യാസം? ഹിയർ HEAR ഹിയർ കേൾക്കുക, റിസീവ് സൗണ്ട്സ്. ലിസൺ LISTEN ലിസൺ കാതോർക്കുക, ശ്രദ്ധിക്കുക, ശ്രദ്ധാപൂർവം കേൾക്കുക. പേ അറ്റൻഷൻ ടു സംതിങ് യു കെൻ ഹിയർ ഓർ ടു സം വൺ ഹൂസ് സ്പീക്കിംഗ്. ഹിയർ എ നോയ്സ് ബഹളം കേൾക്കുക. ലിസൺ ടു മ്യൂസിക് സംഗീതം ശ്രദ്ധാപൂർവം കേൾക്കുക. പക്ഷികളുടെ ശബ്ദം കേൾക്കുകയാണ്, പക്ഷെ അത് ആസ്വദിക്കണമെങ്കിൽ ശ്രദ്ധിക്കണം. വി ഹിയർ ദ സൗണ്ട്സ് ഓഫ് ബേർഡ്സ് ബട്ട് ഇൻ ഓർഡർ ടു എൻജോയ് വി ഹാവ് ടു ലിസൺ. നിത്യേന നമ്മൾ പല പല ശബ്ദങ്ങൾ കേൾക്കുന്നു. പാത്രം താഴെ വീഴുന്നത്, വാഹനങ്ങൾ ഇരമ്പിപ്പോകുന്നത്, ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഒക്കെ പ്രത്യേകിച്ച് പരിശ്രമിക്കാതെ തന്നെ നമ്മുടെ കാതുകളിൽ വന്നു വീഴുന്നതാണ്. അതായത് കേൾക്കുന്നതാണ്, ഹിയർ ചെയ്യുന്നതാണ്. എന്നാൽ കേട്ടത് മനസ്സിലാവണമെങ്കിൽ ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ശബ്ദം തിരിച്ചറിയണമെങ്കിൽ ശ്രദ്ധാപൂർവം കേൾക്കണം, അതായത് ലിസൺ ചെയ്യണം. കേൾവിക്കുമേൽ നമുക്ക് നിയന്ത്രണമില്ല. എന്നാൽ എന്ത് ശ്രദ്ധിക്കണം, എന്ത് അവഗണിക്കണം എന്നത് നമ്മുടെ ചോയ്സ് അഥവാ താൽപര്യമാണ്. ലിസണിംഗ് ഇസ് എ ചോയ്സ് വെറാസ് ഹിയറിംഗ് ഇസ് നോട്ട്. ഡിഡ് യു ഹിയർ ദറ്റ് ലൗഡ് നോയ്സ്? താങ്കൾ ആ വലിയ ശബ്ദം കേട്ടിരുന്നോ? ഡിഡ് യു ഹിയർ ദാറ്റ് ലൗഡ് നോയ്സ്? ചിൽഡ്രൻ, പ്ലീസ് ലിസൺ ടു ദിസ് ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്.

0: കുട്ടികളെ, ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കൂ. ചിൽഡ്രൻ, പ്ലീസ് ലിസൺ ടു ദിസ് ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ്. വി ഹാവ് ടു ലിസൺ കെയർഫുള്ളി ടു ഹിയർ ഹിം സ്പീക്ക്. അയാൾ പറയുന്നത് കേൾക്കുവാൻ നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിക്കേണ്ടി വന്നു. വി ഹാവ് ടു ലിസൺ കെയർഫുള്ളി ടു ഹിയർ ഹിം സ്പീക്ക്. പ്രിയമുള്ളവരെ, എല്ലാവരും ഈ പരിപാടി കേൾക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഡിയർ ഫ്രണ്ട്സ്, ഐ നോ ദാറ്റ് ഓൾ ഓഫ് യു ഹിയർ ദിസ് പ്രോഗ്രാം റെഗുലർലി, ബട്ട് ഹൗ മെനി ഓഫ് യു ആക്ച്വലി ലിസൺ ടു ഇറ്റ്? ഓർക്കുക, കൃത്യമായി മനസ്സിലാവണമെങ്കിൽ കേട്ടാൽ മാത്രം പോരാ, ശ്രദ്ധിക്കുകയും വേണം. റിമെമ്പർ, ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ക്ലിയർലി, ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ഹിയർ, ബട്ട് ടു ലിസൺ. ബൈ, ദിസ് ഇസ് സ്മിത മണിക്കോത്ത്.
1: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: മോഡേൺ ITI,
3: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
3: ഫോൺ 6282520614.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 7:47 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:66:10 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 15 മിനിറ്റും 9:57 എത്തേണ്ട 2:21:14 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് ദ്വൈവാര സൂപ്പർഫാസ്റ്റ് 35 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 3:32 എത്തേണ്ട 2:21:50 പൂനെ എറണാകുളം സൂപ്പർഫാസ്റ്റ് 1:35 വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
10: ഇലക്ട്രിക് വാഹന ടെക്നോളജിയിൽ 2, 3, and 4-wheeler 6 മാസ 1 വർഷ EV ടെക്നീഷ്യൻ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 10+2 BHSC, ITI, KGC ഡിപ്ലോമ, BTEC. കോഴിക്കോട് കുണ്ടായിത്തോടിലെ എവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഫോൺ 9958300044. ഓഫ് ക്യാമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, നേതാജി റോഡ്, കണ്ണൂർ ടൗൺ.
11: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കോയിലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
13: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
14: ലാപ്ടോപ്പോ?
13: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
15: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
16: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
17: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
18: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹി.

0: Sri Ram Janmabhoomi Teerth Kshetra Trust convenes meeting of its members in Ayodhya this afternoon. Nation pays homage to Dr. Shyama Prasad Mukherjee on his birth anniversary today. Prime Minister describes him as a timeless example of courage, nationalism and selfless service. And Neymar Jr. announces retirement from international football after five-time world champion Brazil suffers stunning 2-1 defeat against Norway in FIFA World Cup. And with that, we end the morning news. Have a nice day.
1: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
3: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
2: അതെങ്ങനെയാ?
3: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
2: സംഭവം കൊള്ളാലോ.
3: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
4: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സംഗീതമാധുരി. പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരിയിൽ ഇന്ന് ലക്ഷ്മി രംഗരാജൻ ആലപിച്ച കീർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം മാതാ ഇന്നും വാദാ ഭോജക എന്നാരംഭിക്കുന്ന കീർത്തനം.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അപ്പൊ ഐ ടി ഐക്ക് ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ഐ ടി ഐകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ഐ ടി ഐകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
5: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
4: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
5: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
4: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
5: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
6: അടുത്തതായി സാമഗാനലോലനെ സദാശിവശങ്കരനെ എന്നാരംഭിക്കുന്ന കീർത്തനം.

0: தப்பு மொத்தம் உன் மேல இருந்திருந்தாலும் உன் பக்கம் தான் இருப்பேன்.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
6: ലക്ഷ്മി രംഗരാജൻ ആലപിച്ച കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി കനിന്തരുൾ പൊരിന്താൾ എന്നാരംഭിക്കുന്ന കീർത്തനം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ലക്ഷ്മി രംഗരാജൻ ആലപിച്ച കീർത്തനങ്ങളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരി ഇനി നാളെ രാവിലെ 8:30. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളാണ് മോദി സന്ദർശിക്കുന്നത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത്ഷാ ഭാരത് മണ്ഡപത്തിലെ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പുലിക്കളിക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാതെ വന്ന സംഭവത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ യോഗം വിളിച്ചു ചേർത്തു. കേന്ദ്ര ഫണ്ട് ലഭിക്കാനാവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് തലക്കുളത്തൂർ CMM ഹയർ സെക്കൻഡറിയിൽ രാവിലെ ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അംഗങ്ങളുടെ യോഗം ഇന്ന് അയോധ്യയിൽ. ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉച്ചകഴിഞ്ഞ് 3 യോഗം. കനത്ത മഴയെ തുടർന്ന് മുംബൈയിലെ മൻഖുർദ് മേഖലയിൽ 3-നില കെട്ടിടം തകർന്ന് 6 പേർ മരിച്ചു, 1 പരിക്കേറ്റു. സ്ഥലത്ത് NDRF ഉൾപ്പെടെ വിവിധ ഏജൻസി

കളികളുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നൊവാക് ജോക്കോവിച്ച് ക്വാർട്ടറിൽ കടന്നു. റഷ്യയുടെ റോമൻ സഫീലിനെയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ആകാശവാണി കണ്ണൂർ. ഗാനാമൃതം ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഗാനാമൃതത്തിൽ ഇന്ന് പ്രഭാവർമ്മ എഴുതിയ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി
1: 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: പ്രഭാവർമ്മ എഴുതിയ ഗാനങ്ങളാണ് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ജി വേണുഗോപാൽ, രാജലക്ഷ്മി എന്നിവർ പാടിയത്. ചിത്രം ബുദ്ധനും ചാപ്ലിനും ചിരിക്കുന്നു. സംഗീതം ജി വേണുഗോപാൽ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേശൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600007 എന്ന നമ്പറിൽ. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ ഗൃഹരശ്മിയിൽ തത്സമയ ഫോണിൻ പരിപാടി. ഗാനാമൃതം തുടരുന്നു. അടുത്ത ഗാനം ശീലാപതി എന്ന ചിത്രത്തിൽ മഞ്ജരി പാടിയത്. സംഗീത സംവിധാനം രമേശ് നാരായൺ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: കല്ലറ ഗോപൻ ഈണം പകർന്ന് കല്ലറ ഗോപൻ തന്നെ പാടിയതാണ് ഈ ഗാനം, തെളിവ് എന്ന ചിത്രത്തിൽ നിന്ന്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ഗാനാമൃതത്തിൽ ക്ലിന്റ് എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയ പാട്ട്. സംഗീതം ഇളയരാജ.

മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം. ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, റോണി റാഫേൽ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. സംഗീത സംവിധാനം റോണി റാഫേൽ.

ആകാശവാണി പ്രക്ഷേപണം ചെയ്തു വരുന്ന ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ

വീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഗാനാമൃതത്തിൽ അടുത്തതായി വിധു പ്രതാപ്, ഗായത്രി എന്നിവർ പാടിയത്. ചിത്രം ഔട്ട് ഓഫ് സിലബസ്. സംഗീതം ബെന്നറ്റ്.

പ്രഭാവർമ്മ എഴുതിയ അടുത്ത ഗാനം ഹെഡ്മാസ്റ്റർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. സംഗീതം കാവാലം ശ്രീകുമാർ.

ഒരു ഗാനം കൂടി കേൾക്കാം. എം ജി ശ്രീകുമാറും ദലീമിയും പാടിയത്. ചിത്രം ഗ്രാമപഞ്ചായത്ത്. സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: പ്രഭാവർമ്മ എഴുതിയ ഗാനങ്ങളാണ് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഗാനാമൃതം സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. 3 ദിവസത്തിനിടയിൽ ജമ്മു കശ്മീരിലെ അമർനാഥിൽ 56,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ 3-ാം ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമമർപ്പിക്കാനെത്തിയത്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനത്തിന് തുടക്കമായി. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ ഉൾപ്പെടെ രാജ്യങ്ങളാണ് വിദേശകാര്യമന്ത്രി സന്ദർശിക്കുന്നത്. ഭാരതീയ ജനസംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനമായ ഇന്ന് രാഷ്ട്രം അദ്ദേഹത്തിന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ ഗവൺമെന്റുമായി സഹകരിച്ച് കൊൽക്കത്തയിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കും. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സാംസ്കാരിക ദേശീയത എന്നിവയുടെ ശക്തനായ വക്താവായിരുന്നു ഡോക്ടർ മുഖർജിയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുനർവികസനം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അവലോകനം ചെയ്തു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ കോർപ്പറേഷൻ മേയർ, ജില്ലയിലെ ജനപ്രതിനിധികൾ, റെയിൽവേ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ റിപ്പോർട്ട്. വാർഷിക അടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് പൂമംഗലത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി. പരിയാരം കോരമ്പീടികയിലെ ജാഫറിന്റെ മകൻ മുഹമ്മദ് നജുമാനാണ് മരിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: സ്പോൺസർ പരിപാടി കേൾക്കാം. റേഡിയോ ഹെൽത്ത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞിന്റെ ജനനം എന്നത് ആ കുടുംബത്തിന് ഏറെ സന്തോഷം പകരുന്നൊരു കാര്യം തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുഞ്ഞിന് ജന്മനായുള്ള വൈകല്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ. ഇതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, മറിച്ച് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സ നൽകുന്നതിലാണ് കാര്യം. ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടെ ഭൂരിഭാഗം ഹൃദ്രോഗങ്ങളും ഇന്ന് നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കും. പക്ഷേ അത് നേരത്തെ തന്നെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ജന്മനായുള്ള ഹൃദ്രോഗങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ നിയോനെറ്റോളജി വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ രാധിക. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം വിവിധ പരിശോധനകൾ നടത്താറുണ്ടല്ലോ, അതിൽ പ്രധാനമായ ഒന്നാണ് പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ്. എന്താണ് ഈ പരിശോധന, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: പൾസ് ഓക്സിമീറ്റർ സ്ക്രീനിംഗ് എന്നത് പുതുതായി ജനിച്ച കുഞ്ഞിന്റെ രക്തത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു ലളിതമായ പരിശോധനയാണ്. ഇതുകൊണ്ട് ജന്മനാ ഉള്ള ഹൃദ്രോഗങ്ങൾ വളരെ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കുന്നു.
1: മാഡം, ഈ പരിശോധന ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്?
2: ഗുരുതരമായ ഹൃദ്രോഗങ്ങൾ പലതും കുഞ്ഞുങ്ങൾ പിറക്കുമ്പോഴുടനെ വളരെ ആരോഗ്യവാന്മാരായിട്ട് തോന്നും. അവർക്ക് ആ നീലനിറം ഉണ്ടാവാറില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് ആ ഹൃദ്രോഗത്തിന്റെ സിംറ്റംസ് ഒന്നും നേരത്തെ കാണിക്കാറില്ല. കുഞ്ഞ് നല്ല കരച്ചിലും നല്ല പിങ്ക് കളറിലും ഒക്കെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ചില സങ്കീർണമായ ഹൃദ്രോഗങ്ങൾ കുഞ്ഞിന്റെ ജീവന്റെ ആദ്യത്തെ ദിവസങ്ങളിലോ ആഴ്ചകളിലോ പെട്ടെന്ന് തന്നെ ഗുരുതരാവസ്ഥയിൽ സൃഷ്ടിക്കാം. അപ്പൊ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് ഇത്തരം കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിദഗ്ധ പരിശോധനയും എക്കോകാർഡിയോഗ്രാഫ് നടത്തി ഹൃദ്രോഗം കണ്ടുപിടിച്ച് നേരത്തെ ചികിത്സിക്കാനും സഹായിക്കുന്നു.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധന എങ്ങനെയാണ് ചെയ്യുന്നത്? പരിശോധനാ സമയത്ത് കുഞ്ഞിന് വേദന ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
2: ഒരിക്കലും ഇല്ല. ഇത് വളരെ ലളിതമായ ഉള്ളൊരു പരിശോധനയാണ്. COVID-19 സമയത്ത് നമ്മൾ പലരും ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് വെച്ച് ഓക്സിജൻ സാച്ചുറേഷൻ വിരലിന്റെ അറ്റത്ത് ഒരു പ്രോബ് വെച്ച് കണക്ട് ചെയ്ത രീതി പലരും സുപരിചിതയാവും. കുഞ്ഞുങ്ങൾ ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞുങ്ങളുടെ കൈ വലത്തെ കൈയിലെ വിരൽ തുമ്പിലും അതേപോലെ കാലിലും ഈ പ്രത്യേകതരം പ്രോബ് ഘടിപ്പിച്ച് ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്നതാണ് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ്. 5 മിനിറ്റിൽ താഴെ ഈ പരിശോധനയ്ക്ക് എടുക്കുകയുള്ളൂ.
1: മാഡം, ഇന്ന് ഈ ജന്മനായുള്ള ഹൃദ്രോഗങ്ങൾ എത്രത്തോളം സാധാരണമാണ്?
2: ജനിക്കുന്ന 1000 കുഞ്ഞുങ്ങളിൽ 8 മുതൽ 10 കുട്ടികൾ വരെ ഏതെങ്കിലും തരത്തിലുള്ള ജന്മനാ ഹൃദ്രോഗങ്ങൾ കാണപ്പെടുന്നു. പക്ഷെ ഇതിൽ ചിലത് ലഘുവായിരിക്കാം. എന്നാൽ 2 to 4 കുഞ്ഞുങ്ങൾ 1000 ജനനങ്ങൾ ഇത് സങ്കീർണമായ ക്രിട്ടിക്കൽ കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ് ആകാം.
1: മാഡം, നേരത്തെ പറഞ്ഞതുപോലെ ഈ പൾസ് ഓക്സിമീറ്റർ ടെസ്റ്റിൽ നോർമൽ ഓർ പാസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്?
2: ഒരു നോർമൽ പൾസ് ഓക്സിമെട്രി സ്ക്രീനിംഗ് ഫലം എന്ന് പറയുന്നത് ഈ ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് 95% അധികം ആയിരിക്കണം. ഇത് കൈകളിലും കാലിലും രണ്ടിടത്തും 95% കൂടുതലാണെങ്കിൽ നമ്മൾ പാസ്റ്റ് റിസൾട്ട് എന്ന് പറയും. അതുപോലെ തന്നെ കൈയിലെയും കാലിലും ലഭിക്കുന്ന വാല്യൂസിന്റെ തമ്മിലുള്ള വ്യത്യാസം 3% കൂടുതലാകാൻ പാടില്ല. ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മളൊരു പാസ്റ്റ് പൾസ് ഓക്സിമെട്രി റിസൾട്ട് അഥവാ നോർമൽ റിസൾട്ട് എന്ന് പറയും.
1: അതുപോലെ തന്നെ മാഡം, ഈ ടെസ്റ്റിൽ അബ്നോർമൽ ഓർ ഫെയിൽഡ് റിസൾട്ട്, അതിലൂടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം ഉണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ?
2: ഒരു അബ്നോർമൽ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 95% കുറവാണ് ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ്, അല്ലെങ്കിൽ കൈയുടെയും കാലിന്റെയും തമ്മിലുള്ള 3% വ്യത്യാസം കിട്ടുകയാണെങ്കിൽ അതൊരു ഫെയിൽഡ് റിസൾട്ടാണ്. ഇതുകൊണ്ട് മാത്രം കുഞ്ഞിന് ഹൃദ്രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇതൊരു സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ്. ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയാൽ നമ്മൾ വിദഗ്ധമായി ഡോക്ടറെ കാണിക്കുകയും അതിനുള്ള കൂടുതൽ ക്ലിനിക്കൽ പരിശോധനകൾ നടത്തുകയും ഹൃദയത്തിന്റെ അൾട്രാസൗണ്ട് അഥവാ എക്കോ കാർഡിയോഗ്രാം എന്ന പരിശോധന നടത്തുകയും ചെയ്യണം. ഇതുകൊണ്ട് മാത്രമേ നമുക്കത് ഹൃദ്രോഗമാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു റിസൾട്ട് വന്നാൽ നമുക്ക് പല വേറെ കാരണങ്ങൾ കൊണ്ട് തന്നെയും ഒരു ഫെയിൽ റിസൾട്ട് വരാം. അതായത്

0: നിങ്ങൾക്ക് എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ അല്ലെങ്കിൽ അണുബാധ, ഈ ഒരു അസുഖങ്ങളിലും ചിലപ്പോൾ ഓക്സിജന്റെ സാച്ചുറേഷന്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്.
1: മാഡം, അതുപോലെ തന്നെ ഈ പരിശോധനയിൽ ഏതെല്ലാം തരത്തിലുള്ള ഹൃദ്രോഗങ്ങളാണ് കണ്ടെത്താൻ സാധിക്കുക?
0: ചില കുഞ്ഞുങ്ങളിൽ ജന്മനാ തന്നെ ഹൃദയത്തിന്റെ ഘടനയിൽ തകരാറുണ്ടാകാം. ഇതുമൂലം ഓക്സിജന്റെ ശുദ്ധീകരണം നേരെ രീതിയിൽ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് കുഞ്ഞിന്റെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യും. ചിലപ്പോൾ ജനിച്ചാൽ ഉടനെ തന്നെ നീലനിറം വരണം എന്നില്ല. ഉടനെ തന്നെ കുഞ്ഞ് വളരെ ആരോഗ്യവാനായിട്ട് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് മുഖേന ഓക്സിജൻ സാച്ചുറേഷന്റെ അളവ് കുറവ് കണ്ടുപിടിക്കുകയും അതിന് നേരത്തെ തന്നെ ചികിത്സ തേടുകയും ചെയ്യാം. വളരെ സങ്കീർണമായിട്ടുള്ള ക്രിട്ടിക്കൽ ഹാർട്ട് ഡിസീസസ്, അതിന്റെ പേരുകൾ പറയുകയാണെങ്കിൽ ട്രാൻസ്പൊസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസ്, ട്രൈകസ്പിഡ് അട്രീഷ്യ, പൾമനറി അട്രീഷ്യ, അങ്ങനെ പല ഡിസീസസും ഈ ഒരു പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് മുഖേന നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും.
1: അതുപോലെ തന്നെ മാഡം, ഈ പരിശോധനയിൽ കണ്ടെത്താൻ കഴിയാത്ത ഹൃദ്രോഗങ്ങളുണ്ടോ?
0: ഉണ്ട്. അത് മാതാപിതാക്കളെ നമ്മൾ അറിയിച്ചിരിക്കണം. എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. ഹൃദയത്തിൽ ഉണ്ടാവുന്ന ചെറിയ തുളകൾ, അതായത് നമ്മൾ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട് VSD, ഏട്രിയൽ സെപ്റ്റൽ ഡിഫെക്ട് ASD, അതുപോലെ തന്നെ ലഘുവായിട്ടുള്ള വാൽവിന്റെ പ്രശ്നങ്ങൾ, ചില തരത്തിലുള്ള മഹാധമനി, നമ്മുടെ അയോർട്ടയുടെ ചുരുങ്ങൽ, ഈ ഒരു ഇത് ആദ്യഘട്ടത്തിൽ ഈ അസുഖങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയാറില്ല. അപ്പോൾ ഈ ഓക്സിജൻ സ്ക്രീനിങ് വെച്ച് ചില എല്ലാ ഹൃദ്രോഗങ്ങളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള, ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗങ്ങൾ പലതും കണ്ടുപിടിക്കാൻ സാധിക്കും.
1: മാഡം, ഇതല്ലാതെ നവജാത ശിശുവിന്റെ മറ്റ് പ്രധാനപ്പെട്ട പരിശോധനകൾ എന്തെല്ലാമാണ്?
0: ജനിച്ചാൽ ഉടനെ ഈ പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നമ്മൾ സാധാരണ ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിന് ശേഷം കുഞ്ഞ് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് സ്ക്രീനിങ്ങുകൾ നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട്. ഒന്ന്, കുഞ്ഞിന് വേറെ എന്തെങ്കിലും ജനന വൈകല്യങ്ങളുണ്ടോ എന്നുള്ള വിഷ്വൽ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ കുഞ്ഞിന്റെ കേൾവി പരിശോധന. ഇപ്പൊ സർക്കാർ ആശുപത്രിയിൽ, ഹോസ്പിറ്റലിൽ ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ നിർബന്ധമായിട്ടും ഹിയറിംഗ് സ്ക്രീനിങ്, OAE എന്ന് പറയും, ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യാറുണ്ട്. അത് സാധാരണ 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെയ്യുന്നത്. എത്രയും നേരത്തെ കേൾവിക്കുറവ് കണ്ടുപിടിച്ചാൽ അതിന് തക്കമുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് കുഞ്ഞിന്റെ ഭാവിയിലുള്ള സ്പീച്ചിനെ അത് ബാധിക്കാതെ നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കുഞ്ഞുങ്ങളുടെ കാലിൽ കുത്തിയുള്ള മെറ്റബോളിക് സ്ക്രീനിങ്. ചില ഇപ്പം നിലവിൽ കേരളത്തിൽ സൗജന്യമായി ചെയ്തു വരുന്ന സർക്കാർ ആശുപത്രിയിൽ 4 തരം ഡിസീസസിനുള്ള സ്ക്രീനിങ് ആണ്. ഈ ടെസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ച 48 മണിക്കൂറിന് ശേഷമാണ്. അപ്പം നമ്മുടെ ഹൈപ്പോതൈറോയിഡിസം, ഗാലക്ടോസീമിയ, G6PD, അഡ്രീനൽ ഹൈപ്പർ പ്ലേസിയ, നിലവിൽ ഈ 4 ഡിസീസസിനുള്ള ടെസ്റ്റുകളാണ് ഇപ്പോൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ മാസം തികയാതെ 34 ആഴ്ചയിലോ 2 കിലോയിലോ താഴെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങൾക്ക് എല്ലാം നമ്മൾ കണ്ണിന്റെ കാഴ്ചയുടെ റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂറിറ്റി എന്നുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും നടത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലോ അല്ലെ എല്ലാ ഹോസ്പിറ്റലിലും ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഡിസ്ചാർജിന് മുമ്പ് നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ടെസ്റ്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഒന്ന്, വിഷ്വൽ ബർത്ത് ഡിഫെക്ട്, ജന്മനാ ഉള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഹൃദയത്തിലുള്ള പൾസ് ഓക്സിമെട്രി ടെസ്റ്റുകൾ, പിന്നെ നമ്മൾ കേൾവിക്കുള്ള ഹിയറിംഗ് ടെസ്റ്റ്, കണ്ണിനുള്ള ROP ടെസ്റ്റ്, അത് പ്രിമച്യൂർ ബേബീസിനാണ്, അതുകൂടാതെ കാലേ കുത്തിയുള്ള മെറ്റബോളിക് ഡിസീസ് സ്ക്രീനിങ് ടെസ്റ്റുകൾ. ഇപ്പൊ ഇത്രയുമാണ് നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
1: മാഡം, ഇതിൽ മറ്റൊരു സംശയമുള്ളത്, ഈ ഗർഭകാലത്ത് അമ്മ കഴിക്കുന്ന മരുന്നുകളോ അമ്മയുടെ ആരോഗ്യസ്ഥിതിയോ കുഞ്ഞിന്റെ ഹൃദയാരോഗ്യത്തെ ബാധിക്കുമോ?
0: ഒരു പരിധിവരെ അത് ബാധിച്ചേക്കാം. ഗർഭാവസ്ഥയിൽ അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില രീതിയിലുള്ള വൈറസ് ബാധകൾ, വളരെ നേരത്തെയുള്ള വൈറസ് ബാധകൾ സംഭവിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഹൃദ്രോഗം വരാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് റുബെല്ല എന്നൊരു രോഗം, അമ്മയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ള പനിയും ചെറിയ രീതിയിലുള്ള സ്കിന്നിലുള്ള റാഷസും മാത്രമായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ കുഞ്ഞിനെ അത് വളരെ ഗുരുതരമായിട്ട് ബാധിക്കുകയും കുഞ്ഞിന്റെ ഹൃദയത്തെ ബാധിക്കുകയും കാഴ്ചയും കേൾവിയും ഒക്കെ ബാധിക്കാം. അത് കുഞ്ഞിന് കൺജനിറ്റൽ റുബെല്ല സിൻഡ്രോം എന്ന് പറയും. ഇത് നമ്മൾ വാക്സിൻ എടുത്താൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്ന ഒരു ഡിസീസസ് ാണ്. അപ്പൊ ഗർഭിണിയാകുന്നതിന് മുമ്പ് തന്നെ ഈ റുബെല്ല വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കിയാൽ അതൊരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ആകാം. അതേപോലെ ഇപ്പം വളരെ സാധാരണമായി നമ്മൾ കണ്ടുവരുന്നത് ഡയബറ്റീസ് ഉള്ള അമ്മമാരാണ്. അപ്പൊ കൺട്രോൾ ഇല്ലാത്ത ഡയബറ്റീസ് തുടക്കം മുതലേ തന്നെ ഉണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തെ ബാധിക്കാനുള്ള സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെ തന്നെ മരുന്നുകൾ, നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരമുള്ള മരുന്നുകൾ മാത്രം

0: എടുക്കുക. അതേപോലെ ഇപ്പം വളരെ മദ്യപാനം, എക്സ്പോഷ്യർ ടു അതർ ടോക്സിൻസ് അങ്ങനെയൊക്കെ വരുന്ന അമ്മമാർക്കും റിസ്ക് കൂടുതലാണ്. അപ്പം നമ്മൾ ഗർഭിണിയായ അമ്മയുടെ ആരോഗ്യം സുരക്ഷിതമാണോ എന്നുള്ളത് ഉറപ്പാക്കണം.
1: മാഡം, അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: കുഞ്ഞിന് ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണം. അതായത് വേഗത്തിലോ ബുദ്ധിമുട്ടുള്ള ശ്വാസോച്ഛ്വാസം വിടുക, പാല് കുടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ക്ഷീണിക്കുക, പാല് കുടിക്കുമ്പോൾ അമിതമായിട്ട് തല വേർക്കുക, ചുണ്ടുകളിലോ നാവിലോ നീല നിറം കാണുക, ശരിയായ അളവിൽ ഭാരം കൂടാതിരിക്കുക, ഈ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുകയും വിദഗ്ധ ചികിത്സ നേടുകയും ചെയ്യേണ്ടതാണ്.
1: മാഡം, ജന്മനാ ഉള്ള കുട്ടികളുടെ ഹൃദയവൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനായി ഒരു പദ്ധതി ഇന്ന് സർക്കാരിന്റെ കീഴിൽ നിലവിലുണ്ടല്ലോ, ഹൃദ്യം എന്ന പേരിൽ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അതെ, കേരളത്തിലെ ഹൃദ്യം പദ്ധതി ഒരു മാതൃകാപരമായ ഒരു സംരംഭമാണ്. 2017 ഇത് ആരംഭിച്ചത്. ജന്മനാ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ വളരെ വേഗത്തിൽ കണ്ടെത്താനും ചികിത്സ ഉറപ്പിക്കാനും അതിനുള്ള ഫോളോ അപ്പും പിന്തുടരുകയും സഹായം നൽകാനും ഒരു സംസ്ഥാനതല സംവിധാനമാണിത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില എംപാനൽഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും പ്രൈവറ്റ് ആശുപത്രിയിലുമുണ്ട്. ഇവിടെ കുഞ്ഞിന്റെ ഹൃദ്രോഗം നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും സർജറിക്കുമുള്ള ഫ്രീ ചികിത്സ ആയിട്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹൃദ്രോഗമുള്ള കുഞ്ഞുങ്ങളെ കണ്ടുപിടിച്ച് അവർക്ക് ഫ്രീ ആംബുലൻസ് സർവീസ്, ഈ വിദഗ്ധ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ആംബുലൻസ് സർവീസുകളും അവൈലബിൾ ആണ്. ഈ ഒരു പദ്ധതി മുഖേന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ സഹായം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: മേഡം, അതുപോലെ തന്നെ ഈ ജന്മനാ ഉള്ള ഹൃദയ വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിൽ മാതാപിതാക്കൾക്ക് വലിയൊരു പങ്ക് വഹിക്കുവാൻ കഴിയില്ലേ? അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ഒന്ന്, നമ്മൾ പറഞ്ഞത് തന്നെ, നമ്മൾ ഗർഭിണിയായിരിക്കുന്ന അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇപ്പോൾ അൾട്രാസൗണ്ട് ടെക്നീക്സ് ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ ഗർഭസ്ഥ അവസ്ഥയിലുള്ള അൾട്രാസൗണ്ട് സ്കാനുകൾ വഴി നമുക്ക് ഒരു പരിധിവരെ കുറെ നമുക്ക് ഈ ജനന വൈകല്യങ്ങളും ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാൻ സാധിക്കാറുണ്ട്. കുഞ്ഞിനെ നമ്മൾ ജനിച്ചാൽ ഉടനെ വീട്ടിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു ചോദ്യം നമ്മൾ ചോദിക്കണം: എന്റെ കുഞ്ഞിന് പൾസ് ഓക്സിമെട്രി സ്ക്രീനിങ് നടത്തിയിട്ടുണ്ടോ? ഇത് വളരെ ലളിതവും വേദനയില്ലാത്തതുമായി ജീവൻ രക്ഷിക്കുന്ന ഒരു പരിശോധനയാണ്. എല്ലാ ഹൃദ്രോഗങ്ങളും കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പോലും വളരെ അപകടകരമായ ചില പലതും നമുക്ക് നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതേപോലെ നേരത്തെ ചികിത്സ തേടാനും നേരത്തെ തന്നെ സർജറി ചെയ്യാനും ജീവൻ രക്ഷിക്കാനും സഹായമാവും. അതേപോലെ നമ്മൾ ഈ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്ത് വിട്ടാൽ പോലും വീടുകളിൽ കുഞ്ഞു അച്ഛനും അമ്മമാരും വളരെ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. അതായത് കുഞ്ഞിന്റെ നേരത്തെ പറഞ്ഞ സിംപ്റ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞിന്റെ വായിലുള്ള നീല നിറം, കുഞ്ഞിന് പാല് കുടിക്കാനുള്ള വിമുക്തത കാണിക്കുക, കൂടുതൽ മയക്കം കാണിക്കുക, അല്ലെങ്കിൽ ശരീരഭാരം കൂടാതിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ വിദഗ്ധമായിട്ടുള്ള ചികിത്സ തേടേണ്ടതായിട്ടുണ്ട്.
1: കുഞ്ഞുങ്ങളിലെ ഹൃദയവൈകല്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഡോക്ടർ രാധികയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശനവേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ സന്ദർശനത്തിനുശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്വിറ്റ്സർലൻഡിലെ ജനീവ

ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച ഇന്റർ ഗവൺമെന്റൽ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സിന്റെ 9-ാമത് സെഷനിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഇന്നാരംഭിക്കുന്ന ഈ സമ്മേളനം ഐക്യരാഷ്ട്രസഭയുടെ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റാണ് സംഘടിപ്പിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലും നയത്തിലും ഉയർന്നുവരുന്ന പുതിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അംഗരാജ്യങ്ങൾ, അന്താരാഷ്ട്ര സംഘടനകൾ, ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റികൾ, വിദഗ്ധർ എന്നിവർ ഈ സമ്മേളനത്തിൽ ഒത്തുചേരുമെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉടൻ സിറിയ സന്ദർശിക്കുമെന്ന് സിറിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ അറിയിച്ചു. 2024 മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് പുറത്താക്കപ്പെട്ടതിനുശേഷം സിറിയ സന്ദർശിക്കുന്ന ആദ്യ പാശ്ചാത്യ നേതാവാണ് ഇമ്മാനുവൽ മാക്രോൺ. നാളെയും മറ്റന്നാളും തുർക്കിയിലെ അങ്കാറയിലെ നാറ്റോ ഉച്ചകോടിയിൽ മാക്രോൺ പങ്കെടുക്കും. ഇതിനുശേഷമായിരിക്കും സിറിയൻ സന്ദർശനം. പോർച്ചുഗൽ, ഗ്രീസ്, സ്പെയിൻ എന്നീ രാജ്യങ്ങളിൽ കാട്ടുതീ പടരുന്നു. പോർച്ചുഗലിൽ 3 ദിവസത്തിലേറെയായി തുടരുന്ന വൻ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ സ്പെയിനും ഇറ്റലിയും കൂടുതൽ സുരക്ഷാ സേനയെയും സാമഗ്രികളെയും അയച്ചു. ഗ്രീസിലെ 2-ാമത്തെ വലിയ നഗരമായ തെസലോനിക്കയിലെ ഒരു റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് കാട്ടുതീ പടർന്നതിനെ തുടർന്ന് വിഷപ്പുക ഉയർന്ന സാഹചര്യത്തിൽ ജനങ്ങളോട് വീടുകളിൽ തന്നെ തുടരാനും ജനലുകളും വാതിലുകളും അടച്ചിടാനും അധികൃതർ നിർദ്ദേശം നൽകി. ഗ്രീക്ക് തലസ്ഥാനമായ ഏഥൻസിന് പടിഞ്ഞാറ് മാന്ദ്ര മേഖലയിലെ പൈൻ വനങ്ങളിലും കാട്ടുതീ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതണയ്ക്കാൻ 155 അഗ്നിശമന സേനാംഗങ്ങളെയും 16 വിമാനങ്ങളെയും 6 ഹെലികോപ്റ്ററുകളെയും നിയോഗിച്ചിട്ടുണ്ട്. മധ്യ പോർച്ചുഗലിലെ വൌസേല മേഖലയിലുണ്ടായ കാട്ടുതീയിൽ ഇതിനകം 12,000 ഹെക്ടർ പ്രദേശം കത്തിയമർന്നതായി യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് സാറ്റലൈറ്റ് മാപ്പിംഗ് ഏജൻസി വ്യക്തമാക്കി. ഇവിടെ തീയണയ്ക്കാൻ 1,200-ലധികം അഗ്നിശമന സേനാംഗങ്ങൾ രംഗത്തുണ്ട്. സ്പെയിനിലെ ജിറോണ മേഖലയിൽ വെള്ളിയാഴ്ച പടർന്ന കാട്ടുതീയിൽ 2,200 ഹെക്ടർ വനം നശിച്ചു. കാട്ടുതീ 40 കിലോമീറ്റർ ചുറ്റളവിൽ തീ പടർന്നതിനാൽ നിയന്ത്രണ വിധേയമാക്കാൻ പ്രയാസമാണെന്ന് കാറ്റലൻ ഫയർ സർവീസ് വ്യക്തമാക്കി. വെനിസ്വേലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രക്ഷപ്പെട്ടവരുടെ എണ്ണം 6,462 ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് പറഞ്ഞു. വീട് നഷ്ടപ്പെട്ടവരെയും ദുരിതബാധിതരെയും സഹായിക്കാൻ 80 താൽക്കാലിക ക്യാമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജൂൺ 24 ഭൂകമ്പങ്ങൾക്ക് ശേഷം വെനിസ്വേലയിൽ 995 തുടർചലനങ്ങളാണ് രേഖപ്പെടുത്തിയത്. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷ പരിപാടി ഇന്ന് ന്യൂഡൽഹിയിൽ. ആഭ്യന്തരമന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയുമായ അമിത് ഷാ ഭാരത് മണ്ഡപത്തിൽ സ്ഥാപക ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സഹകാർസി സമൃദ്ധി ദർശനത്തിന് അനുസൃതമായാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ചടങ്ങിൽ നിരവധി പ്രധാന സംരംഭങ്ങൾക്ക് അദ്ദേഹം തറക്കല്ലിടും. 232 ധാന്യസംഭരണ ഗൌഡൌണുകളും അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ അനധികൃത കൽക്കരി ഖനനവും മോഷണവും സംബന്ധിച്ച സാഹചര്യം കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും ജി കിഷൻ റെഡ്ഡിയും ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗത്തിൽ അവലോകനം ചെയ്തു. ധൻബാദിലും സമീപ പ്രദേശങ്ങളിലും അനധികൃത കൽക്കരി ഖനനവും മോഷണവും വർദ്ധിച്ചു വരുന്നതിൽ അമിത്ഷാ ആശങ്ക അറിയിച്ചു. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന 2-ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം കൊച്ചിയിൽ ആരംഭിച്ചു. 12 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് അംഗരാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ച നടത്തും. ബ്രിക്സ് രാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ 2-ദിവസത്തെ യോഗത്തിന് അസമിലെ ഗോഹട്ടിയിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾ തമ്മിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്കാണ് യോഗത്തിന്റെ ചുമതല. രാസലഹരിക്കെതിരായ പ്രവർത്തനങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലും ഏകോപനവും ശേഷി വികസനവും സ്ഥാപനപരമായ സഹകരണവുമാണ് യോഗത്തിന്റെ ലക്ഷ്യങ്ങൾ. രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1

0: 0.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ സുരക്ഷിതമായി ഹോർമുസ് കടലിടുക്ക് കടന്നതായി രാസവള മന്ത്രാലയം അറിയിച്ചു. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വിതരണ ശൃംഖലയെ സാരമായി ബാധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. ഇത് വളത്തിന്റെ വില കൂടുന്നതിനും കയറ്റുമതി സമയം വൈകിപ്പിക്കുന്നതിനും കാരണമായെന്നും നദ്ദ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി N. ശംസുദ്ദീൻ കോഴിക്കോട്ട് തലക്കുളത്തൂരിൽ CMM HSS അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ സ്നേഹിൽകുമാർ സിംഗ് പദ്ധതി വിശദീകരണം നൽകുന്ന യോഗത്തിൽ ഏലത്തൂർ MLA വിദ്യാബാലകൃഷ്ണൻ അധ്യക്ഷയാകും. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകളുടെ പുരസ്കാരം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് കോട്ടയത്ത് വിതരണം ചെയ്യും. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എറണാകുളം തൊഴിൽ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ലേബർ കമ്മീഷണർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. എറണാകുളം ഗസ്റ്റ് ഹൌസിലെ ചർച്ചയിൽ ജനപ്രതിനിധികളും പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരും ഉൾപ്പെടെ പങ്കെടുക്കും. വെള്ളിയാഴ്ച മന്ത്രി ബിന്ദു കൃഷ്ണ എറണാകുളത്തെത്തി കമ്പനി അധികൃതരുമായി നേരിട്ട് ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. സിക്കിം പർവ്വതാരോഹക ഷെയറിംഗ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിലെ ഷെറിങ്ങിന്റെ രണ്ടാമത്തെ വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ 2-3 ഇംഗ്ലണ്ടിന്റെ ജയം. നേരത്തെ ബ്രസീലിനെ തകർത്ത് നോർവെ ക്വാർട്ടറിലെത്തിയിരുന്നു. നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്ത ഗാനം ആരതി മുഖർജി പാടിയത്, ചിത്രം മാസൂം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
6: ആശാ ഭോസ്ലെ പാടിയത് ചിത്രം ഷാൻ.

ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ ഗൃഹരശ്മിയിൽ. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

ബഡേ ദിൽവാലെ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കറും ഉദിത് നാരായണനും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അടുത്ത ഗാനം കിഷോർ കുമാർ പാടിയത്, ചിത്രം ബുദ്ധ മിൽ ഗയാ.

കുർബാനി എന്ന ചിത്രത്തിലെ ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. വെനിസുലയിലെ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു. രാജ്യത്തേക്ക് വളങ്ങളും അസംസ്കൃത വസ്തുക്കളുമായി 15 കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നതായി രാസവള മന്ത്രാലയം. ഇതിൽ യൂറിയയുമായി 8 കപ്പലുകളും ഡയമോണിയം ഫോസ്ഫേറ്റുമായി 4 കപ്പലുകളും സൾഫറുമായി 3 കപ്പലുകളും ഉടൻ ഇന്ത്യയിലെത്തുമെന്നും മന്ത്രാലയം അറിയിച്ചു. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയായിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ. വർഗവഞ്ചകനെന്ന പദത്തിൻ്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പ് അല്പസമയത്തിനകം കൊച്ചിയിൽ ചർച്ച നടത്തും. ചർച്ചയിൽ പങ്കെടുക്കാൻ കമ്പനി അധികൃതർക്ക് തൊഴിൽ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. PSC യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയായേക്കും. സംസ്ഥാനത്ത് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ KM ബിന്ദുവുമായുള്ള അഭിമുഖം ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേശൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 മുതൽ 3:30 വരെ. വൈകിട്ട് 6:50 ഹരിതവീതിയിൽ കുറ്റമുല്ല കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മൊഗ്രാൽപുത്തൂരിലെ മീനാക്ഷി രവി. തുടർന്ന് കൃഷിജാലകം. രാത്രി 8 മണിക്ക് കിളിക്കൂട്ടം പരിപാടി വേങ്ങാട് സൗത്ത് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്നു. ഇന്ന് രാത്രി 8 മണിക്ക്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ കേൾക്കാം.

0: പല വിധത്തിലുള്ള ചെറിയ ചെറിയ വിഷമങ്ങളിലൂടെ കടന്നു പോകാറുണ്ടല്ലോ സർ. അപ്പോൾ അതിൽ അതുപോലെ ചില സമയം നമുക്ക് മാനസിക സമ്മർദ്ദവും ഉണ്ടാവാറുണ്ട്. അതും ഈ ഡിപ്രഷനും തമ്മിൽ എന്താണ് ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: അവതാരകൻ സ്വാഗതം പറഞ്ഞത് വിഷാദരോഗത്തിലേക്കാണ്. വിഷാദരോഗമാണല്ലോ ചർച്ച. വിഷാദരോഗത്തിന് ഒരു സ്വാഗതം പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പൊതുവേ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയുള്ളൊരു കാര്യമാണ് വിഷാദം. അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് അത് വ്യക്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാവർക്കും സാധാരണ ഒരു എന്താ നമ്മുടെ പുതിയ ന്യൂജൻ്റെ ഭാഷയെ പറഞ്ഞാൽ അല്പം ക്രിഞ്ചാവുമ്പോൾ ലോ ആവും. എന്താണതെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ അടുത്ത ഒരു സുഹൃത്തിന് ഒരു രോഗാവസ്ഥ, ഒരു ചെറിയ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ എത്താൻ വൈകിയത് കൊണ്ട് നിങ്ങളുടെ ബോസ് വഴക്ക് പറയില്ല കേട്ടോ, വഴക്ക് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, സാധാരണയിൽ നിന്നും അപ്പം നമ്മളൊന്ന് താഴോട്ട് പോകും, ഒരു സുഖമില്ലായ്മ തോന്നും, ഇതൊക്കെ സംഭവിച്ചല്ലോ എന്ന് തോന്നും, എന്നാലും ഇതത്ര ശരിയായില്ലെന്ന് തോന്നും. പക്ഷേ നിങ്ങൾ ക്യാൻറ്റീനിലേക്ക് പോകുന്നു, ഒരു ചായ കുടിക്കുന്നു, നിങ്ങളുടെ സുഹൃത്തിനെ കാണുന്നു, സംസാരിക്കുന്നു, നിങ്ങളൊരു പുതിയ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ സാരിയെ ഒരാൾ പ്രശംസിക്കുന്നു, നമുക്കപ്പോൾ ഒരു സുഖം തോന്നില്ലേ? ഇതാണ് സാധാരണ വിഷാദം. വിഷാദ രോഗമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയാണ്. തിരിച്ചു വരാൻ സാധിച്ചല്ലോ നേരത്തെ. വിഷാദ രോഗത്തിൽ ഈ തിരിച്ചു വരവ് സാധ്യമല്ല. അതിന് കുറച്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, സന്തോഷം ആസ്വദിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ സാധിക്കും. നല്ല ഭക്ഷണം, കൂട്ടുകാരോടത്തുള്ള യാത്ര, നല്ല പുസ്തകങ്ങൾ, നമുക്കിഷ്ടമുള്ളത് എന്തും നമുക്കൊരു സന്തോഷം തരും. പക്ഷേ ഈ സാധാരണ സന്തോഷം തരുന്ന കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരാത്ത അവസ്ഥയിലെത്തും. നമുക്കൊരു ഉന്മേഷമുണ്ടാകില്ല, ജോലി ചെയ്യാൻ ഉത്സാഹം തോന്നില്ല. നമ്മൾ നേരത്തെ എഴുന്നേക്കും. സാധാരണ ഒരാളൊരു 10 മണി മുതൽ 6 മണി വരെ ഉറങ്ങുന്ന ആളാണെന്ന് വിചാരിക്കുക. ഇദ്ദേഹം ഒരു 3.5-4 മണിക്ക് അങ്ങ് ഉണരും. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തകളൊക്കെ ഒരു വല്ലാത്ത തരത്തിലാണ്. എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്, ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, ഇന്നത്തെ ജോലി എങ്ങനെ ചെയ്യാൻ സാധിക്കും, എനിക്കെൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, ഇത് ഓർത്ത് തന്നെ അദ്ദേഹത്തിനൊരു ഉത്കണ്ഠ വരും. ഉത്കണ്ഠയിലേക്ക് നമ്മൾ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. പിന്നെ ശരീരഭാരം കുറയും, 10% ശരീരഭാരം കുറയും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. ആൾക്കാർ നമ്മളോട് തന്നെ ചോദിച്ചു തുടങ്ങും, നിനക്ക് എന്താണ്, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ നിന്നെ കണ്ടാൽ. നമുക്ക് വസ്ത്രം ശരിയായി ഇടാൻ തോന്നില്ല, പോകുന്ന ആൾക്കാരോട് ഇടപഴകാൻ തോന്നില്ല, ഒരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് തോന്നും, എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, ഇതിനേക്കാൾ ഭേദമങ്ങ് പോയാൽ പോരെ. അതോടൊപ്പം തന്നെ ആത്മഹത്യാ ചിന്തകളും ചിലപ്പോൾ ആത്മഹത്യാ ശ്രമത്തിലേക്കും എത്തും. നേരത്തെ ഉള്ളതിൽ നിന്നുള്ള വ്യത്യാസം മനസ്സിലായില്ലോ. നേരത്തെ നമുക്കൊരു പ്രശ്നമുണ്ടാകുന്നു, നമ്മൾ ചിലപ്പോൾ 2 ബിരിയാണി കഴിക്കും, അപ്പോൾ കുഴിമന്തി കഴിക്കും, അപ്പോഴൊക്കെ നമ്മളങ്ങനെ നോർമലാവും. ഇതങ്ങനെയല്ല, മാറാതെ നിൽക്കുന്ന, എന്തുകൊണ്ടും മാറാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് വിഷാദ രോഗം.
0: ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഒരു ശ്രോതാവുണ്ട് നമ്മളോടൊപ്പം. ഹലോ.
2: ഹലോ.
0: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാർ.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഉറക്കമില്ലായ്മയാണ് എനിക്ക്.
1: എത്ര നാളായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്?
2: ഇപ്പൊ ഒരു 10, 30, 35, 40 വയസ്സോളം, 10, 35 വർഷം കൊണ്ടേ ഉണ്ട്.
1: അങ്ങക്ക് മറ്റ് രോഗാവസ്ഥകൾ എന്തെങ്കിലും ഉണ്ടോ?
2: മറ്റു രോഗാവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് ഹാർട്ടിന്റെ സർജറി ചെയ്ത
1: കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രമേഹം, രക്തസമ്മർദ്ദം, അങ്ങനെ എന്തെങ്കിലും?
2: രക്തസമ്മർദ്ദമില്ല, ഷുഗറുണ്ട്.
1: ഷുഗറുണ്ട്, അത് നിയന്ത്രണ വിധേയമാണല്ലോ. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടല്ലേ? അല്ലേ,
2: മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന്
1: പരിശോധിക്കുന്നുണ്ട്. ശരി. പിന്നെ പൊതുവേ നമ്മുടെ ദിനചര്യ ഒന്ന് നോക്കിയാലേ, ഈ വൈകുന്നേരത്തെ ചായയും കാപ്പിയും ഒക്കെ ഒരു ഏകദേശം എത്ര മണിക്കാണ് അങ്ങ് കുടിക്കുന്നത്?
2: 4 മണിക്കുള്ളിൽ.
1: വെരി ഗുഡ്. അത് ശരിക്കും വേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യായാമം ഒക്കെ ഉണ്ട്. എത്ര വയസ്സായി അങ്ങക്ക്?
2: 72.
1: ഒരു നടപ്പോ അങ്ങനത്തെ വ്യായാമങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടോ?
2: നടക്കുന്നുണ്ട്.
1: ശരി. പൊതുവേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ, ഒരു ഉന്മേഷവും ഉത്സാഹവും ഇല്ല, നെഗറ്റീവായ ചിന്തകളുണ്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ?
2: അങ്ങനെയൊന്നുമില്ല.
1: ഈ ഉറക്ക പ്രശ്നത്തിനായിട്ടാണോ അങ്ങ് മരുന്ന് കഴിക്കുന്നത്? മരുന്നിന്റെ പേര് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറയാമോ, അറിയാമെങ്കിൽ?
2: സോൾഫിഡൻ.
1: സോൾ ഫ്രഷ്
2: സോൾഫിഡൻ
1: സോൾഫ്. ശരി ശരി.

0: സമർപ്പണം വന്നിരിക്കുന്നത്.
1: അതും പിന്നെ അതിൻ്റെ കൂടെ വേറെ രണ്ട് ഗുളിക കൂടെ ഉണ്ട്.
0: ശരി, അങ്ങ് പകൽ ഉറങ്ങാറുണ്ടോ?
1: ഇല്ല, പകല് ഉറങ്ങാറില്ല. രാത്രി ഈ ഗുളിക കഴിച്ചാണ് ഞാൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇപ്പൊ ഗുളിക പഴയതുകൊണ്ടൊക്കെ പഴവത്തല്ല, ഒത്തിരി കാലം കൊണ്ട് കഴിക്കുന്നതായോണ്ട്.
0: പകലങ്ങ് കിടക്കാറെങ്കിലും ഉണ്ടോ?
1: കിടക്കാറുണ്ട്.
0: എപ്പോ എത്ര സമയം കിടക്കും? ഒന്ന് രണ്ട് മണിക്കൂർ കിടക്കും. ശരി, ഞാൻ പറഞ്ഞോട്ടെ, കാര്യം പറഞ്ഞോട്ടെ, മറുപടി പറഞ്ഞോട്ടെ. ശരി, ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, അതാണ് ഇതിലേക്കുള്ള സൂചകങ്ങളായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഉറക്ക പ്രശ്നമുള്ളവർ വൈകുന്നേരത്തെ ചായയും കാപ്പിയും കുടിക്കുന്നതാണ്. വൈകുന്നേരത്തെ ചായയും കാപ്പിയും അദ്ദേഹം അത് കൃത്യമായി ചെയ്യുന്നുണ്ട്, 5 മണിക്ക് മുമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ദിവസം കുടിക്കുന്ന ചായയുടെയും കാപ്പിയുടെയും എണ്ണം നിജപ്പെടുത്തേണ്ടതുണ്ട്. ശാരീരിക വ്യായാമം ആവശ്യമാണ്. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട്. അതിനുശേഷവും അല്പം നടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങയുടെ കാര്യത്തിലെ ഈ കിടക്കുന്നതാണ്. നമുക്ക് ഉറക്കമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെ ശാരീരികവും മാനസികവുമായ ക്ഷീണത്തിൻ്റെ ആകത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അങ്ങയുടെ കാര്യത്തിൽ വ്യായാമമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് പൊതുവേ നമ്മുടെ ആക്ടിവിറ്റി ഒരു പ്രായമാകുമ്പോൾ കുറയും. അങ്ങേക്കും അറിയാമല്ലോ, യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വരേണ്ടത്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അത് കാണുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ക്ഷീണം ഈ കിടക്കുന്നത് കൊണ്ട് മാറും യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് രാത്രിയിലേക്ക് ഉറങ്ങാൻ പോകുമ്പോൾ ആ ദിവസത്തെ ക്ഷീണമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശാരീരികവും മാനസികവുമായ ക്ഷീണമുണ്ടാവുകയും തലച്ചോറിനാവശ്യമായ വിശ്രമം വേണ്ട സമയവുമാണ് ഉറക്കം. ആ വിശ്രമം ഉണ്ടെങ്കിലേ തലച്ചോറിന് പിറ്റേന്ന് നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങ് ചെയ്യേണ്ടത്, പൊതുവേ ഞങ്ങളൊക്കെ മുതിർന്ന ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്പം തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാർ പകല് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കട്ടിൽ അങ്ങ് തിരിച്ചു വെച്ചേക്കണമെന്ന്, അതിലോട്ട് കിടക്കരുത്. മാക്സിമം ചെയ്യാൻ സാധിക്കുന്നത് അങ്ങ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്, ഏറിയാൽ 30 മിനിറ്റ്, അതിൽ കൂടുതൽ കിടന്നാൽ പ്രശ്നമാണ്. ഉറങ്ങണമെന്നില്ല. നമ്മുടെ നാട്ടിലെ മുതിർന്ന ആൾക്കാർക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം അത്. ഇവരാരും പകൽ ഉറങ്ങുന്നില്ല, പക്ഷേ അവർക്ക് ഈ ദിവസവും ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഈ പറയുന്നത് പോലെ ഈ കിടപ്പിലങ്ങ് പോകുന്നത് കൊണ്ടാണ് അവർ ഉറങ്ങാത്തത്. അപ്പോൾ അങ്ങ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
2: നന്ദി സർ, താങ്ക് യു. സർ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷാദ രോഗം എങ്ങനെ തിരിച്ചറിയാമെന്ന് കൂടി അതിൽ പറഞ്ഞു. പറഞ്ഞു വരുമ്പോൾ തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠയുടെ കാര്യം പറഞ്ഞു, ഇത് തമ്മിൽ ബന്ധമുണ്ടോ?
0: ഇവർ ശരിക്കും കൂടപ്പുറപ്പുകളാണ്. എന്താ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. വിഷാദം നമ്മൾ സൂചിപ്പിച്ചു, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ആകാംക്ഷ, ഇത് പറയാൻ വളരെ എളുപ്പം, അറിയാനും വളരെ എളുപ്പം. നമ്മളെല്ലാവരും ഈ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും പരീക്ഷ എഴുതാൻ ഹാളിൻ്റെ പുറത്ത് നിന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ഉള്ളിലൊരു പെടപ്പനുഭവപ്പെടുമല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ആകാംക്ഷ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന്, ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ പല രീതിയിലും പറയാറുണ്ട്. ഏറ്റവും രസകരമായ കാര്യം ഈ ആകാംക്ഷയെ ചിലവർ പേടിയായി തെറ്റിദ്ധരിക്കാറുണ്ട്. പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള ആകാംക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടി ഞാൻ പറയാം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചുര പ്രചാരം നേടിയിരിക്കുന്ന ഒരു വാക്കാണ് പരീക്ഷാ പേടി, അല്ലേ? അത് പരീക്ഷാ പേടി അല്ല കേട്ടോ. പരീക്ഷാ പേടി അല്ല എന്നുള്ളത് അടുത്ത 2-3 കാര്യം പറഞ്ഞ് ഞാൻ വിശദീകരിക്കുക. എന്താണ് പേടിയും ഉത്കണ്ഠയും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. അതിൽ വളരെ വ്യക്തമാണ്. പേടി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് നമ്മളൊരു പാമ്പിനെ കാണുന്നു, നമ്മുടെ ഉള്ളിലൊരു വികാരം ഉണ്ടാവുമല്ലോ, ഇത് പേടിയാണ്. കാരണം ഈ പാമ്പ് ശരീരത്തിന് പുറത്തുള്ള ഒരു വസ്തുവാണ്, അതിന് നിയതമായ ഒരു രൂപഭാവമുണ്ട്, സൈസും ഷേപ്പുമുണ്ട്. പാമ്പ് കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. ഇത്തരമൊരു വസ്തു, നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള നിയതമായ രൂപഭാവങ്ങളുള്ള അതിൻ്റെ അനന്തരഫലം നമുക്കറിയാവുന്ന വസ്തുവിനോടുള്ള പ്രതികരണമാണ് പേടി. ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ ആന്തരികമാണ്. നമ്മുടെ ഉള്ളിലാണ്, നിയതമായ രൂപഭാവങ്ങളില്ല. എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. പരീക്ഷയെക്കുറിച്ച് തന്നെ ആലോചിച്ച് നോക്ക്, പുറത്താണോ അകത്താണോ ഈ ഒരു ഇടിപ്പ്? അകത്താണ്. പരീക്ഷ നന്നാവാം, ചിലപ്പോൾ കുഴപ്പമാകാം. ഇതിനൊരു കൃത്യമായ സൈസോ ഷേപ്പോ ഉണ്ടോ? ഇല്ല. ഇതാണ് ഉത്കണ്ഠ അല്ലെങ്കിൽ ആകാംക്ഷ. അപ്പം മനസ്സിലായല്ലോ, പരീക്ഷാ പേടിയല്ല ഇത്, പരീക്ഷയോടുള്ള ഉത്കണ്ഠയാണ്, പരീക്ഷയോടുള്ള ആകാംക്ഷയാണ്. വാക്ക് മാറ്റേണ്ട കാലം കഴിഞ്ഞു. പോട്ടെ, വിഷാദവും ഉത്കണ്ഠയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗമുള്ളവർക്ക് ഭാവിയിൽ ഉത്കണ്ഠാരോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടും. ഉത്കണ്ഠാരോഗങ്ങളുള്ളവർക്ക് ഭാവിയിൽ വിഷാദരോഗം വരാനുള്ള സാധ്യത കൂടും. എന്ന് മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഉത്കണ്ഠയും വിഷാദരോഗവും ഒരുമിച്ച് വരും. ഇതിനൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. അതായത് പൊതുവേ മുതിർന്ന ആൾക്ക്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ യുവാക്കളിലെ വിഷാദരോഗവും കുട്ടികളിലെ വിഷാദരോഗവും മുതിർന്നവരിലെ വിഷാദരോഗവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വിശദമായി അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ മുതിർന്നവരിലെ വിഷാദരോഗത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമെന്ന് പറയുന്നത് ഈ ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈ നമ്മുടെ നാട്ടുഭാഷയിലൊക്കെ ഒരു എരിപൊരി സഞ്ചാരം എന്നൊക്കെ പറയും. പൊതുവെ കാര്യങ്ങളൊന്നും ശരിയാവില്ല, എൻ്റെ ഭാവി എങ്ങനെയാവും, ഭാവി ഇരുളടഞ്ഞതാവും എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ഇതുകൂടി വന്നു കഴിഞ്ഞാൽ ആത്മഹത്യാ പ്രവണതയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന വിഷാദരോഗങ്ങളിൽ മിക്കവാറും ഉത്കണ്ഠയുടെ ഒരു ഘടകം കൂടി കാണും. അതുകൊണ്ട് തന്നെ നമ്മൾ വിഷാദരോഗത്തെ വിലയിരുത്തുമ്പോൾ ഇതിൽ ഉത്കണ്ഠ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും പരമപ്രധാനമാണ്.
2: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ
3: ഹലോ ഹലോ
2: ആ നമസ്കാരം മാഡം.
3: ഞാൻ കരമനയിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് ജലജ.
2: ചോദിച്ചു
0: പറഞ്ഞോളൂ.
3: പിന്നെ സാർ, എനിക്ക് കുറെ പ്രശ്നങ്ങൾ പറയാനുണ്ട്, എങ്കിലും ഇപ്പൊ പരിധി ഉള്ളത് കൊണ്ട് പറയാം. എനിക്കും ഇതുപോലെ ഉറക്കമില്ലായ്മയുണ്ട്. നല്ല എന്ന് വെച്ചാൽ രാത്രി ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത്. ബാക്കിയൊക്കെ ഞാൻ ഉണർന്നു കിടക്കും. ശരിക്കും നല്ല ഓർമ്മയോടുകൂടി തന്നെയാണ് കിടക്കുന്നത് ഉണർന്ന്. പിന്നെ എനിക്കെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും പേടിയാണ് സാർ, എനിക്ക് വിഷാദത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ എന്ത് കേട്ടാലും ഇപ്പൊ ആർക്കെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്കതുണ്ടോ എനിക്കതുണ്ടോ, ചിലപ്പോൾ ഈ റേഡിയോയിൽ തന്നെ ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എളുപ്പം ചിലപ്പോൾ റേഡിയോ അങ്ങ് ഓഫാക്കും. എന്നുവെച്ചാൽ എനിക്ക് അത് അത് വരുമോ, അതുണ്ടോ, പിന്നെ എന്തെങ്കിലുമൊക്കെ എന്ത് കണ്ടാലും എനിക്കൊരു ഭയമാണ്, എല്ലാത്തിനും ഒരു ഭയമുണ്ട്. അപ്പൊ അതുകൊണ്ടാണോ ഈ ഉറക്കത്തിന് കാരണം? പിന്നെ എനിക്ക് ഷുഗറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്.
0: ശരി മാഡം, എത്ര പ്രായമായി?
3: എനിക്ക് 60 വയസ്സായി.
0: ഈ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം നിയന്ത്രണ വിധേയമാണല്ലോ.
3: ഷുഗർ കുറച്ച് കൂടുതലാണ്, കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രണം. ഷുഗർ 250 260 ഗുളിക കഴിക്കുന്നുണ്ട് മൂന്ന്
0: നേരം. തീർച്ചയായും നമ്മൾ നിയന്ത്രിക്കണം. മാഡത്തിന് ഒരു വ്യായാമമോ മറ്റോ ഉണ്ടോ? ഈ നടക്കാൻ പോകുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നത്?
3: ഞാൻ നടക്കാൻ പോകില്ല, എനിക്ക് ഒരു ജോലിയുണ്ട്, തയ്യലാണ് ജോലി. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ആ ടെൻഷനും ഉണ്ട്, ആൾക്കാർ ഡ്രസ് കൊണ്ടുവന്നാൽ ഒരു കട ഇട്ടിട്ടുണ്ട്, അപ്പൊ അത് എളുപ്പം തിരിച്ചു കൊടുക്കാൻ സമയത്ത് പറ്റുമോ?
0: അപ്പൊ ഈ പറയുന്ന ഒരു വ്യായാമം കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ഈ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്നത് വൈകുന്നേരം ഒരു 4 മണി 5 മണിക്കൊക്കെ തന്നെയാണോ? വൈകിട്ടത്തെ ചായ കുടിക്കുന്നത് അതിനുശേഷമാണോ?
3: ഞാനൊരു 5:30 ആവുമ്പം ചായ കുടിക്കും. പിന്നെ ചായയിലും കുറച്ച് ആസക്തി ഉണ്ട്.
0: ഒന്ന്
3: ചായ കുടിക്കണം.
0: ചായയുടെ ആസക്തി എന്ന് പറയുമ്പോൾ ഒരു ദിവസം എത്ര ചായ കുടിക്കും?
3: ഒരു 3-4 ചായയൊക്കെ.
0: 3-4 ചായ കുഴപ്പമില്ല, പക്ഷെ അവസാനത്തെ ചായ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ 5 മണിക്ക് മുമ്പാവണം. ഇനി ഉറക്കം അത്ര പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഈ 3-4 എന്നുള്ളത് കുറയ്ക്കുന്ന കാര്യവും ആലോചിക്കാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാന പറഞ്ഞോളൂ.
3: ഉറക്കത്തിന് സിറ്റിസൺ ഗുളിക ഡോക്ടർ പറയുമ്പോ എനിക്ക് അലർജി പ്രശ്നം എന്ന് വെച്ചാൽ ദേഹത്ത് ചിലപ്പോഴൊക്കെ ചൊറിച്ചിൽ വരും. അപ്പൊ ഒരു സിറ്റിസൺ ഗുളിക കഴിക്കും, അതിന്റെ കൂടെ ഈ ഷുഗറിന്റെ ഒക്കെ കൂടെ കഴിക്കും. അപ്പൊ അന്ന് കുറച്ചൊരു 2-3 മണിക്കൂർ ഉറങ്ങും, അത്ര തന്നെ.
0: ശരി, അപ്പൊ നമുക്കിതിലെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഒന്ന്, മേഡത്തിന് ജോലിയുണ്ട്, തയ്യലും ബാക്കിയൊക്കെയുണ്ട്, പക്ഷെ ശാരീരിക വ്യായാമം എന്ന രീതിയിലുള്ള ഒരു ജോലി കുറവാണ് ഒന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തെ അത് ബാധിക്കുന്നത്. പ്രമേഹ രോഗമുള്ളവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉത്കണ്ഠ രോഗം വരാം, ഉറക്ക പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇതിലെ ഏറ്റവും ആദ്യം ഈ വ്യായാമം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, അതായത് ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ടി വിയിലെ സീരിയലുകളും മറ്റുമൊക്കെ കൂടുതൽ കാണാറുണ്ടോ?
3: ഇല്ല,
0: ഒട്ടും കാണാറില്ല.
3: ഇല്ല, ചിലപ്പോൾ ഒരു സീരിയൽ കാണും.
0: എത്ര മണിക്കുള്ള സീരിയലാണെന്ന് പറയാമോ?
3: 1.5 മണിക്കൂർ 20 മിനിറ്റ്
0: എത്ര മണിക്കാണത്
3: സാർ? അത് ഞാൻ ഇപ്പൊ ഊണ് കഴിക്കാൻ വരുമ്പോ ചിലപ്പോ ഉച്ചയ്ക്ക് ആയിരിക്കും, രാത്രിയൊന്നും കാണില്ല. പിന്നെ ഫോൺ ചിലപ്പോ കാണും.
0: അതാണ് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കാൻ വന്നത്. ഈ ഉറക്കം വരാതിരിക്കുമ്പോ ഈ ഫോൺ എടുത്ത് പുതിയ റീൽസ് ഒക്കെ കാണുന്നുണ്ടാവും അല്ലേ?
3: റീൽസ് കാണില്ല, കഥ വായിക്കും.
0: കഥ ഫോണിലെ
3: കഥകൾ
0: പ്രതിലിപിയാണ് വായിക്കുന്നത്. ശരി, ഈ കഥകൾ കുറച്ച് ഉത്കണ്ഠ ഉണ്ടാക്കുന്ന, പ്രതിലിപിയില് പൊതുവെ കുറച്ച് വിഷമ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന കഥകൾ വരും. വെരി ഗുഡ്, വെരി ഗുഡ്. അതായത് ഈ പ്രായത്തിലും മാഡത്തിന്റെ ഉള്ളിൽ ഒരു പ്രണയം സൂക്ഷിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ, വളരെ നല്ലത്. ശരി, അപ്പൊ ഞാൻ ഇനി
3: മറുപടി
0: പറയാം. മാഡത്തിന് ഞാൻ സൂചിപ്പിച്ച പോലെ നേരത്തെ ഒരു വ്യായാമത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പ്രമേഹ നിയന്ത്രണത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയുടെ വരെ ഉറക്കത്തെ ബാധിക്കുന്ന ഒരു കാര്യം. അതിപ്പോൾ മുതിർന്ന ആൾക്കാരിലും വന്നു എന്നുള്ളത്. മാഡത്തിന് 60 വയസ്സായതുകൊണ്ട് മാഡം മുതിർന്നെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, കാരണം ഇപ്പോഴും പ്രതിലിപിയിൽ പ്രണയം വായിക്കുന്ന ഒരാൾക്ക് മുതിർന്ന ആളെന്ന് വിളിക്കാനുള്ള ധൈര്യം ഞാൻ കാണിക്കില്ല കേട്ടോ.
3: വായിക്കാനോ ഇഷ്ടമല്ല
0: മാഡത്തിന്. പ്രാഥമികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഉത്കണ്ഠ രോഗമുണ്ട്, അത് എത്രയോ നാളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ഉലഞ്ഞു പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉത്കണ്ഠ

0: രോഗങ്ങളുള്ള ആൾക്കാർക്ക് വിഷാദം വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ടു ഭാഗവും കൊണ്ടാണ് മാഡത്തിൻ്റെ ഈ ഉറക്കത്തിനെ ബാധിക്കുന്നത്. സെട്രസിൻ ഗുളിക യഥാർത്ഥം പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ.
1: ഞാൻ ചിലപ്പോ ഉറക്കത്തിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നും കട്ടിലിന്റെ അടിയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് കിടക്കാനും പറഞ്ഞ് എല്ലാം മുറിയുടെ കട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള പേടി എനിക്ക്.
0: ശരി, അത് മാഡം ഒരു പ്രാവശ്യം മാഡം ഇത് പരിശോധിക്കുകയും അപ്പൊ ഉറപ്പ് വരികയും എന്നാൽ പോലും നമുക്ക് പൂർണ്ണമായ ഒരു ഉറപ്പ് വരാതിരിക്കുകയും ചെയ്ത് വീണ്ടും വീണ്ടും പരിശോധിക്കുന്ന അവസ്ഥയുണ്ടോ?
1: ഇല്ല, ഞാൻ ഒരിക്കൽ നോക്കിയിട്ട് പിന്നെ കുറെ നേരം കിടന്നിട്ട് ചുമക്കാം എന്ന് വിചാരിക്കും, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചങ്ങ് കിടക്കും. വീണ്ടും
0: ചിന്ത വരും, പക്ഷെ നമ്മൾ നിയന്ത്രിക്കും. അപ്പൊ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു ഉത്കണ്ഠയും ഒരു വിഷാദവും ഒക്കെ മാഡത്തിനുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ചികിത്സ വേണ്ടി വരും. പ്രധാനമായും ഞാൻ പറയാൻ വന്ന കാര്യം, ഇപ്പൊ യുവതലമുറയെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ രാത്രിയിൽ ഈ റീൽസും ഈ മൊബൈലിലെ വായനയും. ഇതിലൊരു അടിസ്ഥാന കാര്യം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ പങ്കാളിക്ക് പോലും അറിയാത്ത നമ്മുടെ സ്വഭാവം നമ്മുടെ യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിനിലോ ഇൻസ്റ്റാഗ്രാമിൻ്റെ സെർച്ച് എഞ്ചിനിലോ നോക്കിയാൽ നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാൻ പറ്റും. കൃത്യമാണ്, നമ്മൾക്ക് വേണ്ട സാധനമാണ് ഇത് നമ്മളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇപ്പോൾ ചില രസകരമായ തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇന്ന ആൾ ഇന്ന ആളോട് ചെയ്തതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ചില തലക്കെട്ടുകളുണ്ട്. ഈ ഞെട്ടൽ കാണുമ്പോൾ നമുക്ക് അതേല് അതിൻ്റെ ഒരു പ്രാസം ഒപ്പിച്ച് പറഞ്ഞാൽ നമുക്കൊന്ന് ഞൊട്ടാൻ തോന്നും. നമ്മളത് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഇങ്ങനത്തെ ഒരേ സാധനത്തെ ഞൊട്ടുമ്പം, ഇപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കുകാർക്ക് വ്യക്തമായിട്ട് അറിയാം മാഡം ഒരു പ്രതിലിപി ആരാധികയാണെന്ന്. ഇത് മനസ്സിലാക്കും, നമ്മളെക്കുറിച്ച് അവൻ മനസ്സിലാക്കും. നമ്മൾ ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ ഇതേ സാധനമാണ് നമ്മുടെ മുന്നിലേക്ക് അവൻ ഇട്ടു തരുന്നത്. ഇതൊക്കെ നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. ഉദ്ദീപിപ്പിക്കുന്ന സാധനങ്ങൾ യഥാർത്ഥത്തിൽ ഒഴിവാക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ ഈ സീരിയലുകളെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ സീരിയലുകളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എനിക്കും അവതാരികയ്ക്കും പൊങ്കാല വരുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതറിയാമല്ലോ, ഇത് വൈകാരികമായി നമ്മളെ വല്ലാണ്ട് പിടിച്ചുലയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സീരിയലിൽ വരുന്നത്. ഈ ഒരു ഒരു സമയത്തിന് ശേഷം അതുപോലെ തന്നെയാണ് നമ്മുടെ രാത്രിയിലെ ചർച്ചകളും കേട്ടോ. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമ്മൾ അതിശയിച്ചു പോകും. ഒരു 8 മണി മുതൽ 9 മണി വരെ വളരെ നല്ലതാണ്. ഈ 8 മണി മുതൽ 9 മണി വരെയുള്ള പല ചാനലുകളിലെയും തീവ്രമായ ഭാഷയിലുള്ള ചാനൽ ചർച്ചകൾ കേട്ട് അപ്പം തന്നെ നമ്മുടെ ഉറക്കം പോകും. ഇതൊക്കെ യഥാർത്ഥത്തിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ 10 മണിക്കുള്ള ചില ചാനലുകളിലെ വാർത്തകളുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ 7-7.5 മണിക്ക് വന്നതിന് ശേഷം അവർ ഒന്ന് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ കാണേണ്ട വാർത്ത 10 മണിക്ക് നമ്മൾ കാണുന്നത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ ഇത് മനസ്സിലാകും. ഈ 10 മണിക്ക് നമ്മൾ കാണുന്ന വാർത്താ പ്രോഗ്രാമുകളുടെ ഇടയിലുള്ള പരസ്യങ്ങൾ മൊത്തം ഗൾഫ് രാജ്യങ്ങളെ അവിടുത്തെ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയുള്ള പരസ്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടിയാണ് യഥാർത്ഥത്തിൽ ലോകത്ത് പൊതുവേ പ്രശ്നമുണ്ടെങ്കിലും മലയാളിയുടെ ഉറക്കത്തെ ബാധിക്കുന്നതിന് ഇത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുകയും മാഡം ഈ പറഞ്ഞ പോലെ ഉത്കണ്ഠയ്ക്കും വിഷാദത്തിനും ചെറിയ തോതിലൊരു ചികിത്സയും എടുക്കുകയും ചെയ്യുക.
1: ഞാനൊരിക്കൽ മെഡിക്കൽ കോളേജിൽ പോയി ഇതുപോലെയൊക്കെ പറഞ്ഞു ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് വ്യായാമം ചെയ്യുക, കുറച്ച് ദീർഘ ശ്വാസം എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസം ചെയ്ത് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്.
0: പിന്നെ
1: ശ്വാസം എടുത്താൽ വരുമോ എന്നൊക്കെ ഒരു പേടി, ഇപ്പോഴും മനസ്സിൽ പേടിയാണ്.
0: മടി നമുക്ക് പാടില്ല, വ്യായാമം ചെയ്യുക, അതൊന്ന് തുടരുക, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ വരിക. ഞാൻ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് നോക്കാം.
2: സാർ, ഇപ്പം നമ്മൾ പറഞ്ഞു മുതിർന്നവരിലും അതുപോലെ ചെറുപ്പക്കാരിലും ഒക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വ്യത്യാസപ്പെടും എന്നുള്ള കാര്യം. ഏറ്റവും ചെറിയ കുട്ടികളിലൊക്കെ ആക്ച്വലി വിഷാദരോഗം ഉണ്ടാവാറുണ്ട്, കാരണം അവരെ നമ്മൾ കളിച്ച് നടക്കുന്ന പ്രായം അത്ര ശ്രദ്ധിക്കില്ലല്ലോ.
0: ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, കാരണം 5 വയസ്സും 6 വയസ്സുമുള്ള കുട്ടികളെയൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുട്ടിയെയോ കൗമാരക്കാരനെയോ നോക്കാം. നമ്മൾ സാധാരണ ഈ കുട്ടിയുടെയും കൗമാരക്കാരൻ്റെയും കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധികാരികളും ഒക്കെ പറയുന്നൊരു സാധാരണ ഒരു പ്രശ്നമാണ് ഇനി മൊബൈൽ കൂടുതൽ കാണുന്നുണ്ട്, പ്രത്യേക ചില സാധനങ്ങൾ സന്തോഷമുണ്ടാക്കുന്ന റീൽസ് കാണുന്നുണ്ട്. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു വിഷാദമുണ്ട്. കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ തൻ്റെ മനസ്സിലുള്ളത് വിഷാദമാണെന്ന് പോലും പറയാനുള്ള അറിവ് അവനില്ല. നമ്മൾ പൊതുവേ പറയുമല്ലോ നമ്മൾ അനുഭവിക്കാത്തതെല്ലാം നമുക്ക് കെട്ടുകഥകളാണ്. അതില്ല, അത് ന്യൂജൻ ഭാഷ പറഞ്ഞ ഡെലിലു ആണ്. അങ്ങനെയല്ല, നമ്മൾ അറിയാത്ത കാര്യം നമുക്കത് മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. വിഷാദത്തെക്കുറിച്ചൊരു കുട്ടി വായിച്ചിട്ടില്ല, വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളെ കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. അവൻ്റെ മനസ്സിൽ ഈ ഒരു വിഷാദമുണ്ട്, അത് സ്വയം ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്വഭാവം അതായിരിക്കും. 2, കൗമാരക്കാരിലെ ലഹരി ഉപയോഗം ഈ വിഷാദരോഗം കൊണ്ടായിരിക്കും. കൗമാരക്കാരിൽ മാർക്ക് കുറയുന്നത്, കൗമാരക്കാർ പഠനാവസ്ഥയിൽ പിന്നോട്ട് പോകുന്നത്, കൗമാരക്കാരി തറുതല പറയുന്ന സ്വഭാവം, നമ്മുടെ ഭാഷയിൽ ഒരു ഓപ്പോസിഷണൽ ഡിഫൻസ് ഡിസോർഡർ എന്നൊക്കെ പറയും. ഇതും യഥാർത്ഥത്തിൽ ഈ വിഷാദ രോഗത്തിന്

0: ലക്ഷണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കൗമാരക്കാരൻ വന്നാൽ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതാണ് കൗമാരക്കാരിലെ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞതിനപ്പുറമായി നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ അവ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാരിൽ കാണുന്നതാണ്. മുതിർന്നവരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉത്കണ്ഠ കൂടിയ വിഷാദ രോഗമാണ് വരുന്നത്. പൊതുവേ നമ്മൾ മുതിർന്ന ആൾക്കാരൊരു ഉത്കണ്ഠ കൂടുതലായിരിക്കും. ഈ 65 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരിൽ ഉത്കണ്ഠയോട് ചേർന്ന വിഷാദമാണ് വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആത്മഹത്യാ പ്രവണതയിലേക്ക് നയിക്കാവുന്ന ആത്മഹത്യാ സാധ്യതകളില്ല. അതോടൊപ്പം തന്നെ കൗമാരക്കാരിലും. അപ്പോൾ ഇതാണ് ഈ വിഷാദത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച ലക്ഷണങ്ങൾ മാത്രമായി ഒരു കുഞ്ഞിനെയോ കൗമാരക്കാരനെയോ വിലയിരുത്താൻ പോയാൽ നമ്മൾ അവിടെ പരാജയപ്പെട്ടു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി അറിയുക. ഇപ്പോൾ കൗമാരക്കാരൻ വന്ന് റീൽസ് കാണുന്നു, അവൻ്റെ സ്വഭാവ വൈകല്യമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴും ഇതിലൊളിഞ്ഞു കിടക്കുന്നൊരു വിഷാദം നാം കണ്ടുപിടിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.
1: സർ, ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനെ പറ്റിയുള്ള പൊതുവായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നത്?
0: തെറ്റിദ്ധാരണകളേ ഉള്ളൂ. അത് തെറ്റിദ്ധാരണകളിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിഷാദ രോഗത്തിൻ്റെ അല്ലെങ്കിൽ മാനസിക രോഗങ്ങളുടെ കാരണം പലർക്കും അറിയില്ല. ഇപ്പം നമുക്ക് ഒരു 100-100 പേരിരിക്കുന്ന ഒരു ചടങ്ങിൽ നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് ഒരു വേദന വന്നൊരാൾ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹൃദ്രോഗമെന്ന് എല്ലാവരും പറയും. എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ആശുപത്രി പോകണമെന്ന് പറയും, കാർഡിയോളജിസ്റ്റിനെ കാണണമെന്ന് പറയും. പക്ഷേ നമ്മുടെ ഒരു സുഹൃത്തോ ബന്ധുവോ പരിചയമുള്ള ആളോ കുറച്ച് നാളായി എനിക്കൊരു ഉന്മേഷവും ഉത്സാഹമില്ല, വിഷമമുണ്ട്, കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ആസ്വദിക്കാൻ പറ്റുന്നില്ല, നെഗറ്റീവായ ചിന്തകളാണ്, എനിക്ക് മരിക്കണമെന്ന് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും പറയുക? എടാ, നിനക്ക് എന്താണ്, നിനക്കെന്തിൻ്റെ കേടാണ്, എനിക്കിതിനെക്കാട്ടി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എനിക്കിതൊന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിസ്സാരവൽക്കരിക്കും. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം യഥാർത്ഥത്തിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിൽ സംവിധാനങ്ങൾ പരാജയപ്പെടുന്നത്. നെഞ്ചുവേദനയുടെ കാര്യത്തിൽ അതില്ല, ഇതിലതുണ്ട്, അവിടെയാണ് പ്രശ്നം, ആ ഒരു തെറ്റിദ്ധാരണ. പിന്നെ ഇത് സാധാരണ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊന്ന് മനോരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചാണ്. മനോരോഗ ചികിത്സയ്ക്ക് കുറിക്കുന്ന മരുന്നുകളെല്ലാം ഈ പൊതുവേ പറയുന്നത് ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളെല്ലാം കുഴപ്പമാണ് എന്ന് പറയുന്ന ഒരു പൊതുവേ ആൾക്കാരുടെ ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇതെല്ലാം കെമിക്കലാണ്, നമ്മൾ കഴിക്കുന്ന കുടിക്കുന്ന വെള്ളം കെമിക്കലാണ്, H2O ആണ്, നമ്മുടെ വസ്ത്രം കെമിക്കലാണ്, മൊബൈൽ ഫോൺ കെമിക്കലാണ്, എന്താണ് കെമിക്കൽ അല്ലാത്തത്, വേസ്റ്റ് കെമിക്കലാണ്, ബ്രഷ് കെമിക്കലാണ്, ഇഡലിയും ദോശയും ഒക്കെ കെമിക്കലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മാത്രം കെമിക്കലിനോട് എന്താണ് അത്ര വലിയ വിഷമമെന്ന് ആൾക്കാർക്കറിയില്ല. പക്ഷേ അങ്ങനൊരു തെറ്റിദ്ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ചികിത്സിച്ചാൽ എത്ര നാൾ ചികിത്സിക്കണമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പിന്നെ വിഷാദരോഗത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ആരെങ്കിലും ചോദ്യം ചോദിക്കുമെന്ന് എനിക്കറിയാൻ നമ്മൾ ഷോക്ക് ചികിത്സ എന്ന് പറയുന്ന ഇലക്ട്രോ കൺവൽസീവ് തെറാപ്പിയെക്കുറിച്ചാണ്. ഏറ്റവും വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു മേഖലയാണിത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെക്കുറിച്ച് അടിമുടി തെറ്റിദ്ധാരണയാണ്. ഇതിൻ്റെ ഫലമായി ലോകാരോഗ്യ സംഘടനയുടെ പഠനങ്ങൾ പറയുന്നത് സ്ത്രീകളിൽ 4-ൽ 1 വിഷാദരോഗമുണ്ടെന്നാണ്. അതായത് 4 സ്ത്രീകളെ നമ്മൾ കണ്ടാൽ അതിലൊരാൾക്ക് വിഷാദരോഗമുണ്ടെന്നാണ്. പുരുഷന്മാരിൽ 5-ൽ 1 വിഷാദരോഗമുണ്ടെന്ന്. യഥാർത്ഥത്തിൽ വിഷാദരോഗത്തെ രോഗാവസ്ഥകളിലെ ജലദോഷമെന്നാണ് പറയുന്നത്. ഇപ്പോൾ മറ്റ് രോഗങ്ങളിലെ ജലദോഷം എത്രമാത്രം സർവ്വസാധാരണമാണോ അത്രമാത്രം സർവ്വസാധാരണമാണ് മാനസികാരോഗ്യ മേഖലയിൽ വിഷാദരോഗമെന്ന് പറയുന്നത്. അത്ര സർവ്വസാധാരണമായ വിഷാദരോഗം നമ്മൾ ശ്രദ്ധിക്കുകയോ അതിനുവേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യുന്നില്ല.
1: ഒരു ശ്രോതാവുണ്ട്. ഹലോ. ഹലോ
2: ഹലോ.
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
2: ഞാൻ അമ്പലപ്പുറം സലീനയാണ്.
0: പറഞ്ഞോളൂ.
2: ഞാൻ ഒരു കട ഉണ്ട്
0: മാഡം. കട ഉണ്ടല്ലേ, സാമ്പത്തിക പ്രശ്നം.
2: എനിക്ക് എനിക്ക് മെയിൻ ആയിട്ട് ഉറക്കമില്ല, ടെൻഷനാണ് എപ്പോഴും.
0: മാഡത്തിന് ഇപ്പോ എത്ര വയസ്സായി?
2: എനിക്ക് 53 വയസ്സ്.
0: 63. ശരി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച രോഗാവസ്ഥകൾ, പ്രമേഹ, രക്തസമ്മർദ്ദം, അങ്ങനെ. വെരി ഗുഡ്. ഈ ചായയും കാപ്പിയും ഒക്കെ വൈകുന്നേരം ഒരു 4 മണി അടുപ്പിച്ചാണോ
2: കുടിക്കുന്നത്?
0: വെരി ഗുഡ്. ഒരു വ്യായാമമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ?
2: ഞാൻ എക്സസൈസ് ചെയ്യുന്നു. രാവിലെ യോഗയുടെ ഇതെല്ലാം ഞാൻ റേഡിയോയിൽ പറയുമല്ലേ, അപ്പൊ അടുക്കള ജോലിയായിട്ട് ഞാൻ റേഡി ഇട്ടിട്ടുണ്ട്. അപ്പൊ യോഗയുടെ ഇത് പറയുമ്പോൾ ഞാൻ യോഗയുടെ അത് ചെയ്യും.
0: അടുക്കളയിലെ ജോലിയോടൊപ്പം യോഗ സമന്വയിപ്പിക്കുന്നു. അത് വലിയൊരു കാര്യമാണ് കേട്ടോ, അതൊരു മാതൃകയാക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. വെരി ഗുഡ്. പിന്നെ ഈ തൈറോയിഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, പരിശോധിച്ചിട്ടുണ്ടല്ലേ? അല്ലേ,
2: പിന്നെ എനിക്ക് എല്ലാം പരിശോധിച്ചു. എനിക്ക് പീരിയഡ്സ് വന്നില്ലായിരുന്നു. ഇപ്പൊ ഒരു 7 മാസത്തിന് മുമ്പ് ഒരു DMC ചെയ്ത് എനിക്ക് യൂട്രസിന്റെ ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ യൂട്രസിനകത്ത് ഒരു ഫ്ലോയിഡ് ഉണ്ടായിരുന്നു, അപ്പൊ അത് നീക്കം ചെയ്ത് DMC ചെയ്ത്.
0: അതിനുശേഷം
2: ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് മെൻസസ് ഇല്ല. ശരീരം ഇങ്ങനെ കുത്തുമ്പോഴെ വന്നിട്ട് ഒരു വിയർപ്പുണ്ട്. പിന്നെ എനിക്ക് എന്താ ഭയങ്കരമായ ഒരു ടെൻഷനും വിഷമം. എപ്പോഴും എനിക്ക് എന്താ എനിക്ക് എന്താ ഉറക്കമില്ലാത്ത എന്താ എന്തെന്ന് പറഞ്ഞിട്ട് എപ്പോഴും എന്താ എന്തെങ്കിലും ഇങ്ങോട്ട് ഇരിക്കാൻ തോന്നില്ല. തയ്ക്കായിരുന്നാലും എനിക്ക് തയ്ക്കാൻ പറ്റണില്ല.
0: മാസമുറക്രമമായിട്ടാണോ അതോ ഇപ്പൊ അവസാനിക്കുന്ന ഘട്ടത്തിലാണോ? ഈ നമ്മളെ ഈ നമ്മുടെ സാധാരണ ഈ രക്തത്തിലെ കാൽഷ്യത്തിന്റെ അളവോ വിറ്റാമിൻ D3 എന്ന് പറയുന്നതിന്റെ അളവോ ഒക്കെ പരിശോധിച്ചിട്ടുണ്ട്? എനിക്ക് തോന്നുന്നു DMC സമയത്ത് അത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല,
2: എനിക്കൊരു 3-4 മാസം മുമ്പ് ഒരു ഉപ്പിച്ച് പെട്ടെന്ന് എന്ന് വെച്ചാൽ മെഷീൻ ചവിട്ടണത് ഒരു കാല് വെച്ചാണ് ഞാൻ മെഷീൻ ടൈപ്പില് ഉണ്ടാക്കണം. അപ്പൊ ഒരു കാല് ഇടത് കാല് വർക്ക് ചെയ്തല്ല. അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ഉപ്പിച്ച് വേദനയാണ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ആദ്യം ആയുർവേദ പോയി, പിന്നെ കുറയാത്തോണ്ട് പിന്നെ ഹോമിയിൽ പോയി, അങ്ങനെ അങ്ങനെ ഒരു കുറെ ടെസ്റ്റിന് എഴുതിയിട്ടാണ്. അങ്ങനെ അതൊന്നും കഴിച്ചിട്ട് എനിക്ക് ശരിയാവാത്ത പിന്നെ അലോപതിയിലോട്ട് തന്നെ ഞാൻ പോയി.
0: ശരീരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചൂട് വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലേ?
2: ഉണ്ട്. ആ ശരീരം ഇങ്ങനെ കുത്തി ഇങ്ങനെ വരുമ്പോഴും ഉള്ളോടെ ഇങ്ങനെ വന്നതിന് ശേഷം ഭയങ്കര വേർപ്പ്. ഈ മഴ പെയ്താലും ഞാൻ വേർത്തോണ്ടിരിക്കും,
0: എപ്പോഴും വേർപ്പാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, മാഡത്തിന് ഈ പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പറയുന്നത്. വ്യായാമം ഉണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ നമ്മൾ യോഗയെക്കുറിച്ച് അതിൻ്റെ വ്യായാമത്തിൻ്റെ ഇത് പറയുമ്പോൾ ഞാൻ പറയാം, യോഗ ഒരു വ്യായാമമാണ്, പക്ഷേ എല്ലാ കാര്യത്തിനും യോഗ മാത്രം ആണ് ഒരു പരിഹാരം എന്ന രീതിയിലല്ല കാണേണ്ടത്. വ്യായാമം 2-3 രീതികളുണ്ട്, ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. മാഡത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ, പൊതുവേ നമ്മൾ ഇതുവരെയുള്ള ചർച്ചകളിൽ ആൾക്കാർ പൊതുവെയുള്ള വിഷാദ രോഗത്തിനെ കുറിച്ച് സംസാരിച്ചത്, പക്ഷേ വിഷാദമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പ്രത്യേകിച്ച് മാഡത്തിൻ്റെ പ്രായമുള്ള സ്ത്രീകളിൽ തൈറോയിഡിൻ്റെ പ്രവർത്തനം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വിറ്റാമിൻ D3 ബന്ധപ്പെട്ടൊരു കാര്യമുണ്ട്. വിറ്റാമിൻ D3 നമ്മുടെ ശരീരത്തിൽ അളവ് കുറവായി കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കോവിഡിന് ശേഷമാണ് വിറ്റാമിൻ D3 ഇത്രയും പഠനങ്ങളൊക്കെ വന്നത്. നമ്മളൊക്കെ ഇപ്പോൾ വെയിൽ കൊള്ളുന്നത് വളരെ കുറവാണ്, കാരണം നമ്മളൊക്കെ നമ്മുടെ ശരീര സൗന്ദര്യം വല്ലാണ്ട് നോക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് പോലും ടാൻ ഒരു വലിയ പ്രശ്നമാണ്, ടാൻ എങ്ങനെ അടിക്കാതിരിക്കാമെന്ന് പയ്യന്മാർ വരെ ആലോചിക്കുന്ന കാലമാണ്. ഞങ്ങളുടെ ഒന്നും ചെറുപ്പകാലത്ത് അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടാനിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സൂര്യപ്രകാശം ഒഴിവാക്കുന്നു, വിറ്റാമിൻ D3 അളവ് വല്ലാണ്ട് കുറയുന്നു, അതായത് 20-ൽ താഴെ കുഴപ്പമാണെന്നൊക്കെ പറയുമ്പോൾ 3-4 ഉള്ള ആൾക്കാരെ അത് പരിശോധിച്ചു എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്യാത്ത കാര്യം കേട്ടോ. ഇപ്പോഴേ അടുത്ത കാലത്ത് കോവിഡിന് ശേഷമൊക്കെ ചെയ്തിട്ട് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ശരിയായിട്ടോ. പക്ഷേ മാഡത്തിന് ഈ പറഞ്ഞതുപോലെ DNC ബന്ധപ്പെട്ട് ഇതിന് ശേഷം ഇപ്പം ഒരു ഹോർമോണൽ ഇംബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് ലക്ഷണങ്ങളാണ് മാഡം പറയുന്നത്. അതിനോടനുബന്ധിച്ച് ഉള്ള ഒരു വിഷാദ രോഗം സ്ത്രീകളിൽ പൊതുവെ കാണാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്ത്രീകളിൽ 4-ൽ 1 പേർക്ക് വിഷാദ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ മാനസികാരോഗ്യം ത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ വലിയ ദുരിതാവസ്ഥയില്ല, കാരണം സ്ത്രീകളുടെ ജീവിതത്തിലെ
2: ഭർത്താവിൽ നിന്നുള്ള ഒരു സന്തോഷം, അങ്ങനത്തെ ഒരു കേറങ്ങി മക്കൾ അങ്ങനത്തെ ഒരു ഇതൊന്നും എനിക്കില്ല.
0: അതെ,
2: വീട്ടിൽ വന്ന് പിന്നെ ഈ കട, എനിക്ക് ഷോപ്പുണ്ട്, ഷോപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. തുണി ഫാൻസി എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കടയാണ്.
0: അല്ല, നമ്മുടെ നാട്ടിലെ ഈ മാറുന്ന ഒരു സാമൂഹ്യ ക്രമത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. ആൾക്കാർ പരസ്പരം സംസാരിക്കുന്നില്ല, എല്ലാവരും മൊബൈലുകളിലേക്ക് പോകുന്നു, വ്യക്തികൾ സംസാരിക്കുന്നതിന് വരെ മൊബൈലുമായി സംസാരിക്കുന്നു, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോഴും മാഡം സൂചിപ്പിച്ച ഈ ഹോർമോണിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ത്രീകൾ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലെ 3 നിർണായക ഘട്ടങ്ങൾ, 1 ആർത്തവാരംഭം, പ്രസവം, ഗർഭധാരണം, അതിനുശേഷം പിന്നെ ആർത്തവവിരാമം, ഈ 3 ഘട്ടങ്ങളിലും സ്ത്രീകൾക്ക് മാനസിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വിഷാദ രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മാഡത്തിൻ്റെ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ടൊരു വിഷാദ രോഗവും യഥാർത്ഥത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ മാഡം ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തുടരുന്നതിനോടൊപ്പം ഒരു മനോരോഗ ചികിത്സാ വിധത്തിനെ കണ്ടുള്ള ഒരു ചികിത്സയും കൂടി എടുക്കുന്നത് നന്നായിരിക്കും. വ്യായാമത്തിൻ്റെ അളവും തോതുമൊക്കെ ഒന്ന് കൂട്ടേണ്ടി വരും, അത് നമ്മുടെ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ സംസാരിക്കാം. മാഡം ഒരു സൈക്യാട്രിസ്റ്റിനെയാണ് കാണേണ്ടത്. മാഡം എവിടെയാണ് താമസിക്കുന്നതെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിൽ, ഏത് ജില്ലയിലാണെങ്കിലും ഇത്തരം തലങ്ങളിൽ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്.
1: സാർ, ഇപ്പം നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു, പൊതു സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞു. ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത്, ചികിത്സ എങ്ങനെയാണ്?
0: നിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ആൾക്കാർക്ക് നേരത്തെ സൂചിപ്പിച്ച ചികിത്സ പേടിയാണ്. പൊതുവേ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ മരുന്നുകളുമായി ബന്ധപ്പെട്ട് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. പൊതുവെ എല്ലാവരും പറയുന്നതാണ് ഈ കിഡ്നി അടിച്ചു പോകുമെന്നുള്ളതാണ്. ഏറ്റവും രസകരമായ കാര്യം, ഈ ലഹരിക്കടിമപ്പെട്ടവർ ഞങ്ങളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരും, മദ്യപാനികളായിരിക്കും, ചിലപ്പോൾ ഞരമ്പിൽ നേരിട്ട്

ലഹരി കുത്തിവെക്കുന്നവരൊക്കെ ആയിരിക്കും. ഇവരുടെയൊക്കെ പരിശോധന നടത്തും. പരിശോധന നടത്തുമ്പം കരളിൻ്റെ പ്രവർത്തനമൊക്കെ വളരെ, കരളിൻ്റെ എൻസൈമുകളൊക്കെ വളരെയധികം കൂടി ലിവർ ഫെയിലിയറിൻ്റെ ഘട്ടം വരെ എത്തിയിരിക്കും. ഇവർ പോലും നമ്മൾ ഇവരോട് വിഷാദരോഗമുണ്ട് അല്ലെങ്കിൽ മദ്യാസക്തിക്ക് ചികിത്സിക്കണമെന്ന് പറയുമ്പം ആളിങ്ങനെ ചരിഞ്ഞ് മുന്നിലോട്ട് വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ ഈ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. നമ്മൾ പൊതുവെ പറയും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ സാധനത്തിൻ്റെ അത്രയൊന്നും കുഴപ്പത്തിനില്ല എന്ന് നമ്മൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. ഇതിലടിസ്ഥാനമായ പല ചികിത്സകളുമുണ്ട്. നമുക്ക് തെറാപ്പികളുണ്ട്. തെറാപ്പിക്ക് അപ്പുറം മരുന്ന് ചികിത്സയുണ്ട്. തെറാപ്പിക്കൊക്കെ ആൾക്കാർ പൊതുവെ വില്ലിങ്ങാണ്, കാരണം കുഴപ്പമൊന്നുമില്ലെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി ചെയ്യാത്ത തെറാപ്പി അപകടകരമാണെന്നുള്ളതിന് ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. മരുന്ന് ചികിത്സയിൽ നമ്മൾ നേരത്തെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നില്ല. വിഷാദരോഗത്തിൻ്റെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടത്. വിഷാദരോഗത്തിൻ്റെ കാരണം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലെ ഏറ്റക്കുറച്ചിലുകളാണ്. നമ്മുടെ സ്വഭാവം നിശ്ചയിക്കുന്നത് തലച്ചോറാണ്. തലച്ചോറും സാമൂഹിക സാഹചര്യങ്ങളും ജനിതക ഘടകങ്ങളുമാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അതോടൊപ്പം തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ നോറപ്പിനെഫ്രീൻ, സെറട്ടോണിൻ, ഡോപ്പമിൻ എന്നൊക്കെ പറയുന്നത്, അടിസ്ഥാനപരമായി സെറട്ടോണിൻ, ഡോപ്പമിൻ, നോറഡ്രിനാലിൻ, ഈ മൂന്ന് രാസപദാർത്ഥങ്ങളാണ് നമ്മുടെ സ്വഭാവം തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവയിൽ തന്നെ പരമപ്രധാനമായത് സെറട്ടോണിനാണ്. സെറട്ടോണിൻ്റെ അളവ് തലച്ചോറിൽ കുറയുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വിഷാദരോഗത്തെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രചുരപ്രചാരമായ അറിവ്. ഇതിൽ ഈ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കുന്ന മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ മരുന്ന് ചികിത്സയ്ക്ക് ഉള്ള ചില പ്രത്യേകതകളുണ്ട്. നമ്മൾ പൊതുവെ ഒരു ചികിത്സ എന്ന് പറയുമ്പോൾ പനിക്കോ ജലദോഷത്തിനോ ചികിത്സ എടുക്കുന്നത് അപ്പോൾ മരുന്ന് കഴിക്കുന്നു, മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ലക്ഷണങ്ങൾ കുറയുന്നു, ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ലക്ഷണം കുറയും. അപ്പോൾ പോലും അഞ്ച് ദിവസം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ച് നിർത്തുന്നവരാണ്. വിഷാദരോഗത്തിൻ്റെ ചികിത്സ അങ്ങനെയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ അളവിലുള്ള വ്യത്യാസമാണ് ഇതിൻ്റെ കാരണം. തലച്ചോറിലെ രാസപദാർത്ഥങ്ങളുടെ ഈ അളവ് ക്രമീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് കുറഞ്ഞത് 10 മുതൽ 14 ദിവസം കൊണ്ടേ മരുന്നിൻ്റെ പ്രവർത്തനം ആരംഭിക്കൂ. 4 മുതൽ 6 ആഴ്ചയോ 6 മുതൽ 8 ആഴ്ചയോ കൊണ്ടേ 50% ലക്ഷണങ്ങൾ മാറുകയുള്ളൂ. പൊതുവെ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളിപ്പോൾ പിന്തുടരുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് 6 മുതൽ 9 മാസം വരെ ഈ മരുന്നുകൾ കഴിക്കേണ്ടി വരും. നമുക്ക് പൊതുവെ രണ്ട് തരം ചികിത്സാ രീതി അറിയാവൂ. ഒന്ന്, ഈ പനിക്കും ജലദോഷത്തിനും അപ്പം മരുന്ന് കഴിച്ച് പെട്ടെന്ന് നടന്നത്. 2, ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹ, രക്തസമ്മർദ്ദം തുടങ്ങിയവ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊരു ചികിത്സയുണ്ട്. നമുക്ക് പണ്ട് ഓർമ്മയുണ്ട്, ഈ ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് ഒരു 6 മുതൽ 9 വരെ മാസം കഴിച്ച് മരുന്ന് നിർത്തുന്ന ഒരു ചികിത്സ. നമുക്ക് വലുതായി പരിചയമില്ല. വിഷാദരോഗത്തിൻ്റെയും പല മാനസിക രോഗങ്ങളുടെയും ചികിത്സ ആ ഗണത്തിൽ പെടുന്നതാണ്. പക്ഷേ നമ്മൾ സ്വീകരിക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് മാറും. ഇപ്പോൾ വിഷാദരോഗത്തിൻ്റെ മരുന്ന് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തല്ലിപ്പിടിപ്പിച്ച് ഈ പറയുന്ന 4 മുതൽ 6 ആഴ്ച വരെയോ 6 മുതൽ 8 ആഴ്ച വരെയോ മാറും. ലക്ഷണങ്ങൾ 50% കുറയും. അപ്പോൾ ഈ നാട്ടുകാരെല്ലാം കൂടെ ഉത്സാഹ കമ്മിറ്റി ഇടപെടും. ഉത്സാഹ കമ്മിറ്റി പലതും പറയും, വിഷഗുളികകളാണല്ലോ,

0: പണിയെടുക്കുന്ന ആളെ കൊണ്ട് പത്രത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കും. ഒന്ന് പക്ഷേ ചികിത്സയുടെ കാര്യത്തിൽ മലയാളി എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും കേൾക്കും. അത് പൊതുവേ നമ്മുടെ ഉള്ളിൽ ഒരു ശാസ്ത്രവിരുദ്ധതയൊക്കെ നിലനിൽപ്പുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് നമുക്കുണ്ട്. ഇങ്ങനെ മരുന്ന് കഴിക്കാതെ ഇരിക്കുകയും ഭാവിയിൽ ഇത് കുഴപ്പത്തിലേക്ക് പോവുകയും ചെയ്യും. ഇതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെറാപ്പിയും ബാക്കിയും ഉൾപ്പെടെയുള്ളവ വേണം, വ്യായാമം വേണം, സാമൂഹികമായ കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തണം. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം.
1: ഹലോ ഹലോ
2: ഹലോ
1: ആ നമസ്കാരം. ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഇത് ആരാണ്?
0: പറഞ്ഞോളൂ മാഡം.
2: വിഷാദരോഗവും ഡിപ്രഷനും ഉത്കണ്ഠയൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിലും എനിക്ക് അതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. സാറ് ശരിയാണ്, അതിനെ കുറിച്ചൊക്കെ പറയുന്നു. സാറ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ എന്റെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതെങ്കിലും എനിക്ക് രണ്ടു മൂന്ന് സുഹൃത്തുക്കളുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഡിപ്രഷനാണ്. ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്നവരോട് ഒരു ഡിപ്രഷനും ഇല്ല, ഡിപ്രഷനും ഇല്ല, അതൊക്കെ നമ്മളുണ്ടാക്കുന്ന ഡിപ്രഷനാണ്, നമുക്കൊന്നുമില്ലടാ, അതൊക്കെ നമ്മൾ ചിന്തിച്ച് ജീവിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് രാത്രി ഉറക്കമില്ല, പിന്നെ പല കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാണ്, ഒറ്റപ്പെട്ട ജീവിതമാണ് എന്റെ എന്നങ്ങനെ പറഞ്ഞ എനിക്കും പല ചിന്തകളും ഉണ്ട്. പക്ഷെ അത് നമ്മളങ്ങ് പിടിച്ചു നിന്ന് ജീവിക്കാൻ ഉള്ള അവസ്ഥ ഇല്ല. പക്ഷെ പലപ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യണം, എന്തിനു ജീവിക്കുന്നത്, നമ്മളെ സ്നേഹിക്കാനും ആരുമില്ല, നമ്മുടെ മക്കളൊക്കെ ആ ഒരു ഏതായ കുടുംബവും ജീവിതമൊക്കെ ആയി പോയി, ഇനിയിപ്പോ നമ്മൾ ആർക്കും വേണ്ടാത്തവരാണ് എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് വരാറുണ്ട്. ഇതിനൊക്കെ വിഷാദ രോഗം എന്താ പറയാ, അങ്ങനെയൊക്കെ ആണെന്ന് അംഗീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
0: അല്ല മേഡം, നമുക്ക് ശാസ്ത്രം നമുക്ക് അംഗീകരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിൽ ഞാൻ മേഡത്തിനെ കുറ്റം പറയില്ല. കാരണം മേഡത്തിന് വിഷാദരോഗം അംഗീകരിക്കാൻ സാധിക്കാത്തത് മേഡത്തിനോട് വിഷാദരോഗത്തെക്കുറിച്ച് അറിയിക്കുന്നതിൽ നമ്മുടെ സംവിധാനങ്ങൾ ഞാനുൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. കാരണം യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ലോകാരോഗ്യ ദിനത്തിൽ വിഷാദരോഗമായിരുന്നു പ്രധാന തീം. അന്ന് ഞാൻ 6 പരിപാടികളാണ് തിരുവനന്തപുരം നടത്തി ചെയ്തത്. ഒരു 3 ചാനൽ ചർച്ച, റേഡിയോയിൽ 2 രാവിലെ ഒരു നടത്തം, വൈകുന്നേരം ഒരു പബ്ലിക് പ്രോഗ്രാം. എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ, എൻ്റെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കൾ, എൻ്റെ MBBS സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചു, എടാ ലോകത്തിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ മാറിയോ, വിഷാദമാണോ ഏറ്റവും വലിയ കാര്യം എന്നോട് ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഒരല്പം ഓവറായിപ്പോയില്ലെന്ന്. പക്ഷേ 2 കഴിഞ്ഞപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹം, ഈ സുഹൃത്ത് ഒരു പ്രൊഫഷണൽ കൂടിയാണ്, ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, എടാ അച്ഛൻ കുറച്ച് ദിവസമായി കുറച്ച് വിഷമത്തിലായിരുന്നു, എന്നോട് ചോദിച്ചു, ഞാൻ നിനക്കൊരു ബാധ്യതയാണല്ലേ, നിനക്ക് കുറച്ച് വിഷം മറ്റോ വാങ്ങിത്തന്ന് എന്നെ ഞങ്ങൾ കൊന്നൂടെ, ഇത് പുറത്തറിയാനൊന്നും പോകുന്നില്ല, നീയും രക്ഷപ്പെടും. എൻ്റെ ആ സുഹൃത്തിന് വിഷാദരോഗം ആണ് സ്വന്തം പിതാവിനെ നിന്ന് മനസ്സിലായില്ല. അത് അവബോധത്തിൻ്റെ പ്രശ്നമായി ഞാൻ അങ്ങ് എടുത്തു. എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മാഡത്തിലേക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളും വിഷാദരോഗമാണെന്നും അറിയിക്കുന്നതിൽ സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് മാഡം. മാഡം അനുഭവിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, മാഡത്തിനിത് മനസ്സിലാകാത്തത് കൊണ്ട് മാഡത്തിന് പ്രിയപ്പെട്ടവരും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷാദരോഗം ചികിത്സിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഓഫറേ മാഡത്തിന് വയ്ക്കാനുള്ളൂ, മാഡവും സുഹൃത്തുക്കളും കൂടി വരിക, വിഷാദരോഗം ചികിത്സിക്കുക. ഇത് കഴിഞ്ഞുണ്ടാകുന്ന വ്യത്യാസം മാഡത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഒരു ഉറപ്പെനിക്ക് തരിക, മാഡം വിഷാദരോഗത്തിനെതിരായുള്ള ക്യാമ്പയിനിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പറയുക. ക്യാമ്പയിനിലുള്ള വേദികൾ ഞാൻ ഉണ്ടാക്കിത്തരാം. മാഡത്തിനെ പോലെയുള്ളവരെ നമുക്ക് വേണ്ടത്. കാരണം ഒരു കാര്യമില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നിർഭാഗ്യവശാൽ അത് ഇല്ലാതാവുന്നില്ല. നമ്മൾ ഈ മണലാരണ്യത്തിൽ ഒട്ടകപ്പക്ഷി എന്ന് പറയുന്നൊരു ജീവിയുണ്ട്. ഒട്ടകപ്പക്ഷി വേട്ടക്കാർ വരുമെന്ന് പേടിച്ച് മണ്ണിൽ തലപൂഴ്ത്തി നിൽക്കും. വേട്ടക്കാരൻ അടുത്ത് തന്നെയുണ്ട്, വേട്ടയാടേണ്ട മൃഗം അടുത്ത് തന്നെയുണ്ട്. പക്ഷെ നമ്മൾ തലപൂഴ്ത്തി നിൽക്കുന്നത് കൊണ്ട് നമ്മളത് അറിയുന്നില്ല. ഇത് അപകടമാണ്, നമ്മുടെ ജീവൻ അപകടമാണ്. അപ്പം മാഡം തന്നെ യഥാർത്ഥത്തിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ സുസജ്ജമാണെങ്കിൽ ഇപ്പോൾ ഈ കോള് ട്രേസ് ചെയ്ത് മാഡത്തിനെ കണ്ടുപിടിക്കേണ്ടതാണ്. കാരണം മാഡം വിഷാദരോഗം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഒരു പരാജയത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം മാഡം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ അതിലൊരിക്കലും ഞാൻ മാഡത്തിനെ കുറ്റം പറയില്ല. നമുക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് മാഡം, അത് അതൊരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ അത് നമ്മുടെ ജീവനോ നമ്മുടെ വെൽബീയിങ്ങിനൊക്കെ ഒരു തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇടപെടും.

0: വിളിച്ചതിന് നന്ദി മാഡം. താങ്ക് യു സർ. ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മരുന്നുകളുടെ ഉപയോഗിച്ചുള്ള ചികിത്സയും അതിനുശേഷം തെറാപ്പിയെ പറ്റി പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാം.
1: തെറാപ്പി യഥാർത്ഥത്തിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ നടന്നു പോകുന്നു, നമ്മുടെ സുഹൃത്ത് നമ്മളെ കണ്ടു, സുഹൃത്ത് നമ്മളെ ശ്രദ്ധിച്ചില്ല, ചിലപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലായിരിക്കും, ഇനി ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ തന്നെ അവനവൻ്റെ വേറെ ജോലിയിലുണ്ട് പോകുമായിരിക്കും. സാധാരണ മനോനിലയിലുള്ള ഒരാളെന്താ ചിന്തിക്കുക, അവനെന്നെ കണ്ടു കാണില്ലായിരിക്കും, അല്ലെങ്കിൽ കണ്ടു അവന് വേറെ എന്തെങ്കിലും ഇതുണ്ടായിരിക്കും. എനിക്ക് വിഷാദമാണെന്ന് വെച്ചോളൂ, എൻ്റെ ഒരു ചിന്തകൾ എങ്ങനെയായിരിക്കും എന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ഓ, അവൻ എന്നെ നോക്കിയില്ല, ഇപ്പം ആരും എന്നെ നോക്കുന്നില്ല, ആർക്കും എന്നെ വേണ്ട, എനിക്കൊരു വിലയില്ലാത്തത് കൊണ്ടാണ് ആൾക്കാർക്ക് എന്നെ വേണ്ടാത്തത്, ഇങ്ങനെ വിലയില്ലാത്ത ഞാനെന്തിനാണ് ജീവിച്ചിരിക്കുന്നത്, ഇതിനെക്കാട്ടി ഭേദം അങ്ങ് പോകുന്നതാണ്, ആത്മഹത്യയല്ലേ ഇതിനെക്കാട്ടി ഭേദം. ഈ ചിന്തകൾ ആത്മഹത്യയിലേക്ക് നയിക്കുക. ഇപ്പം നമ്മൾ പൊതുവെ പറയുന്നത് നമ്മുടെ ചിന്തയിൽ നിന്നും വികാരങ്ങൾ ഉണ്ടാകുന്നു, ആ വികാരങ്ങളിൽ നിന്നും സ്വഭാവം രൂപപ്പെടുന്നു. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് വാഹനമായിട്ട് ഇറങ്ങുമ്പം മുമ്പിലൊരുത്തം നിൽക്കുന്നു, അവനെ ഇടിച്ചാൽ കുഴപ്പമാകുക എന്ന ചിന്തയിലുണ്ടാകുന്ന ഭയമാണ് എന്നെ കൊണ്ട് ബ്രേക്ക് ഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചിന്തയെ നമ്മൾ മാറ്റിമറിക്കാനാണ് യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള പലതരം തെറാപ്പിയുണ്ട്, ഒരു തെറാപ്പിയിൽ ഇത് ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ വ്യക്തിയോട് നമ്മൾ സംസാരിക്കുകയാണ്, നമ്മൾ ചോദിക്കുന്നത് നോക്കൂ, താങ്കൾ ഇന്ന് വരുന്ന വഴിക്ക് എത്ര പേരെ കണ്ടു, അവരോടെല്ലാവരും താങ്കൾ സംസാരിച്ചു, താങ്കൾ കാണാതിരിക്കാനുള്ള സാധ്യതയില്ലേ. ഇനി അഥവാ അയാൾ കണ്ടെങ്കിൽ തന്നെ സംസാരിച്ചില്ലെങ്കിൽ താങ്കളുടെ വില കുറഞ്ഞത് കൊണ്ടാണ് അയാൾ താങ്കളോട് സംസാരിക്കാത്തതെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അയാൾ സംസാരിക്കുന്നത് കൊണ്ടാണോ താങ്കളുടെ വില? താങ്കൾക്ക് ഇത്ര ഇത്രയും കഴിവുകളും ബാക്കിയൊക്കെ ഉള്ളത് കൊണ്ട് ഈ വില ഇല്ലേ? ഇങ്ങനെ ഓരോ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാഹചര്യങ്ങളിൽ ഇയാളുടെ അടിസ്ഥാനപരമായ ചിന്തയെ നമ്മൾ ഒന്ന് വഴിമാറ്റാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യുന്നത് മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തുകൊണ്ട്, മറ്റു ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ഒരു പ്രാവശ്യം മറ്റൊരാളെ കാണുമ്പോൾ അയാൾ ഇതുപോലെ താങ്കളോട് പെരുമാറിയാൽ അപ്പോഴും താങ്കൾ ഇങ്ങനെ ആലോചിച്ചുകൂടി? ഇത്തരത്തിലുള്ള സാധാരണ സാഹചര്യങ്ങൾ എടുക്കുന്നത് നമ്മൾ സെഷനുകളായിട്ടാണ് ചെയ്യുന്നത്. വ്യക്തി ഒരു ദിവസത്തെ കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നു, ഓരോ സമയത്തും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം അത് ക്രമീകരിച്ച് ക്രോഡീകരിച്ച് ഓരോ പ്രാവശ്യമായി എടുക്കുന്ന ഒരു രീതിയുണ്ട്. പലതരത്തിലുള്ള തെറാപ്പികളുണ്ട്. ആ തെറാപ്പി യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ സമയം പ്രാധാന്യമാണ്. കാരണം ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറൊക്കെ എടുക്കുന്ന സെഷനുകളാണ്. അത് 12 മുതൽ 18 വരെ അല്ലെങ്കിൽ 20 മുതൽ 25 വരെ വേണ്ടി വന്നേക്കാം. അതിന് പ്രിപ്പറേഷൻ, ഈ പറയുന്ന ആൾ ഇത്രത്തോളം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്, അതിനൊക്കെ സമയവും മറ്റ് കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ചില ആൾക്കാരെങ്കിലും ആദ്യം തന്നെ പറയാറുണ്ട് ഞങ്ങൾക്ക് തെറാപ്പി എല്ലാ മരുന്നുകളാണ് ആവശ്യമെന്ന് പറയുന്നവരുണ്ട്. പൊതുവായി ഇത്തരത്തിലുള്ള തെറാപ്പികൾ നമ്മൾ മരുന്നും ഉൾപ്പെടെയുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് നമുക്കുള്ളത്.
0: ഹലോ,
2: ഹലോ,
0: ആ നമസ്കാരം മാഡം. മാഡത്തിന്റെ പേര്?
2: ഹേമജയാണ്,
0: കണ്ണൂരിൽ
1: നിന്നാണ്.
2: സാർ, ഞാൻ എനിക്ക് എന്താ, എനിക്ക് രണ്ട് മക്കളുണ്ട്. പക്ഷെ എനിക്ക് പണ്ടേ അങ്ങനെയല്ല, കുട്ടികളോട് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതാ കുട്ടികളോടൊരു സന്തോഷം, അങ്ങനെ എപ്പോഴും പറയാം കുട്ടികളായിപ്പോ വലുതായി. ഒരു മോള് പ്രൊഫസറാണ്, ഒരു മോള് മോ ഇങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എപ്പോഴും പറയാം അമ്മേന്റെ മുഖം നോക്കുമ്പോ, ചെറുതിൽ എന്റെ അമ്മ മരിച്ചിട്ടിരുന്നു, 10 വയസ്സിലേ മരിച്ചത്. കുറേയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു.
1: 10 വയസ്സിന് ശേഷം അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ?
2: കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കുറേ. അതുകൊണ്ടായിരിക്കണം.
1: എനിക്ക് തോന്നുന്നത് അമ്മയ്ക്ക് ഇപ്പോഴും ചെറുതായിട്ട് കരച്ചിൽ വരുന്നുണ്ടോ?
2: കരയുന്നുണ്ട്,
1: വരുന്നുണ്ട് അല്ലേ?
2: ഇപ്പൊ എനിക്ക് തേയ്മാനം മുട്ടിന് ജാഥ തേയ്മാനാണ്. പക്ഷെ എനിക്ക് ജാഥനിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെ അതിനൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് സന്തോഷം കണ്ടെത്തല്. പക്ഷെ ഇപ്പോഴേ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോ എങ്ങനെയെങ്കിലും ഗവേഷണം, മരിക്കേണ്ട ഏത് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാണ്ട് എങ്ങനെ മരിക്കണം, എങ്ങനെ മരിക്കണം എന്നുള്ള ഗവേഷണം നടക്കുന്ന വഴിയായിരിക്കും.
1: അത്തരം ഗവേഷണം ഒന്നും നടത്തണ്ടമ്മ, കൃത്യമായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ഭാവിയിൽ വിഷാദ രോഗം വരാനുള്ള സാധ്യത കൂട്ടുന്ന ചില ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കളിൽ ഒരാളെ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ രണ്ട് മാതാപിതാക്കൾ

0: മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. അത് ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇത്രയും നാൾ ഈ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ വിഷാദത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് വ്യായാമമാണ്, രണ്ട് നമ്മൾ ഈ പെറ്റുകളെ വളർത്തുന്നത്, പൂച്ചയും പട്ടിയൊക്കെ വീട്ടിൽ വളർത്തുന്നത്, മൂന്ന് ഗാർഡനിങ് ആണ്.
1: പൂന്തോട്ട വളർത്താറുണ്ട്. ഇപ്പം എനിക്ക് കാലിന് തീരെ വയ്യ എന്ന് പറഞ്ഞാൽ വല്ലാതെ വയ്യ. ഒരു 2013 തുടങ്ങിയിട്ട് ചികിത്സയായിരുന്നു. ഇപ്പോഴെനിക്ക് അത് വല്ലാതെ ആയിരിക്കുന്നു. ഇഞ്ചക്ഷനും മറ്റേ ഹോർമോണിന്റെ ഇഞ്ചക്ഷനും അതും എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴ് എന്താ പറയണ്ടത്, ഇപ്പോഴെനിക്ക് അത് ഓരോരിക്ക വയ്യ, വല്ലാതെ വയ്യാണ്ട് ഡോക്ടർ പറയും ഇല്ലാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെ എക്സസൈസോ അങ്ങനെ ഡോക്ടർ പറഞ്ഞ എക്സസൈസ് അല്ലാണ്ട് വേറാണ്ട് പുറത്തൊന്നും അങ്ങനെ ഗാർഡനിങ് ഒന്നും ഇപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ പുള്ളിക്കാരികളും വെച്ചിട്ട് എന്തെന്ന് ചെയ്യും,
0: അങ്ങനെ കാണാനൊരു ഇഷ്ടമായിരുന്നു. നമ്മള് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിഷാദരോഗത്തിന്റെ ഒരു സാധ്യത, അത് വരാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നിട്ടും അമ്മയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് അമ്മ ഈ പറയുന്ന ഉള്ളിലുള്ള ഒരു വിഷാദത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിർഭാഗ്യവശാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടി ഇല്ലാതായപ്പോൾ ആ വിഷാദം അധികരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മളത് ചികിത്സിക്കേണ്ട ഒരു ഘട്ടത്തിലാണ്. അത് തീർച്ചയായും ചികിത്സ എടുക്കുക. മുട്ടുവേദനയും ബാക്കി കാര്യങ്ങളും നമുക്ക് അതിന്റെ ഒരു ചികിത്സ വേണം.
1: തളർച്ചയാണ്, തളർച്ചയായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറെ ഡോക്ടർ അവിടെ ആയുർവേദത്തിലെല്ലാം പോയി ചികിത്സിച്ചു. പിന്നെ കൂടാണ്ട് ഇംഗ്ലീഷ് മറ്റേ അലോപ്പതിയും ഉണ്ട്, അങ്ങനെയുണ്ട്, ഇഞ്ചക്ഷനും കാര്യങ്ങളും ഉണ്ട്. കൂടാതെ അങ്ങനെയും ചികിത്സിക്കുന്നുണ്ട്. പിന്നെ കണ്ണിനും വയ്യ. കണ്ണിനിപ്പോ എനിക്ക് പണ്ട് ഞാൻ വായിച്ചിട്ട് എല്ലാ നേരം പോക്കായിരുന്നു, ഇപ്പൊ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയും പറ്റി.
0: അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ
1: ഭക്ഷണത്തിൻ്റെതും എല്ലാം തന്നെയാണ് ഇങ്ങനെ വന്നത്.
0: സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരു വിഷാദം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ഈ മൂന്നാല് കാര്യങ്ങൾ കൊണ്ട് വളരെ ഫലപ്രദമായി അതിനെ പ്രതിരോധിച്ചിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ
1: നല്ലോണം വായിക്കായിരുന്നു. അതുപോലെ ടിവിയിൽ ഞാൻ അങ്ങനെ സീരിയൽ അങ്ങനത്തെ ഒന്നും കാണേയില്ല. മറ്റേ ഒന്നിച്ചിൽ വാർത്ത കാണും, അല്ലെങ്കിൽ പുതിയ ആനുകാലിക സംഭവങ്ങള്, കൃഷി സംബന്ധമായ കാര്യങ്ങൾ എല്ലാം ഇവിടെ കേരളം കൃഷി ഓഫീസേഴ്സിന്റെ നമ്പറുകൾ എടുത്തിട്ടുണ്ട്.
0: കൃഷി യഥാർത്ഥത്തിൽ വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന ഒരു കാര്യം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അമ്മയ്ക്ക് ഒന്ന് പിൻവാങ്ങേണ്ടി വന്നതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പല ഘടകങ്ങളുള്ളതുണ്ട്. നമ്മളതിൽ വിഷാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും പറയേണ്ടത് ശാരീരികവും മാനസികവുമായ പല പല ഘടകങ്ങൾ വന്നു കഴിയുമ്പോൾ അവസാനം സംഭവിക്കുന്നത് നമ്മൾ ഈ എന്താ സായിപ്പിൻ്റെ നാട്ടിൽ ലാസ്റ്റ് സ്ട്രോ ദാറ്റ് ബ്രോക്ക് ദ ക്യാമൽസ് ബാക്ക് എന്നോ, മലയാളത്തിലാണത് കൃത്യമായി മോങ്ങാനിരുന്ന അവസാനത്തെ തേങ്ങ എന്ന് പറയുന്നത് പോലെയുള്ള ഏറ്റവും അവസാനത്തെ ഒരു കാര്യമായി ഈ പറയുന്ന പല പല പല കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു മാതാപിതാക്കൾ ഒരാളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോയ അവസാനമായപ്പോൾ ഈ ബുദ്ധിമുട്ടുണ്ടായ ഒരാൾ. അപ്പോൾ ഈ ഘടകങ്ങൾ നമ്മൾ ശരിയാക്കിയെടുക്കുന്നതിനോടൊപ്പം ചികിത്സയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുതിർന്ന ആൾക്കാരിലെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. കാരണം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അറിയാം. കേരളം ഏകദേശം മുതിർന്നവരുടെ നാടായിരിക്കുക. 20% കൂടുതൽ മുതിർന്നവരാണ്.
1: കുട്ടികളെല്ലാം ഓരോരോ അവരവരുടെ ജോലിയാണ്. അപ്പൊ ഒരു ഡോക്ടർ പോകാൻ എനിക്കൊരു കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെ ആളില്ല.
0: അല്ല അത് അല്ല, കേരളത്തിന്റെ വലിയൊരു പ്രതിസന്ധിയാണത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ ഇതുമായി ബന്ധപ്പെട്ടൊരു വയോജന വകുപ്പ് രൂപീകരിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കൺസൾട്ടേഷനുകളും മറ്റും ഓൺലൈൻ ആക്കുകയും ആ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവുകയും വീടുകളിൽ ഉൾപ്പെടെ വന്ന് ആരോഗ്യ സേവനങ്ങൾ വാതിൽപ്പടി സേവനങ്ങളായി നൽകേണ്ട ഒരവസ്ഥയിലേക്ക് കേരളം താമസിയാതെ എത്തുമെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അത്രയധികം മുതിർന്നവർ ഒറ്റപ്പെട്ട് ഏകാന്ത ജീവിതം നയിക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം നഗരത്തിലൂടെ വാഹനം ഓടിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ധാരാളം ഇരുനില കെട്ടിടങ്ങളുണ്ട്. വൈകുന്നേരം വരെ 7:30 കഴിഞ്ഞാൽ ഈ ഇരുനില കെട്ടിടങ്ങളിൽ നിന്ന് മുകളിൽ ലൈറ്റില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുട്ടികൾ വീട്ടിലില്ല, കുട്ടികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. 2014 നമുക്ക് ഏകദേശം 536,000 കുട്ടികൾ ജനിച്ചിരുന്നെങ്കിൽ 2026 348,000 കുട്ടികളാണ്. ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളുടെ എണ്ണം 310,000 എങ്ങാണ്ട. ഇവിടുത്തെ 70s കിഡിനൊക്കെ അറിയാം, അവരുടെ കാലത്ത് 5.25 ലക്ഷം കുട്ടികൾ സ്കൂളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ ഭീമമായ കുറവും മുതിർന്നവരുടെ എണ്ണത്തിലുണ്ടാകുന്ന കൂടുതലും വന്നു കഴിയുമ്പോൾ പൊതുവെ മുതിർന്നവരുടെ ആരോഗ്യ പരിപാലനം ഉൾപ്പെടെ അവരുടെ സാമൂഹ്യ ജീവിതം ഉൾപ്പെടെ അപകടത്തിലാവുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ പറയുന്ന വിഷാദരോഗവും മറ്റ് മുതിർന്നവരിലെ പ്രശ്നങ്ങളും കൂടാനുള്ള സാധ്യതയും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു വയോജന വകുപ്പിൻ്റെ കാര്യമൊക്കെ തന്നെ തീരുമാനിച്ചത്.
1: അപ്പോൾ

0: മോളാങ്കിലും ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോളടുത്ത് പോയി നിന്നാലും മോക്ക് മോള് പറയുന്നത് എനിക്ക് അമ്മേനെ നോക്കാൻ പറ്റുന്നില്ല. അതില്ല ആ മോനാങ്കിൽ ഇവിടെ 8-9 മണിയാവും മോനും ഭാര്യയും വരെ. അപ്പോഴേ നമ്മളിപ്പോ രാത്രി വരെ ഇങ്ങനെ റേഡിയോ കേട്ടി തന്നെ ഇരിക്കും. ഇപ്പൊ റേഡിയോ ടി വി അങ്ങനെ കാണാറില്ല. റേഡിയോ കേട്ട് ടി വി തന്നെ വെക്കാൻ ഇപ്പോഴത്തെ ടി വി ഒന്നും നമുക്ക് വെക്കാൻ പറ്റൂല. നമ്മളെ പ്രായമുള്ള വിട്ടിട്ട് അവരെ പുതിയ മോഡൽ
1: അല്ല. ഇത് എല്ലാം അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും മറ്റ് സംവിധാനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കേണ്ടതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോൾ വിഷാദം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശാരീരികമായ ഘടകങ്ങൾ മാത്രമല്ല സാമൂഹികവും മാനസികവുമായ ഘടകങ്ങളുണ്ട്. സമൂഹമാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഡിഫീറ്റ് ഡിപ്രഷൻ ക്യാമ്പയിൻ, വിഷാദത്തെ തോൽപ്പിക്കൂ എന്ന് പറയുന്ന വലിയൊരു ക്യാമ്പയിൻ തന്നെ തുടങ്ങുന്നുണ്ട്. അതിൽ പലയിടത്തും നമ്മൾ കേട്ടാൽ രസകരമാണെന്ന് തോന്നും, അവർ ദേഹത്തെ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കും, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കൂ. അതായത് സംസാരിക്കാൻ ആളില്ലാത്തവർ അവരുടെ ശരീരത്തിൽ സ്റ്റിക്കർ ഒട്ടിക്കും, എന്നോട് സംസാരിക്കുന്നു എന്ന് വെച്ചാൽ മുതിർന്നവർ വന്നിരിക്കും അവരോട് സംസാരിക്കാൻ വേണ്ടി. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ കേരളം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പദ്ധതിയും മറ്റുമൊക്കെ
0: ആവശ്യമാണ്.
1: കുടുംബശ്രീ കൂട്ടങ്ങൾ ഉണ്ടാകണം, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാകണം, അങ്ങനെ സംസാരിക്കണം. നമുക്ക് സാമൂഹ്യ ജീവിതം വളരെ ആവശ്യമുള്ളതാണ്. ശരി, അപ്പം നമുക്കങ്ങനെ നോക്കാം.
2: വിളിച്ചതിന് നന്ദി മാഡം, താങ്ക് യു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രണ്ട് കോൾ തൊട്ട് മുന്നേ ഉള്ള കോളിൽ ആ മാഡം പറഞ്ഞിരുന്നു താല്പര്യം മീൻസ് ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇപ്പോൾ അടുത്തൊരു കോളിൽ ഇപ്പം സംസാരിച്ചാണ് രണ്ടുപേരും പക്ഷെ കോമൺ ആയിട്ട് എനിക്ക് തോന്നുന്നു ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച്.
1: നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ഇന്നത്തെ ദിവസം എത്ര കോള് കിട്ടി? 8-9 കിട്ടിയ 8-9 കോളുകളിൽ ആത്മഹത്യയെക്കുറിച്ച് ആലോചിക്കുന്ന രണ്ട് പേരുണ്ടെന്ന് പറയുന്നത് ഒട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. എനിക്ക് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആകാശവാണി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ടുപേരെ ട്രേസ് ചെയ്യുക, രണ്ടുപേരെ ട്രേസ് ചെയ്തിട്ട് അവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ എത്തിക്കുക എന്നതിലേക്ക് നമുക്ക് ചെയ്യേണ്ടി വരും. നോക്കൂ, നമ്മളീ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പരിപാടിയെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ 1 മണിക്കൂറുള്ള ഈ പരിപാടിയിൽ എത്ര കോൾ വരുമെന്ന് നമ്മൾ ആശങ്കപ്പെടുത്തിയിരുന്നു. നോക്കൂ, എത്രയോ ആൾക്കാർ സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, ഇപ്പോഴും ആകാശവാണിക്ക് ശ്രോതാക്കളുണ്ട്. അവർ വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ തയ്യാറാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആരെങ്കിലും ഒരാളുടെ മുന്നിൽ ചെന്നിരുന്ന് നമ്മുടെ മനസ്സിലെ വിഷമമോ സങ്കടമോ പറയുമോ? ഇവരാരെങ്കിലും ഒരാൾ ഇവരോട് സംസാരിക്കാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ എത്രമാത്രം മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ബോംബിൻ്റെ മുകളിലാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സാമൂഹ്യ സാഹചര്യം അത്രയ്ക്ക് ആയിരിക്കുന്നു എന്നുള്ളത്.
2: അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു കോളിലേക്ക് പോകാം, സമയം വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, കട്ടായി പോയി. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ
1: സാർ. പറഞ്ഞോളൂ.
3: നമസ്കാരം
1: സാർ. നമസ്കാരം, പറഞ്ഞോളൂ.
3: ഞാൻ ഇത് ഈ പരിപാടി ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ഏറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയാണ് ആകാശവാണി. ആദ്യം ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ, അതുപോലെ മോഹൻ റോയിൽ സാറിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ പിന്നെ ഇപ്പോൾ ഈ വിഷാദ രോഗം വർദ്ധിച്ചതായിട്ട്, അതായത് പഠനത്തിൻ്റെ കാര്യത്തിലാണെന്നും പഠനത്തിൽ അവർ പിന്നെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വിഷാദരോഗമുണ്ടോ എൻ്റെ സംശയമാണ്. വിഷാദരോഗം അങ്ങനെ ബാധിക്കുന്നത് ഇപ്പം നമ്മളെ ഫോൺ, കുഞ്ഞു മക്കൾ വരെ ഫോൺ എടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് അവർ ആ ഇത് കാണുന്നുണ്ട്. അത് റീൽസും ഇതെല്ലാം കണ്ടിട്ട് അവരെ ഈ രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പിന്നെ തടയാൻ എന്തെങ്കിലും വഴി?
1: തീർച്ചയായും അങ്ങ് പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് സാർ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗം, യഥാർത്ഥത്തിൽ നമ്മൾ മാതാപിതാക്കൾ വളരെ കുറ്റവാളികളാകട്ടോ. കാരണം ഞാൻ പറയാം, ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളതിനെ മൊബൈലിൻ്റെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് നമ്മൾ ചുണ്ടിൻ്റെ അടുത്തേക്ക് ഭക്ഷണം എത്തിക്കുന്നു, കുട്ടി വാ തുറക്കുമ്പോൾ നമ്മൾ ഈ ഭക്ഷണം വായിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അവിടുന്ന് നമ്മളാണ് കുട്ടിയെ മൊബൈലിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ലോകത്ത് പല രാജ്യങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപഴകാനുള്ള പ്രായം കുട്ടികൾക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. 13 വയസ്സാണ് പല പ്ലാറ്റ്ഫോമുകളിലും ഉള്ളത്. പക്ഷേ മാതാപിതാക്കളുടെ ഫോൺ കുട്ടികളുടെ കയ്യിലെത്തുകയും അവർ ഈ പറയുന്ന അക്കൗണ്ടുമൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കുടുംബത്തിലൊരു പരിശീലനം ആവശ്യമാണ്. ഈ പറയുന്ന മാതാപിതാക്കളാണ് കുട്ടികളെ ആദ്യം മൊബൈൽ ഫോണിലേക്ക് എത്തിക്കുന്നത്. പറയുമ്പോൾ പല മാതാപിതാക്കളും ചോദിക്കും, ഡോക്ടറെ പഴയകാലം പോലെ കാക്കയും പൂച്ചയും കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിക്കും. പറ്റില്ല, നമുക്കറിയാം. പക്ഷേ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലെങ്കിലും മാതാപിതാക്കൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ പേരൻ്റൽ ട്രെയിനിങ് എന്ന് പറയുന്ന മാതാപിതാക്കളുടെ ഒരു പരിശീലനം, അത് രസകരമാണ്. കേട്ട് കഴിയുമ്പോൾ കുട്ടിയെ വളർത്താനൊക്കെ പരിശീലനം വേണമെന്ന് ചോദിച്ചാൽ നിർഭാഗ്യവശാൽ ഇനി അത്

0: ാണ് കാരണം പേരൻറ്റിങ് എപ്പോഴും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. എന്നെ നന്നായി വളർത്തിയത് കൊണ്ട് ഞാൻ ഇങ്ങനെയായി, അതുകൊണ്ട് ആ രീതി ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ നന്നാവാതെ പോയത്, അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് ഞാൻ സ്വീകരിക്കും. ഇത് രണ്ടുമല്ല, ശാസ്ത്രീയമായ പേരൻറ്റിങ് ഉണ്ട്, അതിൽ അങ്ങ് പറഞ്ഞ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്.
1: വിളിച്ചതിന് നന്ദി സർ, താങ്ക് യു സർ. ഇപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു പല കോളേഴ്സും ചിലപ്പം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ വിളിക്കാതെ മടിച്ചു നിൽക്കുന്നവരും ഉണ്ടായിരിക്കാം. അപ്പോൾ പൊതുവിൽ സാറിനോട് എല്ലാവരോടുമായിട്ട് വിഷാദരോഗത്തെ പറ്റി എന്താണ് പറയാനുള്ളത്?
0: യഥാർത്ഥത്തിൽ വിഷാദരോഗത്തിൻ്റെ ഒരു നേർചിത്രമാകണ്ട, ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് നമ്മൾ പറയും. നമ്മളീ കണ്ടിരുന്നത് മലയുടെ, മഞ്ഞുമലയുടെ എട്ടിലൊന്നാണ്, എട്ടിലേഴ് താഴെയുണ്ട്. വിളിച്ച എട്ട് പേരിൽ രണ്ട് പേർ ആത്മഹത്യാ പ്രവണത ആക്റ്റീവായിട്ടുള്ളവരെന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ എത്ര ശതമാനം ഇത് ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. വിഷാദരോഗത്തെ തോൽപ്പിക്കുക, വിഷാദരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സ നേടാൻ വൈകാതിരിക്കുക, ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടറോട് തുറന്ന് സംസാരിക്കുക. വ്യായാമത്തിൻ്റെ പ്രാധാന്യമുണ്ട്, സാമൂഹിക ജീവിതത്തിൻ്റെ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ വിഷാദത്തെ തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ശരാശരി ആത്മഹത്യാ നിരക്കിൻ്റെ മൂന്നിരട്ടിയോളം കേരളത്തിലുണ്ട്. ദുർഭാഗ്യവശാൽ അത് കൂടി വരുന്നുണ്ട്. മാനസികാരോഗ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതുണ്ട്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളിൽ വിഷാദരോഗത്തെ തോൽപ്പിക്കാനുള്ള ക്യാമ്പയിനുകൾ സജീവമായി വരേണ്ടതുണ്ട്. മുതിർന്നവരുടെ, 60 വയസ്സിൽ കൂടുതലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ യഥാർത്ഥത്തിൽ സംവിധാനങ്ങൾ, കുടുംബശ്രീ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ട് ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ കണ്ട ഈ പൊട്ടാൻ പോകുന്ന ടൈം ബോംബ് ഏത് നിമിഷവും പൊട്ടിയേക്കാമെന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം.
1: ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് സർ.
0: നന്ദി.
2: വിഷാദരോഗവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ മോഹൻ റോയ്. സ്റ്റുഡിയോയിൽ സിവിൽ ജിഹാൻ. സാങ്കേതിക സഹായം സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോയിൽ ഷെർലി, അനന്തു മൈലച്ചൽ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.
3: ആകാശവാണി കണ്ണൂർ.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
5: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സാപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
8: ഹലോ പ്രിയ ഗീതം.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
11: ആ മാഷേ, സുഖാണോ?
12: ആ സുഖം തന്നെ, സുഖം തന്നെ.
11: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
12: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
11: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
13: പൊതുജനതാൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
14: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
15: പ്രിയ ശ്രോതാക്കളെ,
3: ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരക്ഷ

കശ്മീരിൽ ഒരുമിച്ചു കൈകോർക്കാം ലഹരിക്കെതിരെ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കാനം സംസാരിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ.

മറ്റൊരറിയിപ്പ്, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഈ നിലയത്തിൽ ഇന്ന് 12:10 സേവന വാർത്തകൾ, 12:15 മലയൻ കെട്ട് പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി. മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ ടിബി സെന്ററിലെ ശ്വാസകോശ രോഗ വിദഗ്ധ ഡോക്ടർ കെ എം ബിന്ദുവുമായുള്ള അഭിമുഖം.

0: India will host the two-day BRICS Women Working Group meeting under its BRICS chairship beginning today in Kochi in Kerala. Ministry of Women and Child Development said senior government officials from BRICS member countries will come together to deliberate on key issues relating to women's empowerment across all sectors and women-led development while advancing cooperation across shared priorities. The Election Commission has announced the schedule of by-elections to three assembly constituencies in Bihar, Gujarat and Madhya Pradesh. The by-elections will be conducted for Bankipur constituency in Bihar, Manjalpur constituency in Gujarat and Datia constituency in Madhya Pradesh. As per the notification, nominations will be accepted until the 13th of July and scrutiny will be held on the 14th of July. The polling for these seats is scheduled to be held on the 30th of July. The Sri Ram Janmabhoomi Tirth Kshetra Trust has convened a meeting of its members today to deliberate on several important administrative and financial matters, including the findings of the Special Investigation Team, SIT, probing the counting of donations received by the trust. According to an official notice issued on June 28, 2026, the agenda of the meeting includes consideration of the resignation letters submitted by General Secretary Champat Rai and Trustee Dr. Anil Mishra. Members will also be briefed on the interim report of the SIT regarding the counting of donations received through the trust's donation boxes. The Indian Meteorological Department, IMD, has issued red alert for heavy to very heavy rainfall with isolated extremely heavy rainfall over Gujarat, Konkan, Goa, Madhya Maharashtra and Chhattisgarh today. The weather agency predicted heavy to very heavy rainfall over East Rajasthan, Himachal Pradesh, Karnataka, Kerala, Mahe, Madhya Pradesh and Uttarakhand during the day. In Delhi, IMD has forecast cloudy sky with moderate rainfall for the day. England stormed into the FIFA World Cup quarterfinals with a dramatic 3-2 victory over Mexico at the Azteca Stadium in Mexico City today. In another match, Brazil's veteran player Neymar Jr. has announced his retirement from international football after the five-time world champion suffered a stunning 2-1 defeat against Norway in FIFA World Cup round of 16 last night. For Brazil, the defeat marked a seventh consecutive World Cup knockout loss to European opposition. In the Wimbledon tennis, Serbia's Novak Djokovic defeated Roman Safiulin of Russia to reach the men's singles quarterfinals last night. Djokovic will next face either Felix Auger-Aliassime or Alejandro Davidovich Fokina in the quarterfinals. And with that, we end this news bulletin.
1: Akashvani, Kannur, Sevana Vartakal. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മലയാളം ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ ഈ മാസം 10, 29, 30, 31 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. കണ്ണൂർ ഒണ്ടെയിൻ റോഡിലുള്ള ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡെമോൺസ്ട്രേറ്റർ, ഇംഗ്ലീഷ് ലെക്ചറർ, ലാബ് അറ്റൻഡന്റ് എന്നീ തസ്തികയിൽ നിയമനം നടത്തുന്നു. ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497-2706-09-04. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ യോഗ ട്രെയിനറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 8:00 രാവിലെ 10:30 കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലുള്ള ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നടക്കും. ഫോൺ നമ്പർ 0467-2207-02. ദേശീയ ആരോഗ്യ ദൌത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 10:00 രാവിലെ 10 മണിക്ക് NHM ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467-2209-66. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 14 ഇടക്കേപുരം പകൽ വീട്ടിൽ വൃദ്ധജനങ്ങളെ പരിപാലിക്കാൻ കെയർ ടേക്കറെ നിയമിക്കുന്നു. താൽപര്യമുള്ള യുവതികൾ 16:00 രാവിലെ 11:00 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0497-2806-2334. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ സയൻസ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിൽ

ലേക്ക് മണിക്കൂർ വേതന അടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 8 രാവിലെ 11 മുമ്പായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467225037. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ KSACSന് കീഴിൽ പ്രവർത്തിക്കുന്ന ICTCയിലെ കൌൺസിലർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് ജൂലൈ 7 രാവിലെ 10:30 ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ഫോൺ നമ്പർ 0497273134. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിലവിൽ വന്ന വാർഡ് 17 ആശാ വർക്കർ തസ്തികയിലേക്ക് വാർഡിലെ സ്ഥിരം താമസക്കാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ വിവാഹിതരും 25-45 ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകൾ ആയിരിക്കണം. 8 രാവിലെ 10:30 പഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0497227645. തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 9 രാവിലെ 10 തൈക്കടപ്പുറം FHC നടക്കും. കെൽട്രോണിന്റെ തളിപ്പറമ്പ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൌണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി താൽപ്പര്യമുള്ളവർ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9072-59-24-12. കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ നിയമിക്കുന്നു. BPT രജിസ്ട്രേഷനുള്ള താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കുന്നോത്തുപറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ kunnothuparamba@gmail.com എന്ന ഇമെയിലിലേക്ക് ജൂലൈ 13 മുമ്പായി അയയ്ക്കണം. സേവന വാർത്തകൾ കഴിഞ്ഞു.

സദാതമാതാവായതും സദാ വാഴ്വതും നീ മുനി മുന്നമേ നന്മ നൽകിയിടുന്ന നാഥ മുരഹരി ഓം ശിവം നാരായണ ഓം നമാഹരി വാഴ്ക വാഴ്ക ജന്മാചാര്യൻ ഗുരുദേവതയും വാഴ്ക വാഴ്കാചാര്യനാൽ പടക്കപ്പെട്ട സർവകുലമുനിമാരും വാഴ്ക വാഴ്കട്ടോർ 51 അക്ഷരം വാഴ്ക നല്ലനും ശ്രീനാരായണനും വാഴ്ക സൃഷ്ടിപ്പാൻ ബ്രഹ്മൻ വാഴ്ക സ്ഥിതി കൊടുപ്പാൻ വിഷ്ണു വാഴ്ക സംഹാര ഈശ്വരൻ വാഴ്ക ജ്ഞാനം വാഴ്ക കർമ്മം വാഴ്ക ജ്ഞാനികളാലേ പടക്കപ്പെട്ട സർവകുലമുനിമാരും വാഴ്ക

ൂപം വാഴുകാരണ്ടിൽ ശിവശക്തികളും വാഴുക, മൂന്നിൽ മുക്കാമൂർത്തികളും വാഴുക, നാല് വേദം വാഴുക, അഞ്ചിൽ പഞ്ചഭൂതികളും വാഴുക, ആറിൽ ദരശനാദികളും വാഴുക, ഏഴിൽ ചൂടാകലശം വാഴുക, എട്ടിൽ തിരുവാ

മുപ്പത്താറങ്ങുലം ഒമ്പതാം ചുട്ടച്ചാൻ ശരീരത്തുമേൽ പേടിച്ചോരടിയും മുഷ്ടിയും മറിയും ആറണവും ശനിയും ശത്രുവീടയും കണ്ണേരും പാക്കലും

സൃഷ്ടിയായി കിടക്കും സ്വാം. ഇന്ദ്രായ ഇന്ദ്രായ ഇന്ദ്രരൂപായ ഇന്ദ്രലിംഗായ ഇന്ദ്രപ്രതിഷ്ഠയായി കിടക്കും സ്വാം. നാടി ഉണരുക, നവദ്വാരം ഉണരുക, പൂതി ഉണരുക, പൂതാദി ഉണരുക, ഇരുപത്തോരായിരത്തറുന്നൂറ് ശ്വാസം എഴുന്നു മുഴങ്ങി വരിക വരിക സ്വാം. കാക്ക കിട്ടോരായി സുമുണ്ടായിരിക്ക, വൈശ്രവണന്റെ ധനമുണ്ടായിരിക്ക, ഭീമസേനന്റെ ബലസുണ്ടായിരിക്ക, കാമദേവന്റെ അഴകുണ്ടായിരിക്ക, പുരുഷായുസോളം വാണു വന്നിരിക്ക, വിളക്കിലെ ദീപം പ്രകാശിക്കും പോലെ ആത്മം പ്രകാശിച്ച് പുരുഷായുസോളം വാണു വന്നിരിക്ക, ഹരിഹരി ആദിമൂലശ്രീ പരമാനന്ദ.

0: രഞ്ജമൂർത്തി കുട്ടിശാസ്ത്രൻ ആദിഭൂതിദാൻ വലഭാകെ ശേഷപ്പെട്ടു നിൽക്ക സ്വഹാം നീ സൃഷ്ടിച്ച കാലമൂലം വാങ്ങി നീക്ക് സുഹായൻ ഗുരുവിനാണ്
1: ഓം കേദാരം കേദാരം നീലകണ്ഠം പവിത്രം തോളാൽമുഖി രണാവല തിരുണാവല ചിറ്റമ്പലം പൊന്നമ്പലം സന്ധ്യാർ ഗോവിന്ദപ്പള്ളി കതിരത്ത് രാജാവിൻ്റെ കന്നീരാശിങ്കൽ ശേഷിപ്പെട്ടോരു ഭൈരവമൂർത്തി അസ്ഥി വരവണിന്തു വരഭം മുടിക്കടിന്തു പൊന്നിൻ ചിലമ്പണിന്തു ശ്രീശൂലവും മാനും മുഴുവും ജടയും മുടിയും വെന്ത പെണ്ണീറും വിമേൽ ചാർത്തി എന്തേടം ചൊൽവാൻ മഹാ ഈശ്വര ഭൈരവാ കാലഭൈരവാ കുടിയ ഭൈരവാ ഉന്മത്ത ഭൈരവാടേശ്വര ഭൈരവാ കപാല ഭൈരവാ പരിഗപരിക സ്വാഹാം ഓം കാലകാല മഹാകാലകാല സർവൂതികാല സർവൂർത്തി വിനാശനായേ സുഹാം ഹര ഹര എരി എരി വജ വജ ബുധ ബുധ ദഹ ദഹ മന്ദ

0: പോലെ തീർത്തൊഴിഞ്ഞ പോക പോക സ്വഹായം ഗുരുവിനാണ.
1: ഓം ശ്രീ നാരായണ സ്വാമിയുടെ അനുഗ്രഹത്താൽ നമ്മൾ വാങ്ങിയോരു പഞ്ചപാണ്ഡവന്മാർക്ക് നീരൊടി തീർത്തേൻ.

പി സുനിൽ പണിക്കരും സംഘവും അവതരിപ്പിച്ച മലയൻ കെട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 400,000+ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ആരംഭിച്ചു. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിലെ പര്യടനം സ്വതന്ത്രവും തുറന്നതുമായ ഇന്തോ പെസഫിക് മേഖലയെന്ന പ്രതിബദ്ധത ശക്തിപ്പെടുത്തുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സന്ദർശനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിലെത്തും. 2018 ആദ്യ ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ രണ്ട് രാജ്യങ്ങളുടെയും ഉഭയകക്ഷി ബന്ധവും പരസ്പര പങ്കാളിത്തവും ശക്തിപ്പെടുത്താൻ സഹായിച്ചെന്നും കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് ശേഷം ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടതായും നരേന്ദ്രമോദി വ്യക്തമാക്കി. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനിസിന്റെ ക്ഷണപ്രകാരം മെൽബണിലേക്ക് പോകുമെന്നും സന്ദർശനം ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപര പങ്കാളിത്തത്തെ ശക്തിപ്പെടുത്തുമെന്നും നരേന്ദ്രമോദി. പ്രതിരോധം, സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസ മൊബിലിറ്റി എന്നീ മേഖലകളിലെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും സന്ദർശനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. മെൽബണിൽ ഇന്ത്യൻ പ്രവാസികളുമായി നരേന്ദ്രമോദി സംവദിക്കും. മെൽബണിൽ നിന്ന് പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്കാണ് യാത്ര തിരിക്കുക. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി റിച്ചർഡ് ക്രിസ്റ്റഫർ ലെക്സന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലാണ് 4 ദിവസത്തെ പരിപാടി. ഇന്നും നാളെയും വനിതാതല പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ്. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് പി നഹീമ.
1: രാവിലെ വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് പ്രതിനിധികളുടെ പരിചയപ്പെടുത്തലും സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുക. നേതൃത്വം, ഭരണം, സാമ്പത്തിക ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: രാജ്യത്തെ വാഹന വ്യവസായം ജൂണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്ന് ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട്. വാർഷികാടിസ്ഥാനത്തിൽ 21.8% വളർച്ചയും മെയ് മാസത്തേക്കാൾ 1.03% വളർച്ചയുമാണ് രേഖപ്പെടുത്തിയത്. യാത്രാവാഹനങ്ങളുടെ ചില്ലറ വിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 28.63% ജൂണിൽ 2.5% വർധനയുമാണ് രേഖപ്പെടുത്തിയത്. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇക്കാര്യത്തിൽ മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് 400,000+ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ശംസുദ്ദീൻ അറിയിച്ചു. പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല പരിപാടി കോഴിക്കോട് തലക്കുളത്തൂർ CMM HSSൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ സ്വന്തം കഴിവുകളെക്കുറിച്ച് സ്വയം വിലയിരുത്തണമെന്നും ശാസ്ത്ര സാങ്കേതിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലോകനിലവാരത്തിൽ മത്സരത്തിന് സജ്ജരാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ പുതുയുഗ മാറ്റങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവരുമെന്നും ശംസുദ്ദീൻ പറഞ്ഞു. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം പുതുയുഗ സ്വപ്നങ്ങൾക്കായി എന്ന പേരിൽ ക്ലാസുകളും സംഘടിപ്പിച്ചു. രാത്രി വൈദ്യുതി സംഭരിച്ചു വെക്കാനായി സംസ്ഥാനത്ത് ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും എല്ലിനോ പ്രതിഭാസം കാരണം രാജ്യത്താകമാനം വൈദ്യുതി ലഭ്യത കുറഞ്ഞെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. എൻ്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്ക് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുരസ്കാരം കോട്ടയത്ത് വിതരണം ചെയ്തു. തദ്ദേശ ഭരണ സ്ഥാപന പ്രതിനിധികൾക്ക് ക്ഷയരോഗ ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്തു. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ജൂലൈ 13 മാറ്റി. ചെന്താമര പ്രതിയായ രണ്ടാമത്തെ കൊലക്കേസാണിത്. US ആസ്ഥാനമായ കോറോ ഹെൽത്ത് കോഴിക്കോട് കൊച്ചി ഓഫീസുകളിലെ 800 ജീവനക്കാരെ പിരിച്ചുവിട്ട സംഭവത്തിൽ തൊഴിൽ വകുപ്പും തൊഴിലുടമ പ്രതിനിധികളും ജീവനക്കാരും തമ്മിൽ കൊച്ചിയിൽ ചർച്ച തുടങ്ങി. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരസ്യമായി പറയുന്നതിനോട് യോജിപ്പില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണമെന്നാണ് അഭിപ്രായമെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി ആയിരിക്കാൻ യോഗ്യനല്ലെന്ന് മുൻ CPIM നേതാവും MLA ജി സുധാകരൻ പറഞ്ഞു. വർഗവഞ്ചകൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയാത്ത ഗോവിന്ദനെ പാർട്ടി പുറത്താക്കണമെന്നും സുധാകരൻ ആലപ്പുഴയിൽ ആവശ്യപ്പെട്ടു. PSC യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ആസൂത്രണ ബോർഡിലെ പരീക്ഷാക്രമക്കേട്, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ പരീക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. KSRTCയുടെ വനിതാ സൗജന്യ യാത്ര കാരണം സ്വകാര്യ ബസ് വ്യവസായ മേഖലയ്ക്കുണ്ടായ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപകർ എന്ന രീതിയിലാണ് ബസ്സുടമകളെ ഗവൺമെന്റ് കാണുന്നതെന്നും വിദ്യാർത്ഥികളുടെ യാത്രാ സൗജന്യ നിരക്കിനെക്കുറിച്ച് ചർച്ചയാകാമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, കോട്ടയം

ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. മഴക്കാലത്ത് ശുദ്ധമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ പരിശോധന ഊർജിതമാക്കി. 109 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കി.

0: ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ മെക്സിക്കോയെ തകർത്ത് ഇംഗ്ലണ്ടും ബ്രസീലിനെ തകർത്ത് നോർവേയും ക്വാർട്ടറിലെത്തി. നാളെ രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:00 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. ബ്രസീലിന്റെ മുതിർന്ന കളിക്കാരൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. 6 ലോകകപ്പ് കിരീടമെന്ന ബ്രസീലിന്റെ പ്രതീക്ഷകൾ അവസാനിച്ചതിന് തൊട്ടുപിന്നാലെയാണ് 34-കാരനായ നെയ്മർ അന്താരാഷ്ട്ര കരിയറിന് തിരശീല വീഴ്ത്തുന്നത്. സിക്കിം പർവ്വതാരോഹക ഷെറിങ് ചോദൻ യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ റഷ്യയിലെ എൽബ്രസ് വിജയകരമായി കീഴടക്കി. ഇന്നലെ പ്രാദേശിക സമയം രാവിലെ 7:30 അവർ കൊടുമുടിയുടെ നെറുകയിലെത്തിയത്. ലോകത്തിലെ 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കീഴടക്കുക എന്ന പ്രശസ്തമായ 7 സമ്മിറ്റ്സ് ചലഞ്ചിലെ ഷെറിങ്ങിന്റെ 2 വിജയകരമായ മുന്നേറ്റമാണിത്. 2025 ഓഗസ്റ്റിൽ അവർ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി കീഴടക്കിയിരുന്നു. 3 ദിവസത്തിനിടയിൽ ജമ്മു കശ്മീരിലെ അമർനാഥിൽ 56,000-ലധികം ഭക്തർ ദർശനത്തിനെത്തി. യാത്രയുടെ 3 ദിവസമായ ഇന്നലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 24,000-ലധികം തീർത്ഥാടകരാണ് ഗുഹാക്ഷേത്രത്തിൽ പ്രണാമമർപ്പിക്കാൻ എത്തിയത്. ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ പ്രവർത്തക സമ്മേളനം വൈകിട്ട് മാരാർജി ഭവനിൽ ചേരും. ദേശീയ നിർവാഹക സമിതി അംഗം ടി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം ആരംഭിച്ചു. ബ്രിക്സ് വനിതാതല പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കം. PSC ക്രമക്കേട് ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് 4,00,000 വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി പ്രവേശനം നേടിയതായി മന്ത്രി എൻ ശംസുദ്ദീൻ. സ്വകാര്യ ബസ് വ്യവസായ മേഖലയുടെ നഷ്ടം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടും നോർവേയും ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ.
3: ആരോഗ്യദീപ്തി. മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ TB സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ KM ബിന്ദുവുമായുള്ള അഭിമുഖമാണ് ഇന്ന് ആരോഗ്യദീപ്തിയിൽ. കൂടെ ശ്രീകല ബിജു.
4: നമസ്കാരം ഡോക്ടർ.
5: നമസ്കാരം.
4: ഈ മഴക്കാലത്ത് പൊതുവെ ജലദോഷവും പനിയും ചുമയും ഒക്കെ കണ്ടുവരുന്നുണ്ട്. ഇത് സാധാരണമാണെന്ന് കരുതി അവഗണിക്കുമ്പോഴാണ് ഇത് ഗുരുതരമാകുന്നത്. ഇപ്പോൾ ധാരാളം പേരിൽ നമ്മൾ ഈ ഇങ്ങനെയുള്ള സംബന്ധിച്ച രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്തായിരിക്കും ഡോക്ടർ ഈ സമയത്ത് ഇങ്ങനെ കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ കാരണം എന്തായിരിക്കാം?
6: നമുക്ക് മൺസൂൺ കാലയളവിൽ പൊതുവെ നമ്മളൊരു കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് വെള്ളക്കെട്ടുണ്ടാകുന്ന സമയമാണ്. ഈ വെള്ളക്കെട്ടൊക്കെ കാരണം തന്നെ അധികമായ തണുപ്പുണ്ടാവും. തണുപ്പും ഹ്യൂമിഡിറ്റി എന്ന് പറയും, അതായത് ഈർപ്പം കൂടുതൽ വായുവിലുണ്ടാകുന്നൊരു സമയമാണ്. അപ്പോൾ ഈർപ്പം കൂടുതലുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹ്യൂമിഡിറ്റി കൂടുന്നത് കാരണം ഈ വായുവിൽ വൈറസ്, ബാക്ടീരിയ എന്നിവയുടെ വ്യാപനം വളരെ കൂടുതലായിരിക്കും. അതേപോലെ നമ്മൾ ഇൻഡോറായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു പീരീഡ്, അതായത് ആൾക്കാർ കൂടുതൽ വീടുകളിൽ ടൈം സ്പെൻഡ് ചെയ്യും. മഴ കൂടുതലാകുമ്പോൾ പുറമേ പോകുന്നത് കുറയും. സോ അടച്ചിട്ട മുറികളിൽ, വായുസഞ്ചാരം കുറഞ്ഞ മുറികളിൽ കൂടുതൽ ടൈം, കൂടുതൽ ആളുകൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യും. അതൊരു കാരണമാവാം. ഇങ്ങനെയുള്ള പല റീസൺസ്, പിന്നെ ഈ ചളിവെള്ളമൊക്കെ കെട്ടിക്കിടക്കുമ്പോൾ ഈ ബാക്ടീരിയ വൈറസൊക്കെ കൂടുതൽ വളർന്നു പെരുകാനുള്ള സാധ്യത. പിന്നെ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയും, വീട്ടിൻ്റെ ഉള്ളിൽ ഈ പൂപ്പൽ, ഈ നമ്മുടെ ഫർണിച്ചറുകൾ, ബെഡ്, കർട്ടൻ, ഇതിലൊക്കെ കൂടുതൽ പൂപ്പൽ വളർന്ന് അത് നമ്മൾ ശ്വസിക്കുമ്പോഴും ഉണ്ടാകുന്ന കൂടുതൽ കോംപ്ലിക്കേഷൻസ്, ഇതെല്ലാം ആയിരിക്കാം ഈ ഒരു വൈറൽ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് ഈ സമയത്ത് കണ്ടുവരാനുള്ളത് റീസൺ. പിന്നെ സാധാരണ കണ്ടുവരുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ കോൾഡ് ആണ്. നമ്മുടെ സാധാരണ ജലദോഷം, മൂക്കുലിപ്പ്, പനി, ചുമ എന്നുള്ള രീതിയിൽ വരുന്ന അതാണ് ഏറ്റവും കോമൺ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ കാണുന്നത്. പിന്നെ കണ്ടുവരാവുന്നത് കോവിഡ് കാണുന്നുണ്ട് ഇപ്പം. പിന്നെ ഇൻഫ്ലുവൻസ, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം സെക്കൻഡായിട്ട് നമ്മൾ കൂടുതൽ കാണുന്നത് ഇൻഫ്ലുവൻസ. അത് ഒരു തരം വൈറസ് ആണ്, ഇൻഫ്ലുവൻസ ANB എന്ന് രണ്ട് തരം വൈറസുകൾ ഉണ്ടാക്കുന്ന ഒരു രോഗമാണ്. കോവിഡും കാണുന്നുണ്ട് കുറേശ്ശെ. പിന്നെ ബ്രോങ്കൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ്, കൂടുതൽ ചുമയുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നെഞ്ചുവേദന, ശ്വാസതടസ്സം, അതും കണ്ടുവരുന്നുണ്ട്. പിന്നെ ആസ്മയും COPD പോലെയുള്ള

0: ശ്വാസകോശ രോഗങ്ങളുള്ളവർക്ക് ഇതെല്ലാം വേഴ്സാവും ഈ സമയത്ത്. അലർജി ഉള്ളവർക്കൊക്കെ ബുദ്ധിമുട്ട് വല്ലാണ്ട് കൂടുന്ന ഒരു സമയമാണ്. അതിന്റെ ഒരു ട്രിഗർ ചിലപ്പോൾ ഈ വൈറൽ ഇൻഫെക്ഷനും ആവാം, പൂപ്പലാവാം. അതൊക്കെയാണ് സാധാരണ ഇപ്പൊ കണ്ടുവരുന്നത്.
1: അപ്പോൾ ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കാം?
0: ലക്ഷണങ്ങൾ സാധാരണ രീതിയിൽ ചെറിയ പനിയിൽ തുടങ്ങും. പനി, അതിന്റെ കൂടെ ചെറിയ മൂക്കുലിപ്പുണ്ടാവും, മേലുവേദന, ക്ഷീണം, തൊണ്ടവേദന, ഇതൊക്കെ തന്നെ തുടക്കത്തിൽ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ സാധാരണ രീതിയിൽ ആളുകൾ ഒരു പനി ജലദോഷം വന്നു കഴിഞ്ഞാൽ കയ്യിലുള്ള മരുന്നൊക്കെ എടുത്ത് കഴിക്കാൻ നോക്കും, ഒറ്റമൂലികളൊക്കെ ചുക്ക് കാപ്പി കുടിക്കുകയും അതൊക്കെ എല്ലാവരും ശ്രമിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒരു തെറ്റുമില്ല, അതൊക്കെ ചെയ്യാം. നമ്മുടെ പ്രതിരോധ ശക്തിക്ക് ചെറിയ ചെറിയ ജലദോഷത്തിനൊക്കെ നേരിടാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉണ്ട്, ഉടനെ തന്നെ മരുന്നിന്റെ ആവശ്യമില്ല. എന്നാൽ ഒരു ഒന്നോ രണ്ടോ ദിവസമായിട്ട് പനിയുടെ ശക്തി വല്ലാണ്ട് കൂടി, നമുക്ക് ചുമ വല്ലാണ്ട് കൂടുന്നു, നെഞ്ചുവേദന അനുഭവപ്പെടുന്നു, ഇതൊക്കെ പ്രശ്നം ഉണ്ടാക്കാവുന്ന സിംപ്റ്റംസ് ആണ്.
1: അപ്പോഴീ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴായിരിക്കണം നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത്?
0: സാധാരണ രീതിയിൽ നമ്മുടെ പനി, ആ പനിക്ക് നമുക്കൊരു നിയന്ത്രണം കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ, അതായത് പാരസെറ്റമോൾ നമ്മൾക്ക് കയ്യിലുണ്ട്, കഴിച്ചു, ഒന്നോ രണ്ടോ പാരസെറ്റമോൾ കഴിച്ചു, പക്ഷെ പനിക്കൊരു ശമനം കാണുന്നില്ല, ക്ഷീണം വല്ലാണ്ട് കൂടുന്നു, ചിലപ്പോൾ ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന പോലെ തോന്നുന്നു, കഫം വരുന്നു, കഫത്തിന്റെ നിറവ്യത്യാസം വരുന്നു, ശ്വാസം മുട്ടലൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിംപ്റ്റമാണ്. അപ്പൊ ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ എന്തായാലും ഡോക്ടർ അടുത്ത് പോകണം, പനി മാറിയില്ലെങ്കിലും പോകണം. രണ്ടു ദിവസമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, രണ്ടു ദിവസത്തെ കൂടുതൽ നീണ്ടു നിൽക്കുന്ന പനി ഡോക്ടറെ സമീപിക്കുന്ന നല്ലത്. പിന്നെ കഫത്തിന്റെ നിറവ്യത്യാസം വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ കുറച്ചൊന്ന് ഡിസോറിയന്റേഷൻ, ഒരു എന്താ ഒരു ചിലർ പറയില്ലേ, നമ്മൾ വർത്തമാനം പറയുന്നതിലൊരു വ്യത്യാസം, ഒരു കൺഫ്യൂസ്ഡ് ആയ ഒരു അവസ്ഥ, അങ്ങനെയൊക്കെ തോന്നുക. പിന്നെ ഡീഹൈഡ്രേഷൻ,
1: അതെ
0: അതെ, അങ്ങനെ പ്രായമുള്ളവർക്കൊക്കെ കോമൺ. പിന്നെ ഡീഹൈഡ്രേഷൻ, അതായത് പനി കാരണം നമ്മൾ അധികം വെള്ളമൊന്നും കുടിക്കുന്നില്ല, ഡീഹൈഡ്രേറ്റഡ് ആവുന്നു, ബി പി കുറഞ്ഞു, തല കറങ്ങുന്നു, ഇതൊക്കെ ഡേഞ്ചർ സിംപ്റ്റംസ് തന്നെയാണ്.
1: ഇതിപ്പോ എല്ലാവരിലും ഒരുപോലെ അല്ലല്ലോ ഡോക്ടർ ഈ ശ്വാസകോശ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നതും സാധ്യതയുള്ളതും എങ്ങനെയുള്ളവർക്കാണ്?
0: ശ്വാസകോശ രോഗങ്ങൾ എല്ലാവർക്കും, വൈറസൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണ്, ആർക്കും എപ്പോഴാണെങ്കിലും വരാം. പക്ഷേ ആ ബാധിക്കുന്ന ആളുകളുടെ കോംപ്ലിക്കേഷൻസ് വരുന്നത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പ്, അതായത് ലെസ് ദാൻ 5 ഇയേഴ്സ് പീഡിയാട്രിക് ആയിട്ടുള്ള വളരെ ചെറിയ കുട്ടികളിൽ, അധികം പ്രായം 65 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാർക്ക്, അപ്പോൾ ഈ വയോജനങ്ങൾക്കും ഈ കുഞ്ഞു മക്കൾക്കുമാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ളത്. പിന്നെ നമ്മൾക്ക് ഈ ക്രോണിക് ആയിട്ടുള്ള ശ്വാസകോശ രോഗങ്ങളുള്ളവർ, ഓൾറെഡി ആസ്മയുള്ളവർ, സി ഒ പി ഡി പോലത്തെ അസുഖങ്ങളുള്ളവർ, പിന്നെ ക്യാൻസർ പേഷ്യൻസ്, അതായത് പ്രതിരോധശക്തി കുറഞ്ഞ രീതിയിലുള്ള കണ്ടീഷൻസിൽ കൂടി കടന്നു പോകുക, ഗർഭിണികൾ, ഇവരൊക്കെയാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് വരാവുന്ന ആൾക്കാർ. അപ്പം ഇവർക്കൊക്കെ പനി വരുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ. സാധാരണ പനിയാവുന്ന രീതിയിൽ അതിങ്ങനെ വെച്ച് നീട്ടി കൊണ്ടുപോകാൻ പാടില്ല.
1: രാസവസ്തുക്കളുമായിട്ട് നിരന്തരം സമ്പർക്കമുള്ളവരിലൊക്കെ ഇങ്ങനെ കണ്ടുവരുന്നുണ്ടല്ലോ.
0: രാസവസ്തുക്കളുള്ളവർക്ക് വരുന്നത് സാധാരണ പനിയാവണമെന്നില്ല, അത് കെമിക്കൽ ന്യൂമോണൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഏത് രാസവസ്തു ആണോ അവർ ഡെയിലി യൂസ് ചെയ്യുന്നത് അത് അവർക്ക് ന്യൂമോണിയ വരെ
1: രോഗങ്ങൾക്ക്
0: ഉണ്ടാക്കാം. അതൊരു അലർജീന്റെ പാറ്റേൺ ആയിട്ട് വരാം, അലർജി കാരണമുള്ള ന്യൂമോണിയ ആയിട്ട് വരാം, അല്ലെങ്കിൽ അത് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ട് ശ്വാസകോശം ചുരുങ്ങിപ്പോവാം, അതൊരു വേറെ തന്നെ കാറ്റഗറിയാണ്. അതിനകത്ത് വൈറൽ ഇൻഫെക്ഷൻസ് കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജോലി സംബന്ധമായിട്ട് ഇപ്പം മില്ലുകളിലും കോട്ടൺ മില്ലിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പൂപ്പലിന്റെ സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെ കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫെക്ഷൻസും വൈറൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്.
1: അതുപോലെ ഈ ശ്വാസകോശ രോഗം എന്ന് പറയുമ്പോൾ പുകവലിക്കുന്നവര്, അത് ധാരാളമായിട്ട് അത് ശ്വസിക്കേണ്ടി വരുന്നവര്, ഇവർക്കൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്.
0: അതെ, പുകവലിക്കുന്നവർക്കാണ് ഈ സി ഒ പി ഡി എന്ന് പറയുന്ന രോഗം ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടാകുന്നത്. അവർക്ക് പൊതുവെ വൈറൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. ഓരോ വൈറൽ ഇൻഫെക്ഷൻ സംഭവിക്കുമ്പോഴും അവർക്ക് എന്താ സംഭവിക്കാന്നാണ്, അവരുടെ ശ്വാസകോശം വീണ്ടും വീണ്ടും ചുരുങ്ങി പോവുക, ലങ് കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു പോവുക. അപ്പൊ അവർക്ക് കൂടുതൽ ഈ കഥപ്പ് ഓരോ കൊല്ലം കൂടുന്തോറും, ഓരോ ഇൻഫെക്ഷൻസ് വരുമ്പോഴും അവർ കൂടുതൽ സിക്കായിക്കൊണ്ടിരിക്കും, കൂടുതൽ കഥപ്പ് അനുഭവപ്പെടാൻ തുടങ്ങും.
1: ഇതിന്റെ രോഗനിർണയ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
0: രോഗനിർണയം എന്ന് പറയുന്നത് ഈ സാധാരണ ഈ മൺസൂൺ കാലത്ത് കാണുന്ന വൈറൽ ഇൻഫെക്ഷൻസ്, ജലദോഷം, ഇതെല്ലാം ഒരു ഡോക്ടർക്ക് നേരിട്ട് രോഗിയെ പരിശോധിച്ച് ലക്ഷണങ്ങൾ വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ചില കണ്ടീഷൻസിൽ നമ്മൾ ടെസ്റ്റുകൾ തന്നെ നടത്തണം. ഇപ്പം നമ്മൾ കോവിഡിന്റെ സമയത്ത് കണ്ടിട്ടുണ്ട്, നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു, പേഷ്യന്റിനെ സ്വാബ് എടുക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ യൂഷ്വലി ഒരു ഗൈഡ് ലൈൻ പറയുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾ, അതായത് കിടപ്പ് രോഗികൾ, ഹൈപ്പോടെൻഷൻ, ബി പി കുറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന രോഗികൾ, പിന്നെ എല്ലാവിധ ഈ ഷുഗർ, പ്രമേഹം, കൺട്രോൾ ആവാത്ത പ്രമേഹമുള്ളവർ, പ്രായമുള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കേണ്ട ഒരവസ്ഥ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് അണുക്കൾ എന്നുള്ളത് ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായി വരും. അപ്പോൾ നമുക്ക് ടെസ്റ്റുകൾ ഉണ്ട് അതിന്. അതായത് നമ്മുടെ സാധാരണ ബ്ലഡ് ടെസ്റ്റ് റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ RT-PCR ടെസ്റ്റുകൾ ഉണ്ട്, ജനറ്റിക് ടെസ്റ്റുകൾ, ആന്റിജൻ, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റുകൾ ഉണ്ട്. പിന്നെ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള വൈറൽ ഒരു പാനൽ ടെസ്റ്റ് ഉണ്ട്. അതിന് ബയോഫയർ എന്നൊക്കെ പറയും.

0: കോസ്റ്റ്ലിയാണ്. പക്ഷെ എല്ലാവർക്കും അത് നമ്മൾ ചെയ്യുന്നില്ല, റുട്ടീനായിട്ട് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഫ്ലുവൻസയ്ക്ക് നമ്മൾ തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു സർവൈലൻസിന്റെ ഭാഗവും കൂടിയാണ്. ഒരു പാറ്റേൺ, ഒരു മൺസൂൺ പാറ്റേണിൽ എന്തൊക്കെ അണുക്കളാണ് നമ്മുടെ ഒരു ജനസംഖ്യനെ ബാധിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഭാഗമായിട്ടും അത് ചെയ്യാറുണ്ട്. റുട്ടീനായിട്ട് ആവശ്യമില്ല എന്നാ പറയാൻ പറ്റും. എക്സ്റേ എന്തായാലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കണം. അതായത് ഒരു ശ്വാസകോശത്തിന്റെ ഉള്ളിലേക്ക് നീർക്കെട്ട് വന്നു, ഇൻഫെക്ഷൻ ഉണ്ട്, ന്യൂമോണിയയുടെ ലക്ഷണം ഉണ്ട് എന്നൊരു ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് സി ടി സ്കാൻ എടുക്കാം, എക്സ്റേ എടുക്കാം, എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാം.
1: എല്ലാ രോഗികൾക്കും എല്ലാ പരിശോധനയും ആവശ്യമായി വരുന്നില്ല. രോഗലക്ഷണങ്ങൾ അനുസരിച്ചായിരിക്കും നിർദ്ദേശിക്കുന്നത്.
0: അതെ.
1: പിന്നെ ഇതിന്റെ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: പ്രതിരോധ മാർഗം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കൈകഴുകൽ തന്നെ ഏറ്റവും പ്രധാനം, ഹാൻഡ് സാനിറ്റൈസേഷൻ. അത് എന്തിനാന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ രോഗാണുക്കൾ പകരുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരാൾ രോഗമുള്ള ഒരാൾ വളരെ കെയർലെസ് ആയിട്ട് അയാൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ മാസ്ക് ഇടാണ്ട് നടക്കുകയും അയാളുടെ കഫം യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ തുപ്പി നടക്കുകയും ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗം പകരുന്നത്. അപ്പൊ നമ്മൾ തുടക്കം തുടങ്ങേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ചുമയ്ക്കുന്നു, ആ ചുമയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചുമയ്ക്കണം, എങ്ങനെ ആ കഫത്തിന് എന്ത് ചെയ്യണം, ആ ഒരു തീരുമാനം ഓരോരുത്തരും എടുക്കണം. അതായത് കോഫ് ഹൈജീൻ എന്ന് പറയും. നമ്മൾ വായ നമുക്കൊരു ചുമയോ ജലദോഷം ഉണ്ടെങ്കിൽ ആളെ കൂട്ടത്തിൽ പോകുമ്പോൾ നമ്മൾ മാസ്ക്, ക്ലോസ് ഫിറ്റിംഗ് മര്യാദയ്ക്കുള്ള മാസ്ക് ഇട്ടിട്ട് പബ്ലിക് പ്ലേസസിൽ പോവാവൂ, ഒന്നാമത്തെ കാര്യം.
2: മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങളെ കുറിച്ച് കണ്ണൂർ ജില്ലാ ടിബി സെന്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ കെ എം ബിന്ദുവുമായുള്ള അഭിമുഖം തുടരും നാളെ ആരോഗ്യദീപ്തിയിൽ.
3: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
4: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.

ವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ഇന്തോനേഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപര പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ നടക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. തുടർന്ന് മെൽബണിൽ എത്തുന്ന പ്രധാനമന്ത്രി ഓസ്ട്രേലിയൻ ഭരണ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും. പര്യടനത്തിന്റെ അവസാന പാദത്തിൽ ശ്രീ മോദി ന്യൂസിലൻഡിലെ ഓക്ലൻഡ് സന്ദർശിക്കും. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാം സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയായി. കാർഷിക ഗ്രാമീണ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ടുള്ള നിരവധി പരിപാടികളാണ് സഹകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗം അസമിലെ ഗുവാഹത്തിയിൽ ഇന്നും നാളെയുമായി നടക്കും. മയക്കുമരുന്ന് നിയന്ത്രണ ഏജൻസികൾക്കിടയിൽ ആഴത്തിലുള്ള പ്രവർത്തന സഹകരണം വളർത്തിയെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും.

0: മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികളുടെ തലവന്മാരും ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ഇന്നും നാളെയും പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
1: പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. തുടർന്ന് സംയുക്ത പ്രസ്താവനയുടെ കരട് സംബന്ധിച്ച ചർച്ചയും നടന്നു. ഇന്ത്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പുരോഗമിക്കുന്നു. ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഊർജ്ജം, വ്യാപാരം, സുരക്ഷാ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി അദ്ദേഹം ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന് വോട്ടെണ്ണലും അതേ ദിവസം നടക്കും. വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. ഈ മാസം 14-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ബീഹാർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബീഹാറിലെ ബംഗിപ്പൂർ, ഗുജറാത്തിലെ മഞ്ചൽപൂർ, മധ്യപ്രദേശിലെ ദാദിയ എന്നീ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഈ മാസം 13 വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുക. ജൂലൈ 30-നാണ് വോട്ടെടുപ്പ്. നീറ്റ് യുജി പരീക്ഷയുടെ ഫീസ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള കാലാവധി നാളെ അവസാനിക്കും. ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ സ്ഥിരീകരിച്ചവർക്ക് ഫീസ് തിരിച്ചു നൽകി തുടങ്ങിയതായി NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കിയതോടെയാണ് ഫീസ് റീഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനതല പ്ലസ് 1 പ്രവേശനോത്സവം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള PSC ക്രമക്കേട് സംസ്ഥാന സർക്കാർ സമഗ്രമായി പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വിഷയം മന്ത്രിസഭ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും PSCയുടെ വിശ്വാസ്യത തകർക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഭാരതീയ ജനസംഘ് സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. സാംസ്കാരിക മന്ത്രാലയം പശ്ചിമബംഗാൾ സർക്കാരുമായി ചേർന്ന് വിവിധ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ ശ്യാമപ്രസാദ് മുഖർജിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചു. ഇറാനിൽ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ അയച്ച ഇന്ത്യൻ സർക്കാരിന് നന്ദി അറിയിച്ച് ഇറാൻ എംബസി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തിന്റെ പ്രതിഫലനമാണിതെന്ന് ഇറാൻ പ്രതികരിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇന്ന് ആരംഭിക്കുന്ന അന്തർ സർക്കാർതല വിദഗ്ധ സംഘത്തിന്റെ 9-ാം സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിതി ഖരെ അധ്യക്ഷയാകും. പരിപാടി മറ്റന്നാൾ സമാപിക്കും. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. നാളെ പുലർച്ചെ 5:30 നടക്കുന്ന മത്സരത്തിൽ USA ബെൽജിയവുമായി ഏറ്റുമുട്ടും. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ മറികടന്ന നോർവേ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. 1-2 നോർവേയുടെ ജയം. അതിനിടെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ആകാശവാണിക്കു വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ബ്രസീലിന്റെ മഞ്ഞ ജേഴ്സിയിൽ കോടിക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷകൾ സ്വന്തം ചുമലിലേറ്റിയ ഐതിഹാസിക യാത്രയ്ക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത്. 2010 മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ അമേരിക്കയ്ക്കെതിരെ കളിച്ചുകൊണ്ടാണ് നെയ്മർ ബ്രസീലിനായി അരങ്ങേറ്റം കുറിച്ചത്. 16 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ അതേ മൈതാനത്ത് വെച്ച് തന്നെ തന്റെ മഞ്ഞക്കുപ്പായത്തിലെ കരിയർ താരം അവസാനിപ്പിക്കുകയാണ്. പെലെയുടെ റെക്കോർഡ് മറികടന്ന് ബ്രസീലിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന പുരുഷ താരമെന്ന ഖ്യാതി നെയ്മർക്ക് സ്വന്തമാണ്. ആകെ 129 മത്സരങ്ങൾ.

0: 30 ഗോളുകൾ, 4 ലോകകപ്പുകളിലും സാന്നിധ്യമായി. ബ്രസീലിയൻ ദേശീയ ടീമിനൊപ്പമുള്ള നെയ്മറുടെ കഥ ഇവിടെ അവസാനിക്കുകയാണെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരെന്നും സുവർണ ലിപികളിൽ തന്നെ എഴുതപ്പെട്ടിരിക്കും.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരും. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, കൊങ്കൺ, ഗോവ, മധ്യ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, കർണാടക, മാഹി, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 539 പോയിന്റ് ഉയർന്ന് 78,303, നിഫ്റ്റി 159 പോയിന്റ് നേട്ടത്തിൽ 24,430, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 രൂപ കുറഞ്ഞ് 1,07,520, ഗ്രാമിന് 13,440 ഇന്നത്തെ വില. ഭൂകമ്പം നാശം വിതച്ച വെനസ്വേലയിൽ മരണസംഖ്യ 3,342 ഉയർന്നു. 16,740 പേർക്ക് പരിക്കേറ്റു. 17,000 പേരെയാണ് കാണാതായത്. 80 ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ് നയം, മഹാസാഗർ ദർശനം എന്നിവ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി. സഹകരണ മന്ത്രാലയത്തിന്റെ 5 സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്തു. പശ്ചിമബംഗാളിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഈ മാസം 24-ന്. ഭരണ നിർവഹണത്തിൽ സ്ത്രീ പങ്കാളിത്തം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് പുറത്ത്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ബ്രസീൽ നായകൻ നെയ്മർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി കണ്ണൂർ. സമയം 1:00. ഇപ്പോൾ സ്വീറ്റ് 70s, 1970s മധുരഗാനങ്ങൾ. സ്വീറ്റ് 70s-ൽ ആദ്യ ഗാനം ജാനകിയും സംഘവും പാടിയത്. ചിത്രം അപരാധി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൗധരി.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ 9495999101. വിളിക്കേണ്ട സമയം ഇന്ന് 2:30 മുതൽ 3:30 വരെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ 9495999101. വിളിക്കേണ്ട സമയം ഇന്ന് 2:30 മുതൽ 3:30 വരെ.

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേരണമെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
4: സ്വീറ്റ് 70s തുടരുന്നു. ചിത്രം അഷ്ടമാംഗല്യം. പാടിയത് യേശുദാസ്. ഗാനശില്പികൾ കാനം EJ, MK അർജുനൻ.

ചിത്രം സത്യവാൻ സാവിത്രി. പാടിയത് പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന്. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ദേവരാജൻ.

സ്വീറ്റ് സെവൻറ്റീസ് തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് ജയവിജയ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം സ്നേഹം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600, 0499599101015. ഇന്നുച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. സ്വീറ്റ് 70s തുടരുന്നു. ചിത്രം ആരാധന. പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം KJ ജോയ്.

സ്വീറ്റ് സെവൻറ്റീസിൽ ഇനി ഒരു ഗാനം കൂടി. ചിത്രം മുറ്റത്തെ മുല്ല. പാടിയത് പി ജയചന്ദ്രനും ആലപ്പി ജയശ്രീ അമ്പിളി രാജശേഖരനും സംഘവും. ഗാനരചന പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം ദക്ഷിണാമൂർത്തി.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0497 2 9 5 6 0

ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷൻ കാനം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി പറയുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0497 2 9 5 6 0

കോറോം ഹെൽത്ത് തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവത്തിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാൻ തീരുമാനം. നിലവിലെ തൊഴിലാളികൾക്ക് വെള്ളിയാഴ്ച വരെ തൊഴിൽ ചെയ്യാനുള്ള സന്ദർഭം ഒരുക്കാൻ എറണാകുളത്ത് നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ച തിരുനെൽവേലി സ്വദേശി 7 വയസ്സുകാരൻ യാഷ് വാൻഡെ അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്തു. കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ചികിത്സയിലുള്ള രോഗികൾക്കാണ് അവയവങ്ങൾ നൽകുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നാളെ പുലർച്ചെ 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 മറ്റൊരു മത്സരത്തിൽ അമേരിക്ക ബെൽജിയവുമായി ഏറ്റുമുട്ടും. എഫ് എം പ്രധാന വാർത്തകൾ ഇനി വൈകിട്ട് 5:58.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം. രചന അനിൽ തമ്പാൻ. ശബ്ദം നൽകുന്നവർ ലൈസ അഗസ്റ്റിൻ, ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, രഘു ചന്ദ്രിക, പി എം ലാൽ, ലിജിൻ കുന്നിലേത്ത്. സംവിധാനം റൂബി ബാബു.

0: ഓ രേഖ, നീയായിരുന്നോ?
1: അപ്പോ ചന്ദ്രു ആരെയാ പ്രതീക്ഷിച്ചോണ്ടിരുന്നത്?
0: ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ രേഖ. ബാംഗ്ലൂരിൽ ഒറ്റയ്ക്കൊരു ഫ്ലാറ്റ് താമസിക്കുന്ന വ്യക്തിയുടെ വാതിൽക്കൽ രാത്രി 9 മണിക്ക് എത്തുന്നത് ഫുഡ് ഡെലിവറി ബോയ് മാത്രമായിരിക്കും.
1: അപ്പോ ഈ ഗേളിനോട് അകത്തേക്ക് വരണ്ടെന്നാണോ നീ പറഞ്ഞു വരുന്നത്?
0: ഗേളോ? നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എന്നിട്ട് ഞാൻ ഗേളിനൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ.
1: പോടാ, നിനക്ക് ഫുഡ് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിരുന്നു.
0: ഓ, ഞാൻ ദസ്വിഗിയിൽ ഓർഡർ ചെയ്തു. അല്ല, രാജീവിന് ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? മോനന്തിയെ ഭഗത്,
1: രാജീവിന് ഈവനിംഗ് ഷിഫ്റ്റാ. ഭഗത് ഓൺലൈൻ ട്യൂഷന് കയറി. കന്നഡ ലാംഗ്വേജ് പഠിപ്പിക്കാനൊന്നും എനിക്കറിയത്തില്ല.
0: വാ, എന്തായാലും നീ ഇരിക്കെ. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമല്ലേ? തണുത്തത് വല്ലതും ഫ്രിഡ്ജിൽ കാണും.
1: വേണ്ട, ഞാൻ വേറെ കാര്യം പറയാനാ വന്നത്.
0: എന്ത് കാര്യം?
1: നീ ശ്രദ്ധിച്ച് കേക്കണം, നിന്റെ വിവാഹാലോചന പറ്റി തന്നെയാ.
0: എന്റെ ലേഖ നീ അതിതുവരെ വിട്ടില്ലേ?
1: ചന്ദ്രു, ഞാൻ വിട്ടാലും ആ പെണ്ണ് വിടത്തില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്. പെണ്ണ് കാണാൻ വന്നവരെ പൊക്കാൻ പോലീസിനെ വിളിച്ചു വരുത്തിയെങ്കിൽ ആ കൊച്ച് ചില്ലറക്കാരി ആയിരിക്കില്ല.
0: സമ്മതിച്ചു. അതിന്
1: ഫസ്റ്റ് സ്റ്റെപ്പ് പാളിയതിനാലൊന്നും അവളെ പിന്തിരിയാൻ പോകുന്നില്ല. അവളുടെ അടുത്ത നീക്കം എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ?
0: എനിക്കറിയത്തില്ല, എന്തായാലും നീ തന്നെ പറ.
1: അതിന് ഞാൻ തന്നെ വേണം, കാരണം നിനക്ക് പരസ്യചിത്രം നിർമ്മിക്കാനുള്ള ഭാവന മാത്രമേ ഉള്ളൂ. എന്നെ പോലെ അത് മാർക്കറ്റ് ചെയ്യാനുള്ള കൂർമ്മ ബുദ്ധി ഉണ്ടെങ്കിലേ വരാൻ പോകുന്ന വയ്യാവേലിയെ നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ.
0: MBA മാർക്കറ്റിംഗ് പഠിച്ചതിന്റെ അഹങ്കാരം അല്ലേ?
1: തെറ്റി, ഇവിടെ അപ്ലൈ ചെയ്തത് സിമ്പിൾ ലോജിക്ക് മാത്രം. പെൺമനസിന്റെ ബേസിക് സ്വഭാവം അറിഞ്ഞാ മതിയാകും, അതെനിക്കറിയാം.
0: ആ, എന്തായാലും നീ പറഞ്ഞോ. സ്വിഗ്ഗി പയ്യൻ ഫുഡ് കൊണ്ടുവരുന്നത് വരെ എന്തായാലും നിനക്ക് സമയമുണ്ട്.
1: 30 സെക്കൻഡ്സ് മതി. കാര്യം ഇത്രേ ഉള്ളൂ, അവൾ മേഘയുടെ പുറകെ, അതായത് കല്യാണം കഴിഞ്ഞതിന്റെ 3-ാം നാൾ ഓടിപ്പോയ നിന്റെ ഭാര്യയുടെ പുറകെ പോകാൻ ശ്രമിക്കും.
0: പൊക്കോട്ടെന്നേ,
1: അതാണ് അപകടം. ഓടിപ്പോയ ഭാര്യയെ തിരയാത്ത ചന്ദ്രുവും ഓടിപ്പോയ മകളെ തിരയാത്ത അച്ഛൻ സോമശേഖരൻ നായരും സംശയനിഴലിലാവുന്ന ഒരു നീക്കം ആ കുട്ടിക്ക് നടത്താനാകും. 7 വർഷം മുമ്പ് ഓടിപ്പോയി എന്ന് നിങ്ങൾ പറയുന്ന മേഘ യഥാർത്ഥത്തിൽ കാണാതായതല്ലെന്ന് അവൾ വാദിച്ചാൽ?
0: അതിനിപ്പോ എന്താ വാദിച്ചാൽ, എന്താ കുഴപ്പം?
1: ഇത് നിന്റെ ഫുഡ് ഡെലിവറി ആയിരിക്കും. പക്ഷേ ഇതുപോലെ അടുത്ത തവണ കോളിംഗ് ബെൽ അടിക്കുന്നത് പോലീസ് ആവാം. സോ ബി കെയർഫുൾ ചന്ദ്രു.

0: അയ്യോ, എന്തൊരു തിരക്കാണ്. ബാംഗ്ലൂർ ഇപ്പൊ പഴയ ബാംഗ്ലൂർ ഒന്നും അല്ലെന്നാ തോന്നുന്നത്. എക്സിറ്റ് ഏത് വഴി പോയാലാണാവോ എത്തുക? മെട്രോ റെയിൽ കയറാതെ ടാക്സി വിളിച്ച് പോയാൽ മതിയായിരുന്നു. ആ, അതാ വരുന്ന ആളിനോട് ചോദിക്കാം. ഹലോ സർ, വേർ ഈസ് ദ എക്സിറ്റ്? എക്സിറ്റ് സർ, സർ. ഉത്തരം പറയാൻ പോലും ഇങ്ങോർക്കൊന്നും സമയമില്ല. ഓ, എന്തൊരു ജാട.
1: ഹലോ ചിത്ര, ഇവിടെ ഇവിടെ.
0: ഓ ഹാവു, എൻ്റെ അന്ന നീ എത്തിയോ? പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിന്നെ വിളിക്കാമെന്നോർത്തിരിക്കുകയായിരുന്നു. പക്ഷെ എക്സിറ്റ് കാണാതെ ഞാൻ കുറേ തപ്പി.
1: ആ, നീ ബാംഗ്ലൂരിലേക്ക് വന്നിട്ട് ഒത്തിരി നാളായില്ലേ, അതാ ഈ കൺഫ്യൂഷൻ. വാ, ഇതുവഴി ഇറങ്ങാം. ആ എക്സിറ്റ് ഓൾഡ് മദ്രാസ് റോഡിലേക്കാ. നമുക്ക് പോവേണ്ടത് ഓപ്പോസിറ്റ് വഴിയാ.
0: ഓ ശരി ശരി. ബാംഗ്ലൂരിനിപ്പോ നല്ല മാറ്റം വന്നിട്ടുണ്ട്, തിരക്കും ഒരുപാട് കൂടി.
1: വർക്ക് ഫ്രം ഹോം ഒക്കെ പല കമ്പനികളും നിർത്തി. മിനിമം എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ 3 ദിവസം ഓഫീസ് മസ്റ്റാക്കി. അതാ മെട്രോയിലൊക്കെ ഇത്ര തിരക്ക്. അതിരിക്കട്ടെ, പെട്ടെന്ന് നീ എന്താ ബാംഗ്ലൂരിലേക്ക് വീണ്ടും വന്നു ചാടിയത്?
0: പറയാം, ധൃതി വെക്കാതെ എന്റെ അന്നക്കുട്ടി.
1: വരുന്നു എന്ന് പറഞ്ഞ ഫോൺ ചെയ്തപ്പോഴും നീ ഒന്നും പറഞ്ഞില്ല. നീ ഇവിടെ വല്ല കമ്പനിയിലും ജോലിക്ക് കയറുവാണോ?
0: അല്ല, ഞാൻ ആദ്യം ചോദിക്കട്ടെ, നീ എന്നാ ഓസ്ട്രേലിയക്ക് പോകുന്നേ?
1: 3 മാസത്തിനുള്ളിൽ പോയാ മതി. 2 മാസം കഴിഞ്ഞ് ഭിന്നിച്ചും വരും, വിസയും ശരിയാക്കിട്ട്. പുള്ളി പോകുമ്പോ ഒന്നിച്ചു പോകാനാ പ്ലാൻ.
0: വെരി ഗുഡ്. അപ്പോ അതുവരേക്കും നീ ഫ്രീ ആണല്ലേ?
1: ഫ്രീ ആണോ എന്ന് ചോദിച്ച്, ഇപ്പൊ ജോലി ചെയ്യുന്ന കമ്പനിയില് ഞാൻ നോട്ടീസ് കൊടുത്തു. 1 മന്ത് കൂടി അവിടെ പോണം. വലിയ സീനില്ല. എന്താ ചോദിച്ചേ?
0: എങ്കിലേ, ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത് വരെ അന്നെ ഇവിടെ ബാംഗ്ലൂരിൽ തന്നെ വേറൊരു കമ്പനിയിൽ കയറണം. ഇന്റേൺ ആയിട്ട് മതി.
1: നിക്ക് നിക്ക് ചിത്ര, നീ എന്തോ നീ പറഞ്ഞു വരുന്നേ. പണ്ടത്തെ ബാംഗ്ലൂർ സ്വഭാവം ഒന്നും നാട്ടിൽ പോയിട്ട് മാറ്റിയിട്ടില്ലല്ലേ?
0: കാര്യമുണ്ടടി, അതല്ലേ ഞാൻ നാട്ടിന്ന് ട്രെയിൻ കയറി ഇങ്ങി പോന്നത്. ആ, അത്രക്ക് ടെൻഷൻ അടിക്കേണ്ട കേസൊന്നുമില്ല. ഒരു ചെറിയ പ്രൊഡക്ഷൻ കമ്പനി, ഓണർ ഒരു മലയാളി തന്നെയാണ്, പേര് ചന്ദ്രു. കമ്പനിയുടെ പേരും അഡ്രസ്സും ഒക്കെ ഞാൻ തരാം.
1: പ്രൊഡക്ഷൻ കമ്പനിയോ? അതിനെനിക്ക്.
0: നിനക്ക് പ്രൊഡക്ഷനെ പറ്റി ഒന്നും അറിയില്ലെന്നല്ലേ? അതല്ലേ ഇന്റേൺ ആയിട്ട് കയറാൻ പറഞ്ഞത്. നീ അവിടെ കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം.
1: എന്ത് കാര്യം? എടി, എനിക്ക് പേടിയാവുന്നു.
0: ചങ്ങനാശ്ശേരിക്കാരിക്ക് പേടിയോ? എടി, ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്ക് കൂടിയാ. രഹസ്യം ചോർത്തൽ, ഒരു ചെറിയ സ്പൈവർ.
1: നിന്റെ ഓൺലൈൻ പത്രത്തിന് വേണ്ടിയുള്ള വല്ല ഇൻവെസ്റ്റിഗേഷൻ വർക്കോ മറ്റോ ആണോ ചിത്ര?
0: എല്ലാം നിന്റെ ഫ്ളാറ്റിലെത്തിയിട്ട് വിശദമായിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും ചാട്ട് ഐറ്റംസ് കഴിക്കണം. നീ ഏതെങ്കിലും ബംഗാരപ്പേട്ട് ചാട്ടുകടയിലേക്ക് വണ്ടിയെടുക്കുക.

0: സോംശേഖരനാരെ, എന്താ മുനിസിപ്പാലിറ്റി ഓഫീസിൽ?
1: ആ ഗോവിന്ദൻ, ഓ കമലയുണ്ടല്ലോ. പുതിയ വീടിന്റെ ഓണർഷിപ്പ് എടുത്തു വെച്ചിട്ടില്ലായിരുന്നു, അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാമെന്ന് വെച്ചു. നിങ്ങളെന്താ ഇവിടെ?
0: ഓ, വാർഡ് മെമ്പറെ കാണാൻ ഇറങ്ങിയതാ. കൗൺസിൽ യോഗം കഴിഞ്ഞ് ആൾ ഇപ്പോഴെങ്ങും ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. എന്നാ പിന്നെ ആകട്ടെ എന്ന് വെച്ചു.
1: ഓ, അത് ശരി, കണ്ടതിൽ സന്തോഷം. എന്നാ പിന്നെ ഞാൻ നീങ്ങട്ടെ.
0: ആയിക്കോട്ടെ. പിന്നെ അന്നത്തെ കാര്യം മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ വീട് വഴിയൊന്നിറങ്ങി

0: ഏട്ടെ,
1: ഏയ്, ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യമല്ലേ, ഒരു തമാശയായിട്ട് ഞാനതിനെ എടുത്തിട്ടുള്ളൂ. എന്താ അവരെ പറയുക, ജെൻസിയോ? എല്ലാം ധൃതിപ്പെട്ട് ചെയ്തു കളയും. അങ്ങനെ ഒരു കളിയെന്ന് വെച്ചാൽ മതി.
2: അയ്യോ, നല്ലൊരു മനുഷ്യൻ അല്ല ഗോവിന്ദേട്ടാ? ഇത്രയും കാര്യം നടന്നിട്ടും അതിന്റെ ഒരു നീരസോ വൈരാഗ്യമോ ഒന്നും നമ്മളോട് കാണിക്കുന്നില്ല.
3: അതാണ് മാന്യത. ചാടിക്കേറി അബദ്ധം കാണിച്ചത് നമ്മുടെ മോളല്ലേ.
2: ഇനിയും വേണമെങ്കിൽ ആലോചന മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്നാ എനിക്ക് തോന്നുന്നത്.
3: അങ്ങോട്ട് ചെന്നാ മതി, ആട്ടിവിടും അങ്ങേര്. ആ ചിന്ത വിട്ടേര്. അല്ല, ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് നിന്റെ മോൾ എന്തിനാ ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞു പോയേക്കുന്നേ?
2: എന്റെ മാത്രം മോളല്ലല്ലോ. പിന്നെ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞാ കേൾക്കുന്ന കുട്ടിയാണോ അവള്? എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് അവളെ വഷളാക്കിയത് ഞാനല്ല.
3: മതി, ഞാൻ ആ സ്കൂട്ടർ എടുത്തോണ്ട് വരട്ടെ. ഇനി എങ്ങോട്ടാ? പച്ചക്കറി കടയിലേക്കല്ലേ?
2: ആ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം നാലാം ഭാഗം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കമല, ലൈസ അഗസ്റ്റിൻ, ചിത്ര, ദേവിപ്രിയ വി, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, സോമശേഖരൻ, പി എം ലാൽ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ലേഖ ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, അന്ന ഇന്ദു വി എസ്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ തുടർനാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 2:30 ഗൃഹരശ്മിയിൽ ഒരുമിച്ച് കൈകോർക്കാം ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ്

ഏഴ് എന്ന നമ്പറിൽ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0497-295-607. ഇപ്പോൾ മുതൽ 3:30 വരെ.

ജീവിതം സാധ്യമാണ്. ലഹരിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ

ചരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഈ 1985 തീർച്ചയായിട്ടും നാർക്കോട്ടിക് ഡ്രഗ്സ് കണ്ടുപിടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പിന്നെ NDPS ആക്റ്റൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അതിലുള്ള ഒരുപാട് സാധ്യതകളോടൊപ്പം തന്നെ അതിനൊരു കുറച്ചും കൂടി ചില പ്രതിലോമകരമായിട്ടുള്ളൊരവസ്ഥ കൂടി അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ കാര്യമാണ്. കാരണം ഇത് നമ്മൾ പിടിക്കുന്ന സമയത്ത് പോലീസ് മാത്രം ശ്രമിച്ചാലോ എക്സൈസ് മാത്രം ശ്രമിച്ചാലോ പറ്റില്ല. സ്വതന്ത്രമായ സാക്ഷികൾ കൂടി ഒപ്പിട്ട് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ശിക്ഷ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നത്. നിയമങ്ങൾ വളരെ പരിപക്വമായിട്ട് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്നുണ്ട്, ഒരു കൃത്യമായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1985 ഒരു കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കിയിട്ടുള്ള ആക്റ്റാണ് ശരിക്കും NDPS ആക്ട് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് അതിന് അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം 10 വർഷം മുതൽ 20 വർഷം വരെയുള്ള പിന്നെ ശിക്ഷകളുണ്ട്. അതുപോലെ 40 വർഷം വരെ ആയിട്ട് ഉയരുന്ന ശിക്ഷകളുണ്ട്, തടവ് ശിക്ഷയുണ്ട്, അതിന് പിന്നെ പിഴയുണ്ട്, ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും അത് കൃത്യമായിട്ട് പക്ഷേ നമ്മൾക്കത് കണ്ടെത്തിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ രീതി പ്രകാരം നമ്മൾ കോടതിയിൽ എത്തിച്ചിട്ട് ശിക്ഷ കിട്ടുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് പ്രോസസ്സുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതുണ്ട്. അതിന് സമൂഹത്തിൻ്റെ കൂടി നല്ല പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, സാധിക്കുള്ളൂ. കേവലം നമ്മൾ കാഴ്ചക്കാരാവേണ്ട കാലമല്ല ഇത്. ശരിക്ക് കഴുകൻ കണ്ണുകളുമായിട്ട് ഇത്തരം ലഹരി വക്താക്കൾ

0: സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമായി മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്?
1: എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ കുറച്ചും കൂടി ഈ കാലത്ത് കുറച്ച് കാലമായിട്ട് നിരീക്ഷിക്കുന്ന ഒരവസ്ഥയിൽ എനിക്ക് തോന്നിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ ഗുരുതരമായിട്ടുള്ള നിലയിൽ തന്നെയാണുള്ളത്. അതിലൊരു വെള്ളം ചേർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഇത് ഗുരുതരമാവുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇതിന് ഇരകളാവുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മുടെ എന്താ പറയുക, വല്ലാത്ത ഒരു അനതിവിദൂര ഭാവിയിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മളിതിനെ തടുത്തു നിർത്താനും പിടിച്ചു കെട്ടാനുമുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇരകളാക്കപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സത്യമാണ്.
0: ഒരുപക്ഷെ ഭാവി തലമുറയെ തന്നെ പ്രതിസന്ധിയിലാക്കാനും അല്ലെ, നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാനും മാത്രം പാകത്തിൽ ലഹരിയുടെ മാഫിയകൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കും.
1: ഇപ്പോൾ ചെറിയ നമ്മൾ മിഠായികളെ അവിശ്വസിക്കാറില്ല സാധാരണ,
0: തീർച്ചയായും വളരെ ദയനീയത തോന്നുന്നു അത് കേൾക്കുമ്പോൾ.
1: മിഠായികളിൽ പോലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ ചേർത്ത് വിൽക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ബോധപൂർവം നമ്മുടെ കേരളത്തിൻ്റെ ധിഷണയെ മനീഷി അല്ലെങ്കിൽ ബോധ നിലവാരത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു തലമുറ അപ്പടി തന്നെ പിന്നെ എന്താ പറയുക ഉറക്കിക്കിടത്താനുള്ള ഒരു കാര്യം ചെയ്യാൻ ആരോ പ്ലാനിട്ടതുപോലെയുള്ള ഒരു തോന്നൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നർത്ഥം.
0: എനിക്കൊന്നും ഒരുപക്ഷെ സാക്ഷരത ഏറ്റവും കൂടുതലുള്ളത് അഭ്യസ്തവിദ്യരായ ആളുകൾ, വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച ആളുകൾ ഒക്കെയുള്ള നല്ല കഴിവും പ്രാപ്തിയുമുള്ള യുവത ഉള്ള ഒരു, അത് മാത്രം യുവത മാത്രമല്ല ഏറ്റവും പ്രായമുള്ള ആളുകൾക്ക് പോലും നല്ല രീതിയിലുള്ള അക്ഷരാഭ്യാസവും ഒരുപക്ഷെ ഡിജിറ്റൽ പോലും അവർ മനസ്സിലാക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോകുന്നൊരു കാലഘട്ടത്തിലാണ്. ഈ പറഞ്ഞതുപോലെ അത് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകളുടെ ലക്ഷ്യവും, ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കാം. നമുക്ക് ഒരു കോളുണ്ട്, അതിനുശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. നമസ്കാരം.
1: നമസ്കാരം. നമസ്കാരം.
0: ആ സാർ സംസാരിച്ചോളൂ.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
2: നമസ്കാരം.
1: നമസ്കാരം.
2: പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പം പറഞ്ഞു നിയമം 85 വന്നിട്ടുണ്ട്, NTPS നിയമം വന്നിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യത്തിലേ ഉള്ളു സാറേ, നമ്മുടെ ഈ നിയമമെല്ലാം ഇങ്ങനെ ഇത്ര ശക്തമായിട്ട് ഈ മയക്കു മരുന്ന് ഇപ്പോ ഓപ്പറേഷൻ തൂഫാൻ എന്ന ഈ സംരംഭത്തെ ഞാൻ അത്രയും നന്നായിട്ട് അഭിനന്ദിക്കുന്നു, ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. എനക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഞാൻ നോക്കുകയും, ഞാൻ എനിക്ക് നമ്മുടെ ഈ ലഹരിക്ക് എതിരായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. സാർ പറഞ്ഞില്ലോ നമ്മളെല്ലാരും സഹായിക്കുക ആ രീതിയിൽ വരണം. അപ്പോ എനക്ക് ചോദിക്കാനുള്ളത്, ഇത് കണ്ടിട്ടും കാണാതെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്, കണ്ടിട്ടും കാണാതെ നടക്കുന്ന, അത് ലേശം പൈസ ഇപ്പുറത്തേ കൊടുത്ത് അപ്പുറത്തേയായി അങ്ങനെ കൊടുത്ത് അഴിമതി നടത്തിയാല് അത് പോയി. ഇത് മാറണം. ഇത് മാറണമെങ്കിൽ നമ്മുടെ സമൂഹം മാറണം. പോലീസ് മാറിയിട്ട് കാര്യമില്ല. പോലീസും എക്സൈസും എല്ലാം മാറിയാലും ഈ സമൂഹത്തിൽ നിന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ എങ്ങനെയാണ് ഇത് മാറുക?
1: അതെ, എനിക്ക്
2: ഈ പ്രശ്നമാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനൊന്നും വഴിയുണ്ടോ?
1: അല്ലെങ്കിൽ
2: ഈ 85 നിയമം മാറ്റിയിട്ട് ആടെ തന്നെ ഇടുന്നൊരു ഇത് വേണം. ആ ജയിലിലങ്ങ് ഇടുക അവരാ, ഒരു കാരണവശാലും ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കാൻ പാടില്ല.
1: നമ്മൾക്ക് നിലവിലുള്ള നിയമത്തിനനുസരിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾ ഇതിനുള്ളൊരു വഴി, ഇപ്പം നമ്മൾ സിഗരറ്റ് വ്യാപകമായിട്ട് അല്ലെങ്കിൽ പുകവലി വ്യാപകമായിട്ടുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിലുള്ള ബോധവൽക്കരണം കൊണ്ട് അത് തീർച്ചയായിട്ടും കുറഞ്ഞു പോയിട്ടുണ്ട്. അത് നമ്മുടെ സാധ്യതകളിൽ ഒന്നാണ്, പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞാൽ ബോധവൽക്കരണം എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ട. ആൾക്കാർ ബോധവൽക്കരണത്തിനെ കുറിച്ചിട്ട് പറയും ചിലപ്പോൾ എതിരായിട്ടൊക്കെ, പക്ഷേ ബോധവൽക്കരണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ശാക്തീകരിക്കാനുള്ള, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആൾക്കാരുടെ മനസ്സിനെ ശാക്തീകരിച്ചുകൊണ്ട് ഇതിനെതിരായിട്ടുള്ളൊരു മനോഭാവം വളർത്തിയെടുക്കാനുള്ള ഒരു ചിന്ത നമ്മളിൽ പരുവപ്പെടുത്തിയെടുക്കാനുള്ള ഒരു സംഗതിയാണ് വേണ്ടത്. അതാണ് വളരെ ഈ ഇന്ന് അല്ലെങ്കിൽ കഞ്ചാവ് കഴിച്ചാൽ ഇത്ര ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക, മയക്കം വരും എന്ന് പറയുന്നതിനപ്പുറം ഇത് ഉപയോഗിക്കുന്ന സമയത്തുണ്ടാവുന്ന അതിനെതിരായിട്ടൊരു മനോഭാവം ജീവിതത്തിൽ ജീവിത രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുക.
2: അതിന്റെ ഇടക്ക് ഈ രക്ഷിതാക്കള് ഒരു വലിയ പ്രശ്നമുണ്ട് സാർ. രക്ഷിതാക്കള് എന്റെ മക്കൾ അങ്ങനെ ചെയ്യൂല, എന്റെ മോൻ അങ്ങനെ ചെയ്യൂല, എന്റെ മോൾ അങ്ങനെ ചെയ്യൂല, ഏ ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്, ഇങ്ങനൊരു വിദ്യാധാരണയും കൂടി ഇല്ലേ എന്നൊരു സംശയമുണ്ട് സാർ.
1: ഉണ്ട്. അത് സാധ്യമാണ്, കൃത്യമായിട്ട് സാധ്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ

0: നമുക്ക് ഏതൊരു കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള മട്ടിലാണ് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ആ കുട്ടിയുടെ ബാഗിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ പേഴ്സിൽ നിന്ന് ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പിന്നെ സൈക്കോട്രോപ്പിക് സബ്സ്റ്റാൻസസ് എടുത്തു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കത് ആ സമയത്ത് മാത്രം ബോധ്യപ്പെടേണ്ട ഒന്നല്ല ഈ ഇത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കം. ആ സമയത്ത് മാത്രമല്ല ബോധ്യപ്പെടേണ്ടത്, അവൻ്റെ കാൽനഖേന്തു അല്ലെങ്കിൽ അവൻ്റെ തലമുടി മുതൽ കാൽനഖം വരെയുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു പാരൻറ്റിന് ഒരു പിന്നെ രക്ഷിതാവിന് കഴിയുന്നിടത്താണ് ഇത് വിജയിക്കുക, ഈ ബോധവൽക്കരണം വിജയിക്കുക. അതാണ് എൻ്റെ സത്യം. ഓക്കെ
1: ഓക്കെ, ഏതായാലും വിളിച്ചതിൽ സന്തോഷം. നമുക്ക് തുടരാം. ലഹരിയുടെ ഉപയോഗത്തിലേക്ക് ഒരാൾ എത്തപ്പെടാനുണ്ടാവുന്ന പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയായിരിക്കാമെന്നാണ് സാറിൻ്റെ അനുഭവം?
0: നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഒരുപാട് കോമ്പിറ്റൻസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു
1: മത്സരം
0: കാലഘട്ടമാണിത്. അപ്പോൾ അവനെപ്പോലെ എനിക്കായിത്തീരുക അല്ലെങ്കിൽ എന്നെപ്പോലെ അവനാവുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പരസ്പരമുള്ള ഒരു കോമ്പിറ്റൻസിൻ്റെ രീതി ചിലപ്പോൾ നമ്മുടെ ഇടയിലുണ്ടാവാം. അപ്പോൾ അവിടെ വെച്ചിട്ട് അവൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഈ പുറം ലോകവുമായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു പിന്നെ ബോധ നിലവാരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഘർഷണം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സമയത്ത് എനിക്ക് അത്രത്തോളം ആവാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ അവനിലേക്കോളം വളരുന്നില്ലല്ലോ എന്നുള്ള ഒരു ഒരു ഒരു
1: ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമ്മൾ പറയുന്നത്.
0: ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് വരും, ആ ഒരു മിഥ്യാബോധത്തിലേക്ക് വന്ന് വന്ന് ഞാൻ ഒന്നുമല്ല എന്നുള്ള നിലയിലേക്ക് എന്ന് ഇതൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരാൾക്കും കഴിയാതെ പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. മനസ്സിനെ നിയന്ത്രിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞെങ്കിൽ, മനസ്സിനെ ബലപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്കത് കുഴപ്പമില്ല എന്ന് ശക്തിയുക്തം പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി ഇതിൽ നമ്മുടെ ദൂരത്തേക്ക് മാറി നിൽക്കും ഈ ലഹരിയെല്ലാം തന്നെ, ഒരു സംശയവും അതിന് വേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: തീർച്ചയായും ഒരു വ്യക്തി എന്ന നിലയിൽ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, അവരുടേതായ കഴിവുകളുണ്ട്, കഴിവുകേടുകളുമുണ്ട്. അപ്പോൾ അത് കൃത്യമായി തിരിച്ചറിഞ്ഞ് കഴിവിനെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെയും ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മറ്റു കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയില്ല എന്നാണ് സാർ പറഞ്ഞു വന്നത് അല്ലേ?
0: ഇപ്പോൾ ഉദാഹരണത്തിന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പുസ്തക വായന എന്ന് പറയുന്നൊരു സംഗതി, പുസ്തക വായന ഇപ്പോൾ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ പുസ്തക വായനയിലേക്ക് അവരെ ആകർഷിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് കളികളിലേക്ക് ആകർഷിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ മറ്റ് ഇതര ചിന്തകളിലേക്ക് പോകുന്നത് വ്യാപിക്കുന്നത് ഇല്ലാതെയാവും. അത് സ്വാഭാവികമായിട്ടുള്ള അവരുടെ മനസ്സിനും ശരീരത്തിനും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഈ അടുത്ത കാലത്തായിട്ട് ഒരു 10-20 കൊല്ലമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളൂ, നമ്മുടെ വായനശാലകളിലേക്ക് എത്തപ്പെടുന്ന കൗമാര യൗവനക്കാർ കുറവാണ്. അവിടെ എത്തപ്പെടുന്നത് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ വൃദ്ധരായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. എനിക്ക് ഭയമുണ്ട് അവിടെ, കാരണം അവിടെ എത്താതെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇരുളടഞ്ഞു പോകുന്ന ഇടമായിട്ട് നമ്മുടെ വായനശാലകൾ മാറുന്നുണ്ട് എങ്കിൽ ഒരു സംശയവും വേണ്ട, തീർച്ചയായിട്ടും നമുക്ക് പിന്നെ നമ്മൾ ഇത് ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ കുട്ടികളുടെ ഇടയിലും കൗമാരക്കാരുടെ ഇടയിലും യൗവന യുക്തരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലും വ്യാപിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനെയാണ് നമുക്ക് പിടിച്ചു കെട്ടേണ്ടത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
2: ഹലോ, ഞാൻ എന്റെ പേര് ജിമ്മി ജോർജ് ആണ്.
1: ആ സാർ സംസാരിച്ചോളൂ.
2: സ്ഥലം കൊളിച്ചാലേ സാറേ, ഈ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തെ കുറിച്ച് ഇപ്പം പറയുന്നുണ്ടല്ലോ.
0: ആ സാർ,
2: സാറിന് കേൾക്കാമോ? ഞാൻ
0: പറയാം പറയാം പറയാം, കേൾക്കുന്നുണ്ട്.
2: അപ്പൊ ഈ ബോധവൽക്കരണം ഈ മുതിർന്നവരിൽ നടത്തുന്നതിന് നമ്മൾ തള്ളി പറഞ്ഞില്ല, പക്ഷെ അത് അതിനേക്കാളും ഗൗരവമായിട്ട് എടുക്കേണ്ടത് നമ്മൾ കുട്ടികള്, നമ്മുടെ പിഞ്ചോമനകൾ, അവരുടെ അവർക്കും കൂടെ ഈ ബോധവൽക്കരണം 1st class തൊട്ട് 7th class വരെയുള്ള കുട്ടികൾക്ക് ഇതൊരു ബോധവൽക്കരണം കമ്പൽസറി ആക്കി ഇതൊരു പാർട്ടി വിഷയമാക്കണമെന്ന് നമുക്കൊരു അഭിപ്രായമുണ്ട്.
0: നല്ല നല്ല അഭിപ്രായമാണ്. അത് തന്നെയാണ്,
2: ആ രീതിയിൽ സർക്കാർ ആ രീതിയിലേക്ക് അങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം ഗൗരവമായിട്ട് അത് എടുക്കുന്നില്ല. മിക്ക ബോധവൽക്കരണ ക്ലാസ്സുകളും ആ രീതിയിലാണ്. ഞാനിപ്പം ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്ത ആളാണ്.
0: ഓക്കെ,
2: പക്ഷെ അതിന് അതിൻ്റെതായ ഒരു ഗൗരവം ഈ ക്ലാസ് എടുക്കുന്ന ഈ അധ്യാപകര് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര് കാണിക്കുന്നില്ല. എന്നാൽ എന്താണ് ഈ ലഹരി, ഈ MDMA എന്ന് വെച്ചാൽ എന്താണ് അതിന്റെ, അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ ആ അപകടത്തിന്റെ ആഴം, ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കുട്ടികളിലേക്ക് നമ്മൾ പകർന്നു നൽകി കഴിഞ്ഞാൽ ആ കുട്ടി ഒരിക്കലും ഇതിലേക്ക് പോകത്തില്ല എന്നൊരു വിശ്വാസം, ആത്മവിശ്വാസം നമുക്കുണ്ട്.
0: അതെ ശരിയാണ്. ഇപ്പം ഇതിൽ

0: ാണ് ഞാൻ പറയുന്നത്. കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് സമൂഹത്തിന് ഒരുപാട് ആശ്വാസം ലഭിക്കും. വരും തലമുറ നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്കൊരു വിശ്വാസമുണ്ട്.
1: ശരിയാണ്. അതിൽ തന്നെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന ബോധവൽക്കരണം ആകരുത് യുവാക്കൾക്ക് കൊടുക്കുന്ന ബോധവൽക്കരണം. അതിൽ അതിൻ്റെ റേഷ്യോ വളരെ മാറ്റമുള്ളതാണ്. കുട്ടികളെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ശാക്തീകരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ, അല്ലെ, അവരെ മനസ്സിനെ ഫലപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ ലഹരി ഉപയോഗിക്കുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തിനെ അവോയ്ഡ് ചെയ്യണം, എന്തിനോട് നോ പറയണം എന്ന് പഠിക്കാൻ ആ കുട്ടികളെ പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസമാണ് കിട്ടേണ്ടത്.
0: അങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയില് ഒരു പാർട്ടി വിഷയമാക്കി തന്നെ കൊണ്ടുവരണം എന്നാണ്, സർക്കാർ തലത്തിൽ കൊണ്ടുവരണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന.
1: ഓക്കെ ഓക്കെ.
0: ഒരു അതിനുവേണ്ടി പ്രത്യേക ഒരു പാർട്ടി പദ്ധതി തന്നെ വേണമെന്ന്. അതായത് കുട്ടികളില് ഇങ്ങനെ ഒരു ക്ലാസ് ഒരു സ്റ്റഡി ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് അത് സ്പർശിക്കാൻ പറ്റും, അപകടം എന്തുമാത്രം ഉണ്ടെന്നുള്ള അറിയാൻ പറ്റും.
1: അതെ അതെ.
0: അപകടത്തിന്റെ ആഴം,
1: നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു സാംസ്കാരിക പരിപാടി എന്നുള്ള നിലയിൽ കുറച്ച് ഒരു പീരിയഡ് നമുക്കതിനായിട്ട് മാറ്റിവെക്കപ്പെട്ടിരുന്നു. അത് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫ് ഓറിയൻറ്റഡ് അല്ല ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസം. ഒരു തരത്തിൽ ഞാൻ വിമർശിക്കുന്നതല്ല,
0: ലൈഫ് ഞാൻ ഒരുപാട് ഇങ്ങനെയുള്ള പ്രോഗ്രാമിനൊക്കെ ഞാൻ പങ്കെടുക്കാറുള്ള വ്യക്തിയാണ്.
1: ആ
0: അപ്പം ഞാൻ പങ്കെടുക്കുമ്പോഴൊക്കെ ചില ചില ചില ഏരിയകളിൽ അതിന് അതിൻ്റെതായ ഗൗരവം കാണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്.
1: നമ്മളൊക്കെ കൂടിയിട്ടാണ് ഇതൊക്കെ കാണിക്കേണ്ടത്. നമ്മൾ ആരും മാറി നിന്ന് ചെയ്യേണ്ടതല്ല ഇത്.
0: സാറേ പറയുന്ന വെച്ചാൽ സാറേ ഇതിന്റെ ഈ മയക്കുമരുന്നിന്റെ പേരുകൾ കുട്ടികളുടെ അടുത്ത് പറയാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് മേളിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ് പറയുന്നത്.
1: ശരിയാണ്.
0: അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇതിന്റെ അപകടം എങ്ങനെ മനസ്സിലാക്കും?
1: അല്ല, അതങ്ങനെയല്ല. അവര് ഇതൊക്കെ പേര് പറഞ്ഞിട്ട് മാത്രമല്ല, നമ്മൾ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന സംഗതി നമ്മൾക്ക് എതിരാണെന്നും നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമ്മുടെ സമൂഹത്തിനും ഒക്കെ വിപത്താണെന്നും പഠിപ്പിക്കാൻ ഇത് അവരുടെ ആ പേരോ അതിൻ്റെ അത് കിട്ടുന്ന സ്ഥലങ്ങളോ ഒന്നും പറയേണ്ടതില്ല. ഇപ്പം ഈവൺ ഇഫ് നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെയൊക്കെ ഞാൻ പറയാൻ പാടില്ല എങ്കിലും ചെറിയ ചെറിയ
0: അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ.
1: തീർച്ചയായും അതാണ് പറയേണ്ടത്.
2: ഒരുപക്ഷെ പേരിനും അപ്പുറം അപകടത്തിന്റെ വ്യാപ്തിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ?
1: അത് നമ്മുടെ ബോധവൽക്കരണത്തിന്റെ ആ രീതിയിലുള്ള ബോധവൽക്കരണത്തിന്റെ ഒരു അപര്യാപ്തതയായിട്ട് നമുക്ക് പറയാം.
0: അതെ അതെ,
1: ശരിയാണ്.
2: ഏതായാലും അതൊരു പാഠ്യവിഷയമാക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ആശയം കൂടിയാണ്. ഒരുപക്ഷെ നമ്മുടെ ബന്ധപ്പെട്ട വിഭാഗം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടാവും. എന്നിരുന്നാൽ പോലും ഈ സാർ പറയുന്നത് പോലെ സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് വളരെയധികം പങ്ക് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
0: ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ അഭിനന്ദനങ്ങളും. ഞാനും ഇതിനെതിരായിട്ട് ശക്തമായിട്ട് രംഗത്തുണ്ട്. ഞാൻ പോലീസ് സേനയുമായിട്ട് കൈകോർത്ത് തന്നെ ഞാൻ രംഗത്തുണ്ട്. വളരെ കാലമായിട്ടുള്ളതാണ്. ഞാൻ രാജപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണുള്ളത്.
1: ശരിയാണ് ശരിയാണ്. ഓക്കെ,
2: ഏതായാലും നല്ലത് അല്ലേ?
1: ഓക്കെ ഓക്കെ.
2: ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള സൗഹൃദ കൂട്ടായ്മകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആദ്യം തുടങ്ങുക. സുഹൃത്തുക്കൾ ആണ് ഏതൊരു കാര്യത്തിലും, ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഹൃദമാണ് ഒരുപക്ഷെ പാരൻസിനേക്കാളും അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ സൗഹൃദ കൂട്ടായ്മകളെ തിരഞ്ഞെടുക്കുമ്പോഴായാലും അവരുമായിട്ട് ഇടപെടുമ്പോഴായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതും അത് എത്രത്തോളം സുരക്ഷിതമാണെന്ന് അവരെങ്ങനെയാണ് മനസ്സിലാക്കുക?
1: നമ്മുടെ ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, യുവാക്കളും അല്ലെങ്കിൽ ചെറുപ്പക്കാരുമായിട്ടുള്ള ആൾക്കാരാണ് കൃത്യമായിട്ട് ഇതിൻ്റെ ഇരകളായിട്ട് മാറുന്നത്. അത് ആ ഇരകളായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും ഇവർ ഒരു സൗഹൃദ മേമ്പൊടിയുടെ ഭാഗമായിട്ടൊക്കെയാണ് അവർ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒന്നിച്ച് ഇരിക്കാൻ ഒരു ഇടം കണ്ടെത്തുകയും അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുകയും അവിടുന്ന് പതുക്കെ പതുക്കെ അല്ലെങ്കിൽ പയ്യെ പയ്യെ ഇതിൻ്റെ ഉപയോഗങ്ങളിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ ഫാമിലിയിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മൾ ചേർന്നിരിക്കേണ്ട കുടുംബത്തെ മറക്കുന്ന സമയത്തുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ കുടുംബത്തിരിക്കേണ്ട സമയത്ത് കുടുംബത്തിരിക്കാതിരിക്കുകയും എന്നിട്ട് മറ്റ് സൗഹൃദ കൂട്ടായ്മകളിൽ ആമഗ്നം മുങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇത് വരിക. അതുകൊണ്ട് ഇതിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ, അവരെ പിന്മടക്കി കൊണ്ടുവരണമെങ്കിൽ അക്ഷീണം യത്നിക്കണം നമ്മൾ പിന്നെ സമൂഹം മുഴുക്കെ തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആയിട്ടുള്ള മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.
2: പ്രത്യേകിച്ചും കുടുംബത്തിൽ ഒരു കാലത്ത് നമ്മൾ പറയാറുണ്ട് 6 മണിക്ക് ശേഷം, വൈകിട്ട് 6 മണിക്ക് ശേഷം വീട്ടിലെത്തിയിരിക്കണം മറ്റെവിടെ പോയാലും. ഒരുപക്ഷെ ഇതൊക്കെയും ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് തന്നെ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? കാരണം കുടുംബവുമായി ചേർന്നിരിക്കേണ്ട ഒരു സമയം പലപ്പോഴും നമുക്കത് ഇല്ലാതാവുമ്പോഴും ഈ പറഞ്ഞതുപോലെ സൗഹൃദങ്ങളിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ കുടുംബത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാതിരിക്കുകയും അല്ലേ, സൗഹൃദത്തിൻ്റെ വലയിൽ വീഴുക എന്ന് നമ്മൾ പറയാം. ഒരുപക്ഷെ എല്ലാ സൗഹൃദവും നന്മയുള്ളതാവണം എന്ന് ഇല്ലല്ലോ. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
1: ഹലോ.
2: പറഞ്ഞോളൂ സാർ, കേൾക്കുന്നുണ്ട്.
3: ഹലോ,
1: കേൾക്കാം കേൾക്കാം.
3: സാറേ
1: പറയൂ.
3: സ്ഥലം എന്റെ പേര് കാർത്തിക്കാണ്. ഞാനൊരു ഡ്രൈവറാണ്, ലോറി ഡ്രൈവറാണ്.
1: എവിടെയാണ് സ്ഥലം?
3: ഞാൻ കണ്ണൂർ തന്നെയാണ്, കണ്ണൂർ തളിപ്പുറമാണ്.
2: ഓക്കെ സാർ, പറഞ്ഞോ.
3: അപ്പൊ ഞാൻ അവളുടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ എടുക്കുന്ന, എല്ലാ വാഹനങ്ങളും എടുക്കുന്ന ഡ്രൈവറാ പൊതുവെ. ഹലോ.
1: പറയൂ പറയൂ.
3: പൊതുവെ ഞാൻ കണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗം കണ്ടുവരുന്നത് കോളേജ് ക്യാമ്പസുകളിലാണ്. കോളേജ് ക്യാമ്പസുകളിലെ പിന്നെ ഏറ്റവും കൂടുതൽ അതുപോലെ പിന്നെ അവിടെ ഈ പല ഈ ലൊക്കേഷനുകളിൽ വരുന്നുണ്ട്, സിനിമാറ്റോഗ്രഫി പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ലഹരിക്ക് കാണുന്നത്. അപ്പൊ ഈ ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ ഏകദേശം ഒരു പിന്നെ 20-22 വയസ്സുള്ള കുട്ടികളാണ്. അത് നല്ല കഴിവുള്ള വീട്ടിലെ പഠിക്കാൻ കഴിവുള്ള വീട്ടിലെ കുട്ടികളാണ്. അപ്പൊ കുട്ടികളോട് ചോദിക്കുമ്പോൾ ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങൾ പ്രായപൂർത്തിയവരാണ്, ഞങ്ങൾക്കൊരു സാധനം ഉപയോഗിച്ചു കൂടാ എന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ദോഷ്യങ്ങൾ അറിയുന്നുള്ളൂ. അന്നേരം കുട്ടികൾ പറയുകയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളെ വീട്ടുകാരെ അറിയിക്കാനല്ലോ. അപ്പൊ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഒരു കോളേജ് ടൂറ് പോയപ്പോൾ അവിടെ ഇങ്ങനെ സംഭവങ്ങൾ കണ്ടപ്പോൾ അവിടുത്തെ ടീച്ചറോട് ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞതാണ് നമ്മൾ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിൽ വലിയ വലിയ ഗൂഢാലോചനകൾ, കാരണം പൊളിറ്റിക്സ് പരമായിട്ടുള്ള ആൾക്കാരുകൾ കുട്ടികൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. കാരണം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർ സ്ഥലം മാറ്റുക അല്ലെങ്കിൽ ഞങ്ങൾ ജോലി സസ്പെൻഡ് ചെയ്യുക. കാരണം ഇത് മുഴുവനും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് പല രാഷ്ട്രീയ ഘടക പിന്നെ സംഘടനകളിലെ ആൾക്കാർക്ക് കുട്ടികളെ അത്ര വേണ്ടപ്പെട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ലഹരിക്ക് അടിമയാകും. കാരണം അവർക്ക് രാഷ്ട്രീയത്തിൽ കളിക്കണം, അപ്പൊ ഈ കുട്ടികളെ വെച്ച് അവർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഈ അധ്യാപകർ എന്ത് പറഞ്ഞാലും ഈ പുറമേ നിന്നുള്ളവരെ ഭീഷണി ഈ അധ്യാപകർക്കുള്ളത് കൊണ്ട് അവർ പുറത്ത് പറയാൻ മടിക്കുന്നു. കാരണം അവർക്ക് പേടിയുണ്ട് ജീവനിൽ. പക്ഷെ ഈ കുട്ടികളെ ഇവര് എന്തെങ്കിലും ടാർഗറ്റ് ചെയ്ത് ഇവരെ ഭാഗത്തെ ക്ലിയർ ചെയ്യുക. അപ്പൊ എനിക്ക് പറയാനുള്ളത് സാറേ ഒന്നേ ഉള്ളൂ, ഈ കോളേജ് ക്യാമ്പസുകളിലൊക്കെ ഈ ലഹരിക്കെതിരെ ഒരു തീരുമാനങ്ങൾ എടുക്കുക. സ്കൂൾ വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളിലും എല്ലാം അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ യാതൊരു കാരണവശാലും എക്സാം എഴുതിയിട്ട് ഇവർക്ക് വേണ്ടി ഒരു മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. ക്രിമിനൽ പശ്ചാത്തലമായിട്ട് കൊടുക്കണം. കാരണം എങ്കിലേ ഈ കേരളം നമ്മൾ ഈ നാട് നന്നാവുള്ളൂ. കാരണം ഒരുപാട് യുവജനങ്ങൾ കുട്ടികൾ പഠിച്ച നിലയിലെത്തുള്ള കുട്ടികളാണ് ലഹരിക്ക് അടിമയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു ശിക്ഷ അല്ലാണ്ട് വേറെ ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ ഏത് ശിക്ഷ കൊടുത്താലും നിയമപരമായിട്ട് അവർക്കത് പിന്നെയും ജാമ്യം പിന്നെ കേസിന്റെ മുകളിൽ കളിച്ചാൽ ജാമ്യം കിട്ടിയ ഒരു നല്ല നിലയിലാവും. പക്ഷെ ഒരു കാരണവശാലും ഈ കുട്ടികളെ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പോകുന്ന ഒരു കുട്ടി ഏത് കുട്ടിയായിക്കോട്ടെ എന്റെ എങ്ങനെയാണ് ഒരു കുട്ടികൾക്കും ഈ പിന്നെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് യാതൊരു കാരണവശാലും ഒരു PSC എക്സാം പോലും എഴുതിക്കാൻ കൊടുക്കാൻ അനുമതി കൊടുക്കാൻ പാടില്ല. കാരണം അത്രയും മാരകമായ ലഹരിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം ഒരു എന്താ പറയുക, എങ്ങനെ പ്രവർത്തിക്കണം എന്നൊരു കുട്ടികൾക്ക് അറിയില്ല. കാരണം നമ്മളൊക്കെ പഠിച്ചു വന്ന കാരണം വെച്ചാൽ ഇങ്ങനത്തെ ഉള്ളു ജീവിതത്തെ കുറിച്ച് അറിയില്ല. ഞാൻ ഇന്ന് വരെ ഉപയോഗിച്ച ഒരാളാണ് ലഹരി, പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. അപ്പൊ ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ചില കുട്ടികളൊക്കെ ഞാൻ കുറച്ച് എറണാകുളത്തുനിന്ന് ഞാൻ പാലാരിവട്ടം വഴി കുമാരനാശൻ ജംഗ്ഷൻ കയറി വരിക വണ്ടിയും കൊണ്ട്. അപ്പൊ ഞാൻ വണ്ടി സൈഡിലേക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഒന്നിച്ചുള്ളവന് ചായ കുടിക്കാൻ നിർത്തി വണ്ടി നിർത്തിയപ്പം അവിടെ അപ്പൊ എന്നെ കടക്കാരനോട് പറഞ്ഞു കുറച്ച് ബാക്കോട്ട് നിർത്താൻ പറഞ്ഞു വണ്ടി. അപ്പൊ ബാക്കോട്ട് നിർത്തിയപ്പോ ആ കടക്കാരൻ എന്നെ വിളിച്ചിട്ട് കാണിക്കുകയാണ് നിങ്ങൾ ആ കാറിനകത്ത് പോയി നോക്കാൻ. ഞാൻ ആ കാറിനടുത്ത് പകുതിയെ പോലുള്ളു സാർ. കാരണം വെച്ചാല് ഒരു 4 പെൺകുട്ടികൾ അമിത മദ്യ ലഹരിയിൽ. കാരണം ഒരു കുട്ടിയുടെ കയ്യിൽ സിഗരറ്റ് ഉണ്ട്, ഒരു കുട്ടിയുടെ വായിലുണ്ട്, ഒരു കുട്ടി ഛർദ്ദിച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ അടുത്തുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരാതി കൊടുത്തില്ലേ എന്ന് ചോദിച്ചു. അന്നേരം അവർ പറഞ്ഞു ഇത് ഇവിടെ സ്ഥിരം പതിവാണ്, പോലീസുകാർ വരുന്നു കേസെടുക്കുന്നു പോകുന്നു, പക്ഷെ ഒരു 1-2 മണിക്കൂർ ഗ്യാപ്പ് കഴിയുമ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവം. പക്ഷേ ഇവിടുത്തെ കോളേജ് ക്യാമ്പസുകളിലെ കുട്ടികളാണ് ഇത്. പുറത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളുണ്ട്, അവിടെയുള്ള കുട്ടികളുണ്ട്. കാരണം ഇവർക്കും പുറകിൽ ഭയങ്കരമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ എന്ന വീട്ടിൽ ഞങ്ങളെ ഞങ്ങളുടെ കടയും ഉണ്ടാവില്ല, ഞങ്ങളും ഉണ്ടാവില്ല. കാരണം അവർക്ക് പേടിയുണ്ട് സാർ. കാരണം നമ്മൾ എല്ലാവർക്കും പേടിയുണ്ട് ഇതിനെതിരെ. കാരണം നമ്മൾ ഒരുപാട് വണ്ടി കൊണ്ട് ദൂരെ പോകുന്നവരാണ്. കാരണം നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അക്രമം ഉണ്ടാവും നമുക്കറിയില്ല. കാരണം അതിന് തക്കതമായി ഇത് സർക്കാർ എല്ലാ പൊതുജനങ്ങളടക്കം ഇതിന് ഒരു തീരുമാനം തീർച്ചയായിട്ടും ഉണ്ടാകണം. കാരണം നമ്മുടെ കുട്ടികളാണ് അവരുടെ ഭാവി സുരക്ഷിതമായിട്ട് വേണം നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് രക്ഷിതാക്കൾ. കാരണം അവരെ പഠിപ്പിച്ച് നിലയിലെത്തിക്കാൻ നമ്മൾ ലക്ഷ്യമാണ്. കാരണം ഈ ലഹരി ഏറ്റവും കൂടുതൽ പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികൾ അവരെ

0: ഏരിയയിൽ ഇത് പൂർണ്ണമായിട്ടും കാരണം നിരോധിക്കണം. അവരെയുള്ള എല്ലാ ഏരിയകളിലും ഇതുണ്ട്, വ്യാപിച്ച് വരുന്നുണ്ട്. കാരണം ഇതില് മറ്റുള്ള കച്ചവടക്കാർ വരെ ഇതിന് സൈഡിൽ നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ മുമ്പിൽ ഒരു വാക്ക് പറയും, പക്ഷെ അവര് മറകത്ത് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർക്ക് വേണം, അതാണ് നമ്മുടെ ഈ ചില കച്ചവടക്കാരടക്കം നമുക്ക് നമ്മളെ നിന്നിട്ട് ഇവര് പിൻവലിപ്പിക്കുന്നുണ്ട്. കാരണം അവര് പറയും ഇല്ല എന്ന്. പക്ഷെ നമ്മളെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ പോയി കഴിയുമ്പോൾ അവിടെ അവർ കൊണ്ടുവരില്ല, ബാക്കിയുള്ള ആൾക്കാർക്ക് അവർക്ക് പ്രത്യേക സിഗ്നൽ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പല കടകളിലും ഞാൻ കണ്ടതാണ്, പല ആൾക്കാർക്കും പല സിഗ്നലിലൂടെ കൊടുക്കുന്നത്. പക്ഷെ നമ്മളത് ചെല്ലുമ്പോൾ അവർ പറയും ഇല്ല, ഞങ്ങളുടെ അടുത്തില്ല, അങ്ങനെയാണ്, ഇവിടെ പോലീസും സ്ക്വാഡ് വരെ വന്നു അന്വേഷിച്ചു, ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ ഇതിന് ഏറ്റവും കൂടുതൽ ഈ ഒരു ഈ ലഹരിയുടെ കടമ പരമാവധി എല്ലാ ക്യാമ്പസ് ഈ ക്യാമ്പസുകളിലാണ്, കൂടുതൽ കോളേജ് ക്യാമ്പസുകളിലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ടൂറിസ്റ്റ് വണ്ടി കൊണ്ട് പോകുന്ന ഒരാളാണ്, എനിക്ക് നന്നായിട്ട് പരിചയമുണ്ട് പല കോളേജ് ക്യാമ്പസുകൾ. അത് ഗവൺമെന്റ് കോളേജ് ക്യാമ്പസുകളിലാണ് കേട്ടോ, മാനേജ്മെന്റ് പ്രൈവറ്റ് കോളേജ് ക്യാമ്പ് ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കാരണം അവിടെ നിന്ന് ഞാൻ ഒരുപാട് പോകുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ ഒരു തരികടി ഇല്ല. ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഫുള്ള് ഗവൺമെന്റ് കോളേജ് ക്യാമ്പസുകളിലാണ്.
1: സാറിന്റെ നിരീക്ഷണത്തിന് സാറ് നന്നായിട്ട് സമൂഹ നിരീക്ഷണം നടത്തുന്ന ഒരാളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അതിലൊരു കാര്യം, നമ്മളിപ്പോൾ അടച്ചാക്ഷേപിച്ചിട്ട് ഒരു കോളേജിൽ മൊത്തം, അല്ലെങ്കിൽ കോളേജിൽ അങ്ങനെ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മുടെ ഒരു അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അത്ര നമുക്ക് നല്ല ഗുണപ്രദമായിട്ടുള്ള ഒരു നല്ലൊരു ഫലശ്രുതി അതിൽ കിട്ടില്ല. നമ്മൾ കുട്ടികളെല്ലാം മോശമാണെന്നോ, അല്ലെങ്കിൽ ഇത് ഒന്നുറപ്പാണ്, കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, അതാണ് നമ്മുടെ നിയമത്തിൻ്റെ റിസൾട്ട്.
0: യെസ്
1: അപ്പോൾ അത് കോളേജുകളായാലും അല്ലെങ്കിൽ ക്യാമ്പസുകളായാലും മറ്റെന്ത് ക്യാമ്പസുകളായി കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്കൂളുകളായി കഴിഞ്ഞാലും നമ്മുടെ ഈ കടൽത്തീരം, നമുക്ക് സമൃദ്ധമായ ഒരു കടൽത്തീരമുണ്ട്. രാത്രി കാലങ്ങളിൽ കടൽത്തീരങ്ങളിൽ അനധികൃതമായിട്ടുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്ന് ബോധ്യം നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനൊക്കെ ഉണ്ട്. അതിൽ ഇടപെടാൻ പോലീസിന് കഴിയുന്നുമുണ്ട്, എക്സൈസിനൊക്കെ കഴിയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഒരു മാത്രമല്ല, ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്രത്തോളം അത് നമുക്കതിനൊരു അങ്ങനൊരു പിന്നെ ഒരു പൊതു ഒരു വീക്ഷണത്തിലേക്ക് എത്തുന്നതെന്ന് ശരിയല്ല. നമ്മൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗ്യാങ്ങുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശരിയാണ്. നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ ടാർജറ്റ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് കൊടുത്തിട്ട് നമ്മളെ ടാർജറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല, അതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അതിനെ നമുക്ക് ആ രീതിയിൽ തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ തൂഫാൻ പോലുള്ള ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇടപെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നല്ലൊരു ആത്യന്തികമായിട്ട് നല്ലൊരു ലക്ഷ്യത്തെ കണ്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ,
2: ഒരുപക്ഷെ അങ്ങേക്കും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ഉള്ള അങ്ങേക്കും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ വിഭാഗത്തെ സഹായിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ?
0: തീർച്ചയായും
2: തീർച്ചയായും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ ഇതൊക്കെ നിയന്ത്രിക്കാൻ നമുക്ക് മുന്നോട്ടുള്ള ഇനിയൊരു മുന്നോട്ട് യാത്ര.
0: എന്റെ കണ്ണിൽ അങ്ങനെ തെറ്റായി കണ്ടു കഴിഞ്ഞാൽ അന്നേരം അടുത്തുള്ള ഏതോ സ്റ്റേഷൻ വരിക, അവരെ വിളിച്ച് പറയാം. അവര് പറയും ചിലപ്പോൾ നമ്മളെ പരിധിയിലല്ല, ചിലപ്പോ നമ്മൾ വണ്ടിയും കൊണ്ടൊക്കെ പോകുമ്പോൾ ദൂരെയൊക്കെ പോകുമ്പോൾ പല അറിയില്ലല്ലോ, പല സ്റ്റേഷൻ വരികള് പല സ്ഥലത്ത് വെച്ച് കാണാറുണ്ട് ഇങ്ങനെ കുട്ടികളെ.
2: ഏതായാലും വളരെ നന്ദി വിളിച്ചതിൽ.
0: താങ്ക് യു.
2: ഓക്കെ, നമ്മളിപ്പം ലഹരിയുടെ ഉപയോഗത്തെ പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അതിൽ നിന്ന് എന്തൊക്കെ ദോഷവശങ്ങൾ ഉണ്ടാവും, ഒരു വ്യക്തിയെ എത്രത്തോളം അതിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും എങ്ങനെയൊക്കെ ഒരു വ്യക്തിയിൽ അത് സ്വാധീനം ചെലുത്തുന്നു എന്നാണ് തോന്നുന്നത്?
1: ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ, ഞാനൊരു ആരോഗ്യ വിദഗ്ധനൊന്നുമല്ല, പക്ഷേ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഡേ ടു ഡേ ലൈഫിൽ കണ്ടുമുട്ടുന്ന ഇത്തരം അഡിക്റ്റായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് പറയുകയാണ്. തുടർച്ചയായിട്ടുള്ള അണുബാധ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്, എയ്ഡ്സ്, ക്ഷയരോഗം, ഹൃദ്രോഗം, രക്താതി സമ്മർദ്ദം തുടങ്ങിയിട്ടുള്ള, അല്ലെങ്കിൽ ശ്വാസകോശ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഡിമെൻഷ്യ, മാനസിക പ്രശ്നങ്ങൾ, പിന്നെ ഓർമ്മശക്തി, ജാഗ്രത കുറവ്, വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥ, പിന്നെ ഇങ്ങനെ അക്കാദമിക് ശേഷി നഷ്ടമാവുക, ജീനുകളിൽ തന്നെ പിന്നെ അതിൻ്റെ ഒരു വൈകല്യം സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഗർഭിണികളുടെ വഴി പുതു തലമുറയിലേക്ക് തന്നെ അത് പടരുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ വളരെ ദൂരവ്യാപകമായിട്ടുള്ള റിസൾട്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ തലച്ചോറിനെയോ അന്നനാളത്തെയോ ഹൃദയത്തെയോ ശ്വാസകോശത്തെയോ കരളിനെയോ ഒക്കെ തന്നെ ബാധിക്കുന്നതോടൊപ്പം നമ്മൾക്ക് ഇത്തരത്തിൽ ഒരു സാമൂഹ്യ പരിപ്രേക്ഷ്യത്തെ തകർക്കാവുന്ന നിലയിലേക്കുള്ള ഒരവസ്ഥ കൂടി അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട് കാണേണ്ടത്. നമ്മുടെ ശാരീരികമായിട്ട് നമ്മൾ അയാൾ കഴിക്കുന്നത് കൊണ്ട് അയാൾക്കത് സംഭവിച്ചു എന്ന് പറയാം, പക്ഷേ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നത് ഒരു സാമൂഹ്യ നമ്മളെ സുരക്ഷയുടെ സമൂഹത്തിൻ്റെ ഒരു കവചത്തിന് ഏൽക്കുന്ന ഒരു പരിക്കായിട്ട് അത് നമ്മൾ കാണേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്.
2: എനിക്ക് തോന്നുന്നു നേരത്തെ തമ്പാൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ അത് ചെയ്യില്ല എന്നുള്ളൊരു ഉത്തമ വിശ്വാസം പാരൻസിന് പല കാര്യങ്ങളിലും അവർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ശരിക്കും ഈ ലഹരിയുടെ ഉപയോഗത്തെ കുടുംബത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ വ്യക്തി ലഹരി ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ കൗമാരക്കാരൻ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് എങ്ങനെയാണ് രക്ഷിതാക്കൾ മനസ്സിലാക്കുക?
1: പലപ്പോഴും നമ്മുടെ ഒരു അവൻ്റെ മനസ്സ് ഈ മാനസികാവസ്ഥയിൽ വല്ലാത്തൊരു മാറ്റം ഉണ്ടായിത്തീരുക. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും അവൻ്റെ മാനസികാവസ്ഥയിലുണ്ടാവുന്ന പെട്ടെന്നുണ്ടാവുന്ന മാറ്റം, അതുവരെ നല്ല സ്നേഹത്തോടെ പെരുമാറിയിരുന്ന ഒരാൾ ചിലപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക, അല്ലെങ്കിൽ അമിതമായ സ്നേഹം പ്രകടിപ്പിക്കുക, വിശപ്പില്ലായ്മ ഉണ്ടായിരിക്കുക, മനംപരട്ടലുണ്ടാവുക, മയക്കമോ ഉറക്കമില്ലായ്മയോ ഉണ്ടാവുക, അങ്ങനെ പിന്നെ ക്രമരഹിതമായ കാൽച്ചുവട് അല്ലെങ്കിൽ കാൽച്ചുവടുകൾ വെക്കുക, ടോയ്ലറ്റിൽ അധിക സമയം ചിലവഴിക്കുക, കള്ളം പറയുക, പഠനത്തിലും മറ്റും മറ്റു പ്രവർത്തനങ്ങളും താല്പര്യം കുറയുക, പണത്തിന് ഏത് വിധേനയും പണം സമ്പാദിക്കണം അല്ലെങ്കിൽ ഏത് വിധേനയും പണം കൈക്കലാക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ കളവ് നടത്തുക എന്നുള്ള നിലയിലും പണം കടം വാങ്ങുക, അത് ആരാണെന്നില്ലാതെ പണം കടം വാങ്ങുന്ന ഒരവസ്ഥയിലേക്ക് വരിക, സ്വന്തം സാധനങ്ങൾ വിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക, ഇങ്ങനെ ഗുളികകൾക്കും സിഗരറ്റിനും സിറിഞ്ചിനൊക്കെ വേണ്ടിയിട്ട് പരക്കം പായുക, ഇങ്ങനെ ഒരു കൃത്യനിഷ്ഠയില്ലായ്മ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും ഉണ്ടായിട്ട് ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് തന്നിലേക്ക് തന്നെ വലിഞ്ഞ് അവിടെ വീട്ടിന് ഏകാന്തതയിലേക്ക് അഭയം പ്രാപിക്കുന്ന ഒരവസ്ഥയിലേക്ക് കുടുംബ ബന്ധങ്ങളെല്ലാം അറ്റ് നിഷ്ക്രിയരായിട്ടുള്ള ഒരു ആളായിട്ട് മാറിക്കഴിയും നമ്മുടെ കുട്ടികൾ. അപ്പം കുട്ടികൾ മാത്രമല്ല ഇത് ഞാൻ കുട്ടികൾ എന്നുള്ള പേര് പറയുമ്പോൾ അത്
2: ഉപയോഗിക്കുന്നവരെല്ലാം
1: തന്നെ ഈ രീതിയിലാണ് ഉണ്ടാവുക. കുടുംബത്തിൻ്റെ തണല് എപ്പോഴാണോ നമുക്ക് നഷ്ടമാകുന്നത് ആ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ആശയറ്റവരായിട്ട് ഇവർ മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
2: ഒരുപക്ഷെ ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് എന്നതിൻ്റെ ഉപരി മാനസികമായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ ഒറ്റപ്പെടുന്നു മാത്രമല്ല ഇവരുടെ മാനസിക നില തന്നെ തകരാറിലാവുന്ന പലപ്പോഴും നമ്മുടെ പല നാടകങ്ങളിലും പല വീഡിയോകളിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്. ഒരു മാനസിക നില തെറ്റിയ ഒരാൾ അതുപോലെയാണ് അവരുടെ പെരുമാറ്റം കാണുന്നത്. അതും മാനസികമായ നിലയും ഒരു പ്രയാസത്തിലാവുന്നില്ല ഇത്തരം ലഹരിയുടെ ഉപയോഗം.
1: മാനസികമായിട്ടുള്ള ഇപ്പം ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർക്കുണ്ടാവുന്ന അവരുടെ വ്യക്തിത്വത്തിലും മനോഭാവത്തിലുമുള്ള വ്യത്യാസം ഒരുപാടുണ്ടാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് സ്വഭാവം മാറുക, ദേഷ്യം വരിക, അലറി വിളിക്കുക, പിന്നെ അസ്വസ്ഥനാവുക, കാരണമില്ലാതെ കരയുക, തലക്കറക്കം ഉണ്ടാവുക, മ്ലാനതയുണ്ടാവുക, ഉത്സാഹമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരിക, അകാരണമായ ഉത്കണ്ഠയുണ്ടാവുക, പേടിയുണ്ടാവുക, മനോവിഭ്രാന്തി പ്രകടിപ്പിക്കുക, ഇതൊക്കെ ഒരു ഭ്രാന്തിൻ്റെ ലെവലിലേക്ക് പതുക്കെ കടന്നു പോകുന്ന ഒരാൾ വിചാരിക്കുക ലഹരി ഉപയോഗിച്ചിട്ട് ഉറക്കം കളഞ്ഞ് കളഞ്ഞ് അവസാനം ഭ്രാന്തിൻ്റെ ഒരു പടിവാതിൽക്കലെത്തി നിൽക്കുന്ന ഒരു യുവത്വമായിട്ട് യുവതയായിട്ട് നമ്മുടെ പല യുവ ബന്ധങ്ങളും മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം.
2: നമുക്ക് ഒരു കോൾ ഉണ്ട്, അതിന് ശേഷം തുടരാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ജനാർദ്ദനാണ്.
2: സുരേഷ് സാർ ഉണ്ട്, സംസാരിച്ചോളൂ.
1: നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ സർ.
3: അപ്പൊ ഞാൻ ഈ പരിപാടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക
1: സർ.
3: അപ്പൊ എനിക്കുള്ള ഒരു ചർച്ചാ വിഷയം ഇത് കുട്ടികളിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ളത് അല്ല,
1: സമൂഹത്തിന്
3: അല്ല, അങ്ങനെ ആണ് എന്ന് ചർച്ചയിൽ വന്നിട്ടില്ല. പക്ഷെ എങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കുന്നത് സമൂഹത്തിൽ ആകമാനം ഈ പ്രശ്നം വളരെയധികം സങ്കീർണമായിട്ടുള്ള ഇതാണ്.
2: തീർച്ചയായും
3: 1985 ഇങ്ങനെ നിയമം. പക്ഷെ ഇത്രയും വ്യാപകമായ ഒരു രീതിയിലേക്ക് നമ്മളെ സമൂഹം നമ്മളെ രാജ്യം കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ എത്തിപ്പോയത് നമ്മളെ സമൂഹത്തിന്റെ അല്ലേ, അതൊരു പങ്കില്ലേ? സമൂഹത്തിനാകമാനം, രാഷ്ട്രീയത്തിനാകമാനം.
1: അതെ സർ, നമ്മൾ
3: തീർന്നില്ല, തീർന്നില്ല.
1: അപ്പോ
3: ഇതിന് ഞാൻ ഒരു സജഷനും കൂടി ഞാൻ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ
2: പറയാം
3: കൂടിയുണ്ട്.
1: പറയൂ സർ.
3: അത് ഞാൻ സാറ് പറഞ്ഞതിന് ശേഷം ഞാൻ സംസാരിക്കാം.
1: പറയൂ, പറയൂ സാർ, പറഞ്ഞോളൂ.
3: അപ്പൊ സമൂഹത്തില് ഇത് തൂത്തെറിയുന്നതിന് വേണ്ടി ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭഗീരഥ പ്രയത്നം, ഞാൻ രാഷ്ട്രീയം പറയലല്ല, ഭഗീരഥ പ്രയത്നം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഓപ്പറേഷൻ തുഫാൻ. ഇത് ഇന്നല്ല, ഇന്നലെയല്ല, ഏതോ ഒരു ഇത് കാലത്ത് കൊണ്ടുവരേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ഞാൻ. കാരണം അത്രയധികം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം, ഈ മധ്യ ഇത് പറയുന്നതോടൊപ്പം തന്നെ ഒരു വിമർശനം കൂടിയുണ്ട്. ഈ ഓപ്പറേഷൻ തുഫാൻ എന്ന് നടത്തുമ്പം അത് ലഹരിക്ക് വിരുദ്ധമാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്റെ മദ്യ നിരോധനം കൊണ്ടുവന്നുകൂടാ, അല്ലെ?

0: രാജ്യത്ത് കൊണ്ടുവന്നുകൂടാ ചോദ്യമാണ്. മറ്റൊന്ന് ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഈ ബോധവൽക്കരണം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അപ്പൊ ആ ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഫലപ്രാപ്തിയുണ്ട്. സാറ് പുകവലിയെ സംബന്ധിച്ച് പറഞ്ഞ് അപ്പൊ അത് ഉൾക്കൊള്ളുന്നു. എന്ത് മറ്റേ മുംബൈ ഒക്കെ ആണെങ്കിൽ ബസ്സിൽ കയറിയാൽ ഇങ്ങനെ പുകയൂതി മുഖത്തേക്ക് അടിക്കുക, അല്ലെങ്കിൽ ഇന്നത് മാറിക്കഴിഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഈ മദ്യത്തെ അല്ലെ ലഹരിയെ വിമുക്തമാക്കാൻ വേണ്ടി നമ്മൾ ബോധവൽക്കരണം നടത്തുമ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ ഒരു ഒരു സജഷനാണ്, മാധ്യമങ്ങളിൽ ഇപ്പം സിനിമ അതുപോലെ സീരിയല് ഈ ഇത്തരം കീഴിൽ മദ്യം ഉപയോഗിച്ചുള്ള സീനാണ് കാണിക്കുന്നത്. അപ്പൊ അത് മുമ്പെയൊക്കെ ഇതിന് സെൻസറിങ് ഉണ്ട് സിനിമയിലൊക്കെ. അപ്പൊ അതുകൂടി ഈ സർക്കാർ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നുള്ള ഒരു അഭിപ്രായം കൂടിയുണ്ട്. സാറിന് പറയാം.
1: ഓക്കെ, പറഞ്ഞ നല്ല നിർദ്ദേശങ്ങളാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഇപ്പം സിനിമയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഇപ്പൊ സിനിമ നമ്മളൊക്കെ കണ്ടിരിക്കുന്ന ഒരു കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കപ്പെട്ട സിനിമകളുടെ അവസ്ഥയാണ് നമ്മളൊക്കെ നമ്മുടെയൊക്കെ തലമുറ കണ്ടിരുന്നത്. അത് അതിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കുടുംബത്തിന്റെ മഹിമയെ കുറിച്ചിട്ട് മനസ്സിൽ ഇങ്ങനെ വല്ലാണ്ട് നമ്മൾ നല്ല എന്താ പറയാ നല്ല പുഷ്പിച്ച ഒരു ഒരു സ്വപ്നങ്ങൾ കാണുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളെ കാണുന്നത് ആവേശം പോലുള്ള പണി പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള അല്ലെങ്കിൽ മാർക്കോ പോലുള്ള സിനിമകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇറച്ചിക്കടകളിൽ നിന്ന് ഇറങ്ങി വരുന്നവരായിട്ട് തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങി വരുന്നവർ ഇറച്ചിക്കടകളിൽ നിന്ന് ഇറങ്ങി വരുന്നവരായിട്ട് മാറുന്ന അറപ്പ് ഈ രക്തം ചിന്തിയിട്ട് അറപ്പ് മാറിയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ പരുവപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ കുട്ടികൾ മനസ്സ് വല്ലാത്ത രീതിയിലേക്ക് മാറ്റപ്പെടും എന്നുള്ള കാര്യം തർക്കമില്ല. അതിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ ആ സിനിമകളെക്കുറിച്ച് പറയുമ്പോൾ. കാരണം സാംസ്കാരികം എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് നമ്മുടെ കുട്ടികളെ അടുപ്പിച്ച് നിർത്താതെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇത്തരം സിനിമകൾ കൊണ്ട് വയലൻസ് സൃഷ്ടിച്ചിട്ട് ആകുമ്പോൾ ഈ ലഹരിയും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തെരുവിൽ തല്ലുകയും ഒരു ഒറ്റയടിക്ക് അഞ്ചു പേരെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു കുട്ടി അഞ്ചു പേരെ ബന്ധുക്കളെ കൊല്ലുന്ന നിലയിലേക്ക് വരുന്നത് ഇത്തരം വയലൻസിൻ്റെ ഒരു സാധാരണീകൃതമായിട്ടുള്ള ഒരു രൂപം കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികളെ മാത്രമല്ല ലക്ഷ്യം വെച്ചിട്ടുള്ളത്, എല്ലാവരിലും ഈ ബോധവൽക്കരണം എത്തണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെയൊക്കെ തന്നെ ഈ രീതിയിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകപക്ഷീയമല്ല.
0: അധികം പറയുന്ന സാറിന് തോന്നണ്ട. പക്ഷെ നമ്മൾ ഈ സാംസ്കാരികമായി ഉന്നമനം സാംസ്കാരിക വളർച്ച കാണലും പഴയ കാലങ്ങളിൽ നാടകം സിനിമ അതുപോലെയുള്ള ഇത് ഒക്കെ വന്നത് ഈ സാംസ്കാരികമായ അധപ്പതനത്തിലേക്ക് ഇത് എത്തിക്കാൻ സാംസ്കാരിക നായകന്മാരും അല്ലെങ്കിൽ അതുപോലെ. അപ്പൊ അതിനെതിരായി നിയമ സാറ് ഇപ്പം ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിൽ പറയുമ്പോ അപ്പൊ സാംസ്കാരികമായി ഈ സെൻസറിങ് ഇത് ഈ മദ്യം ഉപയോഗിക്കുന്നത് സീരിയലായാലും സിനിമയിലായാലും മദ്യം ഉപയോഗിക്കുന്നത് അതുപോലെ ആത്മഹത്യ ഇതൊക്കെ സെൻസറിങ് ചെയ്തുകൂടെ എന്നുള്ളൊരു
1: അല്ലെ അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നത് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിന് അനുഗുണമല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ എപ്പോൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴും അതിനെ അല്ല അത് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് വരേണ്ടതാണ്. ആണ് ആണ് ശരിയാണ്.
0: അപ്പൊ മറ്റൊന്ന് നമ്മൾ ബോധവൽക്കരണം നടത്തുമ്പോ നേരത്തെ നമ്മൾ സാമൂഹ്യമായി അല്ലെ രാഷ്ട്രീയമായി പറഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ക്ലബുകൾ കേന്ദ്രീകരിച്ച് അല്ലെ വായനശാലകൾ കേന്ദ്രീകരിച്ച് അങ്ങനെയാണ് നമ്മൾ സാംസ്കാരിക ഉന്നമനം അല്ലെ സമ്മേളനം. ഇന്ന് ഒരു നാല് പേര് ചേർന്ന് അല്ലെ നാല് കുട്ടികൾ ചേർന്ന് അല്ലെ കുട്ടികൾ മാത്രമല്ല നാല് യുവാക്കൾ അല്ലെ നാല് മദ്യവ്യസ്കന്മാർ ചേർന്ന് ഒരു ഗ്രൂപ്പ് അവിടെ മദ്യം അവിടെ ലഹരി ആ നിലയിലേക്ക് വന്നുപോയി.
1: അതെ, ഞാൻ പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരു നമ്മുടെ കേരളം ഇന്നൊരു ഒരു ഒരു ഒരു നമ്മുടെ കരതലാമലകം പോലെ ഒരു ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ആയിട്ടുണ്ട്. നമുക്ക് കാസർഗോഡ് നിന്ന് ഉള്ള ഒരു മണം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു മണം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഒരു നഗരവൽകൃതമായിട്ടുള്ള രീതിയിലേക്ക് കേരളം മാറുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ രീതിയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്, കുട്ടികളുടെ ചിന്താരീതിയിലും പിന്നെ അവരുടെ യുവാക്കളുടെ വളർച്ചയിലും ഒക്കെ ഇങ്ങനെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഈ മാറ്റത്തെ നമുക്ക് നെഗറ്റീവായിട്ട് എല്ലാ രീതിയിലും കാണാൻ പറ്റില്ല, പക്ഷേ മാറ്റത്തിൽ നെഗറ്റീവിസം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്താനാണ് രക്ഷിതാക്കളും അധ്യാപകരും പിന്നെ നീതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആൾക്കാരും ചെയ്യേണ്ടത് എന്ന ഒരു നിർദ്ദേശമാണ് എനിക്കും പറയാനുള്ളത് മുന്നോട്ട് വെക്കാനുള്ളത്.
2: മറ്റൊന്നും
0: കൂടി ഇപ്പൊ പറയാനുള്ളത്, ഈ ഇതിപ്പോ നമ്മള് ഒരു ഒരു സ്ഥലത്തുനിന്ന് ഈ ഇത് നമ്മൾ ഇതിനെ പിടിക്കുകയും മറ്റൊരു സ്ഥലത്ത് അതിനേക്കാൾ ഉപരി അതിന്റെ വ്യാപ്തി വരികയും ഇങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു പുകമറകള് പിന്നിലുണ്ടോ എന്നുകൂടി സമൂഹം ചിന്തിച്ചു പോയെങ്കിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാണ് ഞാൻ. അതുകൊണ്ട് നിയമപരമായി ഈ ഈ ഓപ്പറേഷൻ തുടങ്ങാൻ ഇത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഈ അതുപോലെ ഇത്തരം പരിപാടികൾ ഞാൻ സ്വാഗതാർഹമാണ്. അതുപോലെ നേരത്തെ ഒരു ഒരാള് സംസാരിച്ചു സ്കൂളുകളിൽ പാഠ്യവിഷയം അത് മസ്റ്റാണ്. ആ പാഠ്യവിഷയത്തിലേക്ക് അത് ചെറുതരെ ഈ മനസ്സിനെ ഇതാക്കി കൊണ്ടുവന്ന് പ്രാപ്തി
2: തീർച്ചയായും നല്ല അഭിപ്രായങ്ങൾക്ക് നന്ദി. അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് എത്തുന്നത് ബോധവൽക്കരണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് തന്നെയാണ്. കാര്യം പല സാധനങ്ങളും നമുക്ക് കടയിൽ കിട്ടാനുണ്ട്, പലതും നല്ലതുണ്ടാവാം മോശമുണ്ടാവാം, പക്ഷെ തിരഞ്ഞെടുക്കുന്ന ആളുടെ മനോഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു മദ്യം നിരോധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു പക്ഷേ നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പറ്റാത്ത ഒരു സാധനമാണ്. അങ്ങനെ ഇപ്പോൾ വിഷങ്ങളും പലതും വെക്കുന്നുണ്ട് ഷോപ്പുകളിൽ, നമ്മൾ കഴിക്കില്ല, നമുക്കറിയാം അത് നമ്മുടെ ആരോഗ്യത്തിന് തെറ്റാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വ്യക്തികളാണ് ശരിക്കും ഇവിടെ ബോധവൽക്കരണം. ഏതൊരു ഡിപ്പാർട്ട്മെന്റ് തലത്തിലായാലും നിയമതലത്തിലായാലും നിയമങ്ങളും ഡിപ്പാർട്ട്മെന്റ് തലത്തില എല്ലാം ഉണ്ടായിക്കോട്ടെ, പക്ഷേ എന്നിരുന്നാൽ പോലും വ്യക്തികൾ തിരഞ്ഞെടുക്കുന്നതിൽ, ഇപ്പോൾ സിനിമ കാണാൻ പോകുമ്പോൾ അത് ആ ഒരു സിനിമ അത്തരത്തിലാണ് അതെന്നെ എൻ്റെ ശാരീരികവും മാനസികമായ നിലയെ തകർക്കും എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഒരു പക്ഷേ എനിക്കതിൽ മാറ്റമുണ്ട്. അതുപോലെ ഓരോ വ്യക്തിയും തീരുമാനിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ബോധവൽക്കരണത്തെ കുറിച്ച് പറയുന്നത്.
1: ബോധവൽക്കരണം മാത്രമേ നമ്മൾ കുടുംബത്തിൽ, നമ്മളിപ്പം പറയുക പൊതുവെ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകേണ്ടതാണ് കുടുംബം. നമ്മൾ അച്ഛനും അമ്മയും മക്കളും ചേർന്നിരുന്നിട്ട് ഒരമണിക്കൂറെങ്കിലും അരമണിക്കൂർ ഒരു ദിവസത്തെ കാര്യങ്ങൾ സംവദിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ നമ്മുടെ ഊൺമേശയിലെങ്കിലും സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അതുമാത്രം മതി നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാനും ലഹരിയെ ദൂരത്തേക്ക് മാറ്റാൻ. എങ്ങനെയാണ് ഇത് കുട്ടികളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ലഹരിയെ എങ്ങനെ മാറ്റി നിർത്താൻ കഴിയുമെന്നുള്ളത് ചോദ്യചിഹ്നത്തിന് ഇടേണ്ട കാര്യമേ ഇല്ല. പിന്നെ നേരെ മറിച്ചിട്ട് അവരുടെ മനസ്സ് മനസ്സിലാക്കാനും അച്ഛനും അമ്മയെയും തിരിച്ചറിയാനും ഒക്കെ കഴിയുന്ന ഒരു സ്നേഹസമ്പൂർണമായിട്ടുള്ള ഒരു ഒരു ചുറ്റുപാടുണ്ടാക്കിയെടുത്താൽ മാത്രം മതി. കുട്ടികളെ മത്സരാധിഷ്ഠിതമായിട്ടൊരു ലോകത്തിലേക്ക് തള്ളാതെ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരെ കണക്കിലെടുത്തുകൊണ്ട് അവരുടെ വ്യക്തിത്വത്തെ അനുസരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ മാനിച്ചുകൊണ്ട് നിൽക്കുകയാണ് എങ്കിൽ, ഒരു വ്യക്തിയെ പോലെ കുട്ടികളെയും മനസ്സിലാക്കുകയാണ് എങ്കിൽ നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്.
2: തീർച്ചയായും കുടുംബത്തിനുള്ള പ്രാധാന്യം അതാണ് അങ്ങ് പ്രത്യേകിച്ചും സൂചിപ്പിച്ചത്. ഒരു പക്ഷേ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അതിൽ തന്നെയാണ്. ഇതുതന്നെയാണ് കുഞ്ഞുങ്ങൾ മറ്റ് സൗഹൃദത്തിലേക്കും മറ്റ് ലഹരിയിലേക്കും മാറാനുള്ള ഒരു സാധ്യത. വീട് തന്നെ, വീട്ടിലുള്ള ആളുകൾ തന്നെ നമ്മളെ മനസ്സിലാക്കുകയും സംസാരിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക്. പലപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്യുകയും മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുമ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാവുന്ന മുറിവ് അത് ഒരു പക്ഷേ മറ്റൊരു രീതിയിലാണത് പ്രതികരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾക്ക് പറഞ്ഞ കുടുംബത്തിൽ ഏറ്റവും ആദ്യം നമ്മൾ സംസാരിച്ച് തുടങ്ങണം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും കുറഞ്ഞു കാണുന്നതും അത് തന്നെയാണ് അല്ലേ.
1: ശരിക്കും മൈക്രോ ലെവലല്ലേ നമ്മളിതൊക്കെ ചെയ്യേണ്ടത്. ഈ മൈക്രോ ലെവൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഇത് നമ്മൾ കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് രക്ഷപ്പെടും, നമ്മൾ ജില്ല രക്ഷപ്പെടും, നമ്മൾ രാഷ്ട്രം രക്ഷപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരും. പക്ഷേ ഇത് അതിനെ അത്രയും വ്യാപകമായിട്ട് കാണാൻ എന്തുകൊണ്ടോ നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. നമ്മളെല്ലാം സങ്കുചിതാർത്ഥത്തിൽ പലതുകൊണ്ടും മാറി കമ്പാർട്ട്മെൻ്റലൈസേഷനിലേക്ക് വിധേയപ്പെട്ടിട്ട് അങ്ങനെ മാറുകയാണ്. അതല്ല വേണ്ടത്. നമ്മൾ സർവാത്മനായി ഇതിനോട് ചേരാനും അതിനെതിരായിട്ട് നീങ്ങാനും ഒക്കെയുള്ള ഒരു ശ്രമം കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടികളെ പഠിപ്പിച്ച് തുടങ്ങണം. എന്തുകൊണ്ട് അധ്യാപകർ മാത്രമല്ല പഠിപ്പിക്കേണ്ടവർ, ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷിതാക്കൾ കൂടിയാണ് പഠിപ്പിക്കേണ്ടവർ എന്നുള്ളത് മനസ്സിലാക്കുക.
2: അതോടൊപ്പം മറ്റൊരു കാര്യം, ലഹരിയുടെ അടിമത്തത്തിൽ പെട്ടുപോയ ഒരാൾ, അപ്രചാരിതമായി പെട്ടുപോയി അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ പുറത്ത് പെട്ടുപോയി എങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് മോചനം ലഭിക്കുക?
1: തീർച്ചയായിട്ടും നമ്മൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വ്യക്തിപരമായിട്ട് പല ആൾക്കാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കുടിയൻ്റെ കുമ്പസാരം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വയമേവ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറാം. ഈ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറയുന്ന സംഘടനയിൽ അംഗത്വം എടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അതിനോട് ഈ സേ നോ ടു ഡ്രഗ് എന്ന് പറയുന്ന നിലയിലേക്ക് വന്നതും നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഗൃഹരശ്മിയിലേക്ക് സ്വാഗതം. ഹലോ
3: സാർ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
3: ഇത് ഇരിക്കൂറിൽ ബാലകൃഷ്ണൻ അറിയാം.
2: ശരി, സംസാരിച്ചു സുരേഷ് സാറുണ്ട്.
3: സാറേ, പിന്നെ ഞാൻ ഈ കുമ്പളയൊക്കെ ഞാൻ വർക്ക് ചെയ്ത കാസർഗോഡൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്.
1: ശരി ശരി.
3: അപ്പൊ എനിക്ക് കുമ്പള ഇതിനിടെ സാറ്

0: 31 കിലോ കഞ്ചാവൊക്കെ പിടിച്ചത് ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് അറിയുന്ന സ്ഥലമാണതല്ലോ. അപ്പൊ ഇപ്പൊ സാറേ, മുന്നേ എന്ന് പറഞ്ഞാല് ഇത് പിടിച്ചു കഴിഞ്ഞാല്, ഈ ലഹരി മാഫിയെ പിടിച്ചു കഴിഞ്ഞാല്, ഏതെങ്കിലും ആൾക്കാരുടെ ഇടപെട്ട് രാഷ്ട്രീയക്കാരുടെ ഇടപെട്ട് കഴിഞ്ഞാല് അവർക്ക് ജാമ്യം അനുവദിക്കും, പെട്ടെന്ന് അനുവദിച്ച് അങ്ങ് പോകും. പക്ഷെ അതിലൊരു മാറ്റം വരണം സാർ. അത് എന്ന് പറഞ്ഞാൽ അതൊരു ജാമ്യ വ്യവസ്ഥയിൽ ഒരു മാറ്റം വേണം. അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇവര് ഇതന്നെയാണ് ചെയ്യുക. മനസ്സിലായില്ലേ?
1: ശരിയാണ്.
0: ഇതിലൊരു മാറ്റം വരണം. ഒരിക്കലും അവർ ഇറങ്ങാൻ പാടില്ല. അവര് പഠിക്കണം, നല്ല പാഠം പഠിച്ചിരിക്കണം. ഇവര് സമൂഹത്തിന് എന്താ നൽകുന്ന ഉപദേശം എന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ലേ?
1: ശരി ശരി, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: അപ്പോ ഇതാണ് സംഭവം. അത് ഈ ഈ ഗവൺമെന്റ് ഇപ്പം കൊണ്ടുവന്ന ഈ തൂഫ ഓപ്പറേഷൻ തൂഫാന് ഞാൻ ഈ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. ഇതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഇത്. മനസ്സിലായില്ലേ? അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ സാറേ, പിന്നെ ഈ റോഡ് സൈഡിലൊക്കെ വെക്കുന്ന ഈ തട്ടുകട, ഇതല്ല മറ്റേ കുമിട്ടിക്കട, അതിലൊക്കെ ഒന്ന് പരിശോധന നടത്തണം. അവിടെ ഈ എന്താണ് ഇപ്പോഴത്തെ ചതച്ചി നോക്കുന്ന ഒരു സാധനം,
1: പാൻ മസാലകൾ,
0: അതൊക്കെ പാൽപരാഗ്, പാൽപരാഗ്, അതിന്റെ മറവില് കണ്ടമാന ലഹരി കച്ചവടം നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സാറൊന്ന് ശ്രദ്ധിക്കണം. ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം.
1: ശരിയാണ്, ശരിയാണ്,
0: എനിക്കിപ്പം പറയാനുള്ളൂ.
1: ശരിയാണ്. ഓക്കെ. അപ്പോ ഇതില് സാർ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടിപ്പോകുന്നു. ഇപ്പോൾ നമ്മളൊരു കഞ്ചാവിന്റെ ഒരു അളവുണ്ട്, ഞാൻ അളവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ ഒരു അളവ്, മീഡിയം ക്വാണ്ടിറ്റി, കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന, അങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ചെറിയ പിന്നെ അളവിലൊക്കെ ആണെങ്കിൽ അതിന് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന കാര്യങ്ങളാണ് അതിൽ ആ നിയമാവലിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചേ പറ്റൂ. അത് നിയമപരമായിട്ടുള്ള കാര്യമാണ്. നമുക്കതിൽ പോലീസിനായിട്ടോ എക്സൈസിനായിട്ടോ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ ഈ പാൻപരാഗ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അതും നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ, നിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇവിടെ സ്കൂൾ കുട്ടികളിൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ പിന്നെ പാൻ പരാഗ് ഉൽപ്പന്നങ്ങൾ

ചെയ്യാൻ പറ്റില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ സാറ് പറഞ്ഞതുപോലെ ഈ പാൻപരാഗ് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാൻ മസാല പോലുള്ള ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അതും നിരോധിക്കപ്പെടേണ്ട കാര്യങ്ങൾ, നിരോധിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഇവിടെ സ്കൂൾ കുട്ടികളിൽ പോലും ഇത്തരത്തിലുള്ള ചെറിയ പിന്നെ പാൻപരാഗ് ഉൽപ്പന്നങ്ങൾ

തന്നെയാണ്, അവരിറങ്ങാനേ പാടില്ല. നമ്മളിത് ചാനലുകളിൽ രാത്രിയാകുമ്പോ ഇങ്ങനെ കണ്ടിച്ച് സാധാരണ നമ്മളെ കൂട്ടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയാകുന്നു. ഇങ്ങനത്തെ കാണുമ്പോഴത്തേക്ക് നമ്മളെ കൂട്ടിയിട്ട് ഡോക്ടറെ അടുത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഞാനിപ്പോ ആ സമയത്തൊന്നും ആ ടി വി ഇല്ലാത്ത ആ സാധനം കാണലേ ഇല്ല. പിന്നെ

അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് ഒരു പരീക്ഷണത്തിന് വേണം വിധേയമാക്കാം. ആ സാധനം എടുത്തിട്ട് നമ്മൾ ടിൻഷീറ്റ് അവിടെ ദ്രവിച്ചു പോകുന്നത് കാണാം. ഈ ഈ സാധനമാണ് നമ്മുടെ കുട്ടികൾ ഈ ചുണ്ടിനിടയിലും പല്ലിൻ്റെ ഇടയിലും ഒക്കെ ആയിട്ട്

സംസാരിച്ച് അവരുടെ ആശയങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ബന്ധപ്പെട്ട വിഭാഗവും അതുപോലെ തന്നെ സമൂഹവും ഒക്കെയും ഇത് കേൾക്കുന്നുണ്ടാവും. അവരതിനുള്ള മുന്നോട്ടുള്ള നടപടികൾ പൂർത്തിയാക്കട്ടെ. ഏറ്റവും നല്ലൊരു ഭാവിയുള്ളൊരു തലമുറ തന്നെ അല്ലേ നമുക്ക്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 44 മിനിറ്റും 50 സെക്കൻഡും. 4:45 കാൽപ്പന്തോളം ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം കേൾക്കാം.

0: വരുന്നു സൂരിയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം. നോർത്ത് അമേരിക്കൻ മണ്ണിൽ ആവേശം വിതറി മുന്നേറുന്ന ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിൽ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരവും നാടകീയവുമായ അധ്യായങ്ങളാണ് അരങ്ങേറിയത്. ആരാധകരെ മുൾമുനയിൽ നിർത്തിയ ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലെ ബ്രസീൽ നോർവേ പോരാട്ടവും മെക്സിക്കോ സിറ്റിയിലെ അസ്റ്റക്ക സ്റ്റേഡിയത്തിൽ നടന്ന ഇംഗ്ലണ്ട് മെക്സിക്കോ മത്സരവും പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യവിരുന്നാണ് സമ്മാനിച്ചത്. 5 തവണ ലോക ചാമ്പ്യന്മാരായ കാനറികളെ 1-2 ഗോളുകൾക്ക് അട്ടിമറിച്ച് വൈക്കിങ്ങുകളുടെ പിന്മുറക്കാരായ നോർവേ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തപ്പോൾ കളിയിലുടനീളം നാടകീയമായ ചുവപ്പു കാർഡും പെനാൽറ്റികളും കണ്ട മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയെ 2-3 ഗോളുകൾക്ക് തകർത്ത് 10 പേരുമായി പൊരുതിയ ഇംഗ്ലണ്ടും തങ്ങളുടെ ക്വാർട്ടർ ഫൈനൽ യോഗ്യത ഉറപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ടാക്ടിക്കൽ മികവിലും ശാരീരിക ക്ഷമതയിലും ബ്രസീലിനേക്കാൾ ഏറെ മുന്നിലായിരുന്നു സ്റ്റാലെ സോൽബക്കന്റെ നോർവീജിയൻ പട. ലോകകപ്പ് ചരിത്രത്തിൽ ബ്രസീലിന് ഇതുവരെ തോൽപ്പിക്കാൻ കഴിയാത്ത ഏക ടീമെന്ന തങ്ങളുടെ വിസ്മയ റെക്കോർഡ് കാത്തുസൂക്ഷിക്കാൻ ഇറങ്ങിയ നോർവേ നായകൻ മാർട്ടിൻ ഒഡേഗാർഡിന്റെയും സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെയും അസാധാരണ പ്രകടനത്തിന്റെ കരുത്തിലാണ് അട്ടിമറി വിജയം സ്വന്തമാക്കിയത്. കളിയുടെ ഭൂരിഭാഗം സമയവും പന്ത് കൈവശം വെക്കുന്നതിൽ നോർവേ ആധിപത്യം പുലർത്തിയെങ്കിലും കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിയൻ നിര വിനീഷ്യസ് ജൂനിയറിന്റെയും റോഡ്രിഗോയുടെയും വേഗതയിലൂടെ പ്രത്യാക്രമണങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആദ്യ പകുതിയിൽ പരിക്കേറ്റ ലൂക്കാസ് പക്വേറ്റയുടെ അഭാവം ബ്രസീലിന്റെ മധ്യനിരയുടെ സർഗാത്മകതയെ ബാധിച്ചപ്പോൾ ഒഡേഗാർഡ് നയിച്ച നോർവീജിയൻ മധ്യനിര കളം നിറഞ്ഞു കളിച്ചു. കളിയുടെ 14th മിനിറ്റിൽ ബ്രസീലിയൻ താരം മാത്യൂസ് കുൻഹയെ നോർവീജിയൻ ഡിഫൻഡർ ക്രിസ്റ്റഫൻ അയർ ബോക്സിൽ വീഴ്ത്തിയതിന് ബ്രസീലിന് പെനാൽറ്റി ലഭിച്ചു. മിഡ്ഫീൽഡർ ബ്രൂണോ ഗ്യുമാരസ് എടുത്ത ഷോട്ട് നോർവേയുടെ കരുത്തനായ ഗോൾ കീപ്പർ ഒറിയാൻ നീ ലാൻഡ് അതിസാഹസികമായി തടുത്തു. ഈ പെനാൽറ്റി മിസ്സാണ് ബ്രസീലിന് ആദ്യ പകുതിയിൽ ലീഡ് നേടാനുള്ള സുവർണാവസരം നഷ്ടമാക്കിയത്. നോർവേയുടെ യുവ വിങ് ആന്റണിയോ നൂസ 1st പകുതിയിൽ കനത്ത ഭീഷണി ഉയർത്തിയെങ്കിലും പിന്നീട് പകരക്കാരനായി വന്ന ആൻഡ്രിയാസ് ഷെൽഡ്രപ്പാണ് കളിയുടെ ഗതി മാറ്റിയത്. 2nd പകുതിയുടെ തുടക്കത്തിൽ ബ്രസീലിന്റെ കൌമാര വിസ്മയം എഡ്രിക് കളത്തിലിറങ്ങി ഒരു സുവർണ അവസരം പാഴാക്കിയതിന് തൊട്ടു പിന്നാലെ നോർവേ തങ്ങളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടി. കളിയുടെ 79th മിനിറ്റിൽ കൃത്യമായ 7 പാസുകളിലൂടെ മെനഞ്ഞെടുത്ത നീക്കത്തിനൊടുവിൽ ഇടതുഭാഗത്ത് നിന്ന് ആൻഡ്രിയാസ് ഷെൽഡ്രപ്പ് നൽകിയ മനോഹരമായ ക്രോസ് ബോക്സിനുള്ളിൽ ഉയർന്ന ചാട്ടത്തിലൂടെ എർലിംഗ് ഹാലൻഡ് ഒരു ഉഗ്രൻ ഡൌൺവേർഡ് ഹെഡറിലൂടെ ബ്രസീലിയൻ ഗോൾ കീപ്പർ അലിസൺ ബെക്കറെ കീഴടക്കി വലയിലെത്തിച്ചു. ഗോൾ വഴങ്ങിയതോടെ സമനിലയ്ക്കായി ബ്രസീൽ സർവശക്തിയുമെടുത്ത് ആക്രമിച്ചെങ്കിലും നോർവീജിയൻ ഗോൾ കീപ്പർ ഒറിയാൻ നിലാൻഡ് റയാൻ ബ്രൂണോ ഗ്യുമാരസ് എന്നിവരുടെ ഗോൾ ഉറച്ച ഷോട്ടുകൾ അതിസാഹസികമായി തടഞ്ഞ് കോട്ട കാത്തു. മത്സരം അതിന്റെ നിശ്ചിത 90 മിനിറ്റിലേക്ക് അടുത്ത സമയത്ത് ഹാലൻഡ് വീണ്ടും തന്റെ ഗോൾ വേട്ടക്കാരന്റെ സഹജവാസന പുറത്തെടുത്തു. പ്രതിരോധ താരം ഡാനിലോയുടെ കാലുകൾക്കിടയിലൂടെ ഹാലൻഡ് തൊടുത്ത നിലം പറ്റിയുള്ള ക്ലോസ് റേഞ്ച് ഷോട്ട് അലിസനെ കാഴ്ചക്കാരനാക്കി വലതുമൂലയിലേക്ക് തുളച്ചുകയറിയതോടെ നോർവേ 2 ഗോളുകൾക്ക് മുന്നിലെത്തി. എന്നാൽ ഇഞ്ചുറി ടൈമിന്റെ 10th മിനിറ്റിൽ ബോക്സിനുള്ളിൽ കാസമിറോയെ ഓസ്റ്റിഗാർഡ് വീഴ്ത്തിയതിന് VAR പരിശോധനയിലൂടെ ബ്രസീലിന് അനുകൂലമായി പെനാൽറ്റി ലഭിക്കുകയും കിക്കെടുത്ത സൂപ്പർ താരം നെയ്മർ പന്ത് വലയിലെത്തിച്ച് ആശ്വാസ ഗോൾ നേടുകയും ചെയ്തു. 1990 ശേഷം ആദ്യമായി ബ്രസീൽ ഒരു ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ പുറത്താകുന്ന നാണക്കേടോടെ കളം വിട്ടപ്പോൾ വൈക്കിങ്ങുകൾ തങ്ങളുടെ ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ അവസാന 8-ൽ ഇടം പിടിച്ചു. അതേസമയം മെക്സിക്കോ സിറ്റിയിലെ കനത്ത അന്തരീക്ഷമർദ്ദവും ഉയരക്കൂടുതലും വെല്ലുവിളിയുയർത്തിയ 2nd മത്സരത്തിൽ തോമസ് ടുഷേലിന്റെ ഇംഗ്ലണ്ട് ടീം ചരിത്രത്തിലെ ഏറ്റവും ധീരമായ പോരാട്ട വീര്യമാണ് പുറത്തെടുത്തത്. അതുവരെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് നടത്തിയ ആതിഥേയരായ മെക്സിക്കോയെ അവരുടെ തട്ടകത്തിൽ നേരിടുക എന്നത് ഇംഗ്ലണ്ടിന് കഠിനമായിരുന്നു. എങ്കിലും മധ്യനിരയിലെ കുതിരശക്തിയായ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ അവിശ്വസനീയമായ ഇരട്ട ഗോൾ പ്രകടനമാണ് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഇംഗ്ലണ്ടിന് വലിയ മേധാവിത്വം നൽകിയത്. കളിയുടെ 36th മിനിറ്റിൽ നായകൻ ഹാരി കെയ്നിന്റെ അസിസ്റ്റിൽ നിന്ന് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ ആദ്യ ഗോൾ നേടി. വെറും 98 സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ 38th മിനിറ്റിൽ പ്രതിരോധ നിരയെ കീറിമുറിച്ചുകൊണ്ട് ബെല്ലിംഗ്ഹാം വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഇംഗ്ലണ്ട് പെട്ടെന്ന് തന്നെ 2-0 മുന്നിലെത്തി. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുൻപ് 42nd മിനിറ്റിൽ മെക്സിക്കൻ താരം ജൂലിയൻ കിനോണസ് നേടിയ മനോഹരമായ ഗോളിലൂടെ

0: ആതിഥേയർ മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. രണ്ടാം പകുതിയിൽ മത്സരം കൂടുതൽ വന്യവും നാടകീയവുമായി മാറി. കളിയുടെ 54-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ യുവ ഡിഫൻഡർ ജാരൽ ക്വാൻസ മെക്സിക്കൻ താരം ജീസസ് ഗല്ലാഡോക്കെതിരെ നടത്തിയ അപകടകരമായ സ്റ്റെഡ്സബ് ചലഞ്ചിന് വാർ പരിശോധനയിലൂടെ നേരിട്ട് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയത് ഇംഗ്ലണ്ടിനെ കടുത്ത പ്രതിസന്ധിയിലാക്കി. 10 പേരുമായി ചുരുങ്ങിയ ഇംഗ്ലണ്ടിനെതിരെ മെക്സിക്കോ വൻ ആക്രമണം അഴിച്ചുവിട്ടെങ്കിലും 60-ാം മിനിറ്റിൽ ആന്റണി ഗോർഡനെ ബോക്സിൽ വീഴ്ത്തിയതിന് ഇംഗ്ലണ്ടിന് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചു. കിക്കെടുത്ത നായകൻ ഹാരി കെയ്ൻ ഒട്ടും പിഴയ്ക്കാതെ പന്ത് വലയിലെത്തിച്ച് സ്കോർ 3-1 ആക്കി ഉയർത്തി. പോരാട്ടം അവസാനിപ്പിക്കാൻ മെക്സിക്കോ മടിക്കാത്തതിനാൽ 69-ാം മിനിറ്റിൽ അവർക്കും വാർ പരിശോധനയിലൂടെ ഒരു പെനാൽറ്റി ലഭിക്കുകയും മെക്സിക്കൻ സൂപ്പർ സ്ട്രൈക്കർ റൌൾ ജിമനസ് അത് ഗോളാക്കി മാറ്റി സ്കോർ 3-2 കളി വീണ്ടും ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കുകയും ചെയ്തു. അവസാന 30 മിനിറ്റും 11 മിനിറ്റ് നീണ്ട ഇഞ്ചുറി ടൈമും 10 പേരുമായി പ്രതിരോധിച്ച ഇംഗ്ലണ്ട് കോട്ടക്കാക്കാൻ ഡിഫൻഡർ ഡാൻ ബേണും ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡും നടത്തിയ അസാമാന്യ രക്ഷപ്പെടുത്തലുകൾ എടുത്തു പറയേണ്ടതാണ്. മെക്സിക്കോയുടെ നിരന്തരമായ ക്രോസുകളും റൌൾ ജിമനസിന്റെ അക്രോബാറ്റിക് ഓവർഹെഡ് കിക്കുകളും പിക്ഫോർഡിന്റെ തകർപ്പൻ സേവുകളിലും ഇംഗ്ലീഷ് പ്രതിരോധത്തിലും തട്ടിത്തകരുകയായിരുന്നു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ആസ്റ്റക്കയിലെ മെക്സിക്കൻ ആരാധക കൂട്ടത്തെ നിശബ്ദരാക്കി ഇംഗ്ലണ്ട് 3-2 ഇതിഹാസ വിജയം ആഘോഷിച്ചു. ഈ രണ്ട് തകർപ്പൻ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങൾ അവസാനിച്ചതോടെ വരുന്ന ശനിയാഴ്ച മയാമിയിൽ നടക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനലിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്ന ഇംഗ്ലണ്ട് നോർവേ പോരാട്ടത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ പോരാട്ടങ്ങളിലെ ക്ലാസിക് പോരിന് ഡാളസിലെ ടെക്സസ് AT&T സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടം. അത്യന്തം ആവേശം നിറഞ്ഞ ഐബീരിയൻ ഡെർബിയും തുടർന്ന് നാളെ പുലർച്ചെ 5:30 വാഷിംഗ്ടണിലെ സീറ്റിലെ ലുമൻ ഫീൽഡിൽ ആതിഥേയരായ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടുന്ന പ്രവചനാതീതമായ മത്സരവും ടൂർണമെന്റിലെ തന്നെ ഏറ്റവും വലിയ ദൃശ്യവിരുന്നുകളായി മാറും. ആദ്യ മത്സരത്തിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങാതെ അപരാജിത കുതിപ്പ് തുടരുന്ന ലൂയിസ് ഡീല ഫുവെന്റെയുടെ സ്പെയിൻ ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോമിലാണ് ഈ പ്രീ ക്വാർട്ടറിലേക്ക് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ 34 മത്സരങ്ങളിൽ തോൽവിയറിയാതെ മുന്നേറുന്ന സ്പാനിഷ് പട തങ്ങളുടെ മധ്യനിരയിലെ കരുത്തരായ റോഡ്രി, പെദ്രി, ഡാനി ഓൽമോ എന്നിവരുടെ സർഗാത്മകതയിലാണ് പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഇവർക്കൊപ്പം വിങ്ങുകളിൽ വിനാശകരമായ വേഗതയുമായി കളംനിറയുന്ന യുവവിസ്മയം ലാമിൻ യമാലും ഗോളടിവീരൻ മൈക്കൽ ഒയാസബാലും ചേരുമ്പോൾ ഏത് വൻ പ്രതിരോധ കോട്ടയും തകർക്കാൻ പോന്ന ആക്രമണ നിരയാണ് സ്പെയിനിനുള്ളത്. പ്രതിരോധത്തിൽ പൌ കുബാർസിയും ഐമറിക് ലപ്പോട്ടയും നൽകുന്ന അസാധാരണമായ ഉറപ്പും ഗോൾവലയ്ക്ക് മുന്നിൽ ഉനായ് സിമോണിന്റെ സാന്നിധ്യവും സ്പെയിനിനെ ഈ ടൂർണമെന്റിലെ ഏറ്റവും സമഗ്രമായ ടീമാക്കി മാറ്റുന്നു. എന്നാൽ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിലിറങ്ങുന്ന പോർച്ചുഗലിനെ ഒട്ടും കുറച്ചു കാണാൻ സ്പെയിനിനാവില്ല. കാരണം വ്യക്തിഗത മികവുകൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു കൂട്ടം മികച്ച കളിക്കാരുടെ നിരയാണ് അവർക്കുള്ളത്. അന്താരാഷ്ട്ര ഫുട്ബോളിലെ തന്റെ അവസാന ലോകകപ്പ് മത്സരങ്ങളിൽ കളിക്കുന്ന ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇനിയുള്ള ഓരോ മത്സരവും ജീവൻ മരണ പോരാട്ടമായാണ് കാണുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ നോക്കൌട്ട് ഘട്ടത്തിലെ തന്റെ ആദ്യ ഗോൾ നേടി റെക്കോർഡിട്ട റൊണാൾഡോയ്ക്ക് മികച്ച പിന്തുണ നൽകാൻ ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീനിയ, റാഫേൽ ലിയാവോ എന്നിവരടങ്ങുന്ന അത്യാധുനിക മധ്യനിരയും ആക്രമണ നിരയും പോർച്ചുഗലിനുണ്ട്. പ്രതിരോധത്തിൽ റൂബൻ ഡയസും കാൻസലോയും നൽകുന്ന പരിചയ സമ്പത്തും ഗോൾ കീപ്പർ ഡീഗോ കോസ്റ്റയുടെ സാന്നിധ്യവും പോർച്ചുഗലിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. പൊസഷൻ ഫുട്ബോളിന്റെ ആധിപത്യം പുലർത്തുന്ന ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ മധ്യനിരയിലെ പോരാട്ടമായിരിക്കും കളിയുടെ ഗതി നിശ്ചയിക്കുക. ചരിത്രപരമായി ഇരു ടീമുകളും തമ്മിലുള്ള മത്സരങ്ങൾ സമനിലകളിൽ അവസാനിക്കാറുണ്ടെങ്കിലും സ്പെയിനിന്റെ നിലവിലെ ഫോമും പ്രതിരോധത്തിലെ കെട്ടുറപ്പും റൊണാൾഡോയുടെ കരിയറിലെ അവസാന ലോകകപ്പ് മോഹങ്ങൾക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. രണ്ടാമത്തെ മത്സരത്തിൽ സീറ്റിലെ സ്വന്തം ഗാലറിയുടെ ആവേശം മുഴുവൻ ഉൾക്കൊണ്ടിറങ്ങുന്ന USA ടീം തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നിലേക്ക് കണ്ണുവച്ചാണ് മൗറീഷ്യോ പോച്ചെട്ടിനോയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ ബൂട്ട് കെട്ടുന്നത്. ബോസ്നിയക്കെതിരെയുള്ള മികച്ച വിജയത്തിന് ശേഷം ടീമിലെ സൂപ്പർ സ്ട്രൈക്കർ ഫൊളാരിൻ ബലോഗന്റെ ചുവപ്പ് കാർഡ് സസ്പെൻഷൻ ഫിഫ അപ്രതീക്ഷിതമായി പിൻവലിച്ച വാർത്ത US ക്യാമ്പിൽ വലിയ ഊർജ്ജമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നായകൻ ക്രിസ്റ്റ്യൻ പുലിസിച്ചിനൊപ്പം ബലോഗൻ കൂടി മുന്നേറ്റ നിരയിൽ ഒന്നിക്കുമ്പോൾ USAയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഇരട്ടിക്കും. വെസ്റ്റൺ മക്കെന്നി, ടൈലർ ആഡംസ്, മാലിക് ടിൽമാൻ എന്നിവരടങ്ങുന്ന മധ്യനിരയാണ് അമേരിക്ക അമേരിക്കയുടെ കളി നിയന്ത്രിക്കുന്നത്. ഇവരുടെ തീവ്രമായ പ്രസിംഗ് ഗെയിം ബെൽജിയത്തിന്റെ താളം തെറ്റിക്കാൻ പോകുന്നതാണ്. വിംഗ് ബാക്കുകളായ സെർജീനിയോ ഡസ്റ്റും ആന്റണി റോബിൻസണും നൽകുന്ന വേഗതയും പ്രതിരോധത്തിൽ ടീം റീമിന്റെ അനുഭവ സമ്പത്തും ആതിഥേയർക്ക് കരുത്താകും. മറുഭാഗത്ത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അത്ര സ്ഥിരതയാർന്ന പ്രകടനമല്ല കാഴ്ചവെച്ചതെങ്കിലും സെനഗലിനെതിരെ 2 ഗോളിന് പുറകിൽ നിന്ന ശേഷം അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി പ്രീ ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ റൂഡി ഗാർഷ്യയുടെ ബെൽജിയം ഒട്ടും എളുപ്പമുള്ള എതിരാളികളല്ല. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച പ്ലേമേക്കർമാരിൽ ഒരാളായ കെവിൻ ഡി ബ്രൂയിനെ നയിക്കുന്ന ബെൽജിയൻ നിരയിൽ ജെറമി ഡോക്കുവിന്റെ വിനാശകരമായ ട്രിബിളിംഗുകളും യൂറി ടീലമൻസിന്റെ മിന്നും ഫോമും ഏത് പ്രതിരോധത്തെയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. മുന്നേറ്റത്തിൽ ചാൾസ് ഡി കെറ്റിലറേയും ബെഞ്ചിൽ നിന്ന് സൂപ്പർ സബായി ഇറങ്ങാൻ സാധ്യതയുള്ള റൊമേലു ലുക്കാക്കുവും ഗോൾ വലയ്ക്ക് മുന്നിൽ അനുഭവ സമ്പത്തിന്റെ കൊടുമുടിയായ തിബോ കോർട്ടോയും അണിനിരക്കുമ്പോൾ ബെൽജിയം കടുത്ത പോരാട്ട വീര്യമാണ് പുറത്തെടുക്കുക. ട്രാൻസിഷൻ കളികളിൽ ബെൽജിയത്തിന്റെ പ്രതിരോധം പലപ്പോഴും പതറാറുള്ളത് അമേരിക്കൻ വിങ്ങർമാർക്ക് മുതലെടുക്കാൻ സാധിക്കുന്ന വലിയൊരു ബലഹീനതയാണ്. 2014 ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ബെൽജിയത്തോട് ഏറ്റുവാങ്ങിയ തോൽവിക്ക് സ്വന്തം മണ്ണിൽ വെച്ച് പ്രതികാരം ചെയ്യുക എന്ന ലക്ഷ്യം കൂടി USA മുന്നിൽ കാണുന്നുണ്ട്. മത്സരത്തിന്റെ കനത്ത അന്തരീക്ഷവും ഹോം ഗ്രൗണ്ടിന്റെ വലിയ പിന്തുണയുമുള്ളതിനാൽ മത്സരം എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കോ നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. എങ്കിലും ടീമിന്റെ കെട്ടുറപ്പിലും നിലവിലെ മികച്ച ഫോമിലും അമേരിക്കയ്ക്ക് നേരിയ മുൻതൂക്കമുണ്ട്. ഈ 2 മത്സരങ്ങളും ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശം നിറഞ്ഞ നോക്കൌട്ട് രാത്രികൾ സമ്മാനിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ ഫഹീം ചമ്രവട്ടം.

ഇന്ന് ആറാം ബുധനുള്ള ഹരിതവീതിയിൽ കുറ്റിമുല്ല കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മൊഗ്രാൽപുത്തൂരിലെ മീനാക്ഷി രവി, തുടർന്ന് കൃഷിജാലകം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അക്കരെ അക്കരെ അക്കരെ എന്ന പടത്തിൽ എം ജി ശ്രീകുമാർ, ഉണ്ണിമേനോൻ, ജോജോ എന്നിവർ പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഈണമിട്ടത് ഔസേപ്പച്ചൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
4: ഹലോ പ്രിയ ഗീതം.
5: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
10: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
9: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
10: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
9: ഏറ്റവും പുതിയ റിലീസുകൾ,
10: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
9: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
8: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
9: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
12: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
15: ഹലോ,
16: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
15: വീണ്ടും
16: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ,
15: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
17: സർ, ഇത്രയും രൂപ.
15: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
17: 2 ലക്ഷം?
18: എന്ത് പറ്റി അച്ഛാ?
17: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
16: അയ്യോ,
17: കട്ട് ചെയ്തു.
18: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
17: തട്ടിപ്പോ?
18: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്, ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
17: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
18: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
19: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
20: ആ മാഷേ, സുഖാണോ?
21: ആ, സുഖം തന്നെ, സുഖം തന്നെ.
20: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
21: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
20: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു. കഴിഞ്ഞു. 108 സർക്കാർ ITI-കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI-കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI-admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
0: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
1: വരുന്നു സൂര്യയും മമിത ബൈജുവും പ്രധാന വേഷത്തിലെത്തുന്ന റൊമാന്റിക് ഫാമിലി എന്റർടൈനർ വിശ്വനാഥൻ സൺസ്.
22: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. നീലാംബരപ്പൂക്കൾ തോരണം ചാർത്തുന്ന നീലത്തട ചുരുൾ വേണി. യേശുദാസ് പാടിയത്. ബിച്ചുതിരുമലയുടെ വരികൾ ഈണമിട്ടത് കണ്ണൂർ രാജൻ.

ജന്മസാഗര സീമയിൽ നിന്നെയും തേടി വന്നു ഞാൻ. യേശുദാസും സുജാതയും പാടിയത്. ഗാനശില്പികൾ കെ ജയകുമാർ, ജെറി അമൽദേവ്.

ലളിതഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ ഇപ്പോൾ ചെണ്ടമേളം കെ ചെന്തിയും സംഘവും അവതരിപ്പിച്ചത്.

0: കെ ചെന്തിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം മൂന്നാം അധ്യായത്തിലേക്ക് സ്വാഗതം. ഓണക്കാല വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. വിളവിന്റെ വിസ്മയം തീർക്കാൻ വീട്ടുമുറ്റത്ത് വിശാലമായ പച്ചക്കറിത്തോട്ടമൊരുക്കി വിഭവസമൃദ്ധമായ വിഷവിമുക്തമായ സദ്യ ഒരുക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. സദ്യവട്ടങ്ങൾക്ക് വേണ്ട പച്ചക്കറികൾ നട്ട് രണ്ടാഴ്ച പിന്നിടുമ്പോൾ അവ കരുത്തോടെ വളർന്ന് ആദ്യഘട്ട വളപ്രയോഗത്തിന്റെ വളർച്ചയിലെത്തി നിൽക്കുകയാണ്. യഥാസമയത്തുള്ള വളപ്രയോഗവും തിരുവാതിര ഞാറ്റുവേലയുടെ പ്രത്യേകതകളുമെല്ലാം കൂടിയാകുമ്പോൾ മികച്ച വളർച്ചയും വിളവും ലഭിക്കുമെന്നതിൽ തർക്കമില്ല. കാർഷിക അഭിവൃദ്ധിയിൽ ശുഭപ്രതീക്ഷകളോടെ കൃഷിയിറക്കിയ വിവിധ ശ്രേണിയിൽപ്പെട്ട കർഷകരുടെ സ്വപ്നം പൂവണിയാനുള്ള നാളുകൾക്കായി കാത്തിരിക്കാം. കൃഷി എന്നത് ഒരു പാഷനായി മാറുന്ന ഇക്കാലത്ത് ഓണവിഭവങ്ങൾ ഓരോ വീട്ടുമുറ്റങ്ങളിലും ഉണ്ടാകുക എന്ന സന്ദേശം ഏറ്റെടുത്ത കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നൽകി കൃഷിവകുപ്പും സ്വന്തം കൃഷിഭവനുകളും കൂടെയുള്ളപ്പോൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തികഞ്ഞ ആവേശത്തിലാണ്. ഇന്ന് ഈ പരമ്പരയുടെ മൂന്നാം അധ്യായത്തിൽ നമുക്കൊപ്പമുള്ളത് നിരവധി വീട്ടമ്മമാരെ, വിദ്യാർത്ഥികളെ, ചെറുപ്പക്കാരെ നല്ല കർഷകരാക്കി കൃഷി വരുമാനമാക്കി മാറ്റാനുള്ള രീതിയിൽ പരിശീലനങ്ങൾ നൽകി ജൈവകൃഷിയിലൂടെ വരുമാനവും ആരോഗ്യവും നേടുന്നതിനുള്ള വഴിയെ സഞ്ചരിച്ച് പരിശീലനങ്ങൾ നൽകി അനന്തപുരി ജൈവ പരിശീലന കളരി എന്ന സ്ഥാപനത്തിന് നേതൃത്വം നൽകി അതിലൂടെ നിരവധി പേർക്ക് സൗജന്യമായി കാർഷിക പരിശീലനങ്ങൾ നൽകി വരുന്ന തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായ ശ്രീ ആർ രവീന്ദ്രനാണ്. മട്ടുപാവ് കൃഷിയിലൂടെ വീടുകളിൽ പച്ചക്കറികളുടെ വിളപ്പൊലിമ തീർത്ത ശ്രീ ആർ രവീന്ദ്രൻ ചിട്ടയായ വഴികളിലൂടെയാണ് കൃഷിരീതികൾ പകർന്നു നൽകുന്നത്. അതുകൊണ്ടുതന്നെ ഓണക്കാല പച്ചക്കറികൾക്കായി തയ്യാറെടുക്കുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃഷിക്ക് ഏറെ മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല.
3: ഇപ്പോൾ ഓണക്കാല പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള എല്ലാം തുടക്കം കുറിച്ചു കഴിഞ്ഞു. നമ്മൾ മണ്ണെല്ലാം തയ്യാറാക്കി വിത്ത് തൈകൾ നട്ട് കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാഴ്ചയോളം ആയി. രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അത് ചെയ്യേണ്ട വളപ്രയോഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് എനിക്കിന്നിപ്പോൾ പറയാനുള്ളത്. പക്ഷെ ഞാൻ കൃഷി ചെയ്യുന്ന രീതിയിൽ ജൈവവള കൃഷി മാത്രമേ ഉള്ളൂ. ജൈവവളം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജൈവവളങ്ങളാണ്. അതിൽ ഫിഷമിനമുണ്ട്, മുട്ടമിശ്രിതമുണ്ട്, ഹൃദയാമൃതമുണ്ട്, സസ്യാമൃതമുണ്ട്. അങ്ങനെ പല രീതിയിലും ഉള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കിയെടുത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓണക്കാലത്ത് കൃഷിക്ക് ചെയ്യുന്നവർക്കും ഇതേപോലുള്ള വളങ്ങൾ ഉണ്ടാക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്യൂഡോമോണോസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കും. ഉപയോഗിക്കുന്നത് കീടങ്ങളെ നിയന്ത്രിക്കാനും നാമ്പി ചീൽ രോഗം, വേരി ചീൽ രോഗം ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് സ്യൂഡോമോണോസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ വിജയകരമായിട്ടാണ് നടക്കുന്നത്. രണ്ടാഴ്ച കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, അതായത് എൻ്റെ കണക്കും പ്രകാരം ഒരു ചെടിയില ഒരു 7-8 ഇല പ്രായം വരുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന ഫിഷമിനോ. അപ്പോൾ ഇതെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കും. തയ്യാറാക്കി വെച്ചിട്ട് ഫിഷമിനോ നമ്മൾ ഡൈലിട്ട് ഒഴിച്ചു കൊടുക്കും. സാധാരണ ഫിഷമിനോ ഉപയോഗിക്കുന്നത് മത്തി ശർക്കരയും വെച്ചാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം മത്തിക്ക് ഭയങ്കര വിലയാണ്. അതിൻ്റെ ഒരു ഇതിൽ കൊഞ്ചിൻ്റെ വേസ്റ്റും ഞണ്ടിൻ്റെ വേസ്റ്റ് വെച്ച് വരെ ഞാൻ ഫിഷമിനോ ഉണ്ടാക്കി. സാധാരണ മത്തിയും ശർക്കരയും വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ ഫലവത്തായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റി. പുറത്തുള്ള ചെടികളുടെ വളർച്ച അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ഫിഷമിനോ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ 30 ഇരട്ടി വെള്ളം ചേർത്ത് എൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നുണ്ട്. 35 ഇരട്ടി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്ത് അരിച്ചെടുത്ത് നമ്മൾ

ഇലകൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. ചെടികൾക്ക് വളരെ വളർച്ച ഉണ്ടാകുന്നുണ്ട്. അതേപോലെ പുഷ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട്. പുഷ്പം മാത്രം ആഗ്രഹിക്കുന്ന ആ ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ മേൽവളമായിട്ട് നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് നമുക്ക് ചാണകപ്പൊടി. സാധാരണ എല്ലാവരും ചാണകം ഉണക്കി പൊടിച്ചാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതല്ല, ഗുണം കൂടുതൽ പച്ച ചാണകം ഉപയോഗിക്കണം. പച്ച ചാണകം കൊണ്ടുവന്ന് സൂര്യപ്രകാശം തട്ടാതെ വെച്ച് അത് പൊടിയാനുള്ള സാഹചര്യം ഉണ്ടാകും. അത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ നമുക്ക് പച്ച ചാണകം വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ ഗോമൂത്രം കിട്ടുമെങ്കിൽ അതിൽ ചേർക്കാം. ചേർത്തിട്ട് കടലപ്പിണ്ണാക്ക് കുതിർത്ത് 5 ദിവസം വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനെ നമുക്ക് ഡൈലൂട്ട് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്ക് ഭയങ്കര വളർച്ചയാണ് അതിൽ കിട്ടുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു വളമാണ് കോഴിക്കാഷ്ടം വെച്ച്. അതിനിപ്പോൾ സസ്യാമൃതം എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. സാധാരണ കോഴിക്കാഷ്ടം ചൂടാണ്, സ്മെല്ലാണ്. ഇത് ചൂടും സ്മെല്ലും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് കൈകൊണ്ട് വാരി ചെടിക്ക് ഉപയോഗിക്കത്തക്ക വിധത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മളിപ്പം 15 ദിവസം കഴിഞ്ഞിട്ട് ഫിഷമിന് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മൾ മണ്ണിലിട്ട വളത്തിൻ്റെ ആ ഇത് രീതി അനുസരിച്ച് എത്രത്തോളം നമ്മളിട്ടെന്നുള്ള കാര്യം കൃഷി ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അതിൽ നമുക്ക് ചെടിയുടെ വളർച്ച കാണുമ്പോൾ അറിയാം. എന്തെങ്കിലും ഒരു വളർച്ചയ്ക്ക് ഒരു കുറവ് വരണമെങ്കിൽ ചെയ്യാം ഈ സസ്യാമൃതം നമുക്ക് ഇടാം. അതിനോടൊപ്പം തന്നെ പച്ച ചാണകത്തിൽ കലക്കിയുള്ള കടലപ്പിണ്ണാക്കുമായിട്ടുള്ള അതിൻ്റെ തെളിയൊക്കെ കുടിച്ച് കൊടുക്കുമ്പോൾ ചെടിയൊക്കെ നല്ല വളർച്ച ഉണ്ടാകുന്നുണ്ട്. വളർച്ച ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് പെട്ടെന്ന് മുട്ടിടാനുള്ള ഇതും. സാധാരണ നമുക്ക് വെണ്ടയൊക്കെ നട്ട് കഴിഞ്ഞാൽ ഒരു 35 ദിവസത്തിൽ നമുക്ക് കാ അടക്കത്തക്ക സംവിധാനം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മൾ വളപ്രയോഗം കുറവാണെന്നുണ്ടെങ്കിൽ 40-45 ദിവസമാകും. പൂത്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട എന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ട മിശ്രിതമുണ്ട്, എഗ്ഗമിനും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. വൈകുന്നേരം വിളകളിൽ ചെയ്യാവൂ, രാവിലെ ചെയ്യരുത്. ചെയ്തിട്ട് സൂര്യപ്രകാശം അടിക്കരുത്. മൊട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സമയത്ത് തക്കാളിയിലൊക്കെ ആണെങ്കിൽ ആ മൊട്ട് വന്ന് പൂവെല്ലാം വിരിഞ്ഞ് കുല കുല നമുക്ക് കാ പിടിക്കണ കാണാം. ഒരൊറ്റ പൂ പോലും നഷ്ടപ്പെടില്ല. പൂ നഷ്ടപ്പെടാതെ കാ വരണമെങ്കിൽ ശരിക്കുള്ള പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കൂടി വേണം. തേനീച്ച കോളനി വല്ലതും നമ്മൾ കൃഷി സ്ഥലത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഫലവത്താണ്. നമുക്ക് 2 ഉപയോഗമാണ്. നമുക്ക് തേനും കിട്ടുന്നുണ്ട്, പോളിനേഷൻ നടക്കാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട്. പിന്നെ കായ്ഫലം കിട്ടുന്നതിനാണെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും മേൽവളം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ച് വിടുന്നവർക്ക് ആർക്കും കൃഷിയിൽ ഒരു പരാജയവും വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഗ്രോ ബാഗ് കൃഷി ചെയ്യത്തക്ക ടെറസ് കൃഷിക്ക് ഒരു പ്രത്യേകമായിട്ടൊരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സുരക്ഷിത മട്ടിപ്പാവ് ജൈവ കൃഷി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിൽ പറയുന്നത് 1 കിലോ ഭാരം പോലും നമ്മൾ ടെറസ് താങ്ങരുത്, 1 തുള്ളി വെള്ളം പോലും ടെറസ് വീഴരുത് എന്നുള്ള മെത്തേഡിലാണ്. പിന്നെ വളപ്രയോഗത്തിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കായ്ഫലം കിട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും വളം കൊടുക്കുക. അതൊരു പ്രത്യേകമായിട്ടുള്ളതാണ്. ആ ടെറസ് കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ടെറസിൽ ഈ ചെടിക്ക് ഉപയോഗിക്കുന്ന വെള്ളം ഒട്ടും നഷ്ടപ്പെടുത്തരുത്. നഷ്ടപ്പെടുന്ന വെച്ചാൽ അതിന് വെള്ളം ഒഴിക്കുന്ന വെള്ളമല്ല നഷ്ടപ്പെടുന്നത്, അതിന് ആ ചെടിക്ക് കൊടുത്ത ആഹാരമാണ് നഷ്ടപ്പെടുന്നുള്ളൊരു എല്ലാവർക്കും ആ ചിന്ത വേണം. അതനുസരിച്ച് വെള്ളം ഒഴിക്കുന്ന ലിമിറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ രാവിലെ വെള്ളം ഒഴിക്കുകയാണ്. രാവിലെ ഒഴിക്കുമ്പോൾ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ ഹോൾ കാണും. അത് ടെറസിനെ മോൾ ചെയ്യുന്നതാണെങ്കിൽ ചെടിച്ചട്ടി ഇരുന്നാലും ഗ്രോ ബാഗ് ഇരുന്നാലും അടിയിലൊരിക്കലും ഹോൾ ഇടാൻ പാടില്ല, സൈഡിലേ ഇടാവൂ. അത് ഞാൻ വരുന്നവർക്കെല്ലാം അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വെച്ചിരിക്കുന്നതെല്ലാം സ്റ്റാൻഡിലാണ്. സ്റ്റാൻഡ് വയ്ക്കുമ്പം ഒരു 13 ഇഞ്ച് പൊക്കത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഓരോ ഗ്രോ ബാഗും ചെടിച്ചട്ടികളും. അപ്പം വെള്ളം അഥവാ വീഴുന്നാലും അടിയിലൊരു ട്രേ വെച്ച് കൊടുക്കും. ആ വെള്ളം ഒട്ടും നഷ്ടപ്പെടാതെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വെള്ളം ലിമിറ്റ് ചെയ്യുക. വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഈ മഴ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മഴ സമയത്ത് 2 പോരായ്മകളുണ്ടാവാം. നല്ല പുഷ്ടിയായിട്ടിരിക്കുന്ന ചെടിക്കാണെങ്കിൽ ഒരുവിധം മഴ പെയ്താൽ ആ ചെടിയിലെ ചുവടിൽ വെള്ളം കിട്ടില്ല, അത് ഇലയെല്ലാം മറഞ്ഞ് പുറത്ത് പോവുകയുള്ളു. അപ്പോൾ നമ്മൾ കാരണം മഴ പെയ്തല്ലോ ഇനി വെള്ളം ഒഴിക്കണ്ടെന്ന് വിചാരിക്കരുത്. പോയി നോക്കണം, ആ ഒന്ന് മണ്ണിൽ വെള്ളം വെച്ചൊന്ന് ചുരണ്ടി നോക്കണം. അപ്പോൾ അറിയാം വെള്ളം ഇറപ്പം ഇല്ല. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും കൂടുതലുള്ള മഴ സമയത്ത് ഇതിനകത്ത് വീഴുന്ന വെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും. അതിൽ പ്രത്യേകിച്ച് ടെറസ് കൃഷിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒരിക്കലും തറയിൽ വയ്ക്കരുത്. ടെറസ് കൃഷിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിക്വിഡ് പോലുള്ള വളങ്ങളാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഹൃദയാമൃതം എന്നൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അത് ലിക്വിഡായിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ ഗ്രോ ബാഗിലൊക്കെ ആകുമ്പോൾ വീണ്ടും മണ്ണും വളവും കൂടി മിക്സ് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അത് നിറഞ്ഞു പോകും, നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ലിക്വിഡായിട്ടുള്ള വളം ഒഴിക്കുന്ന സമയത്ത് അതിന് ആ ചെടിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകഘടകങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അത് പൂക്കാനും കായ്ക്കാനും ചെടി വളരാനും കീടങ്ങൾ വരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെറസിൻ്റെ മുകളിലല്ല, നമ്മൾ ഏത് കൃഷി തറയെ കൃഷി ചെയ്താലും ചെയ്യണമെന്ന് വെച്ചാൽ കീട നിയന്ത്രണം. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ചെയ്യേണ്ടത് കീടം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വേപ്പെണ്ണ മിശ്രിതമുണ്ട്, നമുക്ക് വെളുത്തുള്ളി കാന്താലി മിശ്രിതമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കീടത്തിനെ നോക്കരുത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് ഇലകളിലടിക്കണം. അപ്പം കീടങ്ങൾ വരാതിരിക്കുന്നുണ്ട്, പയറിന് ചാഴി വരുന്നുണ്ട്.
മുന്നേ വരുന്നുണ്ട്. ഈ

0: മുഞ്ഞയ്ക്കെല്ലാം വെളുത്തുള്ളി കാന്താരിമുളക് മിശ്രിതം നമ്മൾ ഈ മുഞ്ഞയ്ക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ പിന്നെ അത് ഉണ്ടാവില്ല. ഫിഷമിനും ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാഴി പോലുള്ള കീടങ്ങൾ വരുന്നില്ല. അപ്പോൾ അതിനൊക്കെ സംരക്ഷിക്കാൻ പറ്റും. ചെയ്യേണ്ട കൃത്യമായി ചെയ്യുക. അപ്പോൾ അത് കായ്ച്ചു തീരുന്ന നേരം നമ്മൾ ഇതുപോലെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കൃഷിയിൽ ഒരു നഷ്ടവുമില്ല. ഈ ഓണക്കാലത്ത് എൻ്റെ മനസ്സിൽ ഒരു കുട്ട പച്ചക്കറി പറിക്കണമെന്നാണ്. ആ ഒരു കുട്ട പച്ചക്കറി പറിക്കത്തക്ക വിധത്തിലാണ് ഞാൻ ക്ലാസ് കൊടുക്കുന്നതും. അവിടെ വന്ന് പഠിക്കുന്ന എല്ലാം 100 പേരിൽ 95% ആൾക്കാരും നല്ലപോലെ ഇത് ചെയ്യുന്നുണ്ട്. അനന്തപുരി ജൈവ കൃഷി പഠന കളരി എന്നുള്ളൊരു സ്ഥാപനമാണ് എനിക്കുള്ളത്. ഞാനും CTCRIയിലെ ഒരു പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ CS രവീന്ദ്രൻ സാറ് ഞങ്ങൾ രണ്ടുപേരുമാണ് പഠിപ്പിക്കുന്നത്. പിന്നെ വിജയഭാസ്കർ എല്ലാ ക്ലാസ്സിനും വരും. അവരുടെ അനുഭവങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവരുടെ പ്രോഗ്രാമിൽ പ്രോജക്റ്റെല്ലാം വെച്ച് അതിൻ്റെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിന് തന്നെ നിറയാണ്. അതേപോലെ ചെയ്യാനുള്ളൊരു മനസ്സവർക്ക് തോന്നിയാണ്. ആ വിധത്തിലാണ് അവിടെ പഠിപ്പിച്ച് വിടുന്നതും. ഈ വിധത്തിൽ ചെയ്യണമെങ്കിൽ നമ്മളെ കൃഷിക്ക് ഒരു ദോഷവും നഷ്ടവും വരുന്നില്ല. ഞാനിവിടെ ഈ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അടുത്ത ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷൻ ചെയ്തു. രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 88 48 74 84 03. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, 88 48 74 84 03. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് നെക്സ്റ്റ് ബാച്ചിലേക്കാണെന്ന് പറഞ്ഞോളൂ. നിങ്ങൾ വേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്. ആ നമ്പറിൽ നിങ്ങളെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇത്രയും അയച്ചു തരിക. എന്നിട്ട് ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളെല്ലാം ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നിങ്ങളെ വിളിച്ചറിയിക്കും. ക്ലാസ് കഴിയുന്നവരെ മാത്രമേ ഞങ്ങൾ ഈ അനന്തപുരി ജൈവകൃഷി പഠന കളരി എന്നുള്ള ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുള്ളൂ. ഇനി ആ ഗ്രൂപ്പിൽ കൂടിയാണ് ഞങ്ങൾ സംശയ നിവാരണങ്ങളെല്ലാം തീർക്കുന്നത്. എപ്പോഴും ഏതവസരത്തും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ സ്ഥാപനത്തിൽ വന്ന് പഠിക്കാം. ഈ ടെറസ് കൃഷി ചെയ്യുന്നതിൽ ഇപ്പോൾ എൻ്റെ അറിവിൽ തന്നെ കൂടുതലും വീട്ടമ്മമാർ തന്നെയാണ്. അപ്പോൾ അവർക്ക് ചെയ്യാം. അവരുടെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഓണത്തിന് പച്ചക്കറികൾ, ഒരു വിഷമയം ഇല്ലാത്ത പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ സദ്യക്കുണ്ടാം. ഞാൻ ഈ നെല്ല് വരെ എൻ്റെ ടെറസ് കൃഷി ചെയ്യുന്നുണ്ട്. മാവേലി വരുമ്പോൾ വിഷമായിട്ടുള്ള ഒരു ആഹാരവും ഞാൻ കൊടുക്കില്ല. എൻ്റെ ടെറസിൻ്റെ മുകളിൽ എൻ്റെ പറമ്പിലും ഉള്ള ആ ഉൽപ്പന്നങ്ങൾ വെച്ചുള്ള കറി തന്നെയാണ് വയ്ക്കുന്നത്. ഭക്ഷണ രീതി അങ്ങനെയാണ്. ആ വിധത്തിൽ എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: ഓണക്കാല പച്ചക്കറികളിലെ അടിസ്ഥാന വളപ്രയോഗവും സംരക്ഷണ രീതികളുമെല്ലാം മനസ്സിലായല്ലോ. ദൈനംദിനം ശ്രദ്ധ ചെലുത്തി പരിപാലിച്ചാൽ 100 മേനി ഉറപ്പ്. ഇന്നത്തെ അധ്യായത്തിൽ പങ്കെടുത്ത് കൃഷി അറിവുകൾ പങ്കുവച്ചത് അനന്തപുരി ജൈവ പഠന കളരിയുടെ അമരക്കാരനും ജൈവ കർഷകനും നിരവധി പുരസ്കാര ജേതാവും കൂടിയായ തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി ശ്രീ R. രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൽ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

ശ്രീമദ് ഭഗവത്ഗീത എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനമാണ് കേട്ടത്. പി ഭാസ്കരൻ്റെ വരികൾ, ഈണമിട്ടത് വി ദക്ഷിണാമൂർത്തി.

ഇന്ന് വൈകിട്ട് 6:50-നുള്ള ഹരിതവീഥിയിൽ കുറ്റിമുല്ല കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മൊഗ്രാൽ പുത്തൂരിലെ മീനാക്ഷി രവി. തുടർന്ന് കൃഷിജാലകം. ചെണ്ടുമല്ലി കർഷകർ അറിയാൻ കൃഷിവകുപ്പ് റിട്ടയേർഡ് ജോയിൻറ്റ് ഡയറക്ടർ ഇ കെ അജിമോൾ സംസാരിക്കുന്നു. ജൈവം ജീവനം കാർഷിക വാർത്തകൾ ഇന്ന് 6:50-നുള്ള ഹരിതവീഥിയിൽ.

ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:41. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കും. ഡൽഹിയിലെ

0: This is Akashvani, the news read by Abhishek Mukhopadhyay. Prime Minister Narendra Modi arrived at Jakarta in Indonesia today, beginning his high-stakes three-nation Indo-Pacific tour. Upon arrival at the Jakarta airport, Mr. Modi was personally received by Indonesian President Prabowo Subianto. Prime Minister Modi was accorded a grand and enthusiastic welcome from the local Indonesian community and the Indian diaspora, featuring traditional Indian and Indonesian cultural performances. This is Prime Minister Modi's fourth visit to Indonesia and his first bilateral visit since the elevation of India-Indonesia ties to the level of comprehensive strategic partnership in May 2018. During the visit, the Prime Minister will hold bilateral discussions with the Indonesian President and review the progress made in the partnership. The Prime Minister will also travel to cultural and historic city of Yogyakarta, where he will visit the Prambanan Temple Complex. On the second leg of the visit, Mr. Modi will travel to Australia from the 8th to the 10th of this month. Mr. Modi will visit New Zealand on the third and last leg of his three-nation visit. Union Minister of Commerce and Industry Piyush Goyal today said that technology-enabled bilingual management education can help bridge the rural-urban divide and make quality education accessible to talented and needy students, irrespective of the circumstances. He said this while virtually addressing the inauguration of a newly launched course at the Indian Institute of Management, Udaipur, from New Delhi. In Jharkhand, continuous rainfall has affected normal life in Ranchi and several other districts of the state, leading to waterlogging in many urban and rural areas. The India Meteorological Department has issued a yellow alert for 2 days forecasting heavy rain, thunderstorms, lightning and strong winds with speeds of 40 to 50 kilometers per hour in several parts of the state. During the last 24 hours, the highest rainfall of 79.8 millimeters was recorded at Nimdi in Saraikela Kharsawan district, while Ranchi received 37 millimeter of rain. People have been advised to avoid unnecessary travel during adverse weather conditions and to stay in safe locations. The Department of Consumer Affairs has amended the Legal Metrology General Rules 2011 to substantially reduce the requirement of standard weights for the verification of high-capacity weighing instruments by introducing scientific, reputability-based verification approach. Under the revised provisions, the mandatory quantity of standard weights required before substitution with constant loads has been reduced to 50% of the maximum capacity to 20% while maintaining the prescribed standards of verification accuracy and reliability. Union Minister of Road Transport and Highways Nitin Gadkari today chaired a review meeting of the National Highways Logistics Management Limited and assessed the project-level progress of multimodal logistics parks, ropeways, intermodal stations and wayside amenities being developed across the country. During the meeting, Mr. Gadkari also evaluated the key challenges affecting project implementation and directed all concerned stakeholders to resolve bottlenecks on priority and expedite project execution. The appeal by the people of Pakistan-occupied Jammu and Kashmir, POJK, to the Indian government for assistance underscores the depth of the crisis unfolding in the region. Protests have continued across POJK for more than a month. An official said that the nature of the appeal is particularly worrying as people in POJK are seeking medicines and essential food supplies from India. This reflects the gravity of the humanitarian situation in the region. On the instructions of Field Marshal Asim Munir, the Pakistani establishment has blocked the supply of ration and medicines to the region for the past 20 days. Mourners dressed in black flooded Iran's capital Tehran for of funeral processions today honoring the late Supreme Leader Ayatollah Ali Khamenei. Khamenei's flag-draped coffin, along with those of several family members, was carried on a truck decorated to resemble the ornate latticework surrounding the shrine of an imam. They were killed in an airstrike on the 28th of February at the outset of the war launched by Israel and the United States. The massive turnout was encouraged by Iran's theocratic leadership to as a show of national unity and strength. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: ആദവനാട് മാട്ടുമ്മൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ അക്കാദമിക് ബ്ലോക്ക് വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 2025-26 അധ്യയന വർഷത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അനുമോദിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ പഠന സാഹചര്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും AI സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പഠന രീതികൾക്കായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അനിവാര്യമാണെന്നും ഗവൺമെന്റ് അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഏകദേശം 3.90 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികളും അനുബന്ധ സൗകര്യങ്ങളും ഉൾപ്പെടെ നിർമ്മിച്ച 3-നില കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചത്. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പൊന്നാനി ഈശ്വരമംഗലത്ത് പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ സൗജന്യ PSC പരിശീലനം ആരംഭിച്ചു. ബാച്ചിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ 6 മാസ കാലയളവിൽ വിവിധ സർക്കാർ വകുപ്പുകളിൽ ജോലി നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള അനുമോദന സമ്മേളനവും KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. കാരടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും പരിശീലന കേന്ദ്രം മുൻ ഉദ്യോഗാർത്ഥിയുമായ മുബ്സിറ സിറാജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏറനാട് ലീഗൽ സർവീസ് കമ്മിറ്റി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കായി ആന്റി റാഗിംഗ് ലഹരി വിരുദ്ധ നിയമ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി റിസോഴ്സ് പേഴ്സൺ അഡ്വക്കേറ്റ് ഷാക്സ് MT ക്ലാസ് നയിച്ചു. വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യബോധം വളർത്തുന്നതിനും പഠനം കാര്യക്ഷമമാക്കുന്നതിനും ജില്ലാ പഞ്ചായത്ത് വിജയവേരിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പെപ്പ് ടോക്ക് വീഡിയോകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിദ്യാർത്ഥികളുടെ മനസ്സിൽ ആത്മവിശ്വാസത്തിന്റെ വിത്തുകൾ പാകാനും പഠനത്തോട് അഭിനിവേശം ജ്വലിപ്പിക്കാനുമാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പെപ് ടോക്ക് പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് അംഗം KT അഷ്റഫ് വിതരണം ചെയ്തു. ഗവൺമെന്റ് സ്കൂൾ തലത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മക്കരപ്പുറമും എയ്ഡഡ് മേഖലയിൽ കൊണ്ടോട്ടി EMEA ഹയർ സെക്കൻഡറി സ്കൂളും 1st നേടി. GHSS അരീക്കോട്, ഓറിയന്റൽ HS തിരുവങ്ങാടി എന്നിവ 2nd, GHSS പേരശ്ശനൂരും GHSS കാവനൂരും 3rd കരസ്ഥമാക്കി. ഈ വർഷം SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ഹൈസ്കൂളുകളെയും ചടങ്ങിൽ അനുമോദിച്ചു. കളക്ടറേറ്റ് ആസൂത്രണ സമിതി ഹാളിൽ നടന്ന സംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK അസുലു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെൻസസ് 2027 ഭാഗമായി 1st ഹൗസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൗസിംഗ് സെൻസസ് ജില്ലയിൽ ആരംഭിച്ചു. ജൂലൈ 31 വരെയാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണത്തിനായി വീടുകളിലേക്ക് എത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുമ്പോൾ ലഭിച്ച 11 SC ID ഭവന സന്ദർശനത്തുമ്പോൾ എന്യൂമറേറ്റർമാർക്ക് കൈമാറണം. 6707 എന്യൂമറേറ്റർമാരാണ് വീടുകളിൽ സെൻസസിനായി എത്തുന്നത്. 6926 ഹൗസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളാണ് ജില്ലയിലുള്ളത്. 11019 സൂപ്പർവൈസർമാർ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും. സെൻസസ് 1st ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴി ജില്ലയിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്തിയത് 1,533 പേരാണ്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത സ്കൂൾ ഫോറസ്ട്രി ക്ലബ്ബുകളിലെ ഗ്രീൻ കൺസർവേറ്റർമാർ, അസിസ്റ്റന്റ് ഗ്രീൻ കൺസർവേറ്റർമാർ എന്നിവർക്കായി ഏകദിന ശില്പശാലയും കേരള വനം വന്യജീവ വകുപ്പിന്റെ ഔദ്യോഗിക ഫോറസ്ട്രി ക്ലബ്ബ് ലോഗോയുടെ വിതരണവും കോട്ടപ്പടി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP സ്മിജി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് KA മുഹമ്മദ് സൈനുൽ അബുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2025 വർഷത്തെ വനമിത്ര അവാർഡ് ജേതാവ് ജോളി ജോസഫിനെ ചടങ്ങിൽ അനുമോദിച്ചു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിനൊപ്പം ചേർന്നുകൊണ്ട് നാപ്സ് തിരൂരും റീ എക്കോ തിരുനാവായയും സംയുക്തമായി തിരുനാവായ AMLP സ്കൂളിന്റെ സഹകരണത്തോടുകൂടി ലോകോത്തര ഫുട്ബോൾ താരങ്ങളായ മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്നിവരടക്കമുള്ള താരങ്ങൾ ധരിച്ച JCയുടെയും ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന 48 രാജ്യങ്ങളുടെ നാണയങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു. അതോടൊപ്പം ഇന്ത്യയിലെ രാജഭരണകാലത്തെ നാണയങ്ങൾ, കറൻസികൾ, വിവിധ രാജ്യങ്ങളിലെ പ്ലാസ്റ്റിക് കറൻസികൾ, അന്റാർട്ടിക്കുമായി ബന്ധപ്പെട്ട അപൂർവ ശേഖരങ്ങൾ എന്നിവയും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് ഫിഫ പുറത്തിറക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ, പഴയകാല ആധാരങ്ങൾ, പുരാരേഖകൾ, പഴയകാല പാത്രങ്ങൾ, താളിയോലകൾ, വേൾഡ് കപ്പിലെ പ്രത്യേക മാതൃകകൾ, എഴുത്താണികൾ, പഴയകാല ആയുധങ്ങൾ എന്നിവയുടെയും പ്രദർശനം ഇതിന്റെ ഭാഗമായി നടന്നു. ശാസ്ത്ര പഠന ക്ലാസിന്റെയും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം മുതിർന്ന ശാസ്ത്രജ്ഞൻ MR രമേഷ് കുമാർ നിർവഹിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി MR സുരേഷ് ബാബു.

ആകാശവാണി കണ്ണൂർ അറിയിപ്പുകൾ. ഈ നിലയത്തു നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി, കുറ്റുമലി കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മൊഗ്രാൽ പുത്തൂരിലെ മീനാക്ഷി രവി. തുടർന്ന് കൃഷിജാലകം, ചെണ്ടുമല്ലി കർഷകർ അറിയാൻ കൃഷിവകുപ്പ് റിട്ടയേർഡ്

0: Give your family a secure life with Rural Post Life Insurance. RPLI Life Insurance Policies. Contact your nearest post office today or log on to indiapost.gov.in.
1: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലേ വാലി സൂപ്പർ
2: ഫാസ്റ്റ് എക്സ്പ്രസ് കേ യാത്രയോ ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ

0: ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
2: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
3: നോ സിഗ്നൽ.
0: ഇനി എന്ത് ചെയ്യും?
2: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
0: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
3: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
0: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ച നടത്തുന്ന ശ്രീ മോദി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ബുധനാഴ്ച ഓസ്ട്രേലിയയിലെത്തുന്ന അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് വെള്ളിയാഴ്ച പ്രധാനമന്ത്രി ന്യൂസിലൻഡിലേക്ക് തിരിക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവും നടക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. രാജ്യത്ത് വരുന്ന ഉത്സവ സീസണിൽ 300 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് റെയിൽവേ 100 പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു.
4: To my friends in Kerala, I would like to share with you that we will be running more than 100 special trains during the Onam festival. Railway hamesha low income or middle class families ki sawari hai, isliye bahut dhyan diya gaya hai ki affordable services zyada se zyada badhe.
5: ഓണക്കാലത്ത് 100 സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്യുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 1000 മലയാളികൾക്ക് വലിയ ആശ്വാസമാണ് തീരുമാനമെന്ന് അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 എന്ന പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൊല്ലം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംഗമത്തിൽ മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ഷിബു ബേബി ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകളിൽ പഠനേതര പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ലഹരി പോലുള്ള സാമൂഹിക വിപത്തുകളിൽ നിന്നും കുട്ടികളെ അകറ്റാൻ സഹായിക്കുമെന്ന് മന്ത്രി KA തുളസി. പാലക്കാട് ജില്ലാതല +1 പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം കോങ്ങാട് KPRP ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി.
6: അപ്പൊ നമുക്ക് നന്നായിട്ട് പഠിക്കണം, ആ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഏതൊരു സ്കൂളുടെയും പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം. സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം അതാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വം അത് തന്നെയാണ്. അപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാല് നമുക്ക് ഇതിന്റെ ഒരു ഈ ഒരു പ്രവർത്തനം അതിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
5: ആരോഗ്യവകുപ്പിന്റെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഗുണഫലം താഴെത്തട്ടിലെത്തിക്കാൻ ആരോഗ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. കഴിഞ്ഞ വർഷത്തെ മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണവും TB ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാംക്രമിക രോഗങ്ങൾ പിടിപെടാതിരിക്കാനുള്ള ജാഗ്രത കർശനമായി പാലിക്കണമെന്നും സ്പീക്കർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാകും. ടൌൺഷിപ്പിലെ ആരോഗ്യ കേന്ദ്രം, പൊതുമാർക്കറ്റ്, ശുചിമുറികൾ എന്നിവയുടെ നിർമ്മാണം ആരംഭിച്ചതായും അദ്ദേഹം വയനാട്ടിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാ രേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർദ്ധരാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. പുലർച്ചെ 5:30 USA ബെൽജിയവുമായും നാളെ രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ അർജന്റീന ഈജിപ്തുമായും ഏറ്റുമുട്ടും. അതിനിടെ ബ്രസീലിനെ മറികടന്ന് നോർവേയും മെക്സിക്കോയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള സമാശ്വാസ തുകയുടെ 2 ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ. മത്സ്യത്തൊഴിലാളികൾക്കായി റെസ്ക്യൂ ബോട്ടുകളും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് ജുവനൈൽ ഹോമിൽ ജീവനക്കാരുടെ കുറവ് നികത്താൻ ഉടൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പത്തനംതിട്ട ജില്ലയിൽ നാളെ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനം ആചരിക്കും. അതിനിടെ ജില്ലയിൽ ഒരു കുട്ടിക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
8: ജില്ലയിൽ ആദ്യ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച ആറന്മുള എഴുക്കാട് ഉന്നതിയിലെ കുട്ടിയുടെ സമീപവാസിയായ കുട്ടിക്കാണ് രോഗബാധ. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ജില്ലയിൽ മറ്റൊരു കുട്ടിക്കുകൂടി രോഗബാധ സംശയിച്ച് നിരീക്ഷണത്തിലുണ്ട്. രോഗബാധയ്ക്ക് കാരണമായത് പഴകിയ ഭക്ഷണമാണെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്. നാളെ ആരോഗ്യം, വിദ്യാഭ്യാസം, തദ്ദേശം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ ബോധവൽക്കരണ ദിനമായി ആചരിക്കും.
5: തിരുവനന്തപുരം ജില്ലയിൽ H1N1 കേസുകൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. കടുത്ത പനി, തലവേദന, ചുമ, തൊണ്ടവേദന, കഠിനമായ ശരീരവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. എല്ലാ സർക്കാർ ആശുപത്രികളിലും H1N1 പ്രതിരോധ മരുന്ന് സൌജന്യമായി ലഭ്യമാണെന്നും DMO അറിയിച്ചു. വൈദ്യുതി മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി കടം വാങ്ങുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. രാത്രി വൈദ്യുതി സംഭരിച്ചു വയ്ക്കാനുള്ള ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം കൊണ്ടുവരുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി നാളെ രാവിലെ മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ ധാരണയായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രി നഴ്സുമാർ കളക്ട്രേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. 6 സ്വകാര്യ ആശുപത്രികളിൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത്. ആശുപത്രികളിൽ തൊഴിൽ നിയമ ലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംയുക്ത സമര സഹായ സമിതി ആവശ്യപ്പെട്ടു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ മന്ത്രിതല യോഗത്തിന് മറ്റന്നാൾ തുടക്കമാകും. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പരിപാടി ഉദ്ഘാടനം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൌൺഷിപ്പിലെ 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തിയാക്കുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇനി പോർച്ചുഗൽ സ്പെയിൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
9: ആകാശവാണി വാർത്താ വീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. ലോകത്തെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയയായി വിലയിരുത്തപ്പെടുന്ന

150 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഇന്ത്യൻ സെൻസസ് ആദ്യമായി 1872 അവസാനമായി 2011 നടന്നത്. ഈ പരമ്പരയിലെ 16-ാമത്തേതും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ 8-ാമത്തെ സെൻസസുമാണ് ഇപ്പോൾ നടക്കുന്നത്. 2027 ജനസംഖ്യാ സെൻസസ് നടത്തുന്നത് സംബന്ധിച്ച് 2025 June 16 ഭാരത സർക്കാർ ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെൻസസിന്റെ 1-ാം ഘട്ടത്തിനായുള്ള വിജ്ഞാപനം 2026 January 7 പുറത്തുവന്നു. ഇതേ തുടർന്ന് 2026 ഏപ്രിലിൽ രാജ്യത്ത് ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായി. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ ഗവൺമെന്റുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിലാണ് വീടുതോറുമുള്ള ആദ്യഘട്ട സെൻസസ് പ്രവർത്തനം നടക്കുക. ഈ 30 ദിവസ കാലയളവിന് തൊട്ടുമുമ്പുള്ള 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിൽ ആദ്യഘട്ടമായി വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും July 1 മുതൽ 30 വരെ നടക്കും. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വീടിന്റെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. ഓരോ കുടുംബത്തോടും 33 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ചോദിക്കുക. വീടിന്റെ നിർമ്മാണരീതി, ശുദ്ധജലം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ, വീട്ടിലുള്ള വാഹനങ്ങൾ, ഇന്റർനെറ്റ് ലഭ്യത എന്നിവ ചോദ്യങ്ങളിൽ ഉൾപ്പെടും. 1-ാം ഘട്ടത്തിന് മുന്നോടിയായി വ്യക്തികൾക്ക് കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി സ്വയം സമർപ്പിക്കാൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ June 16 ആരംഭിച്ച് June 30 അവസാനിച്ചു. July 1 മുതൽ 31 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത്. വിജയകരമായി വിവരങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 11-അക്ക സവിശേഷ സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ ഈ ID കൈമാറി വിവരങ്ങൾ ഡിജിറ്റലൈസ് സ്ഥിരീകരിക്കാം. സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാത്തവരുടെ വിവരങ്ങളും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ശേഖരിക്കും. സെൻസസിന്റെ 2-ാം ഘട്ടം 2027 February നടക്കുക. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെയും 2-ാം ഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ 2-ാം ഘട്ടത്തിലാണ് ജാതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. 2-ാം ഘട്ടത്തിലെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ കൃത്യമായ തീയതികളും ഈ ഘട്ടത്തിലെ ചോദ്യങ്ങളും സർക്കാർ യഥാസമയം അറിയിക്കും. സ്വാതന്ത്ര്യത്തിനുശേഷം 1948 സെൻസസ് നിയമം രാജ്യത്ത് നിലവിൽ വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1951 മുതൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഭാരത രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ കാര്യാലയമാണ് സെൻസസ് നടത്തിവരുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസിനാണ് സംസ്ഥാന സർക്കാരുകളുമായുള്ള ഏകോപന ചുമതല. പൊതുഭരണവകുപ്പാണ് സംസ്ഥാനത്തെ നോഡൽ ഏജൻസി. പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർമാരെന്ന നിലയിൽ ഓരോ ജില്ലയിലെയും സെൻസസ് പ്രവർത്തനങ്ങളുടെ ചുമതല ജില്ലാ കളക്ടർമാർ നിർവഹിക്കും. സെൻസസ് സുഗമമായി നടത്തുന്നതിന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിർണായക പങ്കാണ് വഹിക്കുന്നത്. വിവരശേഖരണം, ഒത്തുനോക്കൽ, നിരീക്ഷണം, മേൽനോട്ടം, പുരോഗതി വിലയിരുത്തൽ എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് അതാത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും നിയോഗിക്കുന്ന സെൻസസ് ഉദ്യോഗസ്ഥരാണ്. സെൻസസിലൂടെ ശേഖരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ തികച്ചും രഹസ്യമായി സൂക്ഷിക്കും. വിവിധ ഭരണതലങ്ങളിലുള്ള ക്രോഡീകരിച്ച വിവരങ്ങൾ മാത്രമായിരിക്കും പ്രസിദ്ധീകരിക്കുക. 1948 സെൻസസ് നിയമം 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത്. 2027 സെൻസസിനായി കേന്ദ്ര ഗവൺമെന്റ് 11,718.24 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 4 ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തവണ ഡിജിറ്റലായി സെൻസസ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ ഡിജിറ്റലായി നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് HLBC വെബ് ആപ്ലിക്കേഷൻ. എന്യൂമറേറ്റർമാർക്ക് ഹൌസ് ലിസ്റ്റിംഗ് വിവരങ്ങൾ ശേഖരിക്കാനും അപ്ലോഡ് ചെയ്യാനുമുള്ള സുരക്ഷിതമായ ഓഫ്ലൈൻ ആപ്പായി HLO മൊബൈൽ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നു. സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ ഓൺലൈനായി സ്വയം വിവരങ്ങൾ സമർപ്പിക്കുന്നത് സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ വഴിയാണ്. സെൻസസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യാനും നിയന്ത്രിക്കാനും നടപ്പിലാക്കാനും നിരീക്ഷിക്കാനും സെൻസസ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പോർട്ടൽ സഹായിക്കുന്നു. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി ശേഖരിക്കുന്ന പ്രക്രിയ എന്ന നിലയിൽ 140 കോടിയിലധികം വരുന്ന ജനസംഖ്യയെ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരമായ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ സെൻസസ് പ്രക്രിയ. കേവലം കണക്കെടുപ്പ് എന്നതിലുപരി രാജ്യത്തെ ജനസംഖ്യയുടെയും ജീവിത സാഹചര്യങ്ങളുടെയും വിശദമായ ഒരു ചിത്രമാണ് സെൻസസ് നൽകുന്നത്. പട്ടികജാതി, പട്ടികവർഗ

വിഭാഗങ്ങളുടെയും മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെയും കൃത്യമായ കണക്കെടുക്കാനും ഈ വിഭാഗങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനും സെൻസസ് വിവരങ്ങൾ വഴിയൊരുക്കും. സെൻസസ് വഴി ലഭിക്കുന്ന പ്രായത്തിന്റെ കണക്കുകൾ വഴി കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ, വയോജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ, പെൻഷൻ, സുരക്ഷാ പദ്ധതികൾ സൃഷ്ടിക്കാനും നിലവിലുള്ള പദ്ധതികളിൽ കാലാനുസൃത മാറ്റങ്ങൾ വരുത്താനും കഴിയും. 2021 സെൻസസിനായി 2019 സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും കോവിഡ് മഹാമാരി കാരണം സെൻസസ് പ്രവർത്തനങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു. 2011 സെൻസസ് നടത്തി 15 വർഷത്തിനു ശേഷമാണ് ഇത്തവണത്തെ സെൻസസ് നടക്കുന്നത്. ഈ കാലയളവിൽ ജനസംഖ്യാ വ്യതിയാനങ്ങൾ, കുടിയേറ്റം, നഗരവൽക്കരണം, വിദ്യാഭ്യാസ നിലവാരം, തൊഴിൽ മേഖലയിലെ പ്രവണതകൾ എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ക്ഷേമ പദ്ധതികളുടെ ആസൂത്രണം, അടിസ്ഥാന സൌകര്യ വികസനത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കൽ, സംവരണം, ജനസംഖ്യാനുപാതികമായ മണ്ഡല പുനർനിർണയം തുടങ്ങിയ നയപരമായ തീരുമാനങ്ങളെടുക്കാൻ സർക്കാരിനെ സഹായിക്കുക പുതിയ സെൻസസ് ഡേറ്റയാകും. അതുകൊണ്ടുതന്നെ സെൻസസ് 2027 കൃത്യമായ വിവരങ്ങൾ നൽകി രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്നതിൽ പങ്കാളിയാവുക എന്നത് നമ്മുടെ കടമയാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. സെൻസസ് 2027 രാജ്യത്തെ സമഗ്ര വികസനത്തിലേക്ക് നയിക്കുന്ന വഴികാട്ടി. തയ്യാറാക്കിയത് ശ്രീജിത്ത് ശ്രീധരൻ.

ഇന്ന് രാത്രി 8 മണിക്ക് കിളിക്കൂട്ടം. വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ ജീവലോകത്തെ അത്ഭുതങ്ങൾ. ഗീത നായർ എസ് സംസാരിക്കുന്നു. 9:30 എസ് കെ മഹദിയുടെ സംഗീത കച്ചേരി കേൾക്കാം. കൊടുന്തരപ്പള്ളി സുബ്രഹ്മൻ വയലിൻ, കൊടുന്തരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശങ്ക്. ഇന്ന് രാത്രി 9:30.

0: ആകാശവാണി കണ്ണൂർ.
1: ഹരിതവേദിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. കുറ്റിമുല കൃഷിയിലൂടെ നല്ല വരുമാനം നേടുന്ന കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ മീനാക്ഷി രവി ആർ കെ. മുല്ലപ്പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ട് 10 തൈകൾ കൊണ്ടുവന്ന് നട്ട് വളർത്തി വലുതാക്കിയ സംരംഭം. ഇന്ന് ദിവസേന 1000 രൂപയിൽ കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്ന സുഗന്ധമൂറും സംരംഭത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു മീനാക്ഷി രവി.
2: മീനാക്ഷി ചേച്ചിയുടെ സംരംഭം എന്ന് പറയുന്നത് കുറ്റിമുല്ല കൃഷിയാണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോ മീനാക്ഷി ചേച്ചി, എങ്ങനെയായിരുന്നു ഈ ഒരു വ്യത്യസ്തമായ ഒരു മേഖല? മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണല്ലോ അല്ലെ? നമ്മുടെ അതിന്റെ മണം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. പൂക്കളോടുള്ള ഇഷ്ടം തന്നെയാണോ ഈ ഒരു കൃഷിയിലേക്ക്, ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്?
3: അതെ, മുല്ലപ്പൂ എന്ന് പറഞ്ഞാല് വലിയ ഇഷ്ടമാണ്. അപ്പൊ അത് കണ്ട ശേഷം നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാന്നൊരു ആഗ്രഹം ഹസ്ബൻഡോട്
2: പറഞ്ഞിട്ടു.
3: അമ്മമ്മന്റെ വീട്ടിലാണ്.
2: അപ്പൊ അമ്മമ്മയുടെ വീട്ടില് മുറ്റം നിറയെ പൂ തുളഞ്ഞു നിൽക്കുന്ന മുല്ലപ്പൂ ആണ് മീനാക്ഷി ഇതിലേക്ക് ആകർഷിക്കുന്നത്.
3: അതെ അതെ അതെ അതെ.
2: എന്നിട്ട് എങ്ങനെയായിരുന്നു ഇതിലേക്ക് ചുവട് വെച്ചത്?
3: നമുക്കൊരു സംരംഭമായിട്ട് തുടങ്ങാൻ വേണ്ടി ഞാൻ ആശ്രയിച്ചതാണ്.
2: അമ്മമ്മയുടെ എടുക്കുന്ന ചെടി കൊണ്ടുവന്ന് നട്ടതാണോ?
3: അതെ. എങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടിട്ട് അമ്മ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു മല്ലിക കൃഷി തുടങ്ങാന്ന്. നമ്മുടെ ഭാഷയാണ് തുളുവാണ്. അപ്പൊ തുളുലി മല്ലിക എന്ന് പറയും. ആ മല്ലിക തൈകൾ നമ്മൾ ഉണ്ടാക്കാന്ന് നമ്മക്ക് വേണ്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ 10 കഷ്ണാക്കിട്ട് അമ്മമ്മ കൊടുത്തു.
2: അമ്മമ്മ കിട്ടി
3: കിട്ടി അതിന് ഞാൻ കൊടുന്നിട്ട്, ഞാനും ഹസ്ബൻഡ് കൊടുന്നിട്ട് കവറിൽ നട്ടിട്ട് തൈകൾ ഉണ്ടാക്കി. തൈകൾ 1-2 മാസം കഴിഞ്ഞിട്ടാകുമ്പോ കുറെ തൈകൾ കിട്ടാനായി കട്ടാക്കിട്ട് 2-ാമത്തെ തൈകൾ ഉണ്ടാക്കി.
2: കവറിലാണോ നട്ടത്?
3: കവറിൽ, പ്ലാസ്റ്റിക് കവർ. നമുക്ക് ആദ്യമായിട്ട് അറിഞ്ഞിട്ടില്ല എങ്ങനെ തൈകൾ ഉണ്ടാക്കുന്ന അറിഞ്ഞിട്ടില്ല. ഇപ്പൊ ഉണ്ടാക്കി കുറെ തൈകൾ ഉണ്ടാക്കി. ഇപ്പൊ നമുക്ക് ഇഷ്ടം പോലെ അതിലൊരു സംരംഭമായിട്ട് കുറെ പൂകൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു.
2: 2 വർഷം കൊണ്ട് ഒരു സംരംഭമാക്കി മാറ്റി.
3: ഇപ്പൊ 1 ദിവസത്തില് 5 കെട്ട് 6 കെട്ട് കിട്ടുന്നുണ്ട്. 1500 രൂപ നമുക്ക് കിട്ടുന്നുണ്ട് 1 ദിവസത്തിൽ കിട്ടുന്നുണ്ട്.
2: ഇപ്പോഴും പ്ലാസ്റ്റിക് കവറുകളിലാണോ കൃഷി?
3: അല്ല, ഇപ്പൊ നിലത്തിൽ നമ്മ ആക്കിയിട്ടുണ്ട്. അതിൽ എടുത്തിട്ട് നിലത്തിൽ 2 ഭാഗത്ത് കൊണ്ടുപോയി നട്ടിട്ടുണ്ട്.
2: വീടിന്റെ പരിസരത്തോ?
3: വീടിന്റെ പരിസരത്ത് തന്നെ നട്ടിട്ടുണ്ട്. 600 തൈകളായിട്ടുണ്ട്. 10 തൈകൾ കൊണ്ട് 600 തൈകൾ ഉണ്ടാക്കി കുറച്ച് തൈകൾ കൊടുക്കുന്നുണ്ട്. നമ്മ
2: തൈകളും
3: കൊടുക്കുന്നുണ്ട്. 100 രൂപ ഒരു തൈകൾക്ക്, 100 രൂപയാണ്. പിന്നെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുന്നാലും മല്ലിക സീസൺ വരുമ്പോ കൂടി വരൂ, കൂടി വന്നാൽ നമുക്ക് പൂ കിട്ടുന്നില്ല.
2: പൂ തികച്ചും കൊടുക്കാൻ എത്തില്ല അല്ലേ?
3: എത്തുന്നില്ല. മാത്രം നമുക്ക് ഈ നൂലില് കെട്ടുന്ന പൂവല്ല, നമ്മ വായ വല്ലിലാണ് കെട്ടിയത്. ഹസ്ബൻഡും എനിക്ക് രാത്രി പത്ത് ഇതല്ലേ പള്ളി.
2: ഹസ്ബൻഡ് അങ്ങനെ കൂടെ നിന്നോണ്ടല്ലേ ചെയ്യാൻ പറ്റിയല്ലേ?
3: സപ്പോർട്ട് ഉണ്ട് ഹസ്ബൻഡും എട്ടത്തിയമ്മയും എനിക്ക് നല്ലോണം സപ്പോർട്ട് ഉണ്ട്. നല്ല സപ്പോർട്ട്, എന്നെ ഒറ്റക്കാട്ടി വിടുന്നില്ല, എല്ലാം ഒന്നിച്ച് തന്നെ ഉണ്ട്.
2: അപ്പൊ ഇതൊരു സംരംഭം, അതിനോടുള്ളൊരു ഇഷ്ടം എടുത്തു ചാടി ഒരു സംരംഭത്തിലേക്ക് നിങ്ങൾ പോവാ ചെയ്തതല്ലേ? പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റു പലതും ചിന്തിക്കണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കൃഷി രീതിയെ പറ്റി ഒന്നും അറിയില്ലല്ലോ. അപ്പൊ അതിനെ പറ്റി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചോ?
3: ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്.
2: CPCRI ചെയ്തു.
3: സരിത മാഡമാണ് വിളിച്ചത്. ബെഞ്ചമിൻ സാറ്, ദിനേശ് സാറ് വിളിച്ചിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്.
2: അതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത് ഇവിടെ ട്രെയിനിങ് ഉണ്ടെന്നുള്ളത്?
3: അന്വേഷിച്ചതാണ് നമുക്ക് ഇവിടെ നിന്ന് മുല്ലപ്പൂവിന്റെ ട്രെയിനിങ്
2: കിട്ടും.
3: ആദ്യമായിട്ട് ഉണ്ടായത് 10 എണ്ണം ഉണ്ടായത്.
2: 10 എണ്ണം ഉള്ളപ്പോഴാണ് ഇവിടെ വന്ന് അന്വേഷിച്ചത്.
3: 2023 വിസാവില് ഞമ്മ ട്രെയിനിങ് കിട്ടിയത് ഞമ്മക്ക്. അതിന്റെ ശേഷം ഇടക്കിടക്ക് ഇങ്ങനെ ട്രെയിനിങ് കിട്ടുമ്പോ ഞമ്മ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞമ്മ കേട്ടുകൊണ്ട് പോയിക്കൊണ്ടുണ്ട്. നല്ല സപ്പോർട്ടാണ് ഇവിടുന്ന്.
2: അപ്പോ നിങ്ങള് ഇതിനു മുമ്പ് എന്താ ചെയ്തോണ്ടിരുന്നത്? ഇതിനു മുമ്പ് എന്നല്ല, എന്താ ഒരു ജോലിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടായത്?
3: ഞാൻ കുടുംബശ്രീ CDS മെമ്പർ ആയിട്ടുണ്ടായിരുന്നു.
2: ഒരു മുല്ലപ്പൂ കൃഷിയുടെ ട്രെയിനിങ് അങ്ങനെ ഇവിടെ നിന്ന് കിട്ടി. അപ്പൊ അതൊരു ശാസ്ത്രീയ രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പറ്റി അല്ലേ? കുറ്റിമുല്ല കൃഷി ശാസ്ത്രീയ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് ആണ് മനസ്സിലാക്കിയത്?
3: ആദ്യം ഒരു 7 ദിവസമുള്ള കഞ്ഞിവെള്ളം എടുത്തു വെക്കും. 7 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസം നമ്മൾ ഒഴിക്കും.
2: 7 ദിവസം കഴിഞ്ഞിട്ട് 8-ാമത്തെ ദിവസം
3: ഒഴിക്കും.
2: കുളിപ്പിച്ചിട്ട് കഞ്ഞിവെള്ളം മാത്രം.
3: കഞ്ഞിവെള്ളം മാത്രം. അത് കഴിഞ്ഞിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോ കടല പിണ്ണാക്ക്, എള്ളു പിണ്ണാക്ക്, പിന്നെ വെള്ള, കൈവേവ് ഇത്ര ഇട്ടിട്ട് ഏത് ദിവസം നമ്മ പുളിക്കമ്പി
2: എന്തത് വെള്ളയും
3: വെള്ള വെള്ള വെള്ളം എന്ന് പറഞ്ഞാല് ചക്കര
2: വെള്ളം പിന്നെ മറ്റേന്താ
3: വെള്ളം മാത്ര പിന്നെ കൈവേവ്
2: എന്ന് വെച്ചാ
3: കറിവേപ്പില എണ്ണ
2: തുള്ളു കലർന്ന ഭാഷയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അപ്പൊ വെള്ള പറഞ്ഞ വെള്ളം കൈബ എന്ന് പറഞ്ഞാല് കറിവേപ്പില
3: കറിവേപ്പില അതെല്ലാം ഒന്ന് ചാട്ടി ഇട്ടിട്ട് ഏത് ദിവസം പുളിക്കാൻ വെക്കും എട്ടാം ദിവസം തന്നെ നമ്മ അത് ഇട്ട് തരും ആ എട്ട് ദിവസം ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞിട്ടാകുമ്പോ അട്ടി കൊബ്ബര വെക്കും അട്ടി കൊബ്ബര ചാണക ചപ്പലെല്ലാം മിക്സ് ആക്കിട്ട്
2: പൊതയിടും
3: നമ്മ ഇങ്ങനെ റൗണ്ടിൽ
2: ഇലയൊക്കെ പൊതയായിട്ട് കൊടുക്കും അല്ലെ അപ്പൊ ഇത് എത്ര പ്രായമുള്ളപ്പോഴാണ് ഈ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് എത്ര വളർച്ച എത്രയാകുമ്പോഴാണ് നട്ടിട്ട്
3: ചെറിയ തൈകൾ തന്നെ തുടങ്ങും ചെറിയ തൈകൾ തൊട്ടാണെങ്കിൽ മാസം ഇങ്ങനെ ഇട്ട് തരും മാസം ഇട്ട് തരുന്ന പോലെ തന്നെ കൂടുതൽ നമുക്ക് പൂവ് കിട്ടും പൂ കിട്ടുന്നുണ്ട്
2: ഇതന്നെയാണ് അതിന്റെ വെള്ളം
3: അതന്നെ വെള്ളം അതിന് പിന്നെ അതിന് കീടനാശങ്ങൾ വരുന്നുണ്ടല്ലോ കീടനാശം വരുമ്പോ നമ്മ മഞ്ഞലും നാരങ്ങ അതിന് ജ്യൂസ് ആക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് പിടും അത്ര തന്നെ മരുന്ന് പിന്നെ വേറെ ഒന്നും വരുന്നില്ല നമ്മ വേറെ പുറത്തുനിന്നൊന്നും മരുന്ന് ഇട്ടിട്ടില്ല ഇത് നമ്മ സ്വന്തമാക്കിട്ട് തന്നെ ഇടും അതിന് നമുക്ക് നല്ലോണം ലാഭമുണ്ട് നഷ്ടം അങ്ങനെ വന്നിട്ടില്ല പിന്നെ ഷോപ്പിൽ നമുക്ക് കൊടുത്തെങ്കിലും ഒരു ലാഭമില്ല നമുക്ക് ഓൺലൈനിൽ കിട്ടിയാലും മാത്രമേ നമുക്ക് ലാഭമുണ്ട്
2: ഇരട്ടമുല്ലയാണോ
3: ഇരട്ടമുല്ലാണ് ഏത് തരം മല്ലിക ഉണ്ട് ഏത് തരത്തിലെ മല്ലികൾ ഇപ്പൊ പോകുന്നത് നാല് തരം മല്ലിക പോകുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്
2: ഏതൊക്കെയത്
3: ജാജി മംഗലാരത്ത മല്ലികയും കാക്കട മല്ലികയും പിന്നെ നിത്യ മല്ലികയും കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഒരു ചെണ്ടിന് 250 രൂപ ഓൺലൈനിൽ പോകുന്നുണ്ടെങ്കിൽ 300 രൂപ കൊടുക്കുന്നുണ്ട്
2: ഓൺലൈനിൽ പോകുന്നുണ്ടോ
3: ഓൺലൈനിൽ പോകുന്നുണ്ട് 300 രൂപ പറഞ്ഞ വില കിട്ടുന്നുണ്ട്
2: ഇപ്പൊ എത്ര സ്ഥലത്തുണ്ടാവും ഇത്
3: ടോട്ടല് 75 സെന്റിൽ കുമ്പളയിലുണ്ട് ഞങ്ങളെ വീട്ടില് 4 സെന്റ് ഭൂമിയുണ്ട്
2: അതിപ്പോ നിങ്ങള് നട്ടപ്പോ അതിന്റെ ഒരു ഇത്ര ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തോ
3: ഇങ്ങനെ ഇപ്പൊ പന്തല് കാണുന്നുണ്ടല്ലോ ഇത് പന്തല് സെയിം തന്നെ
2: ഈ ഒരു അകലത്തിലാണ് അല്ലെ ഒരു എത്ര മീറ്റർ ഒരു 1.5 മീറ്റർ ഉണ്ടാവും
3: 1.5 മീറ്റർ ഉണ്ടാവും ഇങ്ങനെ ഒരു കാല് വെച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന അത്ര
2: ഈ ഇങ്ങനെ തടം ഉണ്ടാക്കിയിട്ടല്ലേ നടുക അല്ലേ
3: റൗണ്ട് ഇട്ടിട്ടുണ്ട്
2: അപ്പോ പിന്നെ നമ്മൾ പൊതുവെ ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പരിചരണം എന്ന് പറയുന്നത് സാധാരണ മുല്ലപ്പൂവ് നമ്മള് വീട്ടുവളപ്പിലൊക്കെ നട്ട് വളർത്തുമ്പോ സാധാരണ കാണുന്നത് ഒരു മഴ പെയ്യുമ്പോഴാണ് ശരിക്കും മുല്ലയൊക്കെ പൂക്കുന്നത് അല്ലെ പക്ഷെ ഈ സ്ഥിരമായിട്ട് കുറ്റമുള്ള കൃഷി ചെയ്യുന്നവർക്ക് അതായത് ഏത് സമയത്തും വിളവെടുത്തുകൊണ്ട് നിക്കണല്ലോ അപ്പൊ എങ്ങനെയാണ് അത് നിങ്ങൾ പുഷ്പിച്ചെടുക്കുന്നത് എന്ത് ചെയ്യും നിങ്ങൾ ഏത് സമയത്ത് പൂ കിട്ടാൻ
3: കണ്ടിന്യൂ അതിന്റെ ജോലി എടുത്തോണ്ടാവും
2: അതിന് വെള്ളം നനച്ചു കൊടുക്കുവോ നിങ്ങൾ
3: വെള്ളം ഇല്ല രണ്ട് ദിവസത്തൊക്കെ വെള്ളം ഇട്ട് തരും
2: ചുവട്ടില് മാത്രമാണോ
3: ചുവട്ടില് മാത്രം ഇട്ട് തരും പിന്നെ അങ്ങനെ മഞ്ഞ് വരുന്നുണ്ടല്ലോ മഞ്ഞ് വരുമ്പോ അതിന് നല്ല തണുപ്പുണ്ട്
2: ഇപ്പൊ നിങ്ങള് ഏത് കാലം തൊട്ടിട്ട് സ്ഥിരമായിട്ട് പൂവില്ലേ
3: ജൂണില് നമ്മ ഫുള്ള് പൂ വരയ്ക്കൂല ഫുള്ള് കട്ടാക്കും
2: ജൂണില് നിങ്ങള് കട്ട് ചെയ്യൂ
3: കട്ടാക്കും ഫുള്ള് കട്ടാക്കിട്ട് പിന്നെ ജൂൺ ജൂലൈ ആകുമ്പോ രണ്ടാമത്തെ കട്ടാക്കിയ പൊളിച്ചു വരും പിന്നെ സ്റ്റാർട്ടിങ് പൂ
2: എത്രത്തോളം എത്ര വർഷാവർഷം പൂ ഉണ്ടാവും
3: വർഷം പൂ ഉണ്ടാവും ഒരു വർഷം മാത്രം നമ്മ പൂ തൊടൂല
2: ഈ ജൂൺ മാസമാണ് നിങ്ങൾ കട്ട് ചെയ്ത്
3: എന്നാൽ മയക്കാലല്ല അപ്പൊ
2: സീസൺ ആവശ്യമില്ല
3: ആവശ്യമില്ല
2: പൂവിന് സീസൺ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ ആ സമയത്ത് അത് എല്ലാം പ്രൂൺ ചെയ്ത് കൊടുക്കും ഓക്കെ അപ്പൊ ഒരു ഒരു മല്ലിക ചെടിയിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം പൂ പറിക്കാൻ പറ്റാറുണ്ട്
3: ഒരു തൈകളിൽ നിന്ന് ഒരു 200 മുഗ് കിട്ടും
2: 200 മുട്ട
3: മുട്ട കിട്ടും അപ്പൊ അങ്ങനെ നമുക്ക് ഒരു ഒരു ദിവസം പരിഞ്ഞമ്മ രാവിലെ 6 മണിക്ക് നമ്മ തുടങ്ങും പറിക്കാന് 6 മണിക്ക് തുടങ്ങിയാല് 9:30 പറിച്ചിട്ടാവും
2: നിങ്ങൾ മുട്ടല്ലേ പറിക്കാം
3: അതെ രാവിലെ പറിക്കൂ ഉച്ചക്ക് നമ്മ ഒരു 10-11 മണിയാകുമ്പോ ഇരിക്കൂ കോക്കാന് 2:30 നമ്മ കൊടുത്തു കഴിഞ്ഞു
2: കെട്ടല്ലേ ചെയ്യാ
3: കോക്കുന്നത്
2: കോക്കുള്ള
3: കെട്ടിനത് കെട്ടിട്ട്
2: വയനാറില് കെട്ടിക്കൊടുക്കും
3: വയനാറില് കെട്ടിത്തീർക്കും
2: അപ്പൊ ശരിക്കും ഈ കെട്ടുന്നതും അതിന് അതുപോലെ തന്നെ പണിയാണ് ഇതിന്റെ പറിച്ചെടുക്കലും അല്ലെ ആരാ ചെയ്യാ നിങ്ങൾ രണ്ടാളും മതിയോ
3: ഹസ്ബൻഡും ഞാനും
2: അപ്പൊ 6 മണി മുതൽ തുടങ്ങിയാല് എത്ര
3: മണിയാകുമ്പോഴത്തേക്കും 9:30
2: സമയം എടുക്കും അല്ലെ
3: സമയം 11 മണി ചായ കുടിച്ചിട്ട് 11 മണിയാകുമ്പോ ഇരിക്കും വേഗം 2:30 കൊത്തിട്ട് അവർ കൊണ്ടുപോകും
2: ഹസ്ബൻഡ് തന്നെ നേരിട്ട് കൊണ്ടുപോകും എവിടെയാ കൊടുക്കുന്നത്
3: ഷോപ്പിൽ ചെയ്യുമ്പോൾ ഷോപ്പിൽ കൊണ്ടുകൊടുക്കും ആരെങ്കിലും കല്യാണം വീട്ടിൽ നിന്ന് അവർ വീട്ടിലേക്ക് എത്തിക്കും കൃത്യസമയക്ക് എത്തിക്കും
2: അപ്പൊ ഒരു കെട്ടിന് എത്രയാണ് വില
3: ഒരു കെട്ടിൽ വരുന്നത് 4 രൂപ വരും 1000 രൂപ കിട്ടും
2: 1000 രൂപ കിട്ടും
3: 1000 രൂപ കിട്ടും കൂടുതൽ ഷോപ്പിൽ കൊടുക്കുമ്പോ നമുക്ക് 150 കണക്കിൽ കിട്ടും
2: മറ്റേത് എത്രയായിരുന്നു പറഞ്ഞത്? ഒരു മുഴത്തിന്
3: 200 രൂപയാണ്.
2: 200
3: രൂപ. മന്ത്രം എന്ന് പറഞ്ഞാൽ വള്ളന് കിട്ടുന്നവങ്കിൽ നമ്മ പറഞ്ഞ വില നമുക്ക് 300 രൂപ കണക്കിൽ കിട്ടുന്നുണ്ട്. ഷോപ്പിൽ കൊടുക്കുന്നെങ്കിൽ 200 200 നമുക്ക് 150 അവർ തരുക. നമുക്ക് നഷ്ടമാണ്.
2: പക്ഷെ നിങ്ങൾക്ക് പൂവുണ്ടെങ്കിൽ അങ്ങനെ ചെലവാക്കാണ്ട് പറ്റില്ല. പൂ പിറ്റേ ദിവസത്തേക്ക് വെക്കാൻ പറ്റില്ലല്ലോ.
3: പറ്റുന്നുണ്ട്. ഇന്ന് നേരം നമുക്ക് നാളെ പൂ വേണം, നമ്മ അവിടെ സ്റ്റോക്ക് വെക്കും,
2: ഫ്രിഡ്ജിൽ
3: വെക്കും, പിറ്റേ ദിവസം നമ്മ കൊടുക്കും. ഒന്നാവില്ല, അങ്ങനെ മുഗ്ഗു പോലെ തന്നെ ഉണ്ടാവും.
2: എങ്ങനെയത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോ എങ്ങനെയാ
3: വെക്കുക? വയലിൽ കെട്ടി വെക്കും. വയലിൽ കെട്ടിട്ട് പേപ്പറിൽ സുട്ടിട്ട് വെക്കും. ഒന്നാവില്ല, അങ്ങനെ മുഗ്ഗു പോലെ തന്നെ ഉണ്ടാവും.
2: മുട്ട വിരിയൊന്നുമില്ല?
3: ഇല്ല ഇല്ല, അങ്ങനെ ഉണ്ടാവും. ഒരേ പ്രോബ്ലം ഇല്ലാതെ പോകുന്നുണ്ട്. മാത്രം നമുക്ക് കോൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് പൂക്ക് ചോദിക്കുന്നുണ്ട്.
2: ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഏതിനാ?
3: മംഗളാരത്തെ മല്ലിക്ക്.
2: അതിനാണോ മണം കൂടുതൽ?
3: നല്ല മണമാണ്.
2: ഈ ഒറ്റ ഇതളുള്ള മുല്ലയില്ലേ,
3: അത് സൂര്യമല്ലിക. സൂര്യമല്ലിക
2: ഡിമാൻഡില്ല. അതിന്റെ നല്ല മണം?
3: നല്ല മണമുണ്ട്, നല്ല മണമുണ്ട്. അത് മാത്രം കുറച്ചേ ഉള്ളൂ, ഒരു 10 തൈകൾ മാത്രമേ ഉള്ളൂ. അതിൽ വേഗം ഈച്ച വരുന്നുണ്ട്. ഈച്ച എന്ന് പറഞ്ഞാൽ പാറ്റ വന്നിട്ട് അതിന് ഫുള്ള് തിന്നിട്ട് പോകുന്നുണ്ട്. അത് എത്ര വേദന ഈച്ചാലും നിൽക്കുന്നില്ല.

0: ഇത് ഞങ്ങൾ ഒന്നാവില്ല, കയ്പ കണ്ടുമാലും ശത്തുപോകുന്നുണ്ട്.
1: ഒരു മാല കെട്ടിയെടുക്കാൻ എത്ര സമയമെടുക്കും?
0: ഒരു മാല കെട്ടുന്നുണ്ടെങ്കില് 11 മണിക്കേറുന്നാല് ഒരു 11:45 ഒരു ചെയ്യണ്ടാവും.
1: മുക്കാൽ മണിക്കൂർ. പിന്നെ ഈ ഷോപ്പുകളിലല്ലാതെ മറ്റേ ഓർഡർ വരുന്നത് ഇപ്പം എങ്ങനെയാണ്? ചിലർക്ക് ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ മുല്ല തന്നെ മതി എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ടാവും അല്ലേ?
0: അങ്ങനെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. ഫോൺ നമ്പറുടെ ഞമ്മ CDS ഓഫീസിലേക്ക് കുടുംബശ്രീയില് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, ഗ്രൂപ്പ് നോക്കിട്ട് വിളിക്കുന്നുണ്ട്.
1: പ്രത്യേകിച്ചും ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇതിന് നല്ല ചെലവുള്ളത്?
0: ചെലവില്ലാതെ തെയ്യം, കല്യാണം, ഉത്സവത്തിൽ.
1: ഏറ്റവും കൂടുതൽ വിൽപ്പന എങ്ങനെയാണ് നടക്കുന്നത്? ഈ ആൾക്കാർ എത്തിയതാണോ കൂടുതൽ?
0: ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്.
1: അവരുടെ അടുത്ത് എത്തിക്കോ നിങ്ങൾ?
0: നമ്മ എത്തിക്കോ. എന്ന് പറഞ്ഞാല് നൂലിൽ കെട്ടിയ പൂ വേണ്ട, വായയില് കെട്ടിയെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ പൂ വേണം. ഒരു ദിവസത്തില് 10 കെട്ട് 15 കെട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട് നൂലിൽ കെട്ടുന്നുണ്ടെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. വയലത്തിനും കിട്ടിയെങ്കിൽ നമുക്ക് വേണം.
1: അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളു. വാഴനാര് ഇഷ്ടംപോലെ ഉണ്ടോ വീട്ടിൽ?
0: ഇഷ്ടംപോലെ എന്റെ അമ്മ വീട്ടിലുണ്ട്, അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുതരും.
1: പല ഭാഗത്തായിട്ട് ഇത് വ്യാപിച്ചു കിടക്കുന്നു അല്ലേ? അപ്പൊ ഇനിയിപ്പോ കൂട്ടണ്ടേ? ഇനിയിപ്പോ നിങ്ങൾ ഡിമാൻഡ് ഇഷ്ടംപോലെ ഉണ്ടല്ലോ.
0: ഡിമാൻഡ് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ. അത് അതിന്റെ ശേഷം ഇഞ്ഞാന്ന് ഒരു 200 തൈകൾ പോയി കാഞ്ഞങ്കാട് പോയി. അവര് 150 കണക്കിൽ കൊടുത്തു. ഞമ്മ 100 പറഞ്ഞിട്ടാകുമ്പോ അവർ 150 വിളിച്ചിട്ടെന്നെ അവർ കൊണ്ടുപോയി. നല്ല തൈകളാണ്, നല്ല ഇഷ്ടപ്പെട്ടു. ബ്രാഹ്മൺസ് ആണ് കൊണ്ടുപോയത്. ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് ഒരു 500 തൈകൾ ചോദിച്ചിട്ടുണ്ട്. ഒരു 1.5 ഏക്കർ സ്ഥലത്തിൽ നടാൻ വേണ്ടി ഇപ്പൊ തൈകൾ കട്ടാക്കി നട്ടിട്ടുണ്ട്.
1: അപ്പൊ തൈകൾ കൊടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പമാണ് അല്ലേ?
0: അതെ.
1: എനിക്ക് കൂട്ടാൻ ഉദ്ദേശമുണ്ടോ?
0: കൂട്ടാൻ ഉദ്ദേശമുണ്ട്. ഈലന്നെ ഞമ്മക്ക് മുമ്പോട്ട് പോണെന്നൊരു ആഗ്രഹമുണ്ട്, മെച്ചപ്പെടുത്തണം. ഈലന്നെ ഞമ്മക്ക് ജീവിച്ച് കാണിക്കണം എന്നറിഞ്ഞിട്ടൊരു ആഗ്രഹം.
1: പ്രത്യേകിച്ചും ശരിക്കും പറഞ്ഞാലൊരു നമുക്ക് കയ്യിൽ അധികം പോവാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് അല്ലേ? നമുക്ക് മുടക്കു മുതലില്ല അല്ലേ? തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ലല്ലോ. വീട്ടിൽ അമ്മമ്മയുടെ അടുത്ത് കൊണ്ടുവന്ന കുറച്ച് തൈകളല്ലായിരുന്നോ?
0: നല്ല നല്ല തൈകളാണ്. ഒരു 10 തൈകൾ ഞാൻ ഇത്ര പിന്നെ ഞാനും ഇത്ര തൈകൾ ഉണ്ടാക്കി നല്ലോണം ലാഭം ഉണ്ടാക്കി, ഒരു കഷ്ടപ്പെടാതെ.
1: അപ്പൊ ഇനി കൂട്ടാനാണ് ഉദ്ദേശം? സ്ഥലമൊക്കെ കണ്ടുവച്ചോ?
0: സ്ഥലം ഞമ്മക്ക് ഇനി കണ്ടുവെക്കാനല്ല, ഞമ്മ പുതിയതായിട്ട് ഒരു 5 സെന്റ് ഭൂമി എടുക്കാനെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ഇതേ സമ്പത്തില്.
1: അത് ശരി. മുല്ലപ്പൂ കൃഷി കിട്ടിയ പൈസയിൽ നിന്ന് ഒരു 5 സെന്റ് ഭൂമി വാങ്ങിക്കാനുള്ള ഒരു സമ്പാദ്യമായി.
0: ഏടാകിലും ഒരു സ്ഥലം കിട്ടിയാല് ഞമ്മ എടുക്കും
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കിട്ടിയ ഒരു പണം കൊണ്ട് അതിനായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷം തന്നെ അല്ലേ?
0: അതെ അതെ അതെ.
1: അപ്പൊ വീട്ടിൽ മറ്റാരൊക്കെയാ ഉള്ളത്?
0: ഏട്ടത്തമ്മയുണ്ട്. ഇനി നല്ല സപ്പോർട്ട് ഏട്ടത്തമ്മയാണ്. ഒന്നും പേടിക്കാതെ മുമ്പോട്ട് പോടാന്നെ പറയുന്നത്.
1: ഏട്ടത്തമ്മ ഇതില് പറിക്കാനും കെട്ടാനും ഉണ്ടോ?
0: അവർക്ക് അറിയത്തില്ല, ഞാൻ പഠിപ്പി തരുന്നുണ്ട് ഇപ്പൊ കുറച്ച് കുറച്ച് പഠിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഇനി കൂടുതൽ കടകളിലേക്ക് കൊടുക്കാൻ ഉദ്ദേശമുണ്ടോ? കൂട്ടുമ്പോ എന്താണ്?
0: അല്ല, ഞമ്മ ഇപ്പൊ എവിടെ ഞമ്മക്ക് ഫോൺ വന്ന് ചോദിച്ചാലും ഞമ്മ ആ സ്ഥലത്തേക്ക് ഞമ്മ പൂ എത്തിക്കും.
1: വണ്ടിയുണ്ടോ?
0: വണ്ടിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെ എനിക്ക് ഞാൻ കുടുംബശ്രീ ഉണ്ടാകുമ്പോൾ 2005 കുടുംബശ്രീ തുടങ്ങിയെന്ന് പറഞ്ഞാല് എനിക്ക് കുടുംബശ്രീ ആദ്യമായിട്ട് തന്നെ ഞമ്മ CPSRI നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ ഫസ്റ്റ് പാസ് ആയിട്ട് തിരുവനന്തപുരത്ത് ഞാൻ ട്രെയിനിങ് 5 ദിവസം ട്രെയിനിങ് പോയി.
1: എന്തിന്റെ?
0: മുല്ലപ്പൂന്റെ തന്നെ. ആ ട്രെയിനിങ് ഞങ്ങൾക്ക് ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. അതേ ചിന്തന ഞാൻ വേറെ ക്ലാസ് എടുക്കാനല്ല പോയിട്ടുണ്ടായിരുന്നു.
1: മുല്ലപ്പൂവിനോട് താല്പര്യം
0: മാത്രം ഞങ്ങൾക്ക് തൈകൾ കിട്ടാതെ കൊണ്ട്
1: ചെയ്തില്ല.
0: സ്ഥലം ഉണ്ടല്ലേ, പിന്നെ ഇപ്പൊ ഹസ്ബൻഡിന്റെ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തുടങ്ങിയതാണ്. സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്.
1: അങ്ങനെ ഇപ്പൊ പറഞ്ഞല്ലോ ട്രെയിനിങ് കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ എവിടെയെങ്കിലും ട്രെയിനിങ്
0: വിളിച്ചാലും ഞാൻ പോകും.
1: അങ്ങനെ കൊടുത്തിട്ടുണ്ടോ?
0: കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുടുംബശ്രീ ഞമ്മ കൊടുത്തിട്ടുണ്ട്. ഞാനെങ്കിലും മുല്ലപ്പൂവിന്റെ തുടങ്ങുന്നുണ്ടാല് എന്നെ വിളിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ലാസ്റ്റോളം ഞാൻ പറഞ്ഞു തരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
1: എന്തൊക്കെയാ നമ്മള് ശരിക്കും മുല്ലപ്പൂ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: നടുമ്പോഴാണ് ഞമ്മ അത് എന്റെ കുണ്ട് നോക്കണം. പിന്നെ ആദ്യമേ തൈകൾ നടുന്നുണ്ടല്ലോ, നടുമ്പോ വെണ്ണൂർ ഇട്ടിട്ട് കാളി വെണ്ണൂറും കുറച്ച് ചാണകവെള്ളം ഇട്ടിട്ട് നട്ടാൽ മതി. പിന്നെ അതിന് ഒന്നുമില്ല, അത് കുറച്ച് ചപ്പ് വരുമ്പോഴാണ് അതിന് ചാണകം, എള്ള് പിണ്ണാക്ക്, കടല പിണ്ണാക്ക് അതിന് മിക്സായിട്ട് ഏത് ദിവസം പൊളിച്ചിട്ടാണ് ഇടയല്. പിന്നെ അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ ആന്നില്ലെങ്കിൽ നമുക്ക് ചപ്പും ചാണകം കിട്ടുമെങ്കിൽ അത്ര മതിയാണ്. അതിന് പ്രത്യേകമായിട്ട് ഒന്നും വേണ്ട. ഇതിലെല്ലാം നമുക്കത് തൈകൾ ഉണ്ടാക്കാവുന്നുണ്ട്.
1: ഇതില് നിങ്ങൾ മാർക്കറ്റ് കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു?
0: മാർക്കറ്റ് കണ്ടെത്തിയത് ഞാൻ കുടുംബശ്രീ മുഖാന്തരമായിട്ട് മാർക്കറ്റ് കണ്ടെത്തിയത്.
1: കുടുംബശ്രീയിൽ അന്വേഷിച്ചു
0: അന്വേഷിച്ചാൽ ഞങ്ങൾ മാർക്കറ്റ് ഇപ്പൊ ജില്ലാമിഷൻ പറഞ്ഞു നിങ്ങൾ ടൗണിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളെ പൂ പോകുന്നു. ആദ്യമായിട്ട് ഞമ്മ കുമ്പള അമ്പലത്തിന്റെ തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ട്, അവിടെ ചോദിച്ചിട്ട് നിങ്ങൾ പൂ കൊടുത്തോളി ഇഷ്ടം പോലെ പൂ കൊടുത്തോളി എന്ന് ആണ് നമ്മൾ ഞമ്മ തുടങ്ങിയതാണ്. ഇപ്പൊ ഞമ്മ കുമ്പള കൊടുക്കുന്നുണ്ട്, കാസർഗോഡ്, ഉപ്പള, മഞ്ചേശ്വരം ഇങ്ങനെ എത്തിക്കുന്നുണ്ട്.
1: അപ്പൊ ദിവസേന ഒരു എത്ര രൂപയുടെ വരുമാനം എന്നാ പറഞ്ഞത്?
0: ഒരു ദിവസത്തിലെ ഒരു 1500 2500 കിട്ടുന്നുണ്ട്.
1: തീർച്ചയായിട്ടും ഒരു നല്ലൊരു വഴിയിലേക്കാണ് കാലെടുത്ത് വെച്ചത് അല്ലേ? അപ്പോ ആഗ്രഹം പോലെ തന്നെ ഇനിയും കൂടുതൽ സ്ഥലത്ത് മുല്ലകൃഷി ചെയ്തിട്ട് കൂടുതൽ പൂക്കൾ സുഗന്ധം നാട് മുഴുവൻ പരത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആകാശവാണി.
0: താങ്ക് യു.
2: കുറ്റിമുല്ല കൃഷിയുടെ വിശേഷങ്ങളുമായി ഇതുവരെ നമുക്കൊപ്പം കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ നെല്ലിക്കുന്നിലെ മീനാക്ഷി രവി ആർ കെ.

0: కృషి జాలకం.
1: విత్తం కైకోటం.
0: ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ച് കൃഷി വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ ശ്രീമതി ഇ കെ അജിമോൾ.
2: ഈ ഓണക്കാലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുള്ള കർഷകരുടെ ശ്രദ്ധയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരത്തിൽ വന്നിട്ടുള്ളത്. 2022-23 വർഷത്തിലെ കൃഷി വകുപ്പ് നടപ്പിലാക്കിയ ഫ്ലോറി വില്ലേജ് പദ്ധതി പ്രകാരം ആണ് ഈ ഒരു കട്ട് ഫ്ലവറിൻ്റെ കൃഷി ആളുകൾ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ചെണ്ടുമല്ലി തൈകൾ, ഒരു മാസം പ്രായമുള്ള ചെണ്ടുമല്ലി തൈകളാണ് ഓണക്കാലത്തേക്കും അല്ലെങ്കിൽ എന്താവശ്യത്തിനാണെങ്കിലും നമ്മൾ നടുന്നത്. ഒരു മാസം പ്രായമായ ചെണ്ടുമല്ലി തൈകൾ നട്ടു കഴിഞ്ഞാൽ അതൊരു 55 മുതൽ 60 ദിവസം വരെ എടുക്കും ആദ്യത്തെ മുട്ട് വിരിഞ്ഞു തുടങ്ങാനായിട്ട്. ആദ്യത്തെ മുട്ട് വന്ന് തുടർന്ന് ഒരു 20 ദിവസമെങ്കിലും കഴിയുമ്പോഴേക്കും മാത്രമാണ് എല്ലാ മുട്ടുകളും നല്ല വിടർന്ന പൂവുകളായിട്ട് വരികയുള്ളൂ. ആ സമയത്ത് മാത്രമേ നമുക്ക് അത് വിളവെടുക്കാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്നാണോ പൂവിൻ്റെ വിളവെടുപ്പ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഏകദേശം 80 ദിവസം മുമ്പെങ്കിലും നമ്മൾ ഈ തൈകൾ, നമ്മൾ ഒരു മാസം പ്രായമായ തൈകൾ പ്രധാന സ്ഥലത്ത് നമ്മൾ നട്ടിട്ടുണ്ടാകണം. ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് അമ്ല ഗുണം തീരെ ഇല്ലാത്ത മണ്ണിലാകണം. ആയതുകൊണ്ട് തന്നെ കൃഷി ചെയ്യുന്നതിന് മുമ്പായിട്ട് നിലത്തുള്ള കളകളൊക്കെ നശിപ്പിച്ചതിന് ശേഷം 1 സെന്റിന് കുറഞ്ഞത് 1 കിലോയെങ്കിലും അളവിൽ കുമ്മായം മണ്ണിൽ വിതറി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വരമ്പുകൾ തയ്യാറാക്കാം. ഈ വരമ്പുകൾ തമ്മിൽ കുറഞ്ഞത് 2 അടി അകലെങ്കിലും കൊടുത്തുകൊണ്ട് വേണം നമുക്ക് വരമ്പുകൾ ഉണ്ടാക്കാൻ. ഈ വരമ്പുകളിൽ ഓരോ ചെടിയും 45 സെന്റിമീറ്റർ അകലെ, ഏകദേശം 1.5 അടിയെങ്കിലും അകലത്തിൽ വേണം ഒരു മാസം പ്രായമായ തൈകൾ പറിച്ചു നടാം. കുമ്മായം നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞു. ഓരോ തൈ നടുന്ന സമയത്ത് ആ തൈയിൻ്റെ ചുവട്ട് കുറച്ച് ജൈവവളം കൊടുക്കുന്നത് നല്ലതാണ്. ഒപ്പം രാസവളം നല്ലപോലെ ആവശ്യമായിട്ടുള്ള ഒരു വിള കൂടിയാണ് ഈ ചെണ്ടുമല്ലി. നമ്മൾ പറഞ്ഞ നടീലകലമായ വരികൾ തമ്മിൽ 60 സെന്റിമീറ്ററും വരികളിലെ ചെടികൾ തമ്മിൽ 45 സെന്റിമീറ്റർ അകലം കൊടുത്ത് നടക്കുന്ന സമയത്ത് 1 സെന്റിൽ ഏകദേശം 150 ചെടികൾ ഉണ്ടാകും. ഇത്തരത്തിലുണ്ടാകുന്ന 150 ചെടികൾക്ക് ആവശ്യമായ രാസവളം എന്നുള്ളത് 1 സെന്റിന് ആകെ യൂറിയ 800 ഗ്രാം, രാജ്ഫോസ് 1 കിലോ 800 ഗ്രാം, പൊട്ടാഷ് 500 ഗ്രാം എന്നീ തോതിലാണ്. ഈ വളങ്ങൾ 3 തവണയായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. നടുന്ന സമയം നട്ട് 1 മാസം കഴിഞ്ഞ്, 2 ഡോസ് കഴിഞ്ഞ് വീണ്ടും 1-20 ദിവസം കഴിഞ്ഞിട്ട് 3 ഡോസ് തുല്യ തവണകളായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 150 ചെടികൾക്കായിട്ട് നടുന്ന സമയത്ത് 250 ഗ്രാം യൂറിയ, 600 ഗ്രാം രാജ്ഫോസ്, 160 ഗ്രാം പൊട്ടാഷ് എന്നീ അളവിലുള്ള രാസവളം വേണം. ഈ രാസം വളങ്ങൾ 3 കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് തുല്യ അളവിൽ ഓരോ ചെടികൾ നടുന്ന തടത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ചെടികൾ പറിച്ച് നടുന്നതാണ് നല്ലത്. ചെണ്ടുമല്ലി കൃഷിയിൽ അത്യാവശ്യം ചെയ്യേണ്ട ഒരു പരിചരണമാണ് പ്രൂണിംഗ് എന്നുള്ളത്. ചെടി നട്ട് 1 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്നുള്ള 3-4 ഇലകൾ വരുന്ന തിരി നമ്മൾ നുള്ളി കൊടുക്കണം. ഈ തിരി നമുക്ക് വേണമെങ്കിൽ നടാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നട്ടു കഴിഞ്ഞാൽ കുറച്ച് സമയമെടുക്കും എങ്കിൽ പോലും ഇതും പൂവായിട്ട് വരും. അപ്പം ഇത്തരത്തിൽ തിരി നുള്ളി കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്കവിളുകളിൽ നിന്ന് കൂടുതൽ മുകുളങ്ങൾ വരാനും കൂടുതൽ കമ്പുകൾ പൊട്ടി വരാനും അത് സഹായിക്കും. 2-3 പ്രൂണിംഗ് നടത്തുന്നതും നല്ലതാണ് ഈ ചെണ്ടുമല്ലി കൃഷിയെ സംബന്ധിച്ച്. സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കൂടുതൽ പ്രൂണിംഗ് നടത്താവുന്നതാണ്. 1 മാസം കഴിഞ്ഞുള്ള പ്രൂണിംഗ് കഴിഞ്ഞാൽ ചുവടുഭാഗത്തെ മണ്ണിളക്കി 2-ാമത്തെ വളപ്രയോഗം നടത്താം. യൂറിയ 250 ഗ്രാം, രാജ്ഫോസ് 600 ഗ്രാം, പൊട്ടാഷ് 160 ഗ്രാം എന്നീ തോതിലുള്ള വളങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം 1 സെന്റിൽ വരുന്ന 150 ചെടികൾക്കും ഒരേ അളവിൽ തടത്തിലിട്ട് കൊടുത്ത് മണ്ണ് കൂട്ടി കൊടുക്കാം. തുടർന്ന് 20 മുതൽ 25 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേ അളവിലുള്ള വളപ്രയോഗം 1 പ്രാവശ്യം കൂടി നടത്താം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇലകളിൽ കൊടുക്കുന്ന പത്രപോഷണം എന്നുള്ള രീതിയിലുള്ള വളപ്രയോഗവും നടത്താവുന്നതാണ്. 10-10-10 എന്നീ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം എന്നീ മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ദ്രാവക രൂപത്തിലുള്ള വളം നമുക്ക് 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളം എന്ന തോതിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതും 2 ആഴ്ച ഇടപെട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിക്കേണ്ടത്, നൈട്രജൻ വളങ്ങൾ അധികം കൊടുക്കാൻ പാടില്ല. അത് ചെടികളുടെ വളർച്ച കൂട്ടുമെങ്കിലും പൂവിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ ഇടയാകും. ഇത്തരത്തിലുള്ള പരിചരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 80-ാമത്തെ ദിവസം മുതൽ വിളവെടുപ്പ് നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്.
1: ജൈവം ജീവനം. വിഷത്തോട് വിട പറയാം, ഭക്ഷ്യ സുരക്ഷയ്ക്കായി ഒരുമിക്കാം.
0: ചെടികൾ തഴച്ചു വളരാൻ ഫിഷ് അമിനോ ആസിഡ്. ഉളിക്കലിലെ കർഷകൻ ശ്രീ തോമസ് ചാണ്ടി.
3: ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത് വെരി സിമ്പിളാണ്. നമ്മുടെ മത്തിയാണ് അതിനെ പൊതുവെ ഉപയോഗിക്കുന്നത്. മത്തിയെ ചെറിയ ചെറിയ പീസുകളായിട്ട് സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്തതിന് ശേഷം അതിനെ ശർക്കര പൊടിച്ചത് അതിനെ ലെയർ ലെയറായിട്ട് അതിനെ ഇട്ട് ഇത് ചെയ്യുകയാണ് ബാറിലേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇടാൻ പറ്റുന്നത് എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ എത്രമാത്രം ഫിഷ് ഉപയോഗിക്കുന്നു അതിന് ഈക്വലായിട്ടാണ് നമ്മൾ ഈ ശർക്കര പൊടി ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ 10% വെയിറ്റ് എത്ര വരുന്നു അത്രയും നമ്മുടെ കപ്പളങ്ങയിൽ പപ്പായ പച്ച പപ്പായ ചെറിയ പീസസുകളായിട്ട് അപ്പോൾ എളുപ്പം അത് ഇത് ചെയ്യാനുള്ള സഹായമുണ്ട്. അതുകൂടെ ചേർത്ത് അതിനെ ഓരോ ലെയറായിട്ട് തന്നെ ഇട്ട് വയ്ക്കുക. അത് നമുക്ക് ആഴ്ചയിലൊന്ന് അതിനെ ഇളക്കി കൊടുക്കുക, അതിനുശേഷം പാക്ക് ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് 21 ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാം ഇത് എല്ലാം ലയിച്ചു കഴിഞ്ഞിരിക്കും. ലയിച്ചു കഴിഞ്ഞെങ്കിൽ അതിനെ എടുത്ത് നമ്മൾ നന്നായിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് എടുക്കുക. അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് അതിന് എത്രമാത്രം നമ്മൾ എടുക്കുന്നു അതിൻ്റെ 5 to 6 times വെള്ളം ചേർത്ത് മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്യാവൂ. അത് മണ്ണിൽ ഒഴുക്കി കൊടുക്കാം, അതോടൊപ്പം സ്പ്രേ ചെയ്യുകയും ചെയ്യാം. എളുപ്പം ചെടികൾക്ക് പ്രൊട്ടക്ഷനാണ്, അസോലാസ് വളരെ ഇതാണ് ഫിഷമിനല്ലേ, അപ്പോൾ അത് വളരെയധികം നന്നായിട്ട് വളരുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ഏതിനും ഉപയോഗിക്കുക, ഏത് ഇതിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ ഈവൻ വാഴയ്ക്ക് വരെയും അത് സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ അത് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് കീടങ്ങളുടെ അകറ്റി നിർത്താനും സാധിക്കും. അതോടൊപ്പം തന്നെ ഇത് വളർച്ചയ്ക്കും പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫിഷമീനോടെ ഗുണം. ഏറ്റവും നല്ല കാര്യമാണ്.
0: കാർഷിക വാർത്തകൾ.
4: ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി കണ്ണൂർ ടാഫ്കോസ് സംഘടിപ്പിക്കുന്ന കർഷക സദസ്സ് ഈ മാസം 8 ഉച്ചയ്ക്ക് ശേഷം 2 മുതൽ ഇടയ്ക്കേപ്പുറം നവോദയ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ. സൂര്യകാന്തി പൂത്ത പാഠങ്ങൾ, സാധ്യതയുടെ 100 സൂര്യകാന്തി കർഷകർ അവരുടെ അനുഭവങ്ങൾ വിവരിക്കുന്നു. കാർഷിക വിദഗ്ധർ പ്രതികരിക്കുന്നു. ഭാരതീയ കാർഷിക ഗവേഷണ കൌൺസിലുമായി സഹകരിച്ച് കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കർഷകർക്കായി അച്ചാർ നിർമ്മാണ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഈ മാസം 8 കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കാൻ നാളെ വൈകുന്നേരത്തിനു മുമ്പായി ഇനി പറയുന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 8547671224. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ കേരള ഗവൺമെന്റ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ നടപ്പാക്കുന്നു. പദ്ധതിക്ക് കീഴിൽ കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനും വിളവെടുപ്പ്, സംസ്കരണം, മൂല്യവർദ്ധന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാവശ്യമായ യന്ത്രങ്ങൾ വാങ്ങുന്നതിനും സബ്സിഡി സഹായം നൽകും. ഓൺലൈൻ അപേക്ഷകൾ അഗ്രി മെഷീനറി പോർട്ടൽ വഴി സമർപ്പിക്കാം. അവസാന തീയതി 3 ആഗസ്റ്റ്. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 89 43 56 81 23.
5: കർഷകരുടെ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഇനി വിദഗ്ധരുടെ സഹായം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്നു. കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന കിസാൻ ഹെൽപ്പ് ലൈൻ സേവനം ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ കർഷകർക്ക് പ്രാദേശിക

ഭാഷയിൽ തന്നെ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കുക എന്നതാണ് ഈ സേവനത്തിന്റെ പ്രധാന ലക്ഷ്യം. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ, കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി വില വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് വിദഗ്ധരുടെ ഉപദേശം ലഭിക്കുന്നതാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനും നിലവിലുള്ള സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിനും കിസാൻ ഹെൽപ്പ് ലൈൻ സഹായകരമാകും. സേവനം ലഭ്യമാക്കുന്നതിനായി കർഷകർക്ക് ടോൾ ഫ്രീ നമ്പറായ 1800 180 1551 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ സേവനം ലഭ്യമാണ്. ഫോൺ മുഖേന നൽകിയ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ SMS വഴിയും ലഭ്യമാക്കുന്നതാണ്. കൂടാതെ ഹെൽപ്പ് ലൈൻ സെന്റർ വഴി നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും അറിയുന്നതിനായി കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരത്തെ ആനയറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ പ്രവർത്തിക്കുന്നത്. ഓർക്കുക, കർഷകരുടെ പുരോഗതിക്കായി കൂടുതൽ ശാസ്ത്രീയവും ഫലപ്രദവുമായ കൃഷിരീതികൾക്ക് പിന്തുണയുമായി കിസാൻ ഹെൽപ്പ് ലൈൻ.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. ഇതിൽ ജീവലോകത്തെ അത്ഭുതങ്ങൾ ഗീതാ നായർ എസ് സംസാരിക്കുന്നു. 9:30 എസ് കെ അഹദിയുടെ സംഗീത കച്ചേരി. കൊടുന്തരപ്പള്ളി സുബ്ബരാമൻ വയലിൻ, കൊടുന്തരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശങ്ക്. 10:30 അഭിനയ തികവിൻ്റെ അസ്തമിക്കാത്ത നിലാവെളിച്ചം, ചലച്ചിത്ര നടൻ ദിലീപ് കുമാറിനെക്കുറിച്ചുള്ള ചിത്രീകരണം.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 24,666 രൂപ, കാഞ്ഞങ്ങാട് 25,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 25,330 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ, തലശ്ശേരി എന്നീ കേന്ദ്രങ്ങളിൽ 13,000 രൂപ, കാസർഗോഡ് 12,000 രൂപ, തളിപ്പറമ്പ് 12,700 രൂപ, കാഞ്ഞങ്ങാട് 11,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തുണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,800 രൂപ, കാസർഗോഡ് 4,500 രൂപ, തളിപ്പറമ്പ് 4,700 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നീ കേന്ദ്രങ്ങളിൽ 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ് 22,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ.

കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് തളിപ്പറമ്പ് 39,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് കണ്ണൂർ 4,800 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 4,000 രൂപ, കാഞ്ഞങ്ങാട് 4,200 രൂപ, കാസർഗോഡ് 4,800 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 630 രൂപ, തളിപ്പറമ്പ് 700 രൂപ, തലശ്ശേരി 655 രൂപ. അടയ്ക്ക പഴുത്തത് 1,000 എണ്ണത്തിന് തലശ്ശേരി 4,000 രൂപ, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. തയ്യാറാക്കിയത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇൻ്റലിജൻസ് വിഭാഗം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ. 6:00 എഫ് എം പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ മറ്റൊന്നല്ല, വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിത, ആലാപനം പി ജയചന്ദ്രൻ. നാളെ രാവിലെ 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ഓർമ്മകളും ഇന്നത്തെ സ്പന്ദനങ്ങളും, ദേശീയ അന്തർദേശീയ താരങ്ങളും പുതുതലമുറയിലെ ഫുട്ബോൾ പ്രതിഭകളും ഒരുമിക്കുന്നു നാളെ രാവിലെ 7:00.

നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ ടി ബി സെൻ്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ കെ എം ബിന്ദുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം നാളെ 12:40 ആരോഗ്യദീപ്തിയിൽ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:52. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്പ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന്

0: പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. മെൽബണിൽ നടക്കുന്ന ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ബിസിനസ് ഫോറത്തിലും അദ്ദേഹം ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കും. തുടർന്ന് ജൂലൈ 10 മുതൽ 11 വരെ ന്യൂസിലൻഡ് സന്ദർശിക്കുന്ന ശ്രീ മോദി ന്യൂസിലൻഡ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവീസ് ഏർപ്പെടുത്തുന്നത്.
1: We will be operating 300+ special trains during the Ratha Yatra of Mahaprabhu Jagannath Ji, and during Onam festival we'll be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Shri Narendra Modi Ji to make sure that our citizens get affordable and safe services. We'll continue to work in that direction.
0: ഓണക്കാലത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതിൽ കേന്ദ്ര സർക്കാരിന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ നന്ദി രേഖപ്പെടുത്തി. പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ എന്നിവയിലൂടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനം വികാസത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ. സഹകരണ മന്ത്രാലയം സ്ഥാപിതമായതിന്റെ 5-ാമത് വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 5 സഹകരണ സംഘങ്ങളെ കണ്ടെത്തുന്നതിന് റാങ്കിംഗ് ചട്ടക്കൂട് തയ്യാറാക്കിയതായും അദ്ദേഹം പറഞ്ഞു. ജൈവ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം കുറയ്ക്കാനും അദ്ദേഹം കർഷകരോട് അഭ്യർത്ഥിച്ചു.
2: सहकारिता मंत्रालय के इनिशिएटिव से कुल 9 राष्ट्रीय स्तर पर काम करने वाली सहकारी समिति बनाकर देश से लेकर ग्राम तक ये 9 क्षेत्रों में सहकारिता मंत्रालय को एक माला में पिरोने का काम हमने किया है.
0: നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡിന്റെ അവലോകന യോഗം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്നു. മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ, റോപ്പ്വേകൾ തുടങ്ങിയവയുടെ പദ്ധതിതല പുരോഗതി മന്ത്രി വിലയിരുത്തി. സംയോജിത ഗതാഗത ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ ഇത്തരം സംരംഭങ്ങൾ പ്രധാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ 6 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരപത്രം സ്വീകരിച്ചു. മൊസാംബിക്, നിക്കരാഗ്വേ, സുരിനാം, ഗാബോൺ, മംഗോളിയ, ബഹാമാസ് എന്നീ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളിൽ നിന്നാണ് രാഷ്ട്രപതി അംഗീകാരപത്രം സ്വീകരിച്ചത്. ലീഗൽ മെട്രോളജി നിയമം 2011 ഭേദഗതി വരുത്തി കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം. ശാസ്ത്രീയമായ രീതികളിലൂടെ അളവ് തൂക്ക ഉപകരണങ്ങളുടെ പരിശോധന വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടി. പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് വെയ്റ്റ് പരിധി 50% നിന്നും 20% കുറച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: അർത്ഥവത്തായ ചർച്ചകൾക്കും പരസ്പര പഠനത്തിനും ക്രിയാത്മകമായ സഹകരണത്തിനും ഈ യോഗം വഴിയൊരുക്കുമെന്ന് പ്രതിനിധികളെ സ്വാഗതം ചെയ്തുകൊണ്ട് വനിതാ ശിശു വികസന മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക് വ്യക്തമാക്കി. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ പ്രതിബദ്ധതയെ അത് കൂടുതൽ ശക്തിപ്പെടുത്തും. തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടന്ന കൂടിയാലോചനകളിൽ അംഗരാജ്യങ്ങൾ പ്രകടിപ്പിച്ച ക്രിയാത്മകമായ സമീപനം അടുത്ത 2 ദിവസത്തെ ചർച്ചകളെയും നയിക്കുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. തുടർന്ന് സംയുക്ത പ്രഖ്യാപനത്തിന്റെ കരട് രൂപത്തിന്മേൽ വിവിധ രാജ്യങ്ങളിലെ മന്ത്രിമാർ ചർച്ചകൾ നടത്തും. സമ്മേളനത്തിന്റെ സമാപന ദിവസമായ ജൂലൈ 9 സംയുക്ത വനിതാ മന്ത്രിതല പ്രമേയത്തിന്റെ കരട് അവതരിപ്പിക്കും.

0: ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. ഇവിടേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലും മുംബൈ ഗോവ ദേശീയപാതയിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. പൂനെയിലും തീരദേശ ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. ഗുജറാത്തിന്റെ തെക്കൻ മേഖലകളിലും സൌരാഷ്ട്രയിലും കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. 3 ദേശീയ പാതകളടക്കം 80 റോഡുകൾ താൽക്കാലികമായി അടച്ചു. 100 ഗ്രാമങ്ങളിൽ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. വിവിധ അണക്കെട്ടുകളിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. ദുരന്ത സാധ്യതയുള്ള ജില്ലകളിൽ NDRF SDRF സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. ഇന്ന് പുലർച്ചെ നടന്ന പ്രീ ക്വാർട്ടറിൽ 5 ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ 1-2 നോർവെ പരാജയപ്പെടുത്തി. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ബ്രസീൽ നായകൻ നെയ്മർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിലാപയാത്രയ്ക്കായി ടെഹ്റാനിൽ ഇന്ന് അണിനിരുന്നത് വൻ ജനാവലി. February 28 ഇസ്രായേൽ അമേരിക്ക വ്യോമാക്രമണത്തിലാണ് ഖമനേയിയും കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. 12 നീളുന്ന വിലാപയാത്രയോടനുബന്ധിച്ച് റോഡുകളും വ്യോമപാതയും അടച്ചിരിക്കുകയാണ്. ഖമനേയിയുടെ ജന്മസ്ഥലമായ മഷ്ഹാദിൽ വ്യാഴാഴ്ചയാണ് ഖബറടക്കം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പാക് അധീന കശ്മീരിലെ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവന നടത്തിയതായി സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം വ്യക്തമാക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്തോനേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജക്കാർത്തയിൽ ഊഷ്മള വരവേൽപ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് ഇക്കുറി 100 സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കൊല്ലത്ത് 2000 വനിതകൾ അണിനിരക്കും. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മുംബൈയിലും കൊങ്കൺ മേഖലയിലും ജനജീവിതം ദുരിതത്തിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. യുഎസ്എ ബെൽജിയം മത്സരം നാളെ രാവിലെ 5:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ FM ഹെൽത്ത് പ്ലസ് ആകാശവാണി ആരോഗ്യ വിജ്ഞാന പ്രക്ഷേപണം.
2: വൈറൽ ഹെപ്പറ്റൈറ്റിസ്, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ, ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ KC രാജീവനുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം. കൂടെ ശ്രീകല ബിജു.
3: നമസ്കാരം ഡോക്ടർ.
4: നമസ്കാരം.
3: നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കരളിനെ ബാധിക്കുന്ന രോഗമായ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. എന്താണ് ശരിക്കും ഈ ഹെപ്പറ്റൈറ്റിസും വൈറൽ ഹെപ്പറ്റൈറ്റിസും തമ്മിലുള്ള വ്യത്യാസം?
4: അതെ, ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് കരളിലുണ്ടാകുന്ന വീക്കം, അതുമൂലം കരളിന്റെ പ്രവർത്തനം തകരാറിലാവുന്നതിനാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പല കാരണം കൊണ്ടും സംഭവിക്കാം. അണുബാധ കൊണ്ട് വരാം, അല്ലെങ്കിൽ പലതരം വിഷപദാർത്ഥങ്ങൾ, ടോക്സിൻസ്.

0: കൊണ്ടുവരാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഓവർ ഡോസിൽ കഴിച്ചാൽ അത് കരളിനെ ബാധിച്ച് ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാവും. അണുബാധ തന്നെ ബാക്ടീരിയൽ അസുഖങ്ങൾ കൊണ്ടുവരാം, വൈറസുകൾ കൊണ്ടുവരാം, അമീബ കൊണ്ടുവരാം. വൈറസുകൾ തന്നെ ഒരു 50-ൽ വൈറസുകൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം. നമ്മൾ മഴക്കാലത്ത് സാധാരണ ചർച്ച ചെയ്യുന്ന എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി, ടൈഫോയിഡ്, ഇത്തരം അസുഖങ്ങളും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം. അപ്പൊ ഇതിന്റെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തമായിരിക്കും. അപ്പൊ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു അസുഖമല്ല. നമ്മൾ പനി എന്നൊക്കെ പറയുന്നത് പോലെ ഈ എല്ലാ അസുഖങ്ങളും കരളിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് മഞ്ഞപ്പിത്തം. ഇത് എന്ത് കാരണമാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ പ്രധാനമാണ്. കാരണം ചികിത്സ അതിനാശ്രയിച്ചിരിക്കും.
1: ചുരുക്കി പറഞ്ഞ ഹെപ്പറ്റൈറ്റിസ് ഒരു രോഗാവസ്ഥയും വൈറൽ ഹെപ്പറ്റൈറ്റിസ് അതിനുള്ള ഒരു കാരണവും.
0: അതായത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഒരു ഹെപ്പറ്റൈറ്റിസ് വൈറസ് കൊണ്ട് കരളിനുണ്ടാകുന്ന അസുഖമാണ് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് പറയുന്നത്. അതിൽ തന്നെ ഏകദേശം 50 വൈറസുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും പ്രധാനം ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഇ, ഈ 4 വൈറസുകളാണ് ഏറ്റവും പ്രധാനമായും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ വ്യാപകമായി കാണുന്ന, പടർന്നു പിടിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്.
1: ഇത് എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് പകരുന്നത് എങ്ങനെയൊക്കെയാണ്?
0: അത് ഈ അസുഖം ബാധിച്ച ആളിന്റെ ഹെപ്പറ്റൈറ്റിസ് എയിൽ അസുഖം ബാധിച്ച ആളിന്റെ മലത്തിലൂടെയാണ് അണുക്കൾ പുറത്തേക്ക് വരിക. ഇപ്പോൾ ഒരാൾ ടോയ്ലറ്റ് പോയി കൈ നന്നായി സോപ്പിട്ട് കഴുകുന്നില്ലെങ്കിൽ ഇയാളുടെ കയ്യിൽ ഈ അണുക്കൾ ഉണ്ടാവും. ഇയാൾ ഒരു ഡോർ ഹാൻഡിൽ പിടിച്ചാൽ ഈ അണുക്കൾ ആ ഡോറിന്റെ ഹാൻഡിലേക്ക് പോവാം. അവിടെ ഒരു 6-7 മണിക്കൂറെങ്കിലും ഈ അണുക്കൾ നിലനിൽക്കാം. അപ്പോൾ നമ്മൾ മറ്റൊരാൾ പോയി ഇത് പിടിക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് വരാം. ഒരു 10 സെക്കൻഡ് കോണ്ടാക്ട് ഉണ്ടായാൽ മതി, അപ്പം തന്നെ ഈ അണുക്കൾ അയാളുടെ കയ്യിലേക്ക് വരും. ഈ കൈ ഇയാൾ ശരിയായി കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ നന്നായി കൈ കഴുകുന്നില്ലെങ്കിൽ അയാൾക്ക് ഇത്രയും എളുപ്പത്തിൽ ഈ അസുഖം പടരാം. അപ്പം നമ്മൾ ശുദ്ധജലം കുടിക്കുന്നില്ലെങ്കിൽ, ഭക്ഷണത്തിൽ അത്ര ശ്രദ്ധ ചെലുത്തുന്നില്ലെങ്കിൽ, തുറന്നിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ,
1: ശുദ്ധമായ
0: ഭക്ഷണവും വളരെ പ്രധാനമാണ്. കൈ കഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ടോയ്ലറ്റ് പോയതിനു
1: ശേഷം എപ്പോഴും
0: അതൊരു ശീലമാണ്.
1: പിന്നെ ഈ രക്തവും ശരീര ദ്രവങ്ങളൊക്കെ ആയിട്ട് പകരുന്നുണ്ടോ ഡോക്ടറെ?
0: ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ പകരുന്നത് ഇപ്പറഞ്ഞ വഴിക്കാണ്. മറ്റ് ഹെപ്പറ്റൈറ്റിസ് ബി, സി മുതലായ അസുഖങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് പകരുന്നത് പ്രധാനമായും രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയാണ്. അത് പകരുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൽ നിന്ന്.
1: ഈ വൈറൽ ഹെപ്പറ്റൈറ്റിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ഈ അണുക്കൾ ശരീരത്തിൽ കടന്നാൽ ഏകദേശം 2 മുതൽ 6 വരെ എടുക്കാം ലക്ഷണങ്ങൾ വരാൻ. അത്രയും കാലം
1: ലക്ഷണം
0: ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 6 50 ദിവസം വരെ പോകാം. അപ്പോഴാണ് ലക്ഷണങ്ങൾ വരിക. അത് തുടക്കത്തിൽ ഉണ്ടാകുന്നത് ക്ഷീണം, വിശപ്പില്ലായ്മ, ചെറിയ പനി, പിന്നെ വയറുവേദന. നമ്മുടെ കരൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വയറിന്റെ വലതുഭാഗത്ത് മുകളിലാണ്. അപ്പൊ അവിടെ വേദന വരാം. കരൾ വീങ്ങുമ്പോൾ ചെറിയ വേദനയായിട്ട് വരാം. ഇത്തരം ലക്ഷണങ്ങളാണ് ആദ്യം ഉണ്ടാവുക. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ മഞ്ഞ കളറ് ആദ്യം മൂത്രത്തിൽ ശ്രദ്ധിക്കും, പിന്നെ കണ്ണിന് മഞ്ഞയാവും. അസുഖം കൂടിയാൽ ശരീരം മുഴുവൻ മഞ്ഞ നിറത്തിലേക്ക് വരാം. വിസർജ്യം സാധാരണയുള്ള മഞ്ഞ നിറം കുറയാം, കുറഞ്ഞ് കുറച്ച് വെള്ള പോലത്തെ കളറാവാം.
1: വിശപ്പില്ലായ്മ,
0: വിശപ്പില്ലായ്മ, ഛർദി, ഇതാണ് സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ.
1: അപ്പൊ ഈ രോഗം ഉണ്ടായ ഒരു വ്യക്തിയുടെ ഇൻക്യുബേഷൻ പീരീഡിൽ മറ്റൊരാളിലേക്ക് പകരാനുള്ള
0: പകരം തീർച്ചയായിട്ടും. അസുഖത്തിന്റെ ലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 1-2 മുമ്പ് തന്നെ വേണമെങ്കിൽ ഇയാളിൽ നിന്ന് അസുഖം പകരാം. അത് നമുക്ക് അസുഖം നിയന്ത്രിക്കുന്നതിന് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരാളെ രോഗിയാണ് തിരിച്ചറിഞ്ഞാൽ നമ്മൾ അയാളെ ശ്രദ്ധിക്കും. തിരിച്ചറിയാത്ത ആളെ നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അയാളിൽ നിന്നും പകരാം, 1-2 മുമ്പേ തന്നെ പകരാം. ലക്ഷണങ്ങൾ തുടങ്ങിയിട്ട് 1-2 കഴിഞ്ഞിട്ടും പകരാം. ലക്ഷണങ്ങൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കും, പക്ഷെ മറ്റേത് നമ്മൾ അറിയാതെ പകരും.
1: അപ്പൊ ഒരു വ്യക്തിക്ക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്നറിയാനുള്ള ചികിത്സ തേടേണ്ടത് എപ്പോഴൊക്കെയായിരിക്കും?
0: സാധാരണ ഈ ചെറിയ പനിയും ക്ഷീണവും ഒക്കെ ആയിട്ട് രോഗി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മഞ്ഞപ്പിത്തമാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ സാധാരണ പറയുന്നത് മൂത്രം മഞ്ഞ കളർ പറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആരെങ്കിലുമായിട്ട് കോണ്ടാക്ട്, ഇപ്പൊ വീട്ടിലൊരാൾക്ക് മഞ്ഞപ്പിത്തം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ മഞ്ഞപ്പിത്തമാണോ എന്നുള്ള രീതിയിൽ ആദ്യ തുടക്കത്തിൽ ക്ഷീണം വരുമ്പോൾ തന്നെ സംശയിക്കും. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് മഞ്ഞപ്പിത്തമാണ് എന്നുള്ളത്
1: കൺഫേം. ഇതിന്റെ രോഗനിർണയത്തെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ, ഒന്ന് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറയും, LFT എന്ന് പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്യും. അത് ലിവറിന് എത്രത്തോളം ഈ അസുഖം കൊണ്ട് ആഘാതം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും. അതിൽ സീറം ബിലിറൂബിൻ, ഈ ബിലിറൂബിൻ എന്ന് പറഞ്ഞ ഘടകമാണ് ഈ മഞ്ഞ നിറം ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കും. 2 SGOT, SGPT എന്ന് പറഞ്ഞ ടെസ്റ്റുകളുണ്ട്. അത് കരളിലുള്ള എൻസൈംസ് ആണ്. അപ്പൊ കരളിന് എന്തെങ്കിലും ഒരു വിധത്തില് ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ ഇതിന്റെ അളവ് കൂടും.
1: അപ്പൊ പ്രവർത്തന പരിശോധന,
0: അതെ, അത് നോക്കി, അതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ടെസ്റ്റുകൾ. പിന്നെ വേറെ

0: വളരെ കൂടുതലാണ്. ഒന്നാമത് ഇവർക്ക് വിശപ്പുണ്ടാവില്ല, അപ്പൊ ഇവര് ഭക്ഷണം കഴിക്കാതിരിക്കാനും വെള്ളം കുടിക്കാതിരിക്കാനും സാധനം. അപ്പൊ അത് നമ്മൾ നിർബന്ധിച്ച് തന്നെ വെള്ളം കുടിപ്പിക്കണം എന്തായാലും, അല്ലെങ്കിൽ നിർജ്ജലീകരണം വന്നിട്ട് അതിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാം. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഭക്ഷണം, ഭക്ഷണത്തിൽ സാധാരണ ഒരുപാട് നിയന്ത്രണങ്ങൾ പറയുന്ന ഒരു അസുഖമാണ് ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് ഒന്നും അതിന്റെ കാര്യമായ ആവശ്യമില്ല. ഉപ്പ് കൊടുക്കരുത്, മഞ്ഞൾ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ അതിലൊന്നും യാതൊരു കാര്യം, ഉപ്പ് നിർബന്ധമായി കൊടുക്കണം. അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് അധികം കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ ഇവർക്ക് ഛർദി വരാം. അതുകൊണ്ട് ഈ ബിരിയാണി, ഫ്രൈ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അതല്ലാതെ സാധാരണ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ,
1: ആവശ്യമായ പോഷകങ്ങൾ
0: അടങ്ങിയ ഭക്ഷണങ്ങൾ എന്തായാലും കഴിപ്പിച്ചിരിക്കും. അതുപോലെ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് കൊടുക്കരുത് എന്നൊക്കെ ചില ഫ്രൂട്ട്സ് നിർബന്ധമായും കൊടുത്തിരിക്കും.
1: ഈ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം ഡോക്ടറെ?
0: നമ്മൾ സാധാരണ എന്തൊക്കെയാണ് നമ്മളെ വീട്ടിൽ സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അത് ഒക്കെ കഴിക്കാം. എന്താണ് നമ്മുടെ സാധാരണ ഭക്ഷണം? അരിയാണ്. നമ്മൾ സാധാരണ രാവിലെ കഴിക്കുന്ന ദോശ, ഇഡലി അങ്ങനത്തെ ഭക്ഷണങ്ങൾ, ഉച്ചക്ക് ചോറ്, നോൺ വെജിറ്റേറിയൻ ആൾക്കാരാണെങ്കിൽ മീൻ കഴിക്കാം, ബാക്കി പച്ചക്കറികൾ കഴിക്കാം.
1: കൂടുതലായിട്ട് ഉപ്പും എരിവും പൊരിച്ചതും കരിച്ചതും
0: അധികം അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ മാത്രം ഒഴിവാക്കേണ്ട കാര്യമുള്ളൂ.
1: ഈ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന ഈ രോഗം കരൾ ക്യാൻസറിന് കാരണമാകുന്നുണ്ടോ?
0: ഉണ്ട്. അത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും കരളിന് ക്യാൻസർ ഉണ്ടാകാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി സി നമ്മൾ പറഞ്ഞല്ലോ, അത് ഈ ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് പോലെ പകരുന്ന ഒരു അസുഖമല്ല. അത് പകരുന്നത് ഒന്ന് രക്തത്തിലൂടെ, അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ, അതല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്, ആ ഗർഭിണിക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ഡയറക്റ്റായി വരാം. ആ മൂന്ന് വഴികളിലാണ് ഇത് വരുന്നത്. രക്തത്തിലൂടെ എന്ന് പറഞ്ഞാൽ രക്തം സ്വീകരിക്കുമ്പോൾ വരാം, പക്ഷെ അത് താരതമ്യേന സാധ്യത കുറവാണ്. കാരണം നമ്മൾ രക്തം ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടാണ് സാധാരണ ഇപ്പോഴും രക്തം കൂടും. മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതല്ലെങ്കിലും ചെറിയ അളവിലുള്ള രക്തം മതി ഇത് പകരാൻ. ഒരു മില്ലി ലിറ്ററിന്റെ ഒരു 10,000-ൽ ഭാഗം മതി. അപ്പൊ ഇപ്പൊ കുറെ ഫാഷനായിട്ടുള്ള ടാറ്റൂയിങ്, അതുപോലെ പിയേഴ്സിംഗ്, എല്ലാ സ്ഥലത്തും പിയേഴ്സിംഗ് ആണ് ഇപ്പൊ, മൂക്കും ചെവിയും, ചെവിയിൽ തന്നെ മൾട്ടിപ്പിൾ പിയേഴ്സിംഗ്. അപ്പൊ അതിലൂടെയൊക്കെ വരാം.
1: ഉപയോഗിച്ച
0: സൂചി പ്രോപ്പറായിട്ട് നമ്മളത് സ്റ്റെറിലൈസ് ചെയ്തതല്ല സൂചി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വരാം. അതുപോലെ ഒരേ സിറിഞ്ച് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അതിന് കൂടുതൽ സാധ്യത ഡ്രഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ, അവർ ഒരേ സിറിഞ്ച് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ. അപ്പൊ അതിൽ ഒരാൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ വരാം. ചെറിയൊരളവ് രക്തം മതി ഈ ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇങ്ങനെയാണ് പറഞ്ഞത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എയിൽ ഈ അസുഖം വന്നാൽ സാധാരണ ഒരു 4-6 ആഴ്ച കൊണ്ട് മുഴുവനായി മാറും. വളരെ ചെറിയ ചുരുക്കം ചില ആൾക്കാർക്ക് കോംപ്ലിക്കേഷനിലേക്ക് പോകും. എന്നിരുന്നാലും ഈ അസുഖം ഒരു 3 മാസം മുതൽ 6 മാസം കൊണ്ട് മുഴുവനായി മാറും. പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വന്നാൽ ഈ വൈറസ് ഇവരുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കും, ദീർഘകാലം നിലനിൽക്കും,
1: ബിയിലും
0: സിയിലും. എന്നിട്ട് ലിവറിനെ ക്രമേണ ക്രമേണ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ അറിയില്ല, ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ശരീരത്തിനുള്ളിൽ ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരു 20-30 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ലക്ഷണങ്ങൾ വരിക. അപ്പൊ ലിവർ സിറോസിസ് എന്ന് പറഞ്ഞ അസുഖം വരാം, ലിവർ ക്യാൻസർ വരാം. അതൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഉണ്ടാകും.
1: ഇതിന് വാക്സിനുകളുണ്ടോ?
0: ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എക്കും ഹെപ്പറ്റൈറ്റിസ് ബിക്കും വാക്സിൻ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ 2 ഡോസാണ് എടുക്കുന്നത്, 6 മാസത്തെ ഇടവേളയിൽ. അത് 1 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൊടുത്തു തുടങ്ങാം. ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ നമ്മുടെ ദേശീയ പ്രതിരോധ പട്ടികയിൽ ഇല്ല. അതായത് നമ്മൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് സാധാരണ കുട്ടികൾ കൊടുക്കുന്ന വാക്സിൻ ഉണ്ടല്ലോ, അതിലിത് ഉൾപ്പെട്ടിട്ടില്ല. കാരണം ഇത് കുറച്ച് ചിലവുള്ള വാക്സിനാണ്. അതുകൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് തന്നെ എടുക്കണം. ഒരു ഡോസിന് ഏകദേശം 1,000 രൂപയുടെ അടുത്ത് വിലയുണ്ട് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിന്. ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ നമ്മുടെ പ്രതിരോധ പട്ടികയിലുണ്ട്. നമ്മൾ കുട്ടി ജനിച്ച ഉടനെ കൊടുക്കും, പിന്നെ 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച അങ്ങനെ 4 ഡോസായിട്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതുകൊണ്ടുള്ള സംരക്ഷണം കിട്ടും.
1: അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹെപ്പറ്റൈറ്റിസ് എക്കും ബിക്കും വാക്സിനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള
0: അതായത് ഹെപ്പറ്റൈറ്റിസ് സിക്ക് നമുക്ക് വാക്സിൻ റിസർച്ച് നടക്കുന്നേ ഉള്ളൂ, ഇതുവരെ വാക്സിൻ. അപ്പൊ നമ്മൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ രക്തത്തിലൂടെ, ഒന്ന് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, 2 രക്തത്തിലൂടെ പകരുന്ന വഴികൾ നമ്മൾ പറഞ്ഞു, സിറിഞ്ച് ഉപയോഗിക്കുന്നത്, അങ്ങനെ ടാറ്റൂയിങ്, അതൊക്കെ ഒരു വിശ്വസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ സംബന്ധിച്ച്. പിന്നെ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക്, അതായത് ഗർഭസ്ഥ ശിശുവിന് അമ്മയിൽ നിന്ന് കിട്ടാം. അപ്പൊ അങ്ങനെ പകരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അമ്മമാരെയും നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി അസുഖം ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ഈ ജനിച്ച ഉടനെ വാക്സിൻ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം ഇങ്ങനെ പകരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കുഞ്ഞ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കൊടുക്കും.
1: ഈ ഹെപ്പറ്റൈറ്റിസ് എല്ലാം പൂർണ്ണമായി ഭേദമാക്കാനാവുന്നതാണോ ഡോക്ടറെ?
0: ഹെപ്പറ്റൈറ്റിസ് എ സാധാരണ തനിയെ തന്നെ മാറുന്ന ഒരു അസുഖമാണ് നമ്മൾ പറഞ്ഞല്ലോ. അതിൻ്റെ ചികിത്സയിൽ നമ്മൾ വൈറസിനെതിരായിട്ടുള്ള മരുന്നുകളുടെ ഒന്നും ആവശ്യമില്ല.
1: ഭക്ഷണക്രമവും
0: റെസ്റ്റും ഒക്കെ കൊണ്ട്
1: ശുദ്ധമായ
0: കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അതൊക്കെ കൊണ്ട് സാധാരണ ഒരു 4 മുതൽ 6 ആഴ്ച കൊണ്ട് മാറുന്ന ഒരു അസുഖമാണ്. പക്ഷെ

0: അത് ചുരുക്കം ചില ആൾക്കാരിൽ, അതായത് ഒരു 1000 ആളെ ഇത് ബാധിച്ചാൽ ഒരു ഒരാൾക്ക് ചിലപ്പോൾ സങ്കീർണതകൾ ഉണ്ടാവാം. അത് ലിവർ ഫെയിലർ, അതായത് ലിവറിന്റെ പ്രവർത്തനം മുഴുവനായി നിലച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് പോവാം. വളരെ അപൂർവമായി, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ചില ആൾക്കാർക്ക് അങ്ങനെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വന്ന് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ലിവർ ഫെയിലർ ഇല്ല. നമുക്കിപ്പോൾ ഒരാൾ നമ്മുടെ അടുത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആയി വന്നാൽ ഇയാൾക്ക് ലിവർ ഫെയിലറിലേക്ക് പോകാൻ പറ്റുമോ നമുക്ക് ആദ്യമേ പ്രവചിക്കാൻ പറ്റില്ല. പക്ഷെ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഇതിലേക്ക് ഇയാൾ പോകുന്നുണ്ടോ എന്നുള്ള ചില ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കണ്ടുപിടിച്ചാൽ ആളെ അഡ്മിറ്റ് ഒന്നും ചെയ്യുന്നില്ല, അവർ വീട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒന്ന്, ഈ ലിവർ ഫെയിലറിലേക്ക് പോകുമ്പോൾ ലിവർ നമ്മുടെ ശരീരത്തിലെ ഒരു ഫാക്ടറി പോലെയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസ്, വിഷപദാർത്ഥങ്ങൾ, അത് പുറമേ നിന്ന് ശരീരത്തിലേക്ക് കയറുന്നതാവാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അതിനെയൊക്കെ ഡീടോക്സിഫൈ ചെയ്യുന്ന, നിർവീര്യമാക്കുന്ന ഒരു ഫാക്ടറി പോലെയാണ് ലിവർ. അപ്പോൾ ഈ ലിവർ ഫെയിലറിലേക്ക് പോകുമ്പോൾ ഈ ടോക്സിൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു പോകും. അത് നമ്മളെ തലച്ചോറിനെ ബാധിക്കും. അപ്പോൾ നമുക്ക് ഓർമ്മക്കുറവ്, പിന്നെ ഉറക്കത്തിൽ വ്യത്യാസം, രോഗി പകലൊക്കെ ഉറക്കം തൂങ്ങിയ പോലെ ആയിരിക്കും. ചിലപ്പോൾ പകൽ ഉറക്കം തൂങ്ങിയിട്ട് രാത്രി ഉറക്കം വരാതാവും. അത്തരം ലക്ഷണങ്ങൾ, അല്ലെങ്കിൽ ബോധം മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. പൂർണ്ണമായ ബോധക്കേടിലേക്ക് തന്നെ പോവാം, അതിലേക്ക് പോകാൻ സമ്മതിക്കരുത്. അതിനു മുമ്പേ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇയാളെ ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം നമ്മൾ അവരോട് വീട്ടിൽ റെസ്റ്റ് പറഞ്ഞ ആളായിരിക്കും, പക്ഷേ ഈ ലക്ഷണങ്ങൾ വരുന്നുണ്ടോ നോക്കണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ഘടകങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കരളിലാണ്. അപ്പോൾ കരൾ ഫെയിലാവുമ്പോൾ ഈ ഘടകങ്ങളൊക്കെ എന്താവും, അതിൻ്റെ നിർമ്മാണം കുറയും. അപ്പോൾ രക്തം പെട്ടെന്ന് ബ്ലീഡിങ് വരും. അപ്പോൾ തൊലിക്കടിയിൽ ചെറിയ പാടുകൾ പോലെ വരാം, അല്ലെങ്കിൽ മൂക്കിൽ നിന്നോ വായിൽ നിന്നോ ബ്ലീഡിങ് വരാം. വയറിനകത്താണ് ബ്ലീഡിങ് എങ്കിൽ കറുത്ത നിറത്തിൽ മലം പോകാം. അപ്പൊ ഇത്തരം ലക്ഷണങ്ങൾ രോഗിയിൽ ഉണ്ടോ എന്നുള്ളത്
1: ശ്രദ്ധിക്കണം.
0: അത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ PT INR ടെസ്റ്റുകളാണ് സാധാരണ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുക. അതായത് ഇയാൾ ലിവർ ഫെയിലറിലേക്ക് പോകുന്നുണ്ടോ എന്നറിയാൻ ഈ ടെസ്റ്റുകൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ലിവർ ഫെയിലറിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ ചികിത്സ വളരെ സങ്കീർണമാണ്. ചിലപ്പോൾ കരൾ മാറ്റി വെക്കേണ്ടി തന്നെ വന്നേക്കും. അത്രയും സങ്കീർണമായ ചികിത്സകളാണ്. സാധാരണ ഒരു ടെർഷ്യറി ലെവൽ ആ ഒരു സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് അതിനുള്ള ചികിത്സയും കിട്ടും. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കാണ് ഇത് വരിക എന്നുള്ളത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പറയാൻ പറ്റുന്ന സാധ്യത മുമ്പേ കാരണം അസുഖമൊക്കെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ സാധ്യതയുണ്ട്. പക്ഷെ ഒന്നുമില്ലാത്ത വളരെ ആരോഗ്യമുള്ള ആൾക്കാർക്കും ചിലപ്പോൾ ഇത് വരാം.
1: അവനെ തന്നെ വീട്ടിൽ നിന്ന് ഈ ചികിത്സയോടൊപ്പം
0: ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രധാനം.
1: ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഈ അസുഖം പകരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് പകരുന്നത് ഈ മലത്തിലൂടെയാണ് അണുക്കൾ പുറത്തു വരുന്നത്. അപ്പോൾ എന്താണ്, കൈ നന്നായി കഴുകാനുള്ളത് വളരെ പ്രധാനം, വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. ടോയ്ലറ്റ് പോയാൽ ഒരു 20 സെക്കൻഡ് എങ്കിലും സോപ്പിട്ട് കൈ കഴുകണം. അതുപോലെ ഈ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായി സോപ്പിട്ട് കൈ കഴുകുക. ഈ വൈറസ് പുറമേ വന്നാൽ 6-7 മണിക്കൂർ വരെയൊക്കെ പല പ്രതലങ്ങളിലും ഇത് ജീവിക്കും. അതുപോലെ വെള്ളത്തിലാണെങ്കിൽ മാസങ്ങളോളം ജീവിക്കും. നമ്മൾ ഫ്രീസ് ചെയ്ത് ഇപ്പോൾ ഐസിലൊക്കെ ഇതിന് 1 കൊല്ലം വരെയൊക്കെ ജീവിക്കും. അപ്പം തന്നെ അതിലൊക്കെ ഈ വൈറസ് ഉണ്ടാവും. അപ്പം നമ്മൾ ഭക്ഷണത്തിലും അതുപോലെ തന്നെ വെള്ളത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. ഈ സാധാരണ ഈ അസുഖം അധികം പടർന്നു കാണുന്ന ഈ വെൽക്കം ഡ്രിങ്കുകളൊക്കെ നമ്മൾ ഫംഗ്ഷന് കല്യാണം റിസപ്ഷനൊക്കെ പോകുമ്പോൾ കൊടുക്കുന്ന വെൽക്കം ഡ്രിങ്കുകളൊക്കെ അത്ര അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി അറിയില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇങ്ങനെ പടർന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം, അത് ഈ ജ്യൂസ് കുടിക്കുന്നു, അതിനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം, ഐസ്, ഈ ഐസിലും ഈ വൈറസുകൾ ജീവിക്കും. അപ്പോൾ ഈ ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന എന്ത് വെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഐസിട്ട ഡ്രിങ്ക്സ് ഒക്കെ അതിനൊക്കെ പ്രശ്നമുണ്ട്. അതുപോലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്കറിയാം അവരുടെയൊക്കെ കൈയുടെ ശുചിത്വം എല്ലാം പ്രധാനമാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പരമാവധി നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. പക്ഷേ ഇതൊക്കെ പ്രായോഗികം ആവില്ല ചില ഘട്ടങ്ങളിലൊക്കെ, അല്ലേ? നമുക്കറിയാം. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് വിശ്വസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഇതൊക്കെ കഴിക്കുക.
1: രോഗി മാത്രമല്ല രോഗിയോടൊപ്പം ഉള്ളവരും വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും പാലിക്കുക. ഇപ്പൊ വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വീട്ടിലൊരു രോഗി ഉണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് പരമാവധി മറ്റുള്ളവർ ഉപയോഗിക്കാത്തായിരിക്കും നല്ലത്, പറ്റുമെങ്കിൽ. ഒന്നിൽ കൂടുതൽ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ, ഇനി അങ്ങനെ ഇല്ലെങ്കിൽ അതിൽ പോകുന്ന ആൾക്കാർ നന്നായി സോപ്പിട്ട് കഴുകണം, അത് ശ്രദ്ധിക്കണം. പിന്നെ പാത്രവും അതുപോലെ തന്നെ അവരുടെ, നമ്മൾ പറഞ്ഞല്ലോ അസുഖം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ച വരെ പിന്നെയും പകരാം. അപ്പൊ അത്രയും കാലം പാത്രമൊക്കെ അയാൾക്ക് വേറെ തന്നെ ഉപയോഗിക്കുക.
1: ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഈ കൊറോണ കാലത്ത് എങ്ങനെയൊക്കെ
0: അത്രയും കാര്യങ്ങൾ
1: അത്രത്തോളം തന്നെ വേണ്ടിവരുന്നു.
0: പെട്ടെന്ന് പകരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വൈറസ് ഇതുപോലെ ദീർഘകാലം പുറമെ ജീവിക്കും. അപ്പൊ അവിടുന്നൊക്കെ വരാം.
1: ഈ രോഗത്തിന് കൃത്യമായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക?
0: നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ നമ്മൾ പറഞ്ഞല്ലോ, അതിന് ഒരു വൈറസിനെ നശിപ്പിക്കാനായിട്ടുള്ള ചികിത്സകളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതിൽ ആ സപ്പോർട്ടീവ് കെയർ എന്ന് പറയും, ഒരു 4 ആഴ്ച കൊണ്ടൊക്കെ മാറും. അപ്പോൾ ആ കാലത്തുള്ള ബാക്കി കാര്യങ്ങൾ അവരുടെ ഡീഹൈഡ്രേഷനിലേക്ക് പോകാതെ, നിർജ്ജലീകരണം സംഭവിക്കാതെ ശ്രദ്ധിക്കുക, ഭക്ഷണം കഴിപ്പിക്കുക, റെസ്റ്റ് കൊടുക്കുക, ഇതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് എയിൽ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയിലും സിയിലും നമ്മൾ ചികിത്സിക്കണം. ഹെപ്പറ്റൈറ്റിസ് സി മുമ്പൊക്കെ മാറാത്തൊരു അസുഖമായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിന് ഫലപ്രദമായ ചികിത്സയുണ്ട്. 3 മാസം മുതൽ 6 മാസം വരെയൊക്കെ ചികിത്സ എടുത്താൽ മുഴുവനായി മാറും ഹെപ്പറ്റൈറ്റിസ് സിയെ സംബന്ധിച്ച്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയിലും ചികിത്സയുണ്ട്, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് സി പോലെ നമുക്ക് മുഴുവനായി മാറും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്തിട്ട്, നമ്മൾ പറഞ്ഞല്ലോ ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും സിയുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് ദീർഘകാലം ശരീരത്തിൽ നിന്ന് നമ്മളെ ലിവറിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, ലിവർ ക്യാൻസറും ഉണ്ടാക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തടയാൻ പറ്റും. നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാൽ ലിവറിലുണ്ടാകുന്ന അതുകൊണ്ടുള്ള നാശം തടയാൻ പറ്റും, അതുപോലെ ലിവർ ക്യാൻസറിലേക്ക് പോകുന്നത് തടയാൻ പറ്റും. അപ്പോൾ ബിയും സിയും കണ്ടുപിടിക്കണം. പക്ഷേ ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാക്കാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. പലപ്പോഴും നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് എന്ന് അറിയുന്നത് ഒന്നുകിൽ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമല്ലോ, അപ്പം അപ്പോഴാണ് അറിയുക. കാരണം ഇത് ലക്ഷണങ്ങളില്ലാതെ അവിടെ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ടാവും. ലക്ഷണങ്ങൾ ഇനി കുറെ വർഷം കഴിഞ്ഞിട്ടാണ്
1: ഇതുണ്ടാവും.
0: ആ കരിമേ അസുഖങ്ങൾ വരുമ്പോഴാണ് അറിയാം, സിറോസിസ് ഒക്കെ വരുമ്പോഴാണ് അറിയാം. അപ്പോൾ ഒന്ന് അങ്ങനെ സ്ക്രീൻ ചെയ്യുമ്പോൾ, ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ സ്ക്രീൻ ചെയ്യും, പുറമെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ. അതല്ലാതെ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ എന്തെങ്കിലും സർജറിയോ അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പോലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യിക്കും ഈ ടെസ്റ്റുകൾ. അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും ഇത് അറിയുന്നത്, അതായത് ഹെപ്പറ്റൈറ്റിസ് ബിയോ അല്ലെങ്കിൽ സിയോ ഉണ്ട് എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ സ്ക്രീനിങ്ങിൻ്റെ പ്രാധാന്യം അതാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്താൽ മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം 40 കോടി ആൾക്കാർ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പോസിറ്റീവായിട്ടുള്ളത് ലോകത്തുണ്ട്, പക്ഷെ അറിയില്ല നമ്മൾ അത്ര ആൾക്കാർ. കാരണം സ്ക്രീൻ ചെയ്താലേ നമുക്ക് അറിയൂ എത്ര ആൾക്കാർക്ക് ഈ അസുഖം.
1: അപ്പൊ ലിവർ സിറോസിസ് വരാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്.
0: കാരണം ഇതാണ് ഒരു കാരണം.
1: നമ്മൾ പറയും ലിവർ സിറോസിസ് വന്ന് മരിച്ചു പോകുന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയുമായിരിക്കും മദ്യപാനം ഉണ്ടായിരുന്നില്ല.
0: കാരണം സിറോസിന്റെ ഒരു കാരണം മദ്യപാനാണ്, ലിവർ ക്യാൻസറിന് ഒരു കാരണം മദ്യപാനാണ്. പക്ഷെ ലോകത്തെ നമ്പർ 1 കാരണം ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു. ഇപ്പം നമ്മൾ ബി വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആ വാക്സിൻ നമ്മൾ കേരളത്തിലൊക്കെ 2007 മുതലേ തുടങ്ങിയിട്ടുണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ. അപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളും അതിന് മുമ്പേ തുടങ്ങിയതാണ്. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഇപ്പോൾ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്നതിന് ഒരു പ്രധാന. ഹെപ്പറ്റൈറ്റിസ് ഇ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ, നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ ആണല്ലോ ഇത്രയും കൂടുതൽ ചർച്ച ചെയ്തത്, അതേപോലെ പകരുന്ന മലത്തിലൂടെ വന്ന് നമ്മുടെ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ കിട്ടുന്നു, അതേപോലെ പകരുന്ന ഒരു അസുഖമാണ്. ഹെപ്പറ്റൈറ്റിസ് സിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അത് ഗർഭിണികളിൽ വന്നാൽ അവർക്ക് ലിവർ ഫെയിലർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഡി എന്ന് പറയുന്നത് മിക്കവാറും ഹെപ്പറ്റൈറ്റിസ് ബി അസുഖമുള്ള ആൾക്ക് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ്, അത് അത്ര പ്രാധാന്യമുള്ളതല്ല.
1: ഡിയെ അതിജീവിക്കാൻ ബിയുടെ ആവശ്യമുണ്ടെന്ന്
0: ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആൾക്കാർക്ക് അതിന്റെ കൂടെ വരുന്ന ഒരു ഇൻഫെക്ഷനാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത്.
1: ഇത് സങ്കീർണമാകുന്നത് എങ്ങനെയാണ്?
0: അത് പല വിധത്തിലും ഇതിന്റെ സങ്കീർണതകൾ ഉണ്ടാവാം. നമ്മൾ ഈ മുൻപേ കരളിൽ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് ഈ ഇപ്പോൾ ഒരു വൈറൽ അണുബാധ വന്ന് ഹെപ്പറ്റൈറ്റിസ് വന്നാൽ അവർ സങ്കീർണത ഉണ്ടാകാം. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ സങ്കീർണത ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ സങ്കീർണതകളൊക്കെ.
1: പ്രത്യേകിച്ച് കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട്
0: നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധത്തെ ബാധിക്കും, രക്തം കട്ട പിടിക്കുന്നതിനെ ബാധിക്കും, അതുപോലെ കരളിനെ വന്നാൽ അത് പിന്നെ കിഡ്നിയെ ബാധിക്കും, തലച്ചോറിനെ ബാധിക്കും,
1: ഇങ്ങനെയും സങ്കീർണമാകും.
2: വൈറൽ ഹെപ്പറ്റൈറ്റിസ് കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. ഈ വിഷയത്തിൽ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ കെ സി രാജീവനുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.

9:30 എസ് കെ ആഹതിയുടെ സംഗീത കച്ചേരി, കൊടുന്തരപ്പള്ളി സുബ്രഹ്മൻ വയലിൻ, കൊടുന്തരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശങ്ക്, ഇന്ന് രാത്രി 9:30. ഇന്ന് രാത്രി 10:30 കേൾക്കാം അഭിനയ തികവിൻ്റെ അസ്തമിക്കാത്ത നിലാവെളിച്ചം, ചലച്ചിത്ര നടൻ ദിലീപ് കുമാറിനെ കുറിച്ചുള്ള ചിത്രീകരണം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇ വി ചന്ദ്രൻ മാസ്റ്റർ. രാവിലെ 6:10 കാവ്യാഞ്ജലിയിൽ മറ്റൊന്നല്ല വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിത, ആലാപനം പി ജയചന്ദ്രൻ.

നാളെ രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൻ്റെ ഓർമ്മകളും ഇന്നത്തെ സ്പന്ദനങ്ങളും, ദേശീയ അന്തർദേശീയ താരങ്ങളും പുതുതലമുറയിലെ ഫുട്ബോൾ പ്രതിഭകളും ഒരുമിക്കുന്നു നാളെ രാവിലെ 7 മണിക്കുള്ള കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം പരിപാടിയിൽ.

പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം. വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ആദ്യം പ്രാർത്ഥന. പാടുന്നവർ ശ്രീവിദ്യ എൻ കെ, പാർവണ പ്രീജു, ദക്ഷിണ വി എന്നിവർ.

0: അടുത്തത് ഏകാഭിനയം. അവതരണം വാഗ്ദ എസ് നമ്പ്യാർ.
1: മുച്ചീട്ട് കളിക്കാരന്റെ മകൾ സൈനബ എന്ന കഥാപാത്രം. ഒന്നങ്ങോട്ട് മാറിക്കോ, ഞമ്മളൊന്നങ്ങോട്ട് പോയിക്കോട്ടെ. ഒന്നും കാണണില്ലല്ലേ ഇരുട്ടത്ത്. ഈടെന്തെല്ലാരും പിരിട്ടത്ത് ഒത്തിരിക്കണേ. അതെ, ഒന്ന് ലൈറ്റിടോ. ഞാനേ, ഞാൻ വരാൻ ഇത്തിരി വൈകിപ്പോയി. എല്ലാരും നേരത്തെ വന്നല്ലേ. ഷോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ. എന്താ ഇയാള് നമ്മളിങ്ങനെ സൂക്ഷിച്ചു നോക്കണേ, എന്നെ മനസ്സിലായില്ല. ഞമ്മളെ സൈനബ ആന്നേ, അതന്നെ. മുച്ചീട്ട് കളിക്കാരന്റെ മകളില്ലേ സൈനബെന്ന്. അല്ലോ, ബാപ്പല്ലേ പോണത്. മൂപ്പരോട് എത്തിയെന്റെ റബ്ബേ. ഇതെപ്പളേനി കാണണ്ട, അതാ പുറത്തേക്ക് പോണ്. ഹാവു, സമാധാനായി. പോയിക്കോട്ടെ പോയിക്കോട്ടെ. എവിടെ ഇതിന്റെ സംഘാടകര്? എവിടെ? ആരാ? നിങ്ങളാ? ഞമ്മൾ ഇങ്ങോട്ട് വിളിപ്പിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞില്ലേ ബാപ്പങ്ങാൻ ഇങ്ങോട്ട് വരൂച്ച ഞമ്മ വരൂല വരൂലെന്ന്. നിങ്ങളല്ലേ പറഞ്ഞത് ബാപ്പൊന്നും വരൂല, വെറും സ്ത്രീ കഥാപാത്രങ്ങൾ മാത്രമേ വരൂന്ന്. അതെ, എന്താന്നറിയോ? ഞമ്മളെ വെട്ടി നുറുക്കി കോഴി ബിരിയാണി വെക്കുന്നും പറഞ്ഞ് നടക്കാം മൂപ്പര്. എന്തിനാന്നോ? ഞമ്മള് മുത്തപ്പാന് നിക്കാവ് കഴിച്ചതുകൊണ്ട്. മൂപ്പരാക്ക് ഞമ്മന്റെ കെട്ടിയോ മുത്തപ്പാന് കണ്ണീം ചേർക്ക് കണ്ടൂടാ. നിങ്ങൾക്കറിയാലോ എന്തൊക്കെ ബുക്കാറുണ്ടാക്കിയിട്ടാന്ന് ഞമ്മള് മുത്തപ്പാനെ കെട്ടിയതെന്ന്. ഇപ്പം ദേഷ്യം മുഖ്യനും എന്നോടാ. എന്താന്നോ? മൂപ്പര മുച്ചിട്ട് കളി പൊട്ടിച്ചത് ഞമ്മളായിരുന്നല്ല, അയിന്റെ ദേഷ്യം ആന്ന്. ആ, അത് പോട്ടെ. ഇടി നിങ്ങളെല്ലാരും നല്ല പത്രാസിലാണല്ലോ കുത്തിരിക്കണേ. നല്ല കുപ്പായട്ടോ. ഇത് കോഴിക്കോടങ്ങാടിന്ന് വാങ്ങിയതാ? ആ, നിങ്ങളെന്താ ചിരിക്കണേ? ഇത് നമ്മള് പെണ്ണുങ്ങളെ വിശേഷം പറഞ്ഞാട്ടോ. ഞമ്മളവിടെ ഇച്ചേൽക്കുള്ളി ഒന്ന് കിട്ടൂലാട്ടോ. നല്ലതെന്തേലും കൊടുത്തു വരണമെന്നുണ്ടേ എനിക്ക്. വലിയ വലിയ ആൾക്കാരൊക്കെയുള്ള സ്ഥലല്ലേ. എന്താ പറയാ, ചായമക്കാനി ചടുപ്പിക്കോന്ന് ചാടിപ്പാന് വന്നല്ലേ, അതുകൊണ്ടാ ഇങ്ങനെ. അല്ല, ഞമ്മൾ ആൾക്കാരൊക്കെ എവിടെ പോയി? പാത്തുമത്താത്തെ, സാറാമേ, സുഹറേ, നാരായണി, ഇന്നേ വരെ ഞമ്മൾ ഇതുപോലെ ഒരുമിച്ച് കൂടിയിട്ടില്ലാട്ടോ. അല്ല, അതാരിപ്പാടെ കുത്തിരിക്കണേ? നമ്മൾ ആനവാരി രാമൻ നായരല്ലേ. എല്ലാരും ഉണ്ടല്ലോ. പൊൻകുരിശു തോമേ, എട്ടുകാലി മമ്മൂനു, നിങ്ങളൊക്കെ എന്തിനേടെ പാന് പിടിച്ച് വന്നത്? ആരെയും ക്ഷണിച്ചോ നിങ്ങളൊക്കെ? ഇവിടെ ഇന്നേ ഞമ്മൾ പെണ്ണുങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടാന്ന് വിചാരിച്ചതാ. വെറുതെ ഒന്നല്ല, ദാ ഇവര് ക്ഷണിച്ചിട്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കീന്ന്. ആ, ഇങ്ങക്കെന്താ അപ്പോഴത്തേക്കൊരു നാണം. അല്ല മുത്താപ്പ, ഇങ്ങളും വന്നൂന്ന്. ഞമ്മൾ ഒറ്റക്ക് വന്നോളാന്ന് പറഞ്ഞല്ലേ നിങ്ങളോട്. എന്തിനാ ബെർക്കന ബസിന്റെ കൂലി കൊണ്ടുപോയി കളഞ്ഞത്? പണ്ടത്തെ മാതിരി ഒന്നല്ലാട്ടോ. എന്താപ്പം ബസിന്റെ ഒക്കെ ഒരു കൂലി? ബസ് കൂലി മാത്രല്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഇരട്ടി പൈസയപ്പോ. ആന്നേ, നിങ്ങളൊക്കെ എങ്ങനെ ഇപ്പൊ ജീവിക്കണത് അറിയാണ്ട് ചോയിക്ക. വരണ വൈക്ക് ഞമ്മ മുട്ടായി തെരുവിന്റെ അറ്റത്തുള്ള ചായപ്പീടിയയിലൊന്ന് കേറി. ഒരു ചായക്ക് 8 ഉറുപ്പ്യാന്ന്, പൊറോട്ടക്കും കോഴിക്കറിക്ക് 90. ഞമ്മളെ ചായമക്കാനിയിൽ ഇത്രക്കൊന്നും വില കയറ്റിയിട്ടില്ലാട്ടോ, അല്ലേ മുത്താപ്പ? ഇതെന്തിങ്ങൾ വിട്ടിരിക്കണേ? ഓ, മുത്താപ്പ പോക്കറ്റ് അടിച്ചാലോ എന്ന് പേടിച്ചിട്ടാവൂല്ലേ? അതൊക്കെ പണ്ടേനി, ഇപ്പൊ മൂപ്പർക്ക് അങ്ങനത്തെ വടക്കേർപ്പാടൊന്നുമില്ല. ഞമ്മളെ കെട്ടിയതിന് ശേഷം ആള് ഭയങ്കര നീറ്റാ, അടുത്തേക്ക് കുത്തി ഇരുന്നോളിന്ന് ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞമ്മളെ ചായ മെക്കാനിയിലും പൊറോട്ട അടിക്കലും പുട്ടുണ്ടാക്കലൊക്കെയല്ലേ പണി. ഈ ദുനിയാബില് ആദ്യമായിട്ട് പുട്ടും കള്ളിയും കച്ചവടം തുടങ്ങിയത് ആരാ? ആരാ? ഈ സൈനബ. ആ, ഞമ്മളെ പീടിയിലെ പുട്ടിന്റെ സ്വാദ് ഒരു പുട്ടിനും കിട്ടൂലാട്ടോ. ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട രാമന്നാരെ, അവിടുന്ന് കടം മേടിച്ച് പള്ളാർച്ചും തട്ടുമ്പോ നിങ്ങൾക്കൊന്തൊരു ഉസാറാ? ഇപ്പൊ അങ്ങോട്ട് ഉണ്ടം പൊരു തൊണ്ടേ കുടുങ്ങിയ ചേൽക്ക് കണ്ണും തുറപ്പിച്ചിരിക്കാനുള്ള, പറഞ്ഞു കൊടുക്കേനങ്ങോട്ട്.
2: പാർഗ്ഗവിക്കുട്ടി, പാർഗ്ഗവിക്കുട്ടിയുടെ പാട്ടല്ലേ കേക്കണത്?
1: ഞമ്മളൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. എന്റെ മുത്തപ്പ പോകുമ്പോ ഞമ്മളെയും കൂട്ടണേ.

ഇനി മലയാളം കവിത. ശ്രീ അയ്യപ്പ പണിക്കരുടെ മർത്യപൂജ. അവതരണം ചാർവി കൃഷ്ണ എം കെ.

പക്ഷി പാടില്ല പക്ഷി, പച്ചപ്പനന്തത്ത തത്തപ്പന പച്ച, കൊക്കിൽ പ്രഭാതം കുലുക്കിച്ചി.

കിളിക്കൂട്ടത്തിൽ അവസാനമായി സംസ്കൃത സംഘഗാനം. പാടുന്നവർ റിഷിൻ രാജ് പി വി, തേജാലക്ഷ്മി എ, പാർവണ പ്രീജു, ദക്ഷിണ വി, ഇഷാൻ ശാന്തകുമാർ, ആരാധ്യ ഇ പ്രസാദ് എന്നിവർ.

വേങ്ങാട് സൗത്ത് യു പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

യാത്ര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ ഈണമിട്ടത് ഇളയരാജ. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം ജീവലോകത്തെ അത്ഭുതങ്ങൾ ഗീതാ നായർ എസ് സംസാരിക്കുന്നു. 9:30 എസ് കെ അഹതിയുടെ സംഗീത കച്ചേരി. കൊടുന്തിരപ്പള്ളി സുബ്രഹ്മൻ വയലിൻ, കൊടുന്തിരപ്പള്ളി പരമേശ്വരൻ മൃദംഗം, കലാമണ്ഡലം ഷൈജു മുഖർശങ്. 10:30 അഭിനയ തികവിൻ്റെ അസ്തമിക്കാത്ത നിലാവെളിച്ചം ചലച്ചിത്ര നടൻ ദിലീപ് കുമാറിനെ കുറിച്ചുള്ള ചിത്രീകരണം.

നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ വി ചന്ദ്രൻ മാസ്റ്റർ. 6:10 കാവ്യാഞ്ജലി, മറ്റൊന്നല്ല, വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ കവിത. ആലാപനം പി ജയചന്ദ്രൻ.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 43 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ജക്കാർത്ത വിമാനത്താവളത്തിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ അദ്ദേഹത്തെ സ്വീകരിച്ചു. പരമ്പരാഗത കലാരൂപങ്ങളുടെ പ്രകടനത്തോടെയാണ് ഇന്തോനേഷ്യൻ സമൂഹവും ഇന്ത്യൻ പ്രവാസികളും ചേർന്ന് പ്രധാനമന്ത്രിക്ക് ആവേശോജ്വലമായ സ്വീകരണം നൽകിയത്. ഇന്തോനേഷ്യൻ പ്രസിഡന്റുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സമഗ്ര നയതന്ത്ര പങ്കാളിത്തത്തിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തും. ജക്കാർത്തയിൽ നടക്കുന്ന പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ പ്രവാസി ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. പൌരാണിക നഗരമായ യോഗ്യകർത്തയിലെ പ്രശസ്തമായ പ്രംബാനൻ ക്ഷേത്ര സമുച്ചയവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്ക് ഇക്കുറി 100-ലധികം സ്പെഷ്യൽ ട്രെയിനുകൾ സർവ്വീസ് നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്രയോടനുബന്ധിച്ച് 300-ലധികം പ്രത്യേക ട്രെയിൻ സർവ്വീസുകൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിൽ സർവ്വീസ് നടത്തുന്ന 800-ലധികം ട്രെയിനുകൾക്ക് പുറമെയാണ് അധിക സർവ്വീസ് ഏർപ്പെടുത്തുന്നത്. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന പർച്ചേസുകളെക്കുറിച്ച് വിദഗ്ധ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. സർക്കാർ മെഡിക്കൽ കോളേജുകൾ, സർക്കാർ ആശുപത്രികൾ, ആരോഗ്യവകുപ്പിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സംസ്ഥാനത്തെ ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്നും നാളെയും വനിതാ പ്രവർത്തക സമിതി യോഗവും ബുധൻ

വ്യാഴം ദിവസങ്ങളിൽ വനിതാ മന്ത്രിതല യോഗവുമാണ് നടക്കുന്നത്. ജൂലൈ 8 ആരംഭിക്കുന്ന മന്ത്രിതല യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി പങ്കെടുക്കും. അയോധ്യ ശ്രീരാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് അംഗം അനിൽ മിശ്ര എന്നിവരുടെ രാജി ട്രസ്റ്റ് സ്വീകരിച്ചു. രാമക്ഷേത്ര സംഭാവന തട്ടിപ്പ് ആരോപണത്തെ തുടർന്നാണ് ഇരുവരും രാജിവെച്ചത്. സംഭാവനയായി ലഭിച്ച എല്ലാ വസ്തുക്കളും സുരക്ഷിതമാണെന്നും അവ കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടെന്നും ട്രസ്റ്റ് വ്യക്തമാക്കി. ഇ കൊമേഴ്സ് സ്ഥാപനമായ ഫ്ലിപ്കാർട്ടിന്റെ ഗോഡ്സെയിൽ ഓഫറിന്റെ പേരിൽ സമൂഹമാധ്യമങ്ങൾ വഴി സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായി പോലീസിന്റെ മുന്നറിയിപ്പ്. വ്യാജ ഫേസ്ബുക്ക് പേജുകൾ സൃഷ്ടിച്ചാണ് തട്ടിപ്പ്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ അറിയിക്കേണ്ടതാണ്. ആസൂത്രണ ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട പരീക്ഷാരേഖകൾ അടിയന്തരമായി പുറത്തുവിടാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസുകളും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉൾപ്പെടെ പുറത്തുവിടണമെന്ന് ഉത്തരവിൽ പറയുന്നു. നിയമന നടപടികളിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇടപെടൽ. ആസൂത്രണ ബോർഡിലെ ഉയർന്ന തസ്തികയായ ചീഫ് നിയമനത്തിന് 2022 വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. ഗാർഹിക താരിഫിലുള്ള ഫ്ളാറ്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആപ്പ് വഴി പ്രൈവറ്റ് ലോഡ്ജായി ഉപയോഗിക്കുന്നത് കണ്ടെത്തി KSEB പിഴചുമത്തി. കഴക്കൂട്ടം ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന ഫ്ളാറ്റുകളിൽ നടന്ന മിന്നൽ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 കൺസ്യൂമർ നമ്പറുകളിലായി 1,71,000 രൂപ പിഴ ചുമത്തുകയാണ് ചെയ്തത്. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ജൂലൈ 7 ഉച്ചയ്ക്ക് 12 മണിവരെയായി ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 12:30 പോർച്ചുഗൽ സ്പെയിനിനെ നേരിടും. ക്രിസ്ത്യാനോ റൊണാൾഡോയും ലാമിൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിന് ഫുട്ബോൾ ആരാധകർ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. നാളെ പുലർച്ചെ 5:30 യുഎസ്എ ബെൽജിയം മത്സരം. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതിനാൽ വെള്ളിയാഴ്ച വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിൽ തുടരുന്ന കനത്ത മഴയിൽ മുംബൈയിലും കൊങ്കൺ മേഖലയിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രൂക്ഷം. റോഡ്, റെയിൽ ഗതാഗതവും വിമാന സർവീസുകളും മോശം കാലാവസ്ഥ മൂലം തടസ്സപ്പെട്ടു. രത്നഗിരി, സിന്ധുദുർഗ് ജില്ലകളിലും പ്രളയ സമാനമായ സാഹചര്യമാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള ടൌൺഷിപ്പിൽ നിർമ്മാണം നടക്കുന്ന 157 വീടുകൾ സെപ്റ്റംബർ 30 പൂർത്തീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ശേഷിക്കുന്ന 62 വീടുകൾ ഡിസംബറോടെ പൂർത്തിയാക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 10:00 രാവിലെ 10:00 NHM ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0467220946. കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ മലയാള ഹൈസ്കൂൾ ടീച്ചർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭിമുഖ പരീക്ഷ ഈ മാസം 10, 29, 30, 31 തീയതികളിൽ PSC കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. കെൽട്രോണിൻ്റെ തളിപ്പറമ്പ് നോളജ് സെൻറ്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ്, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ്, കേരള സർക്കാർ അംഗീകൃത ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി തളിപ്പറമ്പ് നോളജ് സെൻ്ററിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 9072592412 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡാറ്റാ സയൻസ് ബ്രാഞ്ചുകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റൻറ്റ് പ്രൊഫസറെ നിയമിക്കുന്നു. താൽപ്പര്യമുള്ളവർ ഈ മാസം 8 രാവിലെ 11:00 മുൻപായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട ഫോൺ നമ്പർ 0467220245.

പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള സ്ത്രീകളായിരിക്കണം. 8 രാവിലെ 10:30 പഞ്ചായത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ അസൽ രേഖകൾ സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0497-277-6485. തൈക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 9 രാവിലെ 10 മണിക്ക് തൈക്കടപ്പുറം FHC യിൽ നടക്കും. സേവന വാർത്തകൾ കഴിഞ്ഞു.

നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ മഴക്കാലത്ത് സാധാരണയായി കണ്ടുവരുന്ന ശ്വാസകോശ രോഗങ്ങൾ, കാരണങ്ങൾ, ലക്ഷണങ്ങൾ, പ്രതിരോധ മാർഗങ്ങൾ. കണ്ണൂർ ജില്ലാ TB സെൻ്ററിലെ ശ്വാസകോശ വിദഗ്ധ ഡോക്ടർ KM ബിന്ദുവുമായുള്ള അഭിമുഖം അവസാന ഭാഗം നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:30 ആകാശവാണി ടെലിക്യൂസ് 1-ാം ഘട്ട വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ആകാശവാണി സ്റ്റുഡിയോയിൽ നടത്തിയ ക്യൂസ് മത്സരത്തിൽ ശബ്ദലേഖനം ചെയ്ത പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം. നാളെ ഉച്ചതിരിഞ്ഞ് 2:30.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 40 സെക്കൻഡും. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാര സന്ധ്യ, തുടർന്ന് ന്യൂസ് 9 ഡൽഹി റിലേ.

0: significant precipitation. The meteorological department has advised people to avoid unnecessary travel, stay away from open areas during thunderstorms, and remain in safe locations until weather conditions improve. Mahvish Rahman, Akashwani News, Ranchi.
1: Widespread heavy rainfall has lashed Gujarat over the past 24 hours, disrupting normal life in the Saurashtra and South Gujarat regions. Rajula and Dhari tehsils in Amreli district recorded nearly 10 inches of rainfall during the past 24 hours. Heavy rains have prompted authorities to place six major dams on high alert. The Sardar Sarovar Narmada Dam stands at 64.57% capacity. Meanwhile, the IMD has issued a red alert for heavy to very heavy rainfall with isolated extremely heavy rainfall over Gujarat, Saurashtra, Kutch, Madhya Maharashtra, coastal Karnataka for tomorrow. The Met Department has forecast heavy to very heavy rainfall over North Indian states, Chhattisgarh, Himachal Pradesh, Bihar, interior Karnataka, Madhya Pradesh, Vidarbh, sub-Himalayan West Bengal and Sikkim during the next 2 days. The Central Bureau of Investigation, CBI, has conducted searches at 26 locations across 11 states and union territories in connection with four criminal cases pertaining to misappropriation of funds in Border Road Organization. Several incriminating documents and digital evidence have been recovered during the searches, and investigation is continuing. A total of 10 officers of the rank of Lieutenant Colonel, Major and engineers, along with certain private persons, have been named in the FIRs. The agency said that these cases are related to irregularities in deployment of casual labourers and payments released in the name of fake casual labourers in the project Vijayak and Yojak in Ladakh. Four FIRs were registered in this connection based on criminal complaints lodged by the Ministry of Defence. Railways Minister Ashwini Vaishnav has said that more than 300 special trains will be operated for the Rath Yatra of Lord Jagannath this year. These are in addition to the regular more than 800 trains. Talking to reporters in New Delhi today, Mr. Vaishnav said he will review the railway preparations for the upcoming Rath Yatra to ensure smooth operations. Mr. Vaishnav today virtually inaugurated a new train service between Tanakpur in Uttarakhand and Hazur Sahib at Nanded in Maharashtra, along with extension of Tanakpur Pilibhit rail service up to Shahjahanpur.
2: We will be operating 300 plus special trains during the Rath Yatra of Mahaprabhu Jagannath Ji, and during Onam festival we will be running about more than 100 special trains. This is a big effort from railways, effort from the central government, effort from Prime Minister Narendra Modi Ji to make sure that our citizens get affordable and safe services. We will continue to work in that direction.
1: Mourners dressed in black flooded Iran's capital Tehran for a funeral procession today, honoring the late Supreme Leader Ayatollah Ali Khamenei. Khamenei's flag-draped coffin, along with those of several family members, was carried on a truck decorated to resemble the ornate latticework surrounding the shrine of an imam. They were killed in an airstrike on the 28th of February at the outset of the war launched by Israel and the United States. The massive turnout was encouraged by Iran's theocratic leadership to as a show of national unity and strength. Revolutionary Guard General Hassan Jadeh, who is overseeing the funeral procession, said the coffins would be carried through the streets of Tehran during a 12-hour journey to Mehrabad International Airport. The mourning will continue through Thursday, when Khamenei will be buried at the Imam Reza Shrine in Mashhad, his birthplace. External Affairs Minister Dr. S. Jaishankar has arrived in Bahrain on the second leg of West Asia tour after concluding visit to Qatar. Dr. Jaishankar met his Bahraini counterpart, Dr. Abdul Latif bin Rashid Al Zayani, in Manama. In a social media post, Dr. Jaishankar said, during the meeting, he expressed deep appreciation to his Bahraini counterpart for ensuring the well-being of the Indian community. In FIFA World Cup, Portugal will take on Spain in a round of 16 match at Arlington in US tonight. In another match of 16 match, co-host US will face Belgium in Seattle tomorrow morning. England, Norway, Morocco and France have already entered the quarterfinals. England stormed into the quarterfinals with a dramatic 3-2 victory over co-host Mexico in the round of 16 match this morning. In the Wimbledon tennis, 9-seed Flavio Cobolli of Italy has entered the men's singles quarterfinal. He defeated 5th-seed Alex de Minaur of Australia in straight sets 7-5, 7-6, 6-3 this evening. World number one and defending champion Yannick Sinner will face Jan-Lennard Struff of Germany in the quarterfinal match tomorrow. In another quarterfinal fixture, Serbia's Novak Djokovic will take on Canadian player Felix Auger-Aliassime. In the women's singles quarterfinals, American Jessica Pegula will clash with compatriot Coco Gauff, while Czech player Karolina Muchova will take on Japan's Naomi Osaka tomorrow. In a bilingual live phone-in program, Public Speak tonight, we will bring discussion on Digital India, Empowering Citizens Through Technology. President and CEO, National E-Governance Department, Nand Kumaram, and former National Cybersecurity Coordinator, Dr. Gulshan Rai, will be present in our studios to answer the queries of listeners. And you can ask questions on the subject on telephone number 011-2331-0481, 2371-7117, 2371-7106, and 2331-4444 from 9:30 p.m. onwards. And now, before we end the bulletin, here are the headlines once again. Prime Minister Narendra Modi arrives in Jakarta on the first leg of his three-nation tour to Indonesia, Australia and New Zealand. Prime Minister Modi pays tributes to Dr. Shyama Prasad Mukherjee on his 125th birth anniversary, says his vision continues to guide modern India. Ram Janmabhoomi Tirth Trust accepts resignations of General Secretary Champat Rai and Trust member Dr. Anil Mishra, appointed Krishna Mohan as interim General Secretary. Heavy downpour affects normal life in Maharashtra, Gujarat and Jharkhand. Red alert issued for heavy rainfall in Kutch, Saurashtra, Madhya Maharashtra and coastal Karnataka tomorrow. And in FIFA World Cup, Portugal to take on Spain in the round of 16 match at Arlington in US tonight. And that is all in the news at 9. Good night.
3: Akashavani. വിദ്യാഭ്യാസ രംഗം. പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം.
4: ജന്തുശാസ്ത്രം ഒരു പഠനശാഖ എന്നതിലുപരി മനുഷ്യൻ തന്റെ അസ്തിത്വത്തെ തിരിച്ചറിയാനും ജൈവലോകത്തെ മനസ്സിലാക്കാനുമുതകുന്ന ഒരു ശാസ്ത്രമാണ്. ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീത നായർ എസ്.
5: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു പഠനയാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ, ഒരു ലാബിലേക്കോ ലൈബ്രറിയിലേക്കോ വിദൂരമായ ഒരു സ്ഥലത്തേക്കോ അല്ല നമ്മൾ പോകുന്നത്. ഈ ഭൂമിയുടെ ചരിത്രത്തിലേക്കും നിങ്ങളുടെ തന്നെ ശരീരത്തിനുള്ളിലേക്കും ജീവൻ എന്ന മഹാത്ഭുതത്തിന്റെ ലോകത്തേക്കുമാണ് നമ്മുടെ യാത്ര. ജീവശാസ്ത്രം എന്നാൽ ഞാനെന്ന വ്യക്തിയിൽ തുടങ്ങി വംശാവലിയിലേക്ക് നീളുന്ന നിരന്തരമായ അന്വേഷണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവശാസ്ത്ര പഠനത്തിലൂടെ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ്. ഒന്നിൽ നിന്ന് തുടങ്ങി പലതിലേക്ക് പടർന്നു പന്തലിച്ച് വീണ്ടും പരസ്പരാശ്രയത്തിലൂടെ ഒന്നായിത്തീരുന്ന വിസ്മയമാണ് ജീവലോകം. ജീവശാസ്ത്ര പഠനത്തിന് അടിസ്ഥാന ശില പാകിയത് അരിസ്റ്റോട്ടിൽ എന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അരിസ്റ്റോട്ടിലിന്റെ ശിഷ്യനായ തിയോഫ്രാസ്റ്റസ് ആണ് സസ്യശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത്. ഉയർന്ന ക്ലാസുകളിൽ ആഴത്തിലും പരപ്പിലുമുള്ള പഠന സൗകര്യാർത്ഥം ജീവശാസ്ത്രത്തെ ജന്തുശാസ്ത്രമെന്നും സസ്യശാസ്ത്രമെന്നും പ്രത്യേകമായി തിരിച്ചിരിക്കുന്നു. പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലെ ജന്തുശാസ്ത്ര പാഠഭാഗങ്ങളിലെ പ്രധാന ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടാം. പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ചില സംശയങ്ങളിൽ നിന്ന് തുടങ്ങിയാലോ? അച്ഛൻ്റെയോ അമ്മയുടെയോ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കിട്ടിയതെങ്ങനെയാണ്? വെളുത്ത പൂച്ചയ്ക്ക് കറുത്ത കുഞ്ഞുങ്ങളുണ്ടാകുന്നതെങ്ങനെയാണ്? കരയിലും വെള്ളത്തിലും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന ജീവികളാണല്ലോ ഉഭയജീവികൾ. പക്ഷേ പാമ്പ്, ആമ, മുതല തുടങ്ങിയവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു, എന്നിട്ടും അവ ഉഭയജീവികളല്ല എന്നു പറയുന്നു. ഇതെന്തുകൊണ്ട്? നോക്കൂ, എത്ര എത്ര ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കാൻ പോകുന്ന ജന്തുശാസ്ത്ര പുസ്തകത്തിന്റെ പേജുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇത് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതിനുള്ള വെറും സൂത്രവാക്യങ്ങളല്ല. ഇത് നിങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. നമ്മൾ ഓരോരുത്തരും ഉൾപ്പെടുന്ന ജീവലോകത്തിന്റെ ശാസ്ത്രമാണ്. കൂട്ടുകാരെ, പ്ലസ് വൺ ക്ലാസ്സിൽ ജന്തുശാസ്ത്രം പഠിക്കുമ്പോൾ ജീവന്റെ ഏറ്റവും അടിസ്ഥാന തലങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായൊരു ചിത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ജീവൻ എന്ന ആശയത്തിന്റെ ബ്ലൂ പ്രിന്റാണ് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നത്. ജീവലോകത്തെ അനന്ത വൈവിധ്യം നമ്മളെ അതിശയിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട്. ഒരു കണ്ണാടിച്ചില്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അമീബ മുതൽ കടലാഴങ്ങളിലെ നീലത്തിമിംഗലം വരെ, ഇവയെ എങ്ങനെ തിരിച്ചറിയും? ആരാണ് ഈ ജീവികൾക്ക് മുഴുവൻ പേരിട്ടത്? ഈ ഭൂമുഖത്തെ എല്ലാ ജീവജാലങ്ങളുടെയും

പ്രത്യേകമായുള്ള പേരുകൾ പൂർണ്ണമായും നിങ്ങൾക്കറിയാമോ? അറിയില്ല അല്ലേ? ഒരു ജീവിക്കു തന്നെ നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിൽ പല പേരുകളാണുള്ളത്. നവര, കോര, പുയ്യാപ്പിളക്കോര, കിളിമീൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇതെല്ലാം ഒരു മീനിന്റെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള വിളിപ്പേരുകളാണ്. എത്ര രസകരമാണല്ലേ. കോളിനേയസ് എന്ന ശാസ്ത്രജ്ഞൻ ആവിഷ്കരിച്ച ദ്വിനാമകരണ രീതി അഥവാ ബൈനോമിയൽ നൊമൻക്ലേച്ചർ ഈ ആശയക്കുഴപ്പത്തിന് ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഇതുപ്രകാരം എല്ലാ ജീവികൾക്കും തനതായ ശാസ്ത്രനാമമുണ്ട്. ഈ ഭൂമുഖത്ത് ഓരോ ജീവിക്കും തന്റേതായ ഒരു മേൽവിലാസവുമുണ്ട്. ജന്തുലോകത്ത് കൃത്യമായ ഇടങ്ങളിൽ അവ നിലനിർത്തപ്പെടുന്നു. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഡിവിഷൻ, കിങ്ഡം എന്നിങ്ങനെ കൃത്യമായൊരു ടാക്സോണമിക് ക്രമീകരണം ജീവലോകത്ത് നിലനിൽക്കുന്നു. ഒന്നും ഒന്നിനോട് സമാനമല്ലാത്ത വൈവിധ്യവും വൈചിത്ര്യവുമുള്ള ജന്തുലോകമാണിത്. പോറിഫെറ മുതൽ കോർഡേറ്റ വരെയുള്ള യാത്രയിൽ പരിണാമത്തിന്റെ ഗോവണിപ്പടികൾ നിങ്ങൾക്ക് കാണാം. ജന്തുക്കളിലെ ഘടനാപരമായ സംഘാടനം ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ജീവന്റെ അടിസ്ഥാന ഘടകങ്ങളായ കോശങ്ങളിൽ നിന്ന് അവയവ വ്യവസ്ഥകളിലേക്കുള്ള സങ്കീർണമായ വികാസം, തവളയുടെ പൂർണമായ ബാഹ്യ ആന്തരിക ഘടനയുടെ സചിത്ര വിശദീകരണം നിങ്ങളെ അതിശയിപ്പിക്കും. ജീവശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ജൈവ തന്മാത്രകളുടെ ഘടനയും വിതരണവും അവ നിർവഹിക്കുന്ന ജീവധർമ്മങ്ങളും അടുത്തറിയുന്നത് എല്ലാ ജീവികളും ഒന്നിൽ നിന്ന് പിറവിയെടുത്തതാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇവ ആ സസ്യങ്ങൾക്ക് എന്ത് ഗുണമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? പ്രൈമറി മെറ്റബോളൈറ്റുകളും സെക്കൻഡറി മെറ്റബോളൈറ്റുകളും വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള പാഠഭാഗം ശ്രദ്ധിക്കുമല്ലോ. എൻസൈമുകളുടെ വിവിധ ഗ്രൂപ്പുകൾ, അവയുടെ ധർമ്മം, പ്രവർത്തന രീതി എന്നിവയും വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. തുടർന്ന് പല അധ്യായങ്ങളിലായി മനുഷ്യ ശരീരശാസ്ത്രം വിവിധ അവയവ വ്യവസ്ഥകളിലൂടെ പരിചയപ്പെടുത്തുന്നു. നമുക്ക് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ. ശ്വാസകോശം എന്ന പമ്പ് എങ്ങനെയാണ് ഓക്സിജൻ വലിച്ചെടുക്കുന്നത്? ഹൃദയം എന്ന അപൂർവ മോട്ടോർ ഒരു ദിവസം 100,000 തവണ മിടിക്കുന്നത് എങ്ങനെയാണ്? വൃക്കകൾ എന്ന ഫിൽറ്റർ ഒരു ദിവസം 180 ലിറ്റർ രക്തം എങ്ങനെ അരിച്ചുമാറ്റുന്നു? നാഡീവ്യൂഹം എന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് സെക്കൻഡിന്റെ ഒരംശത്തിൽ സന്ദേശങ്ങൾ എങ്ങനെയാണ് കൈമാറുന്നത്? പേശികളും അസ്ഥികളും ചേർന്ന് എങ്ങനെ ചലനം സാധ്യമാക്കുന്നു? ഹോർമോണുകൾ എന്ന മെസഞ്ചർമാർ എങ്ങനെയാണ് ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്? ഈ ചോദ്യങ്ങളുടെയൊക്കെ ഉത്തരങ്ങൾ അറിയാൻ താല്പര്യം തോന്നുന്നുണ്ടല്ലേ. ഈ ആശയങ്ങൾ വളരെ ആഴത്തിൽ വിവിധ അധ്യായങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി ജീവന്റെ തുടർച്ചയും അതിജീവനവുമാണ്. ഇതുവരെ നിങ്ങൾ വ്യക്തിയെക്കുറിച്ച് പഠിച്ചെങ്കിൽ ഇനി വംശത്തെക്കുറിച്ച് കൂടി പഠിക്കുന്നു. ജീവൻ എങ്ങനെയാണ് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്? ഇതാണ് ഇവിടുത്തെ പ്രധാന കഥ. ഒരു ജീവന്റെ തുടക്കത്തിന് നിദാനമായ പ്രത്യുൽപാദന പ്രക്രിയയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുംബീജമെന്ന അതിസൂക്ഷ്മ കോശം അണ്ഡവുമായി കൂടിച്ചേരുന്ന ബീജസങ്കലനം മുതൽ 9 മാസം നീളുന്ന ഗർഭകാലം, തുടർന്ന് ശിശുവിന്റെ ജനനം, ഈ ആശയങ്ങളൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. സിക്താണ്ഡം എന്ന ഒരൊറ്റ കോശം 100 കണക്കിന് വ്യത്യസ്ത തരം കോശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കുഞ്ഞായി മാറുന്ന വിസ്മയം, ഒരു മുഷ്ടിയുടെ വലിപ്പമുള്ള ഗർഭാശയത്തിൽ എങ്ങനെയാണ് കിലോ കണക്കിന് തൂക്കമുള്ള ഒരു കുഞ്ഞ് വളർന്നു വികസിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അതിശയിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി പാഠപുസ്തകത്തിൽ ആഴത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൗമാര കാലഘട്ടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പ്രത്യുൽപാദന ആരോഗ്യം എന്നതിൽ തർക്കമില്ലല്ലോ. വേണ്ടത് ഗുണം വേണ്ട ഗണം എന്ന് കേട്ടിട്ടുണ്ടാകും. ജനസംഖ്യാ വിസ്ഫോടനം ഒരു രാജ്യത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകത എന്ത്? ഗർഭനിരോധന മാർഗങ്ങൾ എന്തൊക്കെ? വന്ധ്യത എന്ന അവസ്ഥ മറികടക്കാൻ IVF, ടെസ്റ്റ് ട്യൂബ് ശിശു തുടങ്ങിയ ആധുനിക ശാസ്ത്ര സാങ്കേതിക രീതികൾ എങ്ങനെ സഹായിക്കുന്നു? ലൈംഗികമായി പകരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത്? ഇത്തരത്തിൽ ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ ഒരു പാഠഭാഗം കേവലം അറിവ് മാത്രമല്ല പ്രദാനം ചെയ്യുന്നത്, മറിച്ച് നിങ്ങളെ ഉത്തരവാദിത്തമുള്ള, സ്വയം തിരിച്ചറിവുള്ള ഒരു പൗരനാക്കുക കൂടി ചെയ്യുന്നു. തുടർന്നു വരുന്ന അധ്യായങ്ങൾ ജനിതക രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്നു. അനുവംശികത മെൻഡലിൽ നിന്ന് DNA വരെയാണ് ചർച്ച ചെയ്യുന്നത്. ഗ്രിഗർ ജോൺ മെൻഡൽ എന്ന പാതിരി പയർച്ചെടികളിൽ നടത്തിയ പരീക്ഷണങ്ങളാണ് ആധുനിക ജനിതക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. അദ്ദേഹം ആവിഷ്കരിച്ച പാരമ്പര്യ നിയമങ്ങൾ, പ്രകട സ്വഭാവ നിയമം, ലിംഗകോശങ്ങളുടെ വിവേചന നിയമം, സ്വതന്ത്ര അപവ്യൂഹന നിയമം എന്നിവ ഉദാഹരണങ്ങൾ സഹിതം ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്നത് ജീൻ എന്ന കോഡുകളാണെന്ന് മനസ്സിലാക്കാം. ഈ ജീനുകൾ സ്ഥിതി ചെയ്യുന്നത് ക്രോമസോമുകളിലാണെന്നും തിരിച്ചറിയാം. വ്യത്യസ്ത തരം ക്രോമസോമുകൾ, സ്വരൂപ ക്രോമസോമുകളും ലിംഗനിർണയ ക്രോമസോമുകളും ഒരു ജീവിയുടെ ലിംഗനിർണയമൊഴികെയുള്ള എല്ലാ സ്വഭാവ സവിശേഷതകളെയും നിയന്ത്രിക്കുന്നത് സ്വരൂപ ക്രോമസോമുകളാണ്. ഒരു ജീവി ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നത്

0: ലിംഗനിർണയ ക്രോമസോമുകളാണ്. സാധാരണയായി മനുഷ്യരിലെ ക്രോമസോം സംഖ്യ 23 ജോഡി അഥവാ 46 എണ്ണം. എന്നാൽ ഇതിൽ നിന്ന് വിഭിന്നമായി ക്രോമസോം സംഖ്യയിൽ മാറ്റം ഉള്ള മനുഷ്യരുമുണ്ട്. ഇവ ക്രോമസോം വൈകല്യങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു. ഇവർ ക്രോമസോം വൈകല്യമുള്ള വ്യക്തികളായി മാറുന്നു. ക്രോമസോമുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് DNA എന്ന മഹാത്ഭുത തന്മാത്ര കൊണ്ടാണ്. DNAയുടെ ഇരട്ട ഗോവണി ഘടന കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും ജീവശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിക്കളഞ്ഞു. DNA എങ്ങനെയാണ് സ്വയം പകർത്തുന്നത്? RNA നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെ? പ്രോട്ടീൻ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു? സെൻട്രൽ ഡോഗ്മ എന്ന ആശയം ജനിതകശാസ്ത്രത്തിൽ ഇതിനുള്ള ഉത്തരം നൽകുന്നു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ മനുഷ്യന്റെ ശരീരത്തിലെ 3 ബില്യൺ അക്ഷരങ്ങളുള്ള ജനിതക പുസ്തകം നമ്മൾ വായിച്ചെടുത്തു. DNA ഫിംഗർ പ്രിന്റിംഗ് കുറ്റാന്വേഷണത്തിനും പിതൃത്വം തെളിയിക്കുന്നതിനും ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇനി ജീവപരിണാമത്തിന്റെ കഥയിൽ എന്താണ് പറയുന്നത്? അതിജീവിക്കുന്നത് ഏറ്റവും ശക്തനല്ല, മറിച്ച് മാറ്റങ്ങളോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നവനാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നറിയാമോ? ചാൾസ് ഡാർവിൻ. 40 ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കൻ കാടുകളിൽ നടന്നിരുന്ന ആസ്ട്രലോപിത്തക്കസ് മുതൽ ഇന്നത്തെ ഹോമോസാപ്പിയൻസ് വരെയുള്ള മനുഷ്യന്റെ യാത്ര പരിണാമത്തിന്റെ കഥയെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുന്നു. ഡാർവിന്റെ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, ഹ്യൂഗോ ഡിവ്രീസിന്റെ മ്യൂട്ടേഷൻ സിദ്ധാന്തം എന്നിവയും നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. പരിണാമം ഇന്നും തുടരുകയാണെന്ന തിരിച്ചറിവാണ് നമുക്ക് ലഭിക്കുന്നത്. നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിൽ നമ്മുടെ ആരോഗ്യവും രോഗങ്ങളും എന്ന വിഷയത്തിനും ഏറെ ഗൗരവമുണ്ട്. നമ്മുടെ ശരീരം ഒരു കോട്ടയാണ്. രോഗാണുക്കൾ എന്ന ശത്രുക്കൾ ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധ വ്യവസ്ഥ എന്ന സൈന്യം പൊരുതാൻ തയ്യാറെടുക്കുന്നു. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന ജന്മനാ ഉള്ള സൈന്യം, അക്വയേർഡ് ഇമ്മ്യൂണിറ്റി എന്ന പരിശീലനം ലഭിച്ച കമാൻഡോകൾ, ആന്റിബോഡി എന്ന മിസൈലുകൾ, വാക്സിൻ എന്ന മോക്ഡ്രിൽ, എത്ര സുസജ്ജമായ സംവിധാനങ്ങളാണല്ലേ! എന്തിനാണ് ഇത്ര വലിയ പടയൊരുക്കം? അതിന് കാരണമുണ്ട്. രോഗകാരികളായ ധാരാളം സൂക്ഷ്മജീവികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ബാക്ടീരിയകൾ, വൈറസുകൾ, ഫംഗസുകൾ, പ്രോട്ടോസോവനുകൾ, അങ്ങനെ അങ്ങനെ. രോഗങ്ങളെ ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ ഓരോ രോഗവും ഉണ്ടാകാനുള്ള കാരണവും സാഹചര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രോഗകാരിയെക്കുറിച്ചും രോഗം വന്നാൽ അനുവർത്തിക്കേണ്ട ചികിത്സാരീതികളെക്കുറിച്ചും ധാരണയുണ്ടാകണം. രോഗാണുക്കൾ ശരീരത്തിന്റെ പല അവയവ വ്യൂഹങ്ങളെയും പലതരത്തിലാണ് ബാധിക്കുന്നത്. എയ്ഡ്സ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സേനയെ തന്നെ ആക്രമിച്ച് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അനിയന്ത്രിതമായി വളർന്നു പെരുകുന്ന ക്യാൻസർ കോശങ്ങൾ മനുഷ്യനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നു. ക്യാൻസർ കോശങ്ങളുടെ പ്രത്യേകതകൾ, പലതരം ക്യാൻസറുകൾ, രോഗനിർണയം, ചികിത്സ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഈ ഭീതിയെ ഫലപ്രദമായി മറികടക്കാൻ അനിവാര്യമാണ്. രോഗകാരികൾ മാത്രമാണോ നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത്? അല്ല. ലഹരി മരുന്നുകൾ തലച്ചോറിലെ ഹാപ്പി ഹോർമോണുകളെ ഹൈജാക്ക് ചെയ്യുന്നു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ദുരുപയോഗം എങ്ങനെ നമ്മുടെ ശരീരത്തെ, ആരോഗ്യത്തെ, ജീവിതത്തെ, സമൂഹത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചും കൗമാര കാലഘട്ടത്തിൽ തന്നെ കൃത്യമായ ധാരണ കൈവരിക്കേണ്ടതാണ്. ഈ അറിവുകൾ തീർച്ചയായും നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാവൽക്കാരാകും. ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മജീവികൾ യഥാർത്ഥത്തിൽ വില്ലന്മാർ മാത്രമാണോ? അല്ലേ അല്ല. സൂക്ഷ്മജീവികൾ മനുഷ്യക്ഷേമത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. രാവിലെ നിങ്ങൾ കഴിച്ച ഇഡലി, ബ്രെഡ്, ചീസ്, തൈര് ഇവയെല്ലാം തന്നെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്താൽ രുചികരമായ ഭക്ഷണമായി മാറിയതാണ്. പല ബാക്ടീരിയകളും ഫംഗസുകളും പ്രകൃതിദത്തമായ ആസിഡുകളെയും രാസാഗ്നികളെയും ഉൽപ്പാദിപ്പിക്കുന്നു. സൂക്ഷ്മജീവിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പെൻസിലിൻ ലക്ഷക്കണക്കിന് ജീവൻ രക്ഷിച്ച ആന്റിബയോട്ടിക്കാണ്. സീവേജ് പ്ലാന്റിൽ മാലിന്യം തിന്ന് വെള്ളം ശുദ്ധീകരിക്കുന്നതും ബാക്ടീരിയ തന്നെയാണ്. ബയോഗ്യാസ് ഉണ്ടാക്കുന്നത് മെഥനോജൻ ബാക്ടീരിയ. വാസ്തവത്തിൽ ഇവ നമ്മുടെ അദൃശ്യരായ സുഹൃത്തുക്കളാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും രക്തക്കുഴലുകളെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്നതിനും അവയവമാറ്റം നടത്തുമ്പോൾ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനുമൊക്കെ സഹായിക്കുന്ന ജൈവ സക്രിയ തന്മാത്രകളെ സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവ നമ്മുടെ ശത്രുപക്ഷത്തുള്ളവരല്ല എന്നും നമ്മൾ തിരിച്ചറിയണം. ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിന്റെ സമ്പന്നത നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ്. ഒരു കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന വർണ്ണക്കാഴ്ചകൾ പോലെ, വിചിത്രമായ പാറ്റേണുകൾ പോലെ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒരു ജീവലോകം. ജൈവ വൈവിധ്യവും അതിന്റെ സംരക്ഷണവും എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നത്? ഒരു ജീവിയും ഒറ്റപ്പെട്ട തുരുത്തല്ല, എല്ലാം എല്ലാത്തിനോടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു വലിയ തിരിച്ചറിവാണ്. ജൈവ വൈവിധ്യം എന്നാൽ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആണ്. ഇന്ത്യ ഒരു മെഗാ ഡൈവേഴ്സിറ്റി രാജ്യമാണ്. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂറിലും ഒരു ജീവിവർഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ആവാസ വ്യവസ്ഥയുടെ നാശം, അമിത ചൂഷണം, അധിനിവേശ ജീവജാതികളുടെ കടന്നുകയറ്റം, മലിനീകരണം എന്നിവയൊക്കെ തന്നെ ജൈവ വൈവിധ്യ നാശത്തിന് കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കാം. ജീവജാതികളുടെ ശോഷണം ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുന്നത് എങ്ങനെയെന്ന് പോൾ എർലിക് എന്ന ശാസ്ത്രജ്ഞൻ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചിന്തയിൽ എന്താണ് ജൈവ വൈവിധ്യ ശോഷണത്തിന് പരിഹാരമാർഗങ്ങൾ? ദേശീയ ഉദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ തുടങ്ങിയ ഇൻസിറ്റു അഥവാ തൽസ്ഥല സംരക്ഷണ മാർഗങ്ങൾ, ജീൻ ബാങ്കുകൾ, മൃഗശാലകൾ തുടങ്ങിയ എക്സിറ്റു സംരക്ഷണ മാർഗങ്ങൾ എന്നിവയൊക്കെ പരിഹാരമാർഗങ്ങളാണ്. ഈ ഭൂമി നമുക്ക് പൈതൃകമായി കിട്ടിയതല്ല, കടം വാങ്ങിയതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ അധ്യായം. അതുകൊണ്ടുതന്നെ വരും തലമുറയ്ക്കായി വളരെ കരുതലോടെ, വിവേകത്തോടെ ഈ ഭൂമിയെ, നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളൊരു ചെറിയ യാത്ര നടത്തി. ഒരു കോശത്തിൽ തുടങ്ങി ആവാസ വ്യവസ്ഥ വരെ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ പാഠങ്ങൾ. നാളത്തെ ഡോക്ടർക്കും ജനിതക എഞ്ചിനീയർക്കും പരിസ്ഥിതി പ്രവർത്തകനും ഫോറൻസിക് വിദഗ്ധനും ടീച്ചർക്കും ഗവേഷകനുമുള്ള അടിത്തറയാണിത്. എന്നാൽ ഏറ്റവും പ്രധാനമായി ഇത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കും. സ്വന്തം ശരീരത്തെ സ്നേഹിക്കാനും മറ്റു ജീവികളോട് കരുണ കാണിക്കാനും ഈ ഭൂമിയെ സംരക്ഷിക്കാനും ജന്തുശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കും. അപ്പോ പുസ്തകം തുറക്കൂ, ചിത്രങ്ങൾ വെറുതെ കാണരുത്, അവയോട് സംസാരിക്കൂ, സംശയങ്ങൾ ചോദിക്കൂ. നിങ്ങളുടെ പഠനം വിജയകരമാകട്ടെ. നിങ്ങളിൽ ഒരാൾ നാളെ ഒരു രോഗത്തിന് മരുന്ന് കണ്ടുപിടിക്കട്ടെ, മറ്റൊരാൾ വംശനാശം സംഭവിച്ചു പോയ ഒരു പക്ഷിയെ തിരികെ കൊണ്ടുവരട്ടെ.
1: ജീവലോകത്തെ അത്ഭുതങ്ങൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് കോഴിക്കോട് ഗവൺമെന്റ് അച്യുതൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്രം അധ്യാപിക ഗീതാ നായർ എസ്.

ആകാശവാണി. ഇപ്പോൾ എസ് കെ മഹതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. ഗം ഗണപതിയും എന്ന കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രചന ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ. രാഗം ഗണപതി, ആദിതാളം.

എസ് കെ മഹതിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ കൊടുന്തിരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തിരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. തല്ലി നിന്നു എന്ന ശ്യാമശാസ്ത്രി കൃതി, കല്യാണി രാഗം, മിശ്രചാപ്പ് താളം.

എസ് കെ മഹദി അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ കൊടുന്തരപ്പുള്ളി സുബ്ബരാമൻ, മൃദംഗം കൊടുന്തരപ്പുള്ളി പരമേശ്വരൻ, മുഖർശങ്ക് കലാമണ്ഡലം കെ ഷൈജു. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

അഭിനയത്തികവിന്റെ അസ്തമിക്കാത്ത നിലാവെളിച്ചം. ചലച്ചിത്ര നടൻ ദിലീപ് കുമാറിനെ കുറിച്ച് ചിത്രീകരണം. രചന പ്രേംകുമാർ കണ്ണൂർ.

മേഘം മറച്ച പൂർണചന്ദ്രൻ ഒരു നിമിഷം അതിന്റെ മറ നീക്കി മുഖം കാട്ടും പോലെ കറുപ്പും വെളുപ്പും നിറങ്ങളിൽ തെളിഞ്ഞ വെള്ളിത്തിരയിൽ നിറഞ്ഞ ചിരിയുമായി ഒരു മുഖം, ഒരു ചിരി. വിഷാദത്തിന്റെ മന്ത്രസ്ഥായിയിൽ വിശുദ്ധ പുഷ്പത്തിന്റെ വിടരൽ പോലെയൊന്നും

0: 1944 മുതൽ അരനൂറ്റാണ്ടിലേറെ കാലം അഭ്രപാളികളിൽ നിറഞ്ഞു നിന്ന അസ്തമിക്കാത്ത നിലാവെളിച്ചം പോലൊരു അഭിനയ സാന്നിധ്യം ദിലീപ് കുമാർ. ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്ന ദിലീപ് കുമാർ വിഷാദ നായകനായും ഇതിഹാസ നായകനായും അഭിനയ സമ്രാട്ടായും ഒക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. 1944 ജ്വാർ ഭാട്ട എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്തേക്ക് കടന്നു വന്നത്. എന്നാൽ ഈ സിനിമ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ 1947 ജുഗ്നു എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ആദ്യമായി ബോക്സ് ഓഫീസിൽ തന്റെ വരവറിയിച്ചു.
1: ആസ്മാൻ ബതായേഗാ ഘർ ഘർ മേ മേരാ മാതം ഹോഗാ കൗൻ ജാനേ ആപ് ലോഗ് ഭീ റോഹേ

0: जुगनू मालूम होता इसका स्क्रू ढीला है।
1: जुगनू किसका नाम है? जुगनू किसने पुकारा? जुगनू कहाँ है? जुगनू
2: हमारा नाम जुगनू है।
0: क्यों?
3: ओ, हमारी मंगेतर का ही नाम जुगनू।
2: ए, तुम बहुत गर्व वाला आदमी मालूम होता।
4: तुड़न वन्ना, शहीद, मेला, अंदाज, शबनम എന്നീ വിജയ ചിത്രങ്ങളിലൂടെ 1940 അന്ത്യപാദമാവുമ്പോഴേക്കും ഹിന്ദി സിനിമയിലെ അനിഷേധ്യ സാന്നിധ്യമായി മാറി. December 11, ബ്രിട്ടീഷ് ഇന്ത്യയിലെ പെഷവാറിലെ കിസ്സാ ഖ്വാനി ബസാറിനടുത്തുള്ള കുടുംബ വീട്ടിൽ പഴവ്യാപാരിയായ ലാല ഗുലാം സർവർ അലിഖാന്റെയും ഐഷ ബീഗത്തിന്റെയും 12 മക്കളിൽ ഒരാളായി ജനിച്ച യൂസുഫ് ഖാൻ എന്ന ദിലീപ് കുമാർ പൂനെയിലേക്ക് താമസം മാറിയതോടെയാണ് ജീവിതത്തിന്റെ നിറം മാറിത്തുടങ്ങിയത്. ആദ്യ ചിത്രം പരാജയമായിരുന്നെങ്കിലും ശേഷം ചില വിജയചിത്രങ്ങൾ ലഭിച്ചിരുന്നു. എന്നാൽ 1949 മെഹബൂബ് ഖാന്റെ അന്ദാസ് എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹത്തിന് നടൻ എന്ന നിലയിൽ അംഗീകാരം കിട്ടിത്തുടങ്ങിയത്. കളിക്കൂട്ടുകാരനും ചങ്ങാതിയുമായ രാജ് കപൂർ, നർഗീസ് എന്നിവരും ഈ ചിത്രത്തിൽ ഒപ്പമുണ്ടായിരുന്നു.
5: पुजारी जो फूल एक बार अपने देवता पर चढ़ा देता है वो फूल वो फिर कभी किसी और पर नहीं चढ़ा।
1: छोड़िए क्या रखा है इन बातों में।
4: അമ്പതുകൾ ഒട്ടേറെ വിജയ ചിത്രങ്ങളുമായി ദിലീപ് കുമാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. '1958 പുറത്തിറങ്ങിയ മധുമതിയിലെ ഈ രംഗത്തിൽ വെള്ളച്ചാട്ടങ്ങളും വെള്ളപ്പൂക്കളും മത്സരിക്കുന്നുണ്ട് ദിലീപ് കുമാർ എന്ന കാമുകന്റെ മുഖത്തിനോട്.

സലിൽ ദായുടെ സംഗീതം അതിന്റെ മൃദുവേഗ ശ്രുതിയായി അലിഞ്ഞു ചേരുകയായിരുന്നു. മുകേഷിന്റെ ശബ്ദം പ്രണയഭാവങ്ങളുടെ സൗകുമാര്യമായി ഈ നടനിലൂടെ ഒഴുകിയിറങ്ങി.

ഉള്ളു മുറിഞ്ഞു പോകുന്ന വേദനയിൽ ലഹരിയുടെ പുകമഞ്ഞു മൂടിയ കാമുകന്റെ ഹൃദയവ്യഥ, ശരീരത്തിലും ശബ്ദത്തിലും നിറച്ച ദേവ്ദാസ്, ഇന്ത്യൻ സിനിമയിലെ സ്ഫടിക ശോഭയേറിയ അധ്യായമായിരുന്നു. എഴുത്തുകാരൻ ശരത് ചന്ദ്ര ചാറ്റർജിയുടെ ക്ലാസിക് നോവലായ ദേവ്ദാസ് പലരും ചലച്ചിത്ര രൂപത്തിലാക്കിയിരുന്നുവെങ്കിലും 1955 ബിമൽ റോയ് സംവിധാനം ചെയ്ത ദേവ്ദാസ് അനശ്വരമാകുന്നത് അതിലെ ദേവദാസിനെ ജീവിച്ചു കാണിച്ചു എന്നതിനാലാണ്. ദിലീപ് കുമാർ വിഷാദ നായകൻ അല്ലെങ്കിൽ ട്രാജഡി കിങ് എന്ന വിളിപ്പേരിലേക്ക് പരിണമിച്ചത് ഈ ഒരു ചിത്രത്തോടെയാണ്.

ആവർത്തനങ്ങളിലേക്ക് സ്വയം എടുത്തെറിയാൻ എന്നാൽ ദിലീപ് കുമാർ സന്നദ്ധനായിരുന്നില്ല. ദേവ്ദാസ് എന്ന കഥാപാത്രത്തിന്റെ പ്രണയനഷ്ടവും വിഷാദവും അതിസൂക്ഷ്മമായി അഭ്രപാളിയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പ്രിയപ്പെട്ടവളായ പാർവതിയെ നഷ്ടപ്പെട്ടതിനു ശേഷം മദ്യത്തിനടിമയായി സ്വയം നശിപ്പിക്കുന്ന ദേവ്ദാസിന്റെ മാനസിക സംഘർഷങ്ങളും നിസ്സഹായതയും അദ്ദേഹത്തിന്റെ കണ്ണുകളിലും ശരീരഭാഷയിലും പ്രതിഫലിച്ചു. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ മികച്ച ഒന്നായി ദേവ്ദാസിലെ പ്രകടനത്തെ കണക്കാക്കുന്നവരുണ്ട്. സുചിത്ര സെൻ, വൈജയന്തിമാല എന്നിവരുടെ പ്രകടനങ്ങളും സച്ചിൻ

0: പൂർണതയും നൽകി. ആയിരത്തി തൊള്ളായിരത്തി 1960 പുറത്തിറങ്ങിയ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ മുഗളെ ആസം ദിലീപ് കുമാർ എന്ന നടന്റെ അഭിനയ മികവിന്റെ മാറ്റെന്തെന്ന് പരീക്ഷിച്ചറിഞ്ഞ സിനിമയായിരുന്നു. അതിൽ സലിം രാജകുമാരനായി അദ്ദേഹം നിറഞ്ഞാടി.
1: अनारकली आजाद नहीं की जाएगी
2: तो फिर मासूम अनारकली को भी कैद करने के बजाय यही अजीम शान सजा दीजिए.
1: हमारे फैसलों पर तुझे कोई इख्तियार नहीं.
2: लेकिन मुझे अपनी जान पर इख्तियार है. अगर अनारकली आजाद न की गई.
0: अकालत ഏറ്റവും മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രമായിരുന്നു അത്. മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ മകനായ സലീമും കൊട്ടാരം നർത്തകിയായ അനാർക്കലിയുമായുള്ള പ്രണയബന്ധമായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം.
3: खुदा के लिए साहिब आलम शहजाद की को रुसवा न कीजिए. आप आका हैं, मैं कनीस.
4: मैं आज बुलंदी और पस्ती की ये दीवार गिरा देना चाहता हूं.
0: दिलीप कुमारും മധുബാലയും തമ്മിലുള്ള സ്ക്രീൻ കെമിസ്ട്രി ഈ സിനിമയിലൂടെയാണ് ശ്രദ്ധേയമായത്.
5: मोहब्बत करने वालों का है बस इतना ही अफसाना. तड़पना, चुपके चुपके आह भरना, घुटके मर जाना. किसी दिन ये तमाशा मुस्कुराकर हम भी देखेंगे. तुम्हारा ख्याल इस फूल का मुस्तहिक है. तुम्हारा नजरिया ये है अनारकली. मोहब्बत हमने माना जिंदगी बर्बाद करती है. ये क्या कम है कि मर जाने पे दुनिया याद करती है. किसी के इश्क में दुनिया लुटाकर हम भी देखेंगे. तुम्हारे समय कांटे आए हैं.
3: सही नसीब, कांटों को मुरझाने का खौफ नहीं होता.
0: दिलीप കുമാറും പൃഥ്വിരാജ് കപൂറും തമ്മിലുള്ള അഭിനയ മത്സരം തന്നെയായിരുന്നു ഇതിലെ മുഹൂർത്തങ്ങൾ. ഈ ചിത്രത്തിൽ പൃഥ്വിരാജ് കപൂറിന്റെ അക്ബർ ചക്രവർത്തിയായുള്ള പകർന്നാട്ടവും അവിസ്മരണീയമായിരുന്നു.
6: कनीज ने हिंदुस्तान की मलिका बनने की आरजू की और मोहब्बत का खूबसूरत बहाना ढूंढ लिया.
1: ये सच नहीं है.
0: अकबर चक्रवर्तियाय एतिय पृथ्वीराज कपूर എന്ന മഹാനടനെ പലപ്പോഴും നിഷ്പ്രഭനാക്കിയ അഭിനയ പാടവം മുഗളെ ആസമിൽ പ്രേക്ഷകർ കണ്ടു.
7: खामोश दास्ताने और कुछ राज.
4: सलीम के पहलू में अनारकली हिंदुस्तान की मलिका होगी. बड़े आजम का हिंदुस्तान तुम्हारे इख्तियार में होगा.
3: खुदा के लिए
4: हिंदुस्तान के इंसानों की तकदीरें तुम्हारे गेसुओं के हलके में घिर जाएंगी अनारकली.
8: मोहब्बत जो डरती हो मोहब्बत नहीं, अय्याशी गुनाह है. कहाँ है वो?
0: മികച്ച ചിത്രത്തിനുള്ള ദേശീയ അംഗീകാരം ലഭിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ചരിത്രം സൃഷ്ടിച്ചു.

ഇന്ത്യൻ സിനിമയുടെ അഭിനയ ചരിത്രത്തിൽ നിർണായക സ്വാധീനമുള്ള നടനായി ദിലീപ് കുമാറിനെ വിലയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെത്തേഡ് ആക്ടിംഗ് പിന്നീട് എല്ലാ തലമുറകളിലെ അഭിനേതാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ടെന്നത് കാണാം. നടന ലോകത്ത് തന്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ അദ്ദേഹത്തെ ചലച്ചിത്ര ഇതിഹാസമായ സത്യജിത് റായ് അൾട്ടിമേറ്റ് മെത്തേഡ് ആക്ടർ എന്നാണ് വിശേഷിപ്പിച്ചത്.

എത്തിയത് 8 തവണ. ദാഗ്, ആസാദ്, ദേവദാസ്, നയാദോർ, കൊഹിനൂർ, ലീഡർ, രാമോർ ശ്യാം, ശക്തി എന്നിവയാണ് ആ ചിത്രങ്ങൾ. 1995 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു.

ചരിത്രപരമായും ലാവണ്യാത്മകമായും ഇന്ത്യൻ സിനിമയുടെ പ്രയാണഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തിയ താരവ്യക്തിത്വമാണ് ദിലീപ് കുമാർ എന്ന അഭിനയ പ്രതിഭയുടേത്. ചലച്ചിത്ര ചരിത ഗ്രന്ഥങ്ങൾ ഇതിനകം അടയാളപ്പെടുത്തി കഴിഞ്ഞു. കാലത്തിന് ഒരിക്കലും നിരാകരിക്കാനാവാത്ത ആ ചരിത്ര വസ്തുത.

അഭിനയ തികവിന്റെ അസ്തമിക്കാത്ത നിലാവെളിച്ചം. ചലച്ചിത്ര നടൻ ദിലീപ് കുമാറിനെ കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന പ്രേംകുമാർ കണ്ണോം. ആഖ്യാന ശബ്ദം വിനീത സുമം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലൗലി എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്, രചന ടി വി ഗോപാലകൃഷ്ണൻ, സംഗീതം എം കെ അർജുനൻ.

ഇനി ബ്രഹ്മാനന്ദനും വാണിജ്യറാമും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആദ്യപാഠം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. ഈണമിട്ടത് എ ടി ഉമ്മർ.

ഒരു ഗാനം കൂടി കേൾക്കൂ. ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലേത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, ഗായകൻ ജയചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ പ്രിയ